ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രം 16, കൊല്ലവർഷം 1202 ചിങ്ങം 22, 2026 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പരിഭ്രാന്തി എന്നത് സഹജമാണ്. അന്യായത്തിനെതിരെ പോരാടുകയെന്നത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ലക്ഷണമാണ്. ഒരു മനുഷ്യൻ നദിയിലോ കിണറ്റിലോ കുളത്തിലോ വീണാൽ കൈകാലുകളിട്ടടിച്ചു നീന്തിയാൽ തീരം താണ്ടിയേക്കാം. അല്ല, അയാൾ അവിടെ തന്നെ യാതൊന്നും ചെയ്യാതെ പ്രതികരിക്കാതെ കിടന്നാൽ മരിച്ചേക്കും. അവൻ്റെ ശരീരം വെള്ളത്തിൽ ഒഴുകിക്കിടക്കും. മനുഷ്യൻ ചെയ്യുന്ന നീന്തലിനും ജലത്തിൽ ഒഴുകി നീങ്ങുന്ന മൃതശരീരത്തിനും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? ചലന സ്വഭാവത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ മഹത്വമുണ്ട്. നിശ്ചലതയിലോ നിഷ്ക്രിയത്വവും ശവത്തിന് ആത്മരക്ഷണ സാമർഥ്യമുണ്ടാവില്ല. അവിടെ സംഘർഷമില്ല. ജീവനുള്ളതിനെ നദീപ്രവാഹം മുക്കാൻ ശ്രമിക്കും. എന്നാൽ മനുഷ്യൻ പ്രതിരോധിച്ച് ആത്മരക്ഷ നേടും. ഒഴുക്കിനെതിരെ പോവാൻ മത്സ്യത്തെപ്പോലെ പ്രതിരോധ സ്വഭാവം വേണം. ഏതു പുല്ലും ഒഴുക്കിനനുകൂലമായി പോയിക്കൊണ്ടിരിക്കും. പ്രവാഹത്തിനെതിരെ പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംഘർഷമനോബലം ആശ്രയിക്കേണ്ടതുണ്ട്. ആ മനോഭാവമാണ് നമ്മുടെയെല്ലാം സജീവത നിലനിർത്തുന്നത്. ജീവിതത്തെ ആദരിക്കാം, ചൈതന്യത്തെ ആനന്ദിപ്പിക്കാം. ലോകം ഒരാളുടെ മാത്രമാണെന്നൊരിക്കലും കരുതരുത്. സംഘർഷം ജീവിത സമൃദ്ധിയുടെ ഭാഗമാണ്, ആത്മോന്നതിയുടെ വഴിയാണ്. സംഘർഷമാണ് ജീവിതം എന്നതിന് രണ്ടഭിപ്രായമില്ല. ഒരു ഉദാഹരണം നോക്കാം. ഒരിക്കൽ ഗുരുവും ശിഷ്യനും കൂടി സമുദ്രതീരത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ജീവിതമെന്നാൽ എന്താണ്? ഗുരു പറഞ്ഞു, ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന പരിഭ്രാന്തിയാണ് ജീവിതം. ശിഷ്യന് കാര്യമത്ര മനസ്സിലായില്ല. ഇതറിഞ്ഞ ഗുരു ശിഷ്യനെ കുളിക്കാനായി സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി. കഴുത്തോളം വെള്ളത്തിലിരുന്ന് പറഞ്ഞു, നീ മുങ്ങു. ശിഷ്യൻ മുങ്ങി. ഗുരു അദ്ദേഹത്തിൻ്റെ ശിരസ് പിടിച്ച് ശക്തിയായി മുക്കി. വെള്ളത്തിനു മുകളിൽ വരാൻ സാധിക്കാത്ത ബലം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ഗുരുവിൻ്റെ ആ പ്രവൃത്തി. ശിഷ്യൻ പ്രതിരോധിക്കുന്നുമുണ്ട്. ചെറിയ ചെറിയ കുമിളകൾ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഗുരുവിനേക്കാളും കൂടുതൽ ആരോഗ്യമുള്ള ശിഷ്യൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കൈകാൽ തട്ടിത്തെറിപ്പിച്ച് ഉയർന്ന് എഴുന്നേറ്റു. പരിഭ്രമിച്ച് ചുവന്നു തൊടുത്ത ശിഷ്യനെ ഒന്ന് തലോടിയിട്ട് ഗുരു പറഞ്ഞു, എടോ, ഇതാണടേ ജീവിതത്തിലെ സംഘർഷം എന്നത്. നമ്മളാരും അനാവശ്യമായ അഴിക്കാൻ പറ്റാത്ത കെട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. സമാധാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്ന് പറയുന്ന താപസന്മാരും സന്യാസിമാരും സംഘർഷം അനുഭവിക്കുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിലും മോക്ഷം കിട്ടാൻ ലൗകിക സുഖങ്ങളോ സന്യാസമോ നല്ലത് എന്ന ജിജ്ഞാസ എപ്പോഴും ഉണ്ടാവും. അവൻ ലൗകിക സുഖങ്ങൾ അനുഭവിക്കുന്നില്ല. ചഞ്ചലമായ സ്ഥിതിയിൽ അവനിൽ വ്യത്യസ്ത ചിന്തകൾ സ്വാഭാവികമായും ഉണ്ടാവും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇന്ദ്രിയ നിയന്ത്രണമില്ലാതെ കാട്ടിൽ താമസിക്കലല്ലോ മോക്ഷമാർഗം. മനസ്സിൽ പെരുത്തുവരുന്ന ആഗ്രഹങ്ങളുടെ ശമനമാണ് സാധന. മനുഷ്യ ശരീരത്തിൽ മനസ്സാണ് സംഘർഷ കേന്ദ്രം. ശരീരത്തിൽ ആരോഗ്യരക്ഷയുമായി അത് മരുന്നുകളാവാം ഡോക്ടർമാരാവാം എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തെ രക്ഷിക്കാനുള്ള കഴിവില്ലാതാവുമ്പോൾ മരണം എത്തിപ്പെടും. നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് രോഗാണുക്കൾ ജീവിക്കുന്നുണ്ട്, ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. ജീവനുള്ള കോശങ്ങളുടെ പരസ്പര പോരാട്ടത്തിൻ്റെ പരിണിത ഫലമാണ് ജീവിതവും മരണത്തിനും കാരണം. എല്ലാ സംഘർഷങ്ങളെയും പരിഭ്രമങ്ങളെയും സംയമനത്തോടെ നേരിടാനായാൽ ഏറ്റവും നന്ന്.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഫ്രാൻസും ഇന്ത്യയും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായൺ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ മുതൽ 3 ദിവസം ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ISRO സ്വകാര്യവത്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ISRO. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറയിലെ ബഹിരാകാശ പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് ISRO സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ്. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153 ആയി. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദോഹയിൽ നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്ന് പുരാവസ്തുക്കളായ 134 വെള്ളി നാണയങ്ങളും സ്വർണ നാണയവും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി. 47.16 ലക്ഷം രൂപ മൂല്യം വരുന്ന 20 കിലോയിലധികം നാണയങ്ങളാണ് പിടിച്ചെടുത്തത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർഗോഡ്, ഷിറിയ, ബങ്കര, മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, സുഗതകുമാരിയുടെ ആരിവിളിപ്പൂ എന്ന കവിത, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:35 സമകാലികം, ഇതിൽ മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ, ഫാറ്റി ലിവറിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം, 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷൂർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:00 ആകാശവാണി FM വാർത്തകൾ സഹയാത്രിക, സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം, 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി വാളകം, 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:50 കാർഷിക ജീവനം, ചോറ്റാനിക്കര കൃഷിഭവനിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കൃഷി ഓഫീസർ മഞ്ജു റോഷിനി, കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് എന്നിവർ, 7:20 വിപണി, 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, 8:05 യുവവാണി ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യഭാഗം, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം.

സമയം 6 മണി കഴിഞ്ഞ് 10:43. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ആദ്യം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം പി കെ കേശവൻ നമ്പൂതിരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: എ വി പോറ്റി രചിച്ച് ജയവിജയ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: കാവാലം ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇനി. ഡോക്ടർ ആനന്ദിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അശോക് കുമാർ.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7,00,000 രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവവൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 044-2254-1229. നമ്പർ ആവർത്തിക്കാം: 044-2254-1229. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം ഇന്നു മുതൽ ഈ മാസം 11 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. വിളവെടുപ്പ്, ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, ഉത്തേജക ഔഷധ ഉപയോഗം എന്നിവയിലാണ് പരിശീലനം. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207-4853-92 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9207-4853-92. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 10 മുതൽ 11 വരെ 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽ കൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ ഈ മാസം 9 വൈകുന്നേരം 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8089-39-1209 80-89-39-1209. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടികൾച്ചർ കോഴ്സിലേക്ക്

0: അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽകൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9388834444, 9388834444. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിലേതെങ്കിലും പഠിച്ച് +2 VHSE വിജയിച്ച 2026 April 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാം. അവസാന തീയതി ഈ മാസം 9. വിളിക്കേണ്ട നമ്പർ 9383470292. കാർഷിക വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,700 രൂപ, കൊപ്ര 16,600, കുരുമുളക് ഗാർബിൾഡ് 72,200, അൺഗാർബിൾഡ് 70,200, റബ്ബർ RSS4 27,200, RSS5 26,800 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32:10.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. ദേശീയ പാതയോരത്തെ നിർമ്മാണങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് താൽക്കാലികമായി പിൻവലിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ കേരള പോലീസിന്റെ കീഴിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന പുതിയ ഡിവിഷൻ തുടങ്ങാൻ പോലീസ് ഉന്നതതല നിർദ്ദേശം. ഡൽഹി സർവകലാശാലയുടെ സൌത്ത് ക്യാമ്പസിന് സമീപം 5-നില ഹോസ്റ്റൽ കെട്ടിടം തകർന്നുവീണ് 5 വിദ്യാർത്ഥികൾ മരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇതുവരെ 9 പേരെ പുറത്തെടുത്തു. ചിറയിൻ കീഴിൽ രമ്യാ ഹരിദാസ് MLA പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും അച്ചടക്ക നടപടിയെടുത്ത് KPCC. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ഡബിൾസ് കിരീടം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
9: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: കാവ്യധാര.
6: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ

0: ആലാപനം.
1: കാവ്യധാരയിൽ ഇന്ന് സുഗതകുമാരിയുടെ കവിത കേൾക്കാം. ആര് വിളിപ്പൂ.

0: സുഗതകുമാരിയുടെ കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. ആര് വിളിപ്പൂ, ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: എല്ലാ ദിവസവും രാവിലെ 7:50

25 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം. ചില്ല ജാലകം.

0: ഒരു ചലച്ചിത്ര ഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ഇന്ന് രാത്രി 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 എസ് ജാനകിയുടെ കർണാട്ടിക് സംഗീത കച്ചേരി. തിരുവിഴ ആർ ജയശങ്കർ നാദസ്വരം, വളയംപട്ടി സുബ്രഹ്മണ്യം, തിരുമംഗലം സ്വാമിനാഥൻ എന്നിവർ തവിൽ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഇന്ന് രാവിലെ 8:05 ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്, FM ഹെൽത്ത് ലൈൻ. ഫാറ്റി ലിവറിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ യഹ്യ പറക്കവെട്ടിയുമായി അഭിമുഖം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 43:20. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: മോളെ,
2: ആമേ,
1: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
2: എന്നുവെച്ചാൽ
1: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
2: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
1: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
2: ഓ,
1: എന്നുവെച്ചാൽ UPIയിലൂടെ.
2: അതെയോ?
1: ആ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
2: അതെന്താമേ?
1: കൈനീട്ടം നൽകുന്നതും UPI വഴിയാ.
2: ഈ അമ്മയുടെ ഒരു കാര്യം.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: ആകാശവാണി

0: ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായണൻ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാല സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപര പങ്കാളിത്തം സവിശേഷമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങൾക്ക് ചരിത്രം സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ച് റോമൈൻ ട്രോളന്റിന്റെ രചനകൾ രണ്ട് സമൂഹത്തിന്റെയും കൂടുതൽ അടുപ്പത്തിന് കാരണമായതും നരേന്ദ്രമോദി അറിയിച്ചു.
0: ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രോ അറിയിച്ചു. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് ഇസ്രോ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ രംഗം ആഗോളതലത്തിൽ ശക്തവും മത്സരാധിഷ്ഠിതവുമാക്കുമെന്നും അതിനാൽ സ്വകാര്യവൽക്കരണത്തിന് പകരം പരിഷ്കാരങ്ങളെ ആവാസ വ്യവസ്ഥയുടെ വികാസമായി കാണണമെന്നും ISRO അറിയിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കെട്ടിടം തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ പലിശ ഇളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതി ഇന്ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 3 പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2025 March 31 മുമ്പ് കുടിശ്ശികയായ അക്കൗണ്ടുകൾക്കാണ് പുതിയ ഇളവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രത പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7 കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്ര നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ ബങ്കര മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്

0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവൃത്തിയും മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കണ്ടിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 47th കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയുമായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിൽ എത്തി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യത്തോടെ നവീകരിക്കുന്ന സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഇന്ന് പകൽ ജലവിതരണം തടസ്സപ്പെടുന്നുവെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കരയിലെ KSEB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. പുതൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിവന്ന വൻ മോഷണ സംഘം തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശി അമീർ ഹംസ, ഓൺലൈൻ ടാക്സി ഡ്രൈവറായ കണ്ണൂർ സ്വദേശി ഉബൈദ്, മോഷണ മുതലുകൾ വാങ്ങിയ എറണാകുളം തമ്മനം സ്വദേശി അനസ് എന്ന റസാഖ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: FM ഡയറി. അറിവും ആനന്ദവും പകരുന്ന പരിപാടികളുമായി ഇതാ FM ഡയറി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ FM ഡയറിയിലേക്ക്. ചിന്താശകലം. ചെറിയൊരു സാഹസത്തിന്റെ അഭാവം മൂലം ധാരാളം പ്രതിഭകളെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. അമേരിക്കൻ നോവലിസ്റ്റായ സിഡ്നി ഷെൽഡന്റെ വാക്കുകൾ. ചെറിയൊരു സാഹസത്തിന്റെ അഭാവം മൂലം ധാരാളം പ്രതിഭകളെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. അമേരിക്കൻ നോവലിസ്റ്റായ സിഡ്നി ഷെൽഡന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം. 1983 ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ 0-ന് പുറത്തായവർ എത്ര പേർ, ആരൊക്കെ? ചോദ്യം ആവർത്തിക്കാം. 1983 ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ 0-ന് പുറത്തായവർ എത്ര പേർ, ആരൊക്കെ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ PJ ആന്റണി റോഡ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓണാഘോഷം വൈകിട്ട് 6:00. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ. ഡോക്ടർ ചാന്ദിനി മോഹൻ മെമ്മോറിയൽ ട്രസ്റ്റ് കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത മെഡിക്കൽ കോളേജുകളിൽ എല്ലാ വർഷവും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്ക അവസ്ഥയിലുള്ള 2 വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കാലയളവിൽ 50,000 രൂപ വീതം ഓരോ വർഷം 10,000 രൂപ വെച്ച് സ്കോളർഷിപ്പ് നൽകിവരുന്നു. അപ്രകാരം 2026 ബാച്ചിലെ 1-ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷന്റെയും അപേക്ഷയുടെയും മാതൃകകൾ സർവകലാശാലയിലും കൂടാതെ മെഡിക്കൽ കോളേജിലും ലഭ്യമാക്കിയിട്ടുണ്ട്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 21.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസർ തസ്തികയിൽ 2482 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ മലയാളം അറിയുന്നവർക്കായി 49 ഒഴിവുകളുണ്ട്. ഇന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങളും അപേക്ഷയും ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.bankofbaroda.bank.in ലഭ്യമാണ്. www.bankofbaroda.bank.in. FM ഡയറി തുടരുന്നു. ഇപ്പോൾ
5: മഹിതം മലയാളം.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജു.
2: അടി കൂടുകയാണ്. അടിക്കുക എന്ന ക്രിയാപദത്തിന് വന്നു ചേർന്നിട്ടുള്ള അർത്ഥാന്തരങ്ങൾ ഒരു ക്രിയയെ അത് ഉൾക്കൊള്ളുന്ന ഫോക്ലോർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അടിക്കുക എന്നാൽ പ്രചാരത്തിൽ വന്നിട്ടുള്ള അർത്ഥം തല്ലുക അല്ലെങ്കിൽ ഒരു വസ്തു കൊണ്ട് മറ്റൊന്നിൽ താടിക്കുക എന്നാണ്. അടിപിടി കൂടുക എന്ന പ്രയോഗത്തിൽ മനുഷ്യൻ മനുഷ്യനെ തല്ലുകയാണ് അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുകയാണ്. കുട്ടികളെ പണ്ട് നാം കൈകൊണ്ടും വടികൊണ്ടും തല്ലുന്നത് തെറ്റ് ചെയ്തതിന് ശിക്ഷിക്കുക എന്ന അർത്ഥത്തിലായിരുന്നു. അടിച്ചു പൂസായി എന്നാൽ മദ്യലഹരിയിലായി എന്നാണ്. നിലമടിക്കുക, അടിച്ചു വാരുക എന്നിടത്തെ അടി വൃത്തിയാക്കുക എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. അടിച്ചുവിടുക എന്ന നാടൻ പ്രയോഗത്തിൽ അമിതമായി സംസാരിക്കുക എന്നും പുളുവടിക്കുക എന്നിടത്ത് നുണ പറയുക എന്നും അർത്ഥം വരുന്നു. അടിച്ചു കയറുക എന്നതിന് മുന്നേറുക എന്നാണ് പൊരുൾ. കോളടിച്ചു, ഭാഗ്യക്കുറി അടിച്ചു എന്നിടത്തെല്ലാം നേടുക എന്നും. ജാതി വ്യവസ്ഥയിൽ കീഴ്ജാതികളെന്ന് വിളിക്കപ്പെട്ടവർക്ക് നൽകിയിരുന്ന അനേകം ക്രൂരമായ ശിക്ഷാവിധികളിലൊന്നായിരുന്നു അടിക്കുക എന്നത്. ചാട്ടവാറടിയേറ്റ് അവർ നിലത്തടിയുമായിരുന്നു. മനുഷ്യരായിട്ടും മേൽജാതിക്കാർ അവരെ പല അടികൾ ദൂരെ മാറ്റി നിർത്തിയിരുന്നു എന്നത് ചരിത്രം. മരമടി എന്നാൽ കൃഷിക്കായി മണ്ണൊരുക്കുന്ന സമ്പ്രദായമാണ്. അവിടെ നിലത്തിനു കുറുകെ മരം കെട്ടിവലിക്കുന്ന മനുഷ്യനോ കാളയോ പോത്തോ മണ്ണ് കൃഷിക്കായി പരുവപ്പെടുത്തുന്നു. കേരളത്തിൽ അത് കാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാറുകയായിരുന്നു. കയറിലാടുന്ന ഉറി അടിച്ചു പൊട്ടിക്കുന്നതിനാലാണ് അത് ഉറിയടിയാകുന്നത്. അതിന് കൃഷ്ണബാല്യവുമായി മിത്തിക്കലായ ബന്ധമുണ്ട്. ഓണത്തിന് നടക്കുന്ന ഓണത്തല്ലിനെ ഓണയടിയെന്നും പറയാറുണ്ട്. വീടും പരിസരവും വൃത്തിയാക്കി ചാണകമോ വെള്ളമോ തളിക്കുന്നതിന് അടിച്ചു തളി എന്ന് പറയും. അത് തൊഴിലാക്കിയവരെ അടിച്ചു തളിക്കാർ എന്നും പറയുന്നു. അടിച്ചു തെളിക്കുക എന്നാൽ നയിക്കുക എന്നാണ്. നിലമടിക്കുക എന്നതിന് വൃത്തിയാക്കുക എന്നതിലുപരി ഉഴുത വയലിൽ വിത്തിടാൻ പാകത്തിൽ മണ്ണൊരുക്കുക എന്നും മൺതറ ഉറപ്പിക്കുക എന്നും എല്ലാം അർത്ഥമുണ്ട്. കറ്റയടിക്കുന്നിടത്ത് അടി കറ്റയിൽ നിന്ന് നെല്ലിനെ വേർതിരിക്കുന്നു. കാറ്റ് വീശുന്നതിനും വായു ഉപകരണ സഹായത്തോടെ നിറയ്ക്കുന്നതിനും കാറ്റടിക്കുക എന്ന് പറയാറുണ്ട്. താറടിക്കുക എന്നാൽ അപമാനിക്കുക എന്നാണ് അർത്ഥം. മരണം കണ്ടു നിൽക്കാനാവാത്തവർ മാറത്തടിച്ച് നിലവിളിക്കുന്നു. തലയടിച്ചു കരയുന്നവരുമുണ്ട്. കരയിലേക്ക് തിരെ അടിച്ചു കയറാറുണ്ട്. കണ്ണടിക്കുന്നിടത്തും കൈയടിക്കുന്നിടത്തും അടിക്ക് അർത്ഥം വ്യത്യസ്തമാണ്. നമുക്കിന്നും പനിയടിച്ച് കിടക്കാറുണ്ട്. ചിലർ കുറ്റി അടിച്ച പോലെ നിൽക്കുന്നത് നാം കാണാറുണ്ട്. മദ്ദളവും തമ്പേറും അടിക്കുന്നത് പോലെയല്ല പറയടിക്കുന്നത്. അടി എന്ന വാക്ക് നാമത്തിലും ക്രിയയിലും തരം മാറുന്നത് പോലെ മറ്റൊരു വാക്കും മലയാളത്തിലില്ല എന്നത് വെറുമൊരു വാചകമടിയോ അടിച്ചുവിടലോ അല്ല തന്നെ.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: KSEB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ എടേക്കുന്നം ചിറ്റൂർ ഫെറി പഞ്ചായത്ത് ഓഫീസ് പരിസരം, HMPA, വൈമേലി എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ.
0: സേവന വാർത്തകൾ. LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് 2026 അപേക്ഷ ക്ഷണിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് www.lic.india.in സന്ദർശിക്കുക.

0: തസ്തികയിലേക്കും. ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ www.ibps.in സന്ദർശിക്കുക. www.ibps.in.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ മാസം 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിൽ ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. മീശപ്പുലിമലയിലെ ക്യാമ്പിലേക്ക് നാളേക്ക് മുൻപ് ktym.kswb@kerala.gov.in എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9497736356, 9497736356. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള ഇന്ന് രാവിലെ 9 മുതൽ 5 വരെ കളമശ്ശേരി RI സെന്ററിൽ വെച്ച് നടത്തുന്നു. കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സഹകരണ മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങളായ HMT, ടെൽക്, ക്യാംകോ, TCC, കേരള വാട്ടർ അതോറിറ്റി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി, FACT തുടങ്ങിയവർ ഈ മേളയിൽ ഇന്ന് പങ്കെടുത്ത് ട്രെയിനുകളെ തിരഞ്ഞെടുക്കുന്നു. 5 പാസ്സായവർ മുതൽ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 9 കളമശ്ശേരി RI സെന്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842555866. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842555866.
3: സത്യസന്ധമായ പൺകൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലും അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ, അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842422292, 04842422292.

0: FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.

0: കറിമസാലകൾ പ്രകൃതിയുടെ രുചി.
1: മോഹൻലാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് മിസ്റ്റർ ഫ്രോഡ്. ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിൽ ദേവ്ഗിൽ, വിജയ് ബാബു, മിയ ജോർജ്, സിദ്ദിഖ് തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ചു. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീതം ഗോപി സുന്ദർ. പാടിയത് സുദീപ് കുമാർ, സിതാര കൃഷ്ണകുമാർ.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
4: ഫോൺ 8129110087.
5: ഫീറ്റൽ ട്രീറ്റ്മെന്റ് പല കണ്ടീഷൻസിനുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അസുഖം കണ്ടു, നമ്മൾ ടെർമിനേറ്റ് ചെയ്യണോ അതോ നമ്മൾ മുന്നോട്ട് പോകണോ അതോ നമുക്ക് ഉള്ളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ചില അസുഖങ്ങളുണ്ട് നമുക്ക് ഉള്ളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള അസുഖമാണ് ഫീറ്റൽ എനീമിയ. രക്തക്കുറവ് കുട്ടിക്ക് വരികയാണെങ്കിൽ അത് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മയും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഹസ്ബൻഡും ഉള്ള സമയത്ത് അവരുടെ കുട്ടിക്ക് രക്തക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ അസുഖങ്ങൾ നമുക്ക് അകത്തോട്ട് കുട്ടിക്ക് രക്തം ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ കുറേ അസുഖങ്ങളുണ്ട്. ഡയഫ്രമാറ്റിക് ഹേണിയ ഉണ്ട്, ആമാശയം മുകളിലോട്ട് കയറി വരുന്ന അസുഖങ്ങളുണ്ട്, മൂത്രതടസ്സം ഉണ്ടാവുന്ന അസുഖങ്ങളുണ്ട്, ഹാർട്ടിനുള്ള റിതം അബ്നോർമാലിറ്റീസ് ഉണ്ട്, ലങ്ങിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ ലങ്സിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് അത് കുട്ടിയുടെ ഹാർട്ടിനെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യാൻ, ഇൻസൈഡ് ദി യൂട്രസ് ഡ്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ട്വിൻ പ്രഗ്നൻസിയിൽ, ഇപ്പോൾ ഒരു ബേബിയും മറ്റേ ബേബിയും ഇസ് അറ്റ് റിസ്ക് ബിക്കോസ് ഓഫ് എ സിംഗിൾ പ്ലാസൻറ്റ്, അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്, TTTS എന്നൊക്കെ അതിന് പറയാം. അതിൽ നമുക്കൊരു ഫീറ്റോസ്കോപ്പ് ഉണ്ട്. ഫീറ്റോസ്കോപ്പ് എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പ് പോലെ യൂട്രസിൻ്റെ അകത്തേക്ക് നമുക്ക് ആ സ്കോപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പ്ലാസൻറ്റ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ടു ട്രീറ്റ് ദീസ് ഡിസോർഡേഴ്സ് അതിനെ ഫീറ്റോസ്കോപ്പി എന്നാണ് പറയുക. സോ പണ്ടത്തെ പോലെ നമ്മളൊരു അസുഖം കണ്ട് ടെർമിനേഷനല്ല, രസവും കണ്ടാൽ നമുക്കത് ഇൻ യൂട്രോ തന്നെ ട്രീറ്റ് ചെയ്തൊരു കോഴ്സ് കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സിംഗിൾ പ്ലാസൻ്റ ആണെന്ന് 3 മാസത്തിൽ തന്നെ നമ്മൾ അറിയും സിംഗിൾ പ്ലാസൻ്റ ആണെന്നുള്ളത്. അങ്ങനത്തെ കേസസിൽ നമ്മൾ ആ ബേബീസിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള സമയം, അതായത് ഒരു 16 to 26 weeks, അതിൻ്റെ ഇടയിലാണ് ഈ കോംപ്ലിക്കേഷൻസ് വരിക. ആ സമയത്ത് ഈ കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അറൗണ്ട് ദ 5th to 6th month ആണ് അതിൻ്റെ കറക്റ്റ് ഇൻ്റർവെൻഷൻ്റെ സമയം.
6: ഈ വിവരങ്ങളിൽ പങ്കുവച്ചത് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണൻ.
7: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: സർക്കാർ നിയന്ത്രണത്തിലുള്ള കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, എം ടെക്, നെറ്റ് എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇന്ന് രാവിലെ 9:30 കോളേജിൽ നേരിട്ട് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9846597311. നമ്പർ ആവർത്തിക്കാം: 9846597311.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈജി തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: പുന്നപ്ര അക്ഷര നഗരി കേപ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ 2026-28 വർഷത്തേക്കുള്ള ദ്വിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്നും നാളെയും മറ്റന്നാളും രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്നു. 50% മാർക്കോടെ

0: ബിരുദം നേടിയവർക്ക് പങ്കെടുക്കാം. ഫിഷറീസ് വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9946484075 9946484875. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.imtpunnapra.org www.imtpunnapra.org.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, NGO സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് www.swd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: കോട്ടയം കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പത്തനാട് അംഗനവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15-ന് വൈകുന്നേരം 5 മണിവരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 7907029161. നമ്പർ ആവർത്തിക്കാം, 7907029161.

പള്ളിപ്പാട് ഗവൺമെന്റ് ITIയിലെ സർവേയർ ട്രേഡിലെ ഒഴിവുള്ള ഒരു സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അടിസ്ഥാന യോഗ്യത SSLC പാസ്. ഉയർന്ന പ്രായപരിധിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കകം ITIയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0479240702, 0479240672. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:50. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത, മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ താണ്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെയും ഗതിവേഗത്തോടെയും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിന്റെ മണ്ണിൽ ഇന്ത്യൻ സൈനികരനുഷ്ഠിച്ച ത്യാഗങ്ങൾ ജീവസുറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള റൊമെയ്ൻ റോളണ്ടിന്റെ രചനകൾ ഇരു സമൂഹങ്ങളെയും കൂടുതൽ അടുപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈഫൽ ടവറിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഫ്രാൻസിൽ യോഗയ്ക്കുള്ള സ്വീകാര്യതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. പ്രാഥമിക വിലയിരുത്തലിനു ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: 11 ലോകോ കോ റെസ്ക്യൂ കിയാ ഗയാ ഹൈ. ജോ ഭി വ്യക്തി ഇസ്കേ ജിമ്മേദാർ ഹൈ, ചാഹേ വോ ബിൽഡിംഗ് കാ മാലിക് ഹൈ യാ അധികാരി ഹൈ. ക്യോകി ബിൽഡിംഗ് പുരാനി ഥീ ഓർ ഇസ്മേ കൺസ്ട്രക്ഷൻ കാ റെനോവേഷൻ കാ കാം ചൽ റഹാ ഥാ, ബേസ്മെന്റ് മേ കിസി പ്രകാർ കി ഖുദായി ചൽ റഹി ഥീ, ജിസ്കേ കാരൺ സേ പില്ലർ ജോ ഹൈ വോ ഹിലാ ഓർ വോ പൂരി ബിൽഡിംഗ് ഢഹ ഗയി. ദോഷിയോ കോ ഛോഡാ നഹി ജായേഗാ യേ നിശ്ചിത രൂപ് മേ കഹ റഹി ഹൂം.
0: അതേസമയം സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 6. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 4 നിലകളിൽ കൂടുതലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടനടി പൂട്ടിക്കുമെന്ന് ഡൽഹി മേയർ പറഞ്ഞു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള 3 വർഷത്തെ കർമ്മ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരിമരുന്നുകളുടെ നിയന്ത്രണം, ലഹരിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. 100 അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മയക്കുമരുന്ന ശൃംഖലകൾ തകർക്കുക, ഒളിവിലുള്ള 100 കുറ്റവാളികളെ രാജ്യത്തെത്തിക്കുക, 100 അനധികൃത ലഹരി ലബോറട്ടറികൾ തകർക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന സന്ദർശനം ഈ മാസം 10 വരെ നീളും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്റാങ്ങിലും നമ്പോളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധ സ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഉടൻ പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ മൊഹസൈൻ റസായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി 7 മുതൽ 8 വരെ കപ്പലുകൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നതെന്നും ഇറാൻ അറിയിച്ചു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബറിലെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് OPEC+ രാജ്യങ്ങൾ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന വെർച്വൽ യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബറിൽ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.5

0: 8.8 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ഔട്ട്റീച്ച് രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഡൽഹി പോലീസ് തലസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി അവലോകനം ചെയ്തു. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ലബോറട്ടറികളിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിപണിയിലെത്തിക്കുന്നതിന് ശാസ്ത്രരംഗം, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ 6-ാമത് റൈസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
2: സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി.അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി V.D. സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയായേക്കും. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ താഷ്കണ്ടിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ 3 ഗോൾ ജയത്തോടെയാണ് 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 മുതൽ ഏപ്രിൽ 10 വരെ ചൈനയിലാണ് AFC അണ്ടർ 20 ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ഈസ്റ്റ് സോൺ 1-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസ് എന്ന നിലയിലാണ്. 111 റൺസോടെ ഇഷാൻ കിഷനും 63 റൺസുമായി കുമാർ കുഷാഗ്രയുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിമന്യു ഈശ്വരനും വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കമാണ് ഈസ്റ്റ് സോണിന് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 17 സെക്കൻഡ്.

0: എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ
1: ട്രെയിനിലിരുന്നുള്ള മദ്യപാനം മാത്രമല്ല മദ്യലഹരിയുമായി യാത്ര ചെയ്യുന്നതും ഇനി ഒഴിവാക്കേണ്ടി വരും. ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും മദ്യപിച്ചെത്തുന്നവരെയും നീക്കം ചെയ്യാനും കേസെടുക്കാനും റെയിൽവേ പോലീസിന് അധികാരം നൽകുന്ന റെയിൽവേ നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത കേരള ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയാണ് പുകവലിയിൽ നിന്ന് ട്രെയിൻ യാത്രക്കാരെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഈ വിധിയും യാത്രക്കാരുടെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കാനിടയുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയിലും ക്രമസമാധാന പാലനത്തിലും ഈ വിധിയുണ്ടാക്കാവുന്ന സ്വാധീനങ്ങളെക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
2: ഞാൻ രാവിലെയും വൈകിട്ടൊക്കെ ട്രെയിൻ യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ പല ടൈപ്പ് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജനറൽ ആണെങ്കിൽ കൂടിയും ലേഡീസും എല്ലാവരും കേറുന്നതാ. അപ്പൊ ഇങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറ്റമൊക്കെ ഉള്ളവരാണെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രയിൽ.
1: രാത്രി സമയത്ത് പലപ്പോഴും ഭയത്തോടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു യുവതി.
2: ഇപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ കയറുന്നവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ നമ്മളോട് കയർത്ത് സംസാരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ട് പെരുമാറാനൊക്കെ നമ്മളെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ രാത്രിയാകുമ്പോഴത്തേക്കും ലേഡീസ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഒന്നോ രണ്ടോ പേരൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുപോലെ ഒരു തവണയെ നിലമ്പൂരിന് വന്നിട്ടുണ്ട്. അത് ഇവിടെ കുറുപ്പുന്നരയൊക്കെ എത്തുമ്പോൾ 9 മണിയൊക്കെ കഴിയും. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പാർട്ട്മെന്റിൽ ജനലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഭയങ്കര പേടി. ഇത് എങ്ങനെയുള്ളവരാണ് എങ്ങനെ. അപ്പൊ മദ്യപിച്ചൊക്കെ കയറുന്നവരാണെങ്കിൽ നമുക്ക് ആകെ ഭയങ്കര ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടെത്തി അങ്ങനെ ഒരു ശ്രദ്ധിച്ച് അവരെ കൈകാര്യം ചെയ്യുകയൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. യാത്രയൊക്കെ സുഖമായിട്ട് പോകും. എന്തായാലും ഇങ്ങനെയൊരു പരിപാടി അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാ. കാരണം ഇപ്പോഴും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മാത്രമല്ല എല്ലാത്തിലും നമ്മളിപ്പം അവര് കയറുന്നവർ അതൊന്നും നോക്കിയിട്ടല്ല കയറുന്നത്. അവർ ലേഡീസ് ആണോ ജനറൽ ആണോ ഒന്നും നോക്കിയിട്ടല്ല കയറുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടുപോയാൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാണ് അതിന് പിന്നെ നടപടി എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത്. ഞാൻ കുറുപ്പുന്തറയിൽ രാവിലെ കയറുന്നതാണ്. എറണാകുളം ടൗണിലാണ് ഇറങ്ങുന്നത്. അതുപോലെ തിരിച്ചു വൈകിട്ടും അതുപോലെ എറണാകുളം ടൗണിൽ നിന്ന് കയറി തിരിച്ചുള്ള ട്രെയിൻ കുറുപ്പുന്തറ വരുന്നില്ല. കേരളക്കാണ് വരുന്നത്. അതുകൊണ്ട് വൈക്കം റോഡ് ഇറങ്ങിയിട്ട് പോരുവാണ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. പിന്നെ നമ്മള് കേരളം ഇല്ലാത്ത സമയത്തൊക്കെ നീമൂന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം പേടിയായിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചിട്ടാണ് ലാസ്റ്റ് ഒക്കെ സ്റ്റോപ്പിട്ടൊക്കെ വരുമ്പോ ലേറ്റ് ആയി ട്രെയിൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയുണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ. അതിനൊക്കെ വേണ്ട നടപടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ഒരു ഇതാണ്. നമ്മളിങ്ങനെ കൂടുതൽ പേടി കൂടി ഒന്നിച്ചൊക്കെ കയറി നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ വലിയ പേടി ഉണ്ടാവില്ല. നല്ല തിരക്കുള്ള സമയത്ത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും വന്നാലും നമുക്ക് അതിനോട് അത്ര പേടി തോന്നില്ല. പക്ഷേ നമ്മൾ തന്നെയായി പോകുകയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. കുറെ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ യാത്ര ചെയ്ത് ലാസ്റ്റ് സ്റ്റോപ്പൊക്കെ എത്താറാകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയുണ്ടാവും. രാവിലെ നേരങ്ങളിൽ ഒരു കുഴപ്പമില്ല. അത്ര പേടിക്കാൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടെ ചെറിയ പെൺപിള്ളേരൊക്കെ ആകുമ്പോൾ തന്നെയൊക്കെ യാത്ര ചെയ്ത് വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നവർക്കും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ഇങ്ങനെ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും പൊതുവെ ഉണ്ടാവുന്നതാണ്. ഒരു 5-6 മാസം മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായതല്ലേ കേരളയിൽ. ഇപ്പൊ ആ കുട്ടിയുടെ ദൂരം എങ്ങനെയാന്ന് അറിയത്തില്ല. കൊല്ലത്തെത്തുന്നതിന് മുമ്പം കണ്ട് ട്രെയിനിൽ നിന്ന് ഉന്തിയിട്ടത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്.
1: മദ്യപിച്ചെത്തുന്നവരുടെ പ്രവൃത്തികൾ കാരണം പലതവണ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകനായ ജോർജ് ടി ജെ.
3: ഞാനൊരു റെഗുലർ റെയിൽവേ പാസഞ്ചറുമാണ്. പല പ്രാവശ്യവും ഞാൻ വ്യക്തിപരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് റെയിൽവേയിൽ പാസഞ്ചർ എന്നുള്ള രീതിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ RPFന്റെ ഇടയിൽ പെടുത്തിയിട്ടുള്ളതാണ്. കൃത്യമായി ഒന്ന് ശാസിക്കുകയോ ഇറക്കി വിടുകയോ ഒന്നും ചെയ്യാറില്ല. ആക്ച്വലി ഇത് റിയൽ പ്രോബ്ലം. അതായത് ഒരു വളരെ മറ്റുള്ള പാസഞ്ചേഴ്സിന് വളരെ അധികം അരോരസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്. ഇതിനെതിരെ ശക്തമായിട്ട് റെയിൽവേ, പ്രത്യേകിച്ചും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇതിനെ ശക്തമായിട്ട് പ്രതികരിക്കും. വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ബാക്കിയുള്ള ബോണഫൈഡ് പാസഞ്ചേഴ്സിന് ഇത് വളരെയധികം ബുദ്ധിമുട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ തന്നെ ഹൈക്കോടതിയുടെ ബഹുമാന്യനായ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ഓർഡറും ഇതിനെതിരെ ഉള്ളതാണ്. അതായത് റെയിൽവേക്ക് അധികാരമുണ്ട് ഇങ്ങനെയുള്ള പാസഞ്ചേഴ്സിനെ റെയിൽവേയിൽ യാത്ര ചെയ്യിപ്പിക്കാതിരിക്കണം. കാരണം ഇത് മറ്റുള്ള പാസഞ്ചേഴ്സിന്റെ റൈറ്റ് കൂടെ ഹനീഫവിക്കുന്നതും ആണെന്നുള്ള

കാര്യം റെയിൽവേയും ഇത് മനസ്സിലാക്കേണ്ടതാണ്. അതിനുള്ള കൃത്യമായ ഇഫക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ റെയിൽവേ സ്വീകരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതിന് ഞങ്ങളുടെ റെയിൽവേ യൂസേഴ്സ്

0: പാസഞ്ചേഴ്സിന് നമ്മൾ ഇവിടെ ശല്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവര് എന്നെ ഭീഷണിപ്പെടുത്തുവാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ വേറെ കുറെ പാസഞ്ചേഴ്സ് എല്ലാം കൂടെ കൂടിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും, പക്ഷെ നമ്മൾ പോലീസിനെ വിളിച്ചാലും വന്നുപോലും ഫാക്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള പാസഞ്ചേഴ്സിനെ ഒരു കാരണവശാലും റെയിൽവേയിൽ അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് മറ്റുള്ള ബോണഫൈഡ് പാസഞ്ചേഴ്സിന്, പ്രത്യേകിച്ച് ലേഡീസിന്, ഇത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തേ മതിയാവും.
1: ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുന്നത്.
2: മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നതായിട്ട് അറിഞ്ഞു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷം മാത്രമല്ല, ഒരുപാട് ആശ്വാസവും തോന്നുന്നുണ്ട്.
1: മൂവാറ്റുപുഴ സ്വദേശി അംബിക രാജു.
2: കാരണം ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും മറ്റു പല ആവശ്യങ്ങൾക്കായിട്ടും ഇപ്പോ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ ജില്ലകളിലേക്കും ഒക്കെ യാത്ര ചെയ്യാനായിട്ട് അവര് ഈ ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ പലപ്പോഴും കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ അനുഭവത്തിലും ഉണ്ട്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ടോയ്ലറ്റിലേക്കൊക്കെ ഒന്ന് മാറണമെങ്കിൽ അതിന്റെ പരിസരത്തൊക്കെ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചുള്ള ആളുകൾ നിൽക്കുകയും നമ്മൾ കടന്നു പോകുമ്പോൾ മാറിത്തരാതെ വഴി മുടക്കി നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ വളരെ ഭയപ്പെട്ടാണ് കടന്നു പോകുന്നത്. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകളും ഒക്കെ അതുതന്നെയാണല്ലോ. ചെറിയ വാക്കുതർക്കത്തിന്റെ പേരിൽ ഡോറിലൂടെ പുറത്തേക്ക് തള്ളുക, ലൈംഗികമായിട്ട് അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുക, ഇതൊക്കെ മദ്യപാനികൾ ട്രെയിനിൽ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ബസ്സാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം, ഇറങ്ങി പോരാം. പക്ഷെ ട്രെയിൻ ആവുമ്പോൾ ദീർഘദൂര സർവീസാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സമയത്ത് ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കോടതി ഉത്തരവ് വളരെ അനിവാര്യമായിരുന്നു, വളരെ ആശ്വാസകരമാണെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അടുത്തു വന്നിരിക്കുമ്പോൾ ആ ഒരു അസഹ്യമായിട്ടുള്ള സ്മെല്ല്, അവരുടെ ആ നോട്ടം, മോശമായിട്ടുള്ള സംസാര രീതികള്, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങളിൽ പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണത്. ജീവൻ വരെ പണയം വെച്ചുള്ള യാത്രയായിട്ട് മാറുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു കോടതി വിധി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ആശ്വാസമുണ്ട്. സമാധാനമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ, വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇത് എങ്ങനെ നടപ്പിലാക്കും, ഇത് പൂർണ്ണമായിട്ടും ഇത് വിജയപ്രദമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുമോ, അതെങ്ങനെ സാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ആശങ്ക സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നു ലഹരിക്കെതിരെ. അതുപോലെ തന്നെ ട്രെയിനിലും ഈ മദ്യപിച്ച് കയറുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും കർശനമായിട്ട് നിരോധിക്കുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാകുകയും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകം ജീവനക്കാരെ അതിനായിട്ട് നിയോഗിക്കുകയും ഓരോ കമ്പാർട്ട്മെന്റ് സന്ദർശിക്കാൻ മാറി മാറി അതിനുള്ള ആളുകളെ ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ അതിനെ ലഹരി പോലെ തന്നെയല്ല, മദ്യാസക്തി ഒരു രോഗമാണ്. അപ്പോൾ ചിലർക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത്തരം ആളുകൾക്ക് ചികിത്സ ഉണ്ടെന്നുള്ള കാര്യവും ഒക്കെ ആളുകളിലേക്ക് എത്തിപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു.
1: ഈ വിധി ഏറെ ആശ്വാസകരമാണെന്ന് ഓൾ കേരള റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ പോൾ മാൻവെട്ടം.
3: ഞാൻ 1967 മുതൽ 60 വർഷക്കാലമായി സ്ഥിരമായി ട്രെയിനിൽ കുറുപ്പന്തറയിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനും ആണ്. റെയിൽവേ മദ്യപരെ നീക്കം ചെയ്യുവാനും അവരെ ബർത്തലൈസർ വെച്ച് ചെക്ക് ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു നിയമം റെയിൽവേ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണെന്ന് യാത്രക്കാർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് തന്നെയാണ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷിതവും അവരുടെ സംരക്ഷണവും റെയിൽവേയുടെ മുഖ്യമായ ഒരു ലക്ഷ്യവും കടമയുമായതുകൊണ്ട് മദ്യപിച്ചതിനു ശേഷം ട്രെയിനിൽ വരുന്നതും യാത്ര ചെയ്യുന്നതും നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് കാണുന്ന പല അപകടങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമായിട്ടുള്ളത് മദ്യപാനം മാത്രമാണ് എന്ന് റെയിൽവേക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് RPFന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ശക്തമായ ഇടപെടലും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഈ കാര്യത്തിൽ അനിവാര്യമാണ്. നമ്മൾ ഗോവിന്ദൻ ചാർമിമാരെ പോലെയുള്ള അവരുടെയും അതിനുശേഷം റെയിലിൽ നിന്ന് തള്ളിയിട്ടതും റെയിലിന്റെ വാതിക്കൽ നിന്ന് യാത്ര ചെയ്ത് ജീവൻ കളയേണ്ടി വന്നവരും രക്ഷപ്പെട്ടവരും മദ്യപിച്ചിരുന്നവരാണ് എന്ന് ഇതിനോടകം വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം തന്നെ ഇതിനുവേണ്ടി റെയിൽവേ കൊണ്ടുവന്നിരിക്കുന്ന നിയമം 145A ഏറ്റവും അനിവാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും ആ വിധിയെ യാത്രക്കാർ മുഴുവൻ, കേരള ജനത മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൂടുതൽ ആളുകളും AC ട്രെയിനുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. AC ട്രെയിനിൽ 2 പേർ മദ്യപിച്ചും മദ്യപിക്കാത്ത രണ്ടുപേരും കൂടി ആകുമ്പോൾ അതിൽ നിന്നാകുന്ന മദ്യത്തിന്റെ മണം രൂക്ഷമായി മദ്യം ഉപയോഗിക്കാത്തവർക്ക് ഉണ്ടാകുന്നു എന്നതും അക്രമവാസന വളർത്തുന്നു എന്നുള്ളതുകൊണ്ടും റെയിൽവേയുടെ ഈ നീക്കത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ നല്ല കാര്യമാണ്.
1: ട്രാവൽ ഏജൻസി നടത്തുന്നവർക്ക് പറയാനുള്ളത് എന്താണ്?

0: ഞാൻ സ്വീകരിക്കണം. അത് കൂടുതലും യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരിക്കും.
1: ട്രാവൽ ഏജൻസി നടത്തുന്ന ഹമീദ്,
0: മദ്യപിച്ച് അതിപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഉള്ളവരൊക്കെ ഇപ്പൊ മദ്യപാനം ഇഷ്ടമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് ഇഷ്ടമില്ലാത്തവര് ഇപ്പൊ കൂടെ അടുത്തുള്ളവര് മദ്യപിച്ച് പോകുമ്പോൾ നമ്മ യാത്ര ചെയ്യുന്ന സമയം സ്ഥലം വരെ നാം അത് സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് ഇറിറ്റേഷൻ ആണല്ലോ. അപ്പൊ അത് ഒഴിവാക്കിയോണ്ട് നമുക്ക് ബാക്കി അത് ഇഷ്ടമില്ലാത്ത യാത്രക്കാർക്ക് ശരിക്കും കുറച്ച് നന്നായിട്ട് യാത്ര ചെയ്യാം. ഗ്രൂപ്പായിട്ട് പോണവർക്ക് ചിലപ്പോ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില അവരത് ആസ്വദിച്ചിട്ട് കണ്ട് യാത്ര ചെയ്യും. ഗ്രൂപ്പായിട്ട് പോണവർ പിന്നെ അങ്ങനെ ആ ഒരു ടൂർ എന്നുള്ള നിലക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും. അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ടൂർ പോണവർക്ക് ശരിക്കും അവരെ ടൂറിന്റെ ഒരു ഭാഗമായിരിക്കും അത്. അവരുടെ ആസ്വാദനത്തിന് അതും കൂടിയും അതിൽ ഉൾപ്പെടുമല്ലോ. അതല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. മദ്യപാനം തന്നെ പലരും പല തലത്തിൽ ചെയ്യുന്നവരുണ്ടല്ലോ. അതൊരു പരിധി വിടുമ്പോഴാണ്. ഇപ്പൊ കൂടെ പോണവർ തന്നെ മദ്യപിച്ച് കുറച്ച് ഒരു പരിധി വിട്ടുകഴിയുമ്പോൾ പിന്നെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ഒഴിവാക്കാനത് കാരണമാണ്. അത് കൺട്രോൾ ചെയ്ത് പോകുന്നവരുണ്ട്. അല്ലാത്ത തലത്തിലേക്ക് വരുമ്പോഴാണ് ഈ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ ഇതൊരു നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.
1: ഇതേക്കുറിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എറണാകുളം ജംഗ്ഷനിലെ ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി സമകാലികത്തോട്.
2: ഗവൺമെന്റ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ പുതുതായിട്ട് ശ്രമിച്ചിരിക്കുന്ന ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയും അവരുടെ ശാന്തി പൂർവ്വമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് അത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അശോഭമാണ്. റെയിൽവേയിൽ നേരത്തെ തന്നെ 145B എന്നുള്ള ഒരു റെയിൽവേ ആക്ട് നിയമം നിലവിലുണ്ട്. മദ്യപിച്ചും മറ്റു രീതികളിലും പൊതുജനമത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രമിസസിലും ട്രെയിനുകളിലുമൊക്കെ ശല്യമുണ്ടാക്കുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഒരു നിയമമാണത്. ഇപ്പോൾ അത് പ്രോസിക്യൂഷൻ നടപടികൾ പല രീതിയിലും പല സ്ഥലങ്ങളിലും സർവ്വവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഹൈക്കോടതി ഈ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത്. ആ നിയമത്തില് കോടതി വിധി അനുസരിച്ച് യാത്രക്കാരുടെ സുരക്ഷയും പൊതുശാന്തിയും ഉറപ്പാക്കാനായി ഇത്തരം നടപടികൾ റെയിൽവേ ചെയ്യുന്നത് നിയമപരമാണെന്ന് ബഹുമാൻകൂട്ട കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാർ പ്രത്യേകിച്ചും സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി മദ്യലഹരിയിൽ യാത്ര ചെയ്യുന്ന കാണപ്പെടുന്ന ആൾക്കാരെ ഈ അധികാരം ഉപയോഗിച്ച് റെയിൽവേക്ക് നിയമപരമായി പുറത്താക്കാനാവുന്നതാണ്. നിർബന്ധിച്ച് അവരെ പുറത്ത് ഇറക്കിവിടാവുന്നതും മറ്റ് അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാവുന്നതുമാണ്. അത് ഇറക്കിവിടുന്നത് നിയമപരമല്ല എന്നുള്ള ഒരു ചലഞ്ചിനെ കോടതി വളരെ വ്യക്തമായി ഒരു റൂളിംഗിലൂടെ സ്ഥാപിച്ച് പറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാരുടെ സുരക്ഷ കുറച്ചുകൂടെ സേഫ് ആവും. മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പൊതുജനത്തിന് ശല്യമോ മറ്റ് ഉപദ്രവമോ എന്തെങ്കിലും യാത്രക്കാരുടെ സുരക്ഷയോ അധികം മിസ്യൂസോ നടക്കുന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യാത്രക്കാർക്ക് റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 139 വിളിച്ച് അല്ലെങ്കിൽ റെയിൽ വന്നിട്ടും വഴിയോ റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കാവുന്നതാണ്. കിട്ടുന്ന വിവരം അനുസരിച്ച് ഏറ്റവും അടുത്ത സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ ട്രെയിനിൽ തന്നെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവരെ കണ്ടെത്തുകയും അവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കുകയും പുറത്താക്കുകയുൾപ്പെടെയുള്ള മറ്റ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകുന്നതാണ്. ഡ്രങ്കനെസ്സിനുള്ള 500 രൂപ വരെയുള്ള പണിഷ്മെന്റും 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്.
1: ട്രെയിനിൽ അസമയങ്ങളിൽ തനിയെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമല്ല സമാധാന പ്രിയരായ യാത്രക്കാരും സർവാത്മന സ്വാഗതം ചെയ്യുന്ന വിധിയാകും ഇത്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും എപ്പോഴും ആകാം എന്നതിനെ ചോദ്യം ചെയ്യുകയാണ് ഈ വിധി. നിങ്ങളുടെ സ്വാതന്ത്ര്യം അടുത്തയാളിന്റെ മൂക്കിൻതുമ്പ് വരെ മാത്രം എന്നതിനെ ഈ വിധി അടിവരയിടുന്നു. യാത്രകളിൽ സ്ഥിരം മദ്യം ഉപയോഗിക്കുന്നവർ ഇതെല്ലാം അറിഞ്ഞു പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
4: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
5: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
4: 9447007786.
6: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
7: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
8: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
9: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
8: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
10: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
11: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ.

0: എഴുതിയ നോവൽ.
1: കാലത്ത് ചേക്കുവാണ് വൈദ്യരെ കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോഴേക്കും തക്ഷൻകുന്നിലാകെ രാമരുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്ത പരന്നിരുന്നു. പലരും അന്വേഷിച്ചു വരാനും തുടങ്ങി. ആദ്യമെത്തിയത് കണ്ണച്ചനായിരുന്നു. കണ്ണച്ചനെ കണ്ടിട്ടും രാമർ പ്രതികരണമൊന്നും കാണിച്ചില്ല. എന്താടോ നിനക്ക് പറ്റിയത് എന്ന് കണ്ണച്ചൻ ചോദിച്ചിട്ടും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒന്ന് നോക്കുക മാത്രമാണ് രാമർ ചെയ്തത്. പിന്നെ എന്തു പറയണമെന്ന് കണ്ണച്ചന് നിശ്ചയമില്ലായിരുന്നു. കുറേ നേരം രാമറുടെ അടുത്തിരുന്ന ശേഷം രാമറെ ആർദ്രമായി തെല്ലിട നോക്കി ഒക്കെ ശരിയാവും എന്നു പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. ധാരാളം പേർ പിന്നെയും വന്നുകൊണ്ടിരുന്നു. വൈദ്യർ വന്ന് വിവരങ്ങൾ തിരക്കി, പിന്നെ പരിശോധിച്ചു. ധാരകൾ നടത്താൻ വേണ്ടി ചില ചികിത്സാക്രമങ്ങൾ വിധിച്ചു. അദ്ദേഹം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, മനസ്സ് ഒരന്താളിപ്പിൽ കുടുങ്ങിയതാണ്. അവിടെ നിന്നും വിട്ടുപോരാനും കുറച്ച് സമയമെടുക്കും. ചികിത്സ മുടങ്ങാതെ നടത്തുക. വൈദ്യരോടൊപ്പം വീടുവരെ അനുഗമിച്ച് മടങ്ങി വന്ന ചേക്കുവിനോട് കല്യാണി ചോദിച്ചു, വൈദ്യർ വേറെ വല്ലതും പറഞ്ഞോ ചേക്കു? പേടിക്കണ്ട എന്ന് രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു. എന്നാൽ അത് ശരിയാകും. എന്തൊക്കെയോ കഴിവുകളുള്ളയാളാണ് വൈദ്യരെന്നാ കേട്ടിട്ടുള്ളത്. എല്ലാം ശരിയാവും കല്യാണി, ചേക്കു ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. സൗകര്യം കിട്ടുമ്പോൾ ചേക്കുവിനോട് പറയാൻ ചില കാര്യങ്ങൾ കല്യാണി വിചാരിച്ചിരുന്നു. രാമറുമായി അടുത്ത് ഇടപഴകുന്നതുകൊണ്ടും വിശ്വസിക്കാൻ പറ്റിയ ആളായതുകൊണ്ടും ചേക്കുവിനെ കുറെ കൂടി ആശ്രയിക്കാതെ പുറത്തെ ഇടപാടുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കല്യാണിക്ക് അറിയാമായിരുന്നു. അല്പസമയം കൊണ്ടാണ് എല്ലാം കീഴ്മേൽ മറിഞ്ഞത്. ഭർത്താവിന്റെ അസാന്നിധ്യം കച്ചവടത്തെ ഒരിക്കലും ബാധിക്കരുത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം. കച്ചവടം ഇതേ രീതിയിൽ തുടരുക തന്നെ വേണം. കല്യാണി ചേക്കുവിനോട് ചോദിച്ചു, കുട്ടികളുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയല്ലേ ചേക്കു? മുമ്പത്തെ പോലെ എപ്പോഴും കൂടെ ഉണ്ടാവണം. അതിനെന്താ സംശയം? ചേക്കു പറഞ്ഞു, എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ രാമറെ കാണുന്നത്. രാമർ എന്നെയും കാണുന്നത് അങ്ങനെ തന്നെ. നിങ്ങളും ഇപ്പൊ എന്റെ കൂടപ്പിറപ്പായി. ഈ അവസ്ഥയിൽ ഞാൻ ഇട്ടേച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ? രാമറെ നമുക്ക് പഴയ പോലെ ആക്കണം. ഞാനും ഉണ്ടാവും കൂടെ. ചേക്കുവിന്റെ വാക്കുകളിൽ കല്യാണിക്ക് വിശ്വാസമുണ്ടായിരുന്നു. മരുന്നുകൾ ശേഖരിക്കുവാൻ വേണ്ടി ചേക്കു പുറത്തേക്ക് പോയി. രാമർ തനിയെ കോലായിലിരിക്കുമ്പോൾ അന്നത്തെ ഒരു പത്രമെടുത്ത് കല്യാണി രാമറുടെ മുമ്പിൽ വെച്ചു. പത്രവായന ശീലിച്ച അന്ന് തൊട്ട് കാലത്ത് അത് കാണുക എന്നത് രാമറിന്റെ ഒരാവശ്യമായിരുന്നു. എന്നാൽ അവൾക്ക് നിരാശയാണ് ഉണ്ടായത്. പത്രത്തിലെ അക്ഷരങ്ങളിലേക്ക് രാമർ നോക്കിയതേയില്ല. തേങ്ങ പറിച്ചെന്നറിഞ്ഞാൽ വണ്ടിക്കാരൻ അന്ത്രുവും മറ്റു ചുമട്ടുകാരും ചേർന്ന് വീടുകളിൽ ചെന്ന് ശേഖരിക്കും. ചേക്കു അതിന്റെ കണക്കുകൾ അന്ന് വൈകിട്ട് തന്നെ കല്യാണിയെ ഏൽപ്പിക്കും. വലിയൊരു പുസ്തകം അതിനുവേണ്ടി കല്യാണി വാങ്ങിവെച്ചിരുന്നു. ഓരോ വീട്ടുകാരനും ഓരോ പേജ്. പണം അത്യാവശ്യമുള്ളവർക്ക് അപ്പോൾ തന്നെ പണം കൊടുക്കും. തേങ്ങയുടെ ഓരോ ദിവസത്തെയും മാർക്കറ്റ് വില പത്രത്തിൽ നോക്കി അറിഞ്ഞു വെച്ചിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ചേക്കുവുമായി ആലോചിച്ചാണ് കല്യാണി പണം കൊടുക്കുക. ചേക്കു അറിയാതെ ഒരു പണവും കൊടുക്കുകയില്ല. വലിയങ്ങാടിയിലേക്ക് കൊണ്ടുപോകേണ്ട തേങ്ങ അപ്പോൾ തന്നെ ഉരിക്കും. ചിലത് വെട്ടാൻ ഏർപ്പാടാക്കും, മറ്റു ചിലത് അട്ടത്തിടും. പേട് തേങ്ങ ഏതാണെന്ന് ആദ്യമൊക്കെ തിരിച്ചറിയാൻ കല്യാണിക്ക് പ്രയാസമായിരുന്നു. എന്നാൽ പിന്നെ പിന്നെ ആ വിഷമവും മാറിക്കിട്ടി. അത് കാണുമ്പോൾ ചേക്കു അത്ഭുതത്തോടെ ചോദിക്കുന്നു, കല്യാണി എത്ര പെട്ടെന്നാണ് ഇതൊക്കെ പഠിച്ചത്? പ്രശംസയിലൊന്നും താല്പര്യമില്ലാത്ത മട്ടിൽ കല്യാണി ചിരിച്ചു. അത് കേട്ട് നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. തലയിൽ ധാര പകരാൻ സമയമായി. ലോറിയിൽ കോഴിക്കോട്ട് തേങ്ങ കൊണ്ടുപോയാൽ അന്നു തന്നെ ചേക്കു കണക്കുകൾ ഏൽപ്പിക്കും. പച്ചത്തേങ്ങ കൊടുത്തത് ഹാജി ഇസ്മായിലിന്റെ പാണ്ഡ്യാലയിൽ, ആ വകയിലെ വരവ്. കൊപ്ര കൊടുത്തത് ഹുക്കും ചന്ദ് രത്തൻബായിക്ക്, ആ വകയിലെ വരവ്. ബോട കൊടുത്തത് രത്നകുമാർ ബിലാചന്ദിന്, ആ വകയിലെ വരവ്. എല്ലാം കൃത്യം. കല്യാണി വലിയങ്ങാടി കണ്ടിട്ടില്ലെങ്കിലും വലിയങ്ങാടി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരേകദേശ ചിത്രം അവൾക്ക് കിട്ടിയിരിക്കുന്നു. ഭർത്താവിന് മരുന്ന് കൊടുത്തതിനു ശേഷമുള്ള സമയങ്ങളിലാണ് കല്യാണി കണക്കുകൾ തയ്യാറാക്കുന്നത്. രാത്രിയിലാണ് ഏറെ സമയം കിട്ടുക. ഭർത്താവ് പഴയ അവസ്ഥയിലേക്ക് ഏതു നിമിഷവും തിരിച്ചെത്തുമെന്നാണ് അവളുടെ വിശ്വാസം. വന്നുകഴിഞ്ഞാൽ ഉടൻ കണക്കുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കണം. ഇങ്ങനെയൊക്കെ കല്യാണി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അവൾക്ക് വിഷമം തോന്നാറുണ്ട്. ഇത്രയൊക്കെ ചികിത്സിച്ചിട്ടും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന തോന്നലിൽ അവൾ എത്തിച്ചേരും. അന്നേരമാണ് കല്യാണിക്ക് ദുഃഖം തോന്നുക. മറ്റാരും സമീപത്തില്ലെന്ന് കണ്ടാൽ രാമറുടെ മുഖം സ്വന്തം കൈക്കുമ്പളിൽ ഒതുക്കി അവൾ പറയും, ഒന്ന് ചിരിക്കെന്റെ പൊന്നെ. രാമറിന്റെ മുഖത്ത് നിർവികാരത. അപ്പോൾ കല്യാണിക്ക് കരച്ചിൽ വരും. മക്കളോട് രാമറിന് വലിയ ഇഷ്ടമാണ്. എവിടെ പോകുമ്പോഴും മൂത്ത മകനെ കൂടെ കൂട്ടും. കോഴിക്കോട് പോയി മടങ്ങി വരുമ്പോൾ ഇഷ്ടംപോലെ പലഹാരങ്ങളുമായിട്ടാണ് വരിക. സമയം കിട്ടുമ്പോഴൊക്കെ പറമ്പിലൂടെ കിളച്ചു നടക്കാനും രാമർക്കിഷ്ടമാണ്. കളിക്കാൻ ഓല കൊണ്ട് പന്തും പാവയും തൊപ്പിയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അയാൾ മകനെ ശ്രദ്ധിക്കുന്നതേയില്ല. കല്യാണിയെ വേദന

0: പ്രേരിപ്പിക്കുന്നത് ഈ പെരുമാറ്റമാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാറും.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
7: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
8: ഹലോ,
9: എന്റെ പേര് സന്ധ്യ, എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്.
8: ചോദിച്ചോളാം.
9: ചേർത്തലയിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ മോള് BSc മാത്സ് പഠിച്ചു നിൽക്കണം. പിന്നെ പെട്ടെന്ന് ജോലിക്ക് വേണ്ടി എന്ത് കോഴ്സ് പഠിക്കണം?
8: BSc മാത്സ് കഴിഞ്ഞ് പഠിപ്പിക്കാൻ പോവാ. BSc മാത്സ് കഴിഞ്ഞിട്ട് TTC എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് ഒരു കൊല്ലത്തെ, അതല്ലെങ്കിൽ 2 കൊല്ലത്തെ BEd പഠിക്കാം. ഒരു ടീച്ചറായിട്ട് കയറാം. അങ്ങനെ 2 കൊല്ലം 1 കൊല്ലം ടീച്ചറായിട്ട് കൂടുമ്പോൾ നമുക്ക് MSc സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ MSc ബിഗ് ഡാറ്റയോ പുതിയ പുതിയ കോഴ്സുകൾ പഠിച്ചിട്ട് നമുക്ക് വലിയ കോർപ്പറേറ്റ് ജോലിക്ക് പോവാം. ഉടനെ കുടുംബത്തിന്റെ അവസ്ഥയിൽ ഉടനെ ജോലി വേണമെങ്കിൽ ഏറ്റവും നല്ലത് ടീച്ചിങ്ങിന് പോവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 164 മത്സര പരീക്ഷകളുണ്ട് ഇന്ത്യയിൽ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും പബ്ലിക് സർവീസ് കമ്മീഷനും പിന്നെ ബാങ്കിൻ്റെ തന്നെ 36 പരീക്ഷ, അങ്ങനെ സെൻട്രൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ എക്സാമൊക്കെ ഉണ്ട്. അതിനൊക്കെ കോംപ്രിഹെൻസീവായിട്ട് ഒരു മത്സര പരീക്ഷയുടെ പ്രിപ്പറേഷൻ ഉണ്ട്. കുറേ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. കൊല്ലത്തൊക്കെ അതിൻ്റെ കുറേ ഏജൻസീസ് ഉണ്ട്. അവിടെ പോയിട്ട് 6 മാസം പഠിച്ചാൽ മാത്സ് പഠിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പാസ്സാകാൻ. ഒരു ബാങ്കിൽ ഒരു പ്രൊബേഷണൽ ഓഫീസറോ ക്ലർക്കായിട്ട് കയറിയാൽ 10-40 ശമ്പളം കിട്ടും. BSc കഴിഞ്ഞ് ഇനിയുള്ള പഠിത്തം മുഴുവൻ നമുക്ക് ഓൺലൈൻ പഠിക്കാം.
9: CA
8: ആണോ? BSc മാത്സ് കഴിഞ്ഞ് CA പോകാനാണോ ചോദിക്കുന്നത്? ഒരു തെറ്റുമില്ല എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ. പക്ഷേ റിസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ CA പാസ് പെർസെന്റേജ് വളരെ കുറവാണ്. 10 പേരൊക്കെ 100
9: പാസ്സാകുന്നുള്ളൂ.
8: ഞാൻ അതിനെ പറ്റി പറഞ്ഞല്ലോ അമ്മ, ഏറ്റവും നല്ല മെത്തേഡ് പറഞ്ഞു. 164 മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകാൻ പറയൂട്ടോ. ഓൾ ദി ബെസ്റ്റ്.
7: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
10: അപ്പോൾ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
11: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം, എന്തു പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
7: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
2: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04842426387 അല്ലെങ്കിൽ 04842426397 അല്ലെങ്കിൽ 94464558888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. സമയം 8 കഴിഞ്ഞ് 24 സെക്കൻഡ്.
11: ആകാശവാണി FM വാർത്തകൾ.
2: സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായൺ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസ്

0: കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 47-ാമത് കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയുമായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിലെത്തി. ദോഹയിൽ നിന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 2 യാത്രക്കാരിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുരാവസ്തു നാണയങ്ങൾ പിടികൂടി. 47.16 ലക്ഷം രൂപ മൂല്യം വരുന്ന 20 കിലോയിലധികം വരുന്ന 134 സ്വർണം വെള്ളി നാണയങ്ങളാണ് പിടിച്ചെടുത്തത്. പൊതുസേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിക്കുന്നതിന് പി.പി. മുകുന്ദൻ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സേവാ പുരസ്കാരം ഡോക്ടർ വി. നാരായണന് നൽകും. അട്ടപ്പാടിയിൽ സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് നൽകിയ സമർപ്പണം കണക്കിലെടുത്താണ് പുരസ്കാരം. അട്ടപ്പാടി ഭവാനി പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേയ്ക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. AFC Under-20 ഏഷ്യാ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യയ്ക്ക് യോഗ്യത. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിന് യോഗ്യത നേടുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കാത്തുസൂക്ഷിക്കണം നമ്മുടെ സമുദ്രങ്ങൾ. പുതിയ പഠനങ്ങളനുസരിച്ച് സമുദ്ര ഉപരിതലത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രമാണ് താപനിലയുടെ കാര്യത്തിൽ മുമ്പൻ. ഇത് ചുഴലിക്കാറ്റിനും മറ്റ് തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്കും ഇടയാക്കുന്നു. സമുദ്രത്തിന്റെ പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനവുമൊക്കെ നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയുടെ 1/3 ഭാഗവും ജലമാണെന്ന് അറിയാമല്ലോ. കൂടാതെ ഭൂമിയിലെ ആകെയുള്ള ജലത്തിന്റെ 97% സമുദ്രങ്ങളിലെ ജലമാണ്. കരയിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ജീവികളാണ് സമുദ്രങ്ങളിൽ വസിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലവും ജീവിക്കുന്നത് സമുദ്രത്തിലാണ്. ഇത്രയേറെ പ്രാധാന്യത്തിനൊപ്പം മറ്റൊരു വിശേഷണം കൂടിയുണ്ട് സമുദ്രത്തിന്. ഇന്ന് ലോകത്തെ ഏറ്റവും മലിനമായ പ്രദേശവും സമുദ്രം തന്നെയാണ്. കടൽ എന്നും അത്ഭുതങ്ങൾ നിറച്ചുവെച്ച ഒരു ലോകമാണ്. കടലിന്റെ ഓരോ വാർത്തകളും നിഗൂഢതകളും നമ്മയെന്നും ത്രസിപ്പിക്കുമ്പോൾ കടലിനെ പറ്റി വെറും 5% മാത്രമേ നാം ഇതേവരെ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി എത്ര വിസ്മയങ്ങൾ കടൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സമുദ്രത്തിന്റെ ഏറ്റവും മുകളിലെ ഭാഗം സൺലൈറ്റ് സോൺ അല്ലെങ്കിൽ എപ്പിപെലാജിക് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വരെയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. കടലിന്റെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 198 മീറ്റർ വരെ ആഴത്തിൽ വരെയാണ് ഈ സോൺ. ഈ ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗം മത്സ്യങ്ങളും ജീവിക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് പോകുന്തോറും സൂര്യപ്രകാശം മെല്ലെ ഇല്ലാതാകുന്നു. 198 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തിന് ട്വൈലൈറ്റ് സോൺ അല്ലെങ്കിൽ മീസോപെലാജിക് സോൺ എന്ന് പറയുന്നു. കടലിന്റെ ആഴങ്ങളിലേക്ക് വരുന്തോറും മർദ്ദം കൂടി വരുമെന്ന് നമുക്കറിയാമല്ലോ. മീസോപെലാജിക് സോണിൽ നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ 26 മടങ്ങ് മർദ്ദം കൂടുതലാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ശ്വാസകോശത്തെ വരെ തകർക്കുവാൻ കെൽപ്പുള്ള അത്രയും മർദ്ദം. ലോകത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്നത് സമുദ്രത്തിലേക്കാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് സമുദ്രങ്ങൾ. ജീവികൾക്ക് വേണ്ട പകുതിയോളം ഓക്സിജനും തരുന്ന ജീവദാതാവ്. പുറന്തള്ളപ്പെടുന്ന 25% കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നതും സമുദ്രങ്ങൾ തന്നെ. മെഡിറ്ററേനിയൻ കടലാണ് ലോകത്തെ ഏറ്റവും മലിനമായ ജലാശയം. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ഫലമായി വംശനാശം സംഭവിച്ച ജീവികൾ വരെ ലോകത്തുണ്ട്. അവയിൽ കൂടുതലും കടൽജീവികളാണ്. കടലാമകൾ, ചില കടൽ പക്ഷികൾ, കടൽ സീലുകൾ എന്നിവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഫിലിപ്പൈൻസിൽ 2019 കടൽ തീരത്ത് ചത്തടിഞ്ഞ ഒരു നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് 40 കിലോ പ്ലാസ്റ്റിക് ആയിരുന്നു. നാം പുഴകളിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവസാനം ഒഴുകിയെത്തുന്നത് കടലിലേക്ക് തന്നെയാണല്ലോ. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ മരിയാന ദ്വീപുകളുടെ കിഴക്കായി 200 കിലോമീറ്റർ അകലെയായി ഫിലിപ്പൈൻസിനും അമേരിക്കയ്ക്കും ഇടയിലായി ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ചിന് ഏകദേശം 2550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്റർ വീതിയുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 11,000 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രെഞ്ചിനടിയിലെ മർദ്ദം ഏകദേശം 1086 ബാർസാണ്. സമുദ്രത്തിനടിയിലേക്ക് സൂര്യപ്രകാശത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്ന ദൂരം വെറും 1000

0: മീറ്റർ മാത്രമാണെന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ബാക്കി 10 കിലോമീറ്ററുകൾ അഗാധമായ ഇരുട്ടാണ് എന്നർത്ഥം. ഉയരത്തിന്റെ അവസാന വാക്കായി നാം അടയാളപ്പെടുത്തുന്ന എവറസ്റ്റ് കൊടുമുടി ഈ ട്രഞ്ചിൽ ഇറക്കി വെച്ചാൽ അതിനു മുകളിൽ 2000-ലധികം മീറ്ററുകൾ പിന്നെയും വെള്ളമുണ്ടാവുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അത്രമാത്രം ആഴങ്ങളിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ഹോമിയോപ്പതിയിലൂടെ
1: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ. വിളിക്കാം 9447007786.
0: സൗമ്യമായ ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
1: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
1: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
0: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ
1: 9447007786. ഇന്ന് ഈ പരിപാടിയിൽ ഫാറ്റി ലിവറും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം.
2: ഇന്ന് FM Healthline ചർച്ച ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ്. പലപ്പോഴും ഡോക്ടർ, ഇപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും പലരും പറയുന്നത് ഫാറ്റി ലിവറാണ്, അത് ഗ്രേഡ് 1 ആണ് 2 ആണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സാധാരണ കരളിൽ കൊഴുപ്പടിയുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയാമെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ ഫാറ്റി ലിവർ? ഇതൊരു രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ?
3: ഫാറ്റി ലിവർ തീർച്ചയായിട്ടും കൊഴുപ്പ് കൂടുതൽ ലിവറിൽ അടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ലിവറിൻ്റെ യഥാർത്ഥത്തിൽ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ സംജാതമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു സൈൻ ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ലിവറിൻ്റെ ഒരു മൊത്തം ടോട്ടൽ വെയ്റ്റിൻ്റെ 5% ഫാറ്റ് ലിവറിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ടോട്ടൽ വെയ്റ്റിൻ്റെ 5% ഫാറ്റ് ഡിപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതാണ് സാധാരണ അങ്ങനെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ഫാറ്റ് അക്യുമുലേഷൻ, ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റും ഉണ്ട്, ആൽക്കഹോളിക് ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ട്. മനസ്സിലായില്ല. അതിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറെന്നും ആൽക്കഹോളിക് ഫാറ്റി ലിവറെന്നുമാണ് അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 30% താഴെ, അതായത് 15% മുതൽ 30% വരെയും രോഗികൾ ഈ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടെന്നുള്ളതാണ് ഒരു, അത് യൂറോപ്യൻ നേഷനിലും ഏതാണ്ട് അതേ ആവറേജ് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫാറ്റി ലിവറിനെ കുറിച്ച് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
2: പലപ്പോഴും ഇത് അറിയാതെ പോവുകയല്ലേ പതിവ്? മറ്റെന്തെങ്കിലും കാര്യത്തിന് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പലപ്പോഴും വ്യക്തികൾ അറിയുന്നത്. ശരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ അങ്ങനെ പ്രകടമാണോ?
3: ആദ്യത്തെ ഈ സ്റ്റേജുകളിലൊന്നും, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊന്നും ഒരിക്കലും ഫാറ്റി ലിവർ പുറമേ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നോർമൽ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിൽ തന്നെയാണ് ഈ ഫാറ്റി ലിവർ പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഒരുപാട് കാരണങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പൊണ്ണത്തടി, ഒബീസിറ്റി ഒരു പ്രധാന കാരണം തന്നെയാണ് ഫാറ്റി ലിവർ വരുന്നത്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഡയബറ്റീസ്, പ്രത്യേകിച്ചും type 2 diabetes ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. അതുപോലെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുന്നപ്പോൾ, ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് കൂടുമ്പോഴത്തേക്കും ഈ ഫാറ്റി ലിവർ വന്നു ചേരുന്നു എന്നുള്ളത്. ഈവൻ ഹൈ ബ്ലഡ് പ്രഷർ പോലും പലപ്പോഴും കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആൽക്കഹോൾ കൺസംഷൻ, മദ്യപാനം കൂടുതലായിട്ട് ഉള്ളവർക്ക് ഉണ്ടാകാറുണ്ട്. ചില മരുന്നുകൾ, ഇപ്പം കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ചില കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ തുടർച്ചയായിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഫാറ്റി ലിവർ പലപ്പോഴും വരും എന്നുള്ളതാണ്. ചില സിറ്റുവേഷനിൽ ഹെറിഡിറ്ററി ടെൻഡൻസി കാണിക്കുന്നത്, വിൽസൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന രോഗം ഉള്ളവർക്ക് ഈ ഫാറ്റി ലിവർ പലപ്പോഴും വരാറുണ്ട്. ഈവൻ ചില അവസ്ഥയിൽ ഇപ്പോൾ പ്രഗ്നൻസിയിൽ കൂടുതൽ കൊഴുപ്പ് അക്യുമുലേഷൻ ലിവറിൽ വരാറുണ്ട്. ചില ടോക്സിൻസും കാരണമായിട്ട് ഭവിക്കാറുണ്ട്.

0: ഇത് നമുക്ക് ആർക്കൊക്കെ വരാം അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ കുട്ടികൾക്ക് കാണാറുണ്ടോ, അതോ മുതിർന്നവരിലാണോ, പ്രായമേറിയവരിലാണോ, കൂടുതൽ സ്ത്രീകളിലാണോ, അങ്ങനെയൊക്കെ നമുക്കൊരു കണക്ക് പറയാൻ കഴിയുമോ ആർക്കൊക്കെ വരാം ഫാറ്റി ലിവർ എന്ന്?
1: സ്ത്രീകളിലാണ് കൂടുതലും നമ്മൾ കാണുന്നത്. വേസ്റ്റിൻ്റെ നമ്മൾ സർക്കംഫറൻസ്, പ്രത്യേകിച്ചും ഹിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു സർക്കംഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ പുരുഷന്മാരിൽ ഒരു 90 സെൻറ്റിമീറ്ററിൽ കൂടുതൽ സർക്കംഫറൻസ് ഉള്ളവരിൽ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. സ്ത്രീകളാണെങ്കിൽ 80 സെൻറ്റിമീറ്റർ കൂടുതൽ ഈ വേസ്റ്റ് വണ്ണം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഫാറ്റി ലിവർ നമുക്ക് കൂടുതൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്.
0: സാധാരണ ഈ ഫാറ്റി ലിവറിൻ്റെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ, നമ്മൾ എപ്പോഴാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടത്, റെഡ് ഫ്ലാഗ്സ് അങ്ങനെ പറയാൻ കഴിയുമോ?
1: ഉണ്ട്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഭയങ്കര ക്ഷീണം, അമിതമായ ക്ഷീണം ഉള്ള ഒരവസ്ഥയിൽ നമ്മൾ ഫാറ്റി ലിവർ സംശയിക്കണം. പ്രത്യേകിച്ചും ഈ അപ്പർ അബ്ഡമൻ, വയറിൻ്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒരു ഡിസ്കംഫർട്ട്, ഒരു അസ്വസ്ഥത പ്രകടമാകുന്നുവെങ്കിൽ നമ്മൾ ഫാറ്റി ലിവർ സംശയിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബ്ലോട്ടിങ്, പിന്നെ വയറെപ്പോഴും പെരുത്തിരിക്കുക അല്ലെങ്കിൽ വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഉറക്കക്കുറവ് വരുന്നു, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ വരുന്നു, സ്കിന്നിൽ അവിടെ ഇവിടെയായിട്ട് ചില പിഗ്മെൻറ്റുകൾ വരും, മനസ്സിലായില്ലേ, ചില ഡാർക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ സ്റ്റെയിനിങ് ഉണ്ടാകുന്നു എങ്കിൽ നമ്മൾ ഫാറ്റി ലിവർ സംശയിക്കണം. പിന്നെ ഓക്കാനം, ചില അവസരത്തിൽ ഓക്കാനവും ഛർദിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ടുള്ള സിംറ്റംസ്, ഇതൊക്കെയാണ് മനസ്സിലായില്ലേ. റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിംറ്റംസും സൈൻസും വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പിക്കാം ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആണ് എന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം വരുന്നു, അല്ലെങ്കിൽ വയറിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു, അസൈറ്റിസ് ഉണ്ടാകുന്നു, സ്പൈഡർ നീവി എന്ന് പറയുന്നത്, അതായത് ഈ വയറിൽ തന്നെ ചെറിയ രക്തക്കൊയിലുകൾ വളരെ പ്രകടമായിട്ട് കാണാം എന്ന ഒരവസ്ഥ വരും. അതിനാണ് സ്പൈഡർ നീവി, അല്ലെങ്കിൽ ചില ആൻജിയോമാസ്, കൈവെള്ളയിൽ ഇങ്ങനെ ചെറിയ റെഡ് പിഗ്മെൻറ്റേഷൻ സാധാരണ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ പ്രകടമായിട്ടുണ്ടാകുന്ന റെഡ് ഫ്ലാഗ്സ് ആണ്. അതിൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫിസിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ ഹെപ്പാറ്റമെഗലി, കരളിൽ വീക്കം, വലതുവശത്ത് പിന്നെ 2 ഫിംഗർ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ 4 ഫിംഗർ ബ്രെഡ്ത്ത് ഒക്കെ സൈസ് ലിവർ എല്ലാർജി ഹെപ്പാറ്റമെഗലി വരും. സിറോസിസിൻ്റെ കുറേ അധികം ലക്ഷണങ്ങൾ വരും. സ്പ്ലീൻ തന്നെ, പ്ലീഹ വീക്കം ഉണ്ടാകും, അതും ഈ റെഡ് ഫ്ലാഗിനകത്ത് വരുന്നതാണ്. പിന്നെ വെള്ളക്കെട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അസൈറ്റിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മസിൽ വേസ്റ്റിങ്, നമുക്ക് ഈ സിറോസിസ് ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ശോഷിച്ചിരിക്കുന്നതായിട്ട് കാണും, മനസ്സിലായില്ലേ, മൊത്തത്തിൽ കാലൊക്കെ ശോഷിച്ചിരിക്കും, അതാണ് ആ മസിൽസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും, മസിൽ വേസ്റ്റിങ് ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രകടമായിട്ട് അറിയാം ഇവർക്ക് കരൾ രോഗമുള്ള ആളാണെന്നുള്ളത്.
0: ശരിക്കും ഈ കൊഴുപ്പ് അടിഞ്ഞാൽ ലിവറിൽ എന്താണ് സംഭവിക്കുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്? ഇപ്പം നമ്മൾ ഈ ഫാറ്റി ലിവറിന് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, അപ്പോൾ എന്താണ് ശരിക്കും ലിവറിൽ അത് സംഭവിക്കുന്നത്?
1: ഈ കൊഴുപ്പ് അടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒരു ഹെൽത്തി ലിവറിൽ കുറേ കൊഴുപ്പ് അടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാറ്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിനെ അങ്ങനെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അത് കൂടുതൽ കൊഴുപ്പ് അഴിഞ്ഞു കഴിയുമ്പം ഫൈബ്രോസിസ്, അതായത് അതിൻ്റെ സ്റ്റിഫ്നെസ്, ലിവറിൻ്റെ സ്റ്റിഫ്നെസ് കൂടും, സ്റ്റിഫ് ലിവർ എന്നാണ് അതിന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ അത് അസസ് ചെയ്യാൻ വേണ്ടി ഫൈബ്രോസ്കാനൊക്കെ എടുക്കാറുണ്ട് പലപ്പോഴും, അല്ലേ. ഈ ഫൈബ്രോസിസ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് സിറോസിസ്, ലിവർ സെൽസ് ഡാമേജ് ആകുന്ന അവസ്ഥ. സിറോസിസ് വന്നു കഴിഞ്ഞാൽ ചുരുക്കം ചില കേസുകളിൽ അത് ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടും. ഇതാണ് അതിൻ്റെ ഒരു പെത്തോളജി, മനസ്സിലായില്ലേ. ഒരു ഹെൽത്തി ലിവർ എങ്ങനെയാണ് അത് ഫൈബ്രോസിസ് ആകുന്നു, സിറോസിസ് ആകുന്നു, ക്യാൻസർ സെൽസായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് രീതി.
0: ഡോക്ടർ, ഇപ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെ കരളിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ പറഞ്ഞു, ഇതിൻ്റെ പുറത്ത് എന്തൊക്കെ സംഭവിക്കാം, എന്തെല്ലാം സങ്കീർണതകൾ ഉണ്ടാക്കാം?
1: ഇതിനകത്ത് സിറോസിസും അതുപോലെ തന്നെ ക്യാൻസറും വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലിവർ ഫെയിലിയറാണ്. ലിവർ ഫെയിലിയർ വരും, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരും. ഇനി ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് വളരെ കോമൺ ആയിട്ട് ഈ എക്സ്ട്രാ ഓർഗൻ അല്ലെങ്കിൽ ലിവർ അല്ലാത്ത അവയവങ്ങളിൽ പ്രകടമായിട്ട് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് വരും. ചില അവസരത്തിൽ ഡയബറ്റിക് ആയിട്ട് ഈ പേഷ്യൻ്റ് അങ്ങ് മാറും, Type 2 diabetes ഡെവലപ്പ് ചെയ്യും. ചില കണ്ടീഷനിൽ കിഡ്നിയെ ബാധിച്ചിട്ട് അത് ക്രോണിക് കിഡ്നി ഡിസീസുകൾ തന്നെ ഉണ്ടാക്കാറുണ്ട്. ഇനി എക്സ്ട്രാ ഹെപ്പാറ്റിക് ക്യാൻസേഴ്സ്, മറ്റ് അവയവങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനും പലപ്പോഴും സംജാതമാകും. അതാണ് ലിവറിന് പുറത്തുള്ള രോഗാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കാണുന്നത്.
0: ഈ ഫാറ്റി ലിവർ നമ്മൾ അറിയാതെ എടുക്കുമ്പോൾ ഒരു സ്കാനിലല്ലാതെ നമുക്കിത് എങ്ങനെ നേരത്തെ അറിയാൻ പറ്റും, എങ്ങനെ തിരിച്ചറിയാം, ഈ കൃത്യമായ പരിശോധനകൾ എന്തെല്ലാമാണ് ഈ ഡയഗ്നോസിസിനായിട്ട്?
1: ആദ്യമേ നമ്മളിതിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുക. അയാളുടെ ജീവിത രീതി, അല്ലെങ്കിൽ ഫാമിലി ടെൻഡൻസി, മദ്യപിക്കുന്ന ആളാണോ അതല്ല എന്നുണ്ടെങ്കിൽ, ഒബീസിറ്റി ഉള്ള ആളാണോ, അമിതവണ്ണം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യമേ ആ ഹിസ്റ്ററി കംപ്ലീറ്റ് അറിയുന്നു. ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ ലിപ്പിഡ് പ്രൊഫൈല്, കൊളസ്ട്രോൾ ലെവല്, ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ നമ്മൾ അസസ്

0: അയാളുടെ ജീവിത ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഇയാള് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ ആദ്യമേ പരിശോധിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ, മൊത്തത്തിലുള്ള വെയിറ്റ് അസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിവർ പാൽപേറ്റ് ചെയ്ത് നോക്കുന്നു, ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കുന്നു, മറ്റ് സൈൻസൊക്കെ നമ്മൾ നോക്കും, സിറോസിസ് ഉണ്ടോ എന്ന് നോക്കുന്നു, അതിന് എല്ലാജസ് പ്ലീസ് പ്ലീൻ പ്ലീഹ വലുതാണോ അല്ലെങ്കിൽ ലിവർ വലുതാണോ, മസിൽ വേസ്റ്റിംഗ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് ഒരു എക്സ്റ്റേണൽ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിയും. നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതിനകത്ത് ലിവർ എൻസൈംസ് ആണ് SGOT SGPT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, SGOT SGPT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഇത് മൂന്നും പ്രധാനമായിട്ടും നമ്മൾ നോക്കണം. പിന്നെ ഗ്ലൂക്കോസ് ലെവല്, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നോക്കുന്നു, 3 മാസത്തെ ആവറേജ് HbA1c തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ട് വരും. പിന്നുള്ളത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിട്ടുണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട വൈറസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരിശോധനകളും നമ്മൾ അനിവാര്യമായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നുള്ളത് ഇമേജിംഗ്, അതായത് അൾട്രാസൗണ്ട് സ്കാന്, അതല്ലെങ്കിൽ CT സ്കാന്, MRI, ഇങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നോളജിയും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇതിന് രോഗാവസ്ഥ സീരിയസ് ആണോ സിവിയർ ആണോ എന്നുള്ള മനസ്സിലാവും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു ലിവർ ബയോപ്സി, കാരണം ക്യാൻസറസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ബയോപ്സി എടുത്ത് പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ മാത്രമേ ലിവറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
1: ഇതിന് സമാനമായ മറ്റു രോഗങ്ങൾ അങ്ങനെ ഒരു നമുക്ക് പറയാൻ പറ്റുമോ, ഏതെല്ലാമാണ്?
0: ഇതിന് സമാനമായിട്ട് ലിവറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് പ്രധാനമായിട്ടും ഒരു കമ്പാരിസൺ വരുന്ന രോഗം എന്ന് പറയുന്നത്. പിന്നെ ചില ഓട്ടോഇമ്യൂൺ ലിവർ ഡിസീസുകളുണ്ട്, ആൽക്കഹോൾ കൺസംപ്ഷൻ കൊണ്ടുണ്ടാകുന്ന സിറോസിസ് പലപ്പോഴും വരാറുണ്ട്, ചില മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ആട്രാജനിക് ഹെപ്പറ്റൈറ്റിസ്, ഇതൊക്കെയാണ് ഇതുമായിട്ട് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വരുന്ന മറ്റ് കണ്ടീഷൻസ്.
1: നമുക്ക് ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും, പ്രിവെൻഷൻ എങ്ങനെയാണ്? ഇപ്പൊ ഈ ഫാറ്റി ലിവർ എന്നൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് വ്യായാമം, ഉറക്കം, അതല്ലെങ്കിൽ ആഹാര രീതി, ഇങ്ങനെ ജീവിതശൈലി ഒന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇത് വരാതിരിക്കുകയും, അതല്ലെങ്കിൽ ഇപ്പൊ ഒരു Grade 2 ആണെങ്കിൽ അത് Grade 1 ആക്കി റിവേഴ്സ് ചെയ്യാനും അങ്ങനെ സാധിക്കുമോ ഡോക്ടർ?
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും, കാരണം ഇത് മരുന്ന് കഴിച്ച് ഫാറ്റി ലിവർ മാറ്റുന്നതിലും നല്ലത് നമ്മൾ ഡയറ്റും എക്സസൈസും അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ അവലംബിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ടോട്ടൽ വെയിറ്റിന്റെ ഒരു 10% കുറയ്ക്കാവോ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയും എന്നുള്ളതാണ്. അപ്പൊ വെയിറ്റ് റിഡക്ഷൻ ആണ് പ്രധാനം, 10% വെയിറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയ്ക്കുക, ഷുഗർ മാക്സിമം ഒഴിവാക്കുക, പഞ്ചസാര വേണ്ടാന്ന് തന്നെ വെച്ചേക്കുക, പിന്നെ വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക, പ്രത്യേകിച്ച് നാരുള്ള ആഹാര പദാർത്ഥങ്ങൾ കൂടാതെ പ്രത്യേകിച്ചും വെജിറ്റബിൾസ് ആണ്, അത് ക്യാരറ്റ്, സ്പിനച്ച്, ബ്രക്കോലി ഒക്കെ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക, പൊട്ടറ്റോ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക, ഫ്രഷ് ഫ്രൂട്ട്സ്, ജ്യൂസ് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഫ്രഷ് ഫ്രൂട്ട് ആയിട്ട് തന്നെ എടുക്കാന്നുണ്ടെങ്കിൽ അത്രയും നാരും കൂടി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ കാലറി ഒരുപാട് കുറയും. ഫിഷ് എപ്പോഴും നല്ലതാണ്, സീ ഫുഡ് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് Omega-3 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് ഫിഷ് മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, എഗ്ഗ് വൈറ്റ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക, നട്ട്സ് പ്രത്യേകിച്ച് ആൽമണ്ട്, വാൾനട്ട്, അതുപോലുള്ള ചിയ സീഡ്സ് ഒക്കെ കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക, ഒലിവ് ഓയില് വളരെ അഡ്വൈസബിൾ ആണ് ഈ ഒരു അവസ്ഥയിൽ, ഒലിവ് ഓയില് മാക്സിമം കൺസ്യൂം ചെയ്യാൻ വേണ്ടി നോക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രത്യേകിച്ചും എയറേറ്റഡ് ഡ്രിങ്കുകൾ, അതായത് പഞ്ചസാര ചേർത്ത് എയറേറ്റഡ് ഡ്രിങ്കുകൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ എയറേറ്റഡ് ഡ്രിങ്കുകളും സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം മൊത്തത്തിൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക, റെഡ് മീറ്റ് മാക്സിമം ഒഴിവാക്കുക, പ്രത്യേകിച്ച് മട്ടനും ബീഫും ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, ടിൻ ഫുഡുകൾ, അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക, ആൽക്കഹോൾ കൺസംപ്ഷൻ, മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, എക്സസൈസ് റെഗുലറായിട്ട് വേണം, പ്രത്യേകിച്ചും സൈക്ലിംഗ് അല്ലെങ്കിൽ വാക്കിംഗ് അല്ലെങ്കിൽ എയറോബിക് എക്സസൈസുകൾ, സ്വിമ്മിങ് ജോഗിങ് ഇതൊക്കെ എപ്പോഴും ഫാറ്റി ലിവർ കുറയ്ക്കാനോ ഒഴിവാക്കാനോ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്മോക്കിംഗ് ഒഴിവാക്കുക, സമയത്ത് ഉറങ്ങാൻ വേണ്ടി നോക്കുക, പ്രത്യേകിച്ച് 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി നോക്കുക. ഇതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് നമ്മുടെ LDL കൊളസ്ട്രോൾ കൂട്ടുന്നത്, അതായത് പൂരിത കൊഴുപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ചീസ് അല്ലെങ്കിൽ ബട്ടർ, ലാഡ്, റെഡ് മീറ്റിനകത്തുള്ള ഒരു ഫാറ്റാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ. കൊക്കനട്ട് ഓയിലും ഈ പറഞ്ഞ പോലെ പാം ഓയിലും ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര LDL കൊളസ്ട്രോൾ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പൂരിത ഫാറ്റ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓയിലുകൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്, അത് അപൂരിത കൊഴുപ്പെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഒലിവ് ഓയിൽ നല്ലതാണ്, സൺഫ്ലവർ ഓയിൽ നല്ലതാണ്, പിന്നെ മീനെണ്ണ, പ്രത്യേകിച്ചും Omega-3 കൂടുതലുള്ളതുകൊണ്ട് ഫിഷ് ലിവർ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന സാധനങ്ങളാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, എപ്പോഴും നമ്മൾ ഹെൽപ്പ് ചെയ്യത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഡയറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.
1: ഇതോടൊപ്പം ഈ ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് ഈ ലിവറിന്റെ അവസ്ഥ പൂർവ്വസ്ഥിതിയാക്കാൻ ഏത് ദശ വരെ കഴിയും, എങ്ങനെയാണ് ഇതിന്റെ വിജയസാധ്യതകൾ, എങ്ങനെയാണ് ഹോമിയോപ്പതി ചികിത്സയിൽ?
0: ഇതിൽ ആദ്യത്തെ മൂന്ന് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ്

0: സ്റ്റേജിൽ, അതായത് ഫൈബ്രോസിസ് വരെയും തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് ഇടപെടാൻ സാധിക്കാറുണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള ആഹാര ക്രമീകരണങ്ങളും ഈ എക്സസൈസും കൂട്ടത്തിൽ തന്നെ ഒരുപാട് മരുന്നുകൾ, പ്രത്യേകിച്ചും കാർഡസ് മറിയാനസ് അല്ലെങ്കിൽ കാൽമേക്ക്, ദെൻ ക്രോട്ടാലസ്, കാലിക്ലോറേറ്റം, ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്തിട്ട് ഈ ഫൈബ്രോസിസ് വരെയുള്ള സ്റ്റേജുകൾ നമുക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ലിവറിനെ കൊണ്ടെത്തിക്കാൻ പറ്റാറുണ്ട്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് സിറോസിസ് ആയി എങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രയാസമാണ്. കാരണം സെൽസ് ഡാമേജ് വന്നിട്ടുണ്ടാവും. അതിൽ കുറച്ചുകൂടി ഹെൽത്തി ലൈഫ് കുറേ കാലം കൂടി നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന മരുന്നുകളാണ് പിന്നെയുള്ളത്. ഇപ്പോൾ നെക്സോമിക്ക അല്ലെങ്കിൽ ഫോസ്ഫറസ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്തിട്ട് ഈ സിറോസിസ് ഉള്ള കണ്ടീഷനിൽ അവരെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റും, ക്യാൻസർ സെൽസിലേക്ക് ഇതിനെ എത്തിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. ഇനി ഈ സിറോസിസ് ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ കൊളസ്റ്ററീനം അല്ലെങ്കിൽ കൽക്കേരിയ കാർബ്, എലിയാട്രിസ് പിക്കേറ്റ്, അബറേവിയ ഡിഫ്യൂസർ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ കൊണ്ട് നമുക്ക് ഈ സിറോസിസിനെ പിടിച്ചു നിർത്താൻ സാധിക്കാറുണ്ട്. അസൈറ്റിസ് ഫ്ലൂയിഡ് കളക്ഷൻ കുറയ്ക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് കുറെ കാലം കൂടി കൊണ്ടുപോകാൻ വേണ്ടി ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്.
1: ഏകദേശം എത്ര കാലം ഈ ചികിത്സ വേണ്ടി വരും ഈ കരൾ രോഗം പൂർവ്വസ്ഥിതിയിലാകാൻ വേണ്ടി ഹോമിയോപ്പതി?
0: കരൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു ഒരു 25% കരളുണ്ടെങ്കിലും അത 100% ആക്കാൻ പറ്റുന്ന ഒരു അവയവമാണ് കരൾ. കാരണം റീഗ്രോത്ത് ഉള്ള ഒരു അവയവമാണ്. അപ്പോൾ ഏത് രോഗം കരളിൽ വന്നു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ എക്സസൈസും ഡയറ്റും നോക്കിയിട്ട് മരുന്നുകൂടി കൊടുക്കുമെന്നുണ്ടെങ്കിൽ അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കും യഥാർത്ഥത്തിൽ. പക്ഷേ ഭയങ്കര ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽസിനെ റീജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. ഈ ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ ഒരു 6 മുതൽ 1 വരെയൊക്കെ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. സിറോസിസോ അല്ലെങ്കിൽ ക്യാൻസറസോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് അവർക്ക് മരുന്ന് കൊടുത്ത് കുറച്ചുകൂടി ഒരു ഹെൽത്തി ലൈഫ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയേ സാധിക്കത്തുള്ളൂ.
1: അപ്പൊ നമ്മൾ ഈ റെഡ് ഫ്ലാഗ്സ് കാണുകയും അത് മനസ്സിലാക്കുകയും അതോടൊപ്പം ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും ഈ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് കരളിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത്.
0: ഉറപ്പായിട്ടും ഈ പറയുന്ന രീതിയിൽ ഡയറ്റ് എക്സസൈസ് പൂർണ്ണമായിട്ടും നോക്കുകയും ഇതുണ്ടാകുന്ന ഈ പറഞ്ഞ കാരണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ, പ്രത്യേകിച്ച് ഒബീസിറ്റി, ആൽക്കഹോൾ ഇങ്ങനെയൊക്കെയുള്ളത് നോക്കി പോകാമെങ്കിൽ ഒരു പരിധിവരെ ഈ ഫാറ്റി ലിവർ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ.
1: എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് ഫാറ്റി ലിവറിനെ കുറിച്ചും അതിന് ഹോമിയോപ്പതിയിലൂടെയുള്ള പരിഹാര മാർഗങ്ങളും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയും.
0: താങ്ക് യു.
2: ഫാറ്റി ലിവറും ഹോമിയോപ്പതി ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പറക്കവെട്ടിയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: നോവില്ല ചികിത്സ, ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം ഹോമിയോപ്പതിയിലൂടെ.
2: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ, വിളിക്കാം 9447007786.
3: സൗമ്യമായി ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
2: 32 സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
2: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
3: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ
2: 9447007786.
4: എഫ് എം ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 സഹയാത്രിക, സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. പന്ത്രണ്ട് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സ്വച്ഛഭാരത് അർബൻ മിഷൻ, കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതി എറണാകുളം ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ സംസാരിക്കുന്നു.

12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 പാട്ടിന്റെ നാട്ടുവഴി വാളകം, 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. ചോറ്റാനിക്കര കൃഷിഭവനിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കൃഷി ഓഫീസർ മഞ്ജു റോഷിനി, കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് എന്നിവർ. വിപണി 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 യുവവാണി. ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യഭാഗം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 എസ് ജാനകിയുടെ കർണാട്ടിക് സംഗീത കച്ചേരി. തിരുവിഴ ആർ ജയശങ്കർ നാദസ്വരം. വളയംപട്ടി സുബ്രഹ്മണ്യം, തിരുമംഗലം സ്വാമിനാഥൻ എന്നിവർ തവിൽ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, 1983 ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ 0-ന് പുറത്തായവർ എത്ര പേർ, ആരൊക്കെ? ഉത്തരം, താരതമ്യേന കുറഞ്ഞ 183-140 പ്രസ്തുത മത്സരത്തിൽ പിറന്ന ഇന്നിംഗ്സ് സ്കോറുകൾ. പക്ഷേ ഒരു ബാറ്റർ മാത്രമാണ് 0-ന് പുറത്തായത്, ഇന്ത്യയുടെ കീർത്തി ആനന്ദ്. 1983 ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ 0-ന് പുറത്തായവർ എത്ര പേർ, ആരൊക്കെ? ഉത്തരം, ഇന്ത്യയുടെ കീർത്തി ആനന്ദ്. ചിന്താശകലം. ചെറിയൊരു സാഹസത്തിന്റെ അഭാവം മൂലം ധാരാളം പ്രതിഭകളെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. അമേരിക്കൻ നോവലിസ്റ്റായ സിഡ്നി ഷെൽഡന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 10 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ, നമസ്കാരം പ്രിയരെ. ഇന്ന് നമുക്ക് അല്പം മൂല്യബോധത്തെ കുറിച്ച് ചിന്തിക്കാം. മഹാഭാരതത്തിലെ ഒരു ചെറിയ സംഭവമാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞ് കൃഷ്ണനോട് ഗാന്ധാരി പറഞ്ഞു, കൃഷ്ണ, അങ്ങ് അവതാരമാണ്, അതുല്യനാണ്, ത്രികാലജ്ഞാനിയാണ്, എല്ലാം അറിയുന്ന അങ്ങ് അന്ധനായ എന്റെ ഭർത്താവിന്റെയും ഭർത്താവിനില്ലാത്ത സൗകര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് കണ്ണുകൾ കെട്ടി നടക്കുന്ന എന്റെയും മരണസമയത്ത് ഒരു തുള്ളി ഗംഗാജലം തരാൻ പോലും ഒരാൺ തരിയെ അവശേഷിപ്പിച്ചില്ലല്ലോ. ഇത് കേട്ട കൃഷ്ണൻ ശാന്തനായിട്ട് പറഞ്ഞു, അമ്മയ്ക്കറിയാം ഭർത്താവിന് കണ്ണ് കാണില്ലെന്ന്. എന്നിട്ടും അമ്മ എന്തിനാ കണ്ണ് കെട്ടി നടന്നത്? കുന്തി മാതാവിനെ നോക്കൂ, നിങ്ങൾക്ക് വേണ്ട സഹായവും തന്റെ മൂന്ന് കുട്ടികളെയും സപത്നിയായ മാതൃയുടെ രണ്ടു മക്കളെയും സംരക്ഷിച്ചു, കൊട്ടാരത്തിലെ ജോലിയെല്ലാം ചെയ്തു. 13 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. എല്ലാം അനുഭവിക്കുമ്പോഴും തന്റെ മക്കളിൽ മൂല്യബോധം വളർത്താൻ ആ അമ്മ യജ്ഞിച്ചു. അങ്ങനെ ധർമ്മബോധത്തിൽ വളർന്ന പാണ്ഡവരെ ആർക്കും നശിപ്പിക്കാനാവില്ല. ഗാന്ധാരി അമ്മ ചെയ്തത് എന്താണ്? പാതിവൃത്യത്തിന്റെ പേരിൽ കണ്ണു രണ്ടും മൂടിക്കെട്ടി നടന്നു. ഫലമോ, മക്കളിൽ 100 പേരിലും അഹങ്കാരവും വൈരാഗ്യവും അസൂയയും വളർന്നു വന്നു. അച്ഛനും അമ്മയും അത് നിയന്ത്രിച്ചില്ല. തന്നിഷ്ടക്കാരായ അവർ സ്വാർത്ഥതയുടെ മൂർത്തി ഭാവമായി നാശം വരിച്ചു. ഈ നൂറ്റാണ്ടിലും കൃഷ്ണന്റെ വാക്കുകൾ പ്രസക്തമാണ് പ്രിയരെ. നമ്മളിൽ പലരും കണ്ണുകൾ മുറുകെ കെട്ടി നടക്കുന്നുണ്ട്. കുട്ടികൾ കാട്ടിക്കുട്ടുന്ന പലതും നമ്മൾ അറിയുന്നില്ല. അച്ഛനമ്മമാരെ അന്യരായി കരുതുന്ന ഒരു തലമുറ വളരുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് കണ്ണും തുറന്നു പിടിച്ച് കുട്ടികളിൽ ബുദ്ധിപരവും മാനസികവും ആത്മീയവുമായ സമഗ്ര വികസനം ഉറപ്പുവരുത്തുക എന്നോർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ
0: ആശ ടീച്ചറെ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
0: ഇത് ആശാലതയാണ്. ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന്.
2: ഇത് ടീച്ചർ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്.
0: എന്തുണ്ട് വിശേഷം?
2: സുഖം തന്നെ.
0: വലിയ ചിത്രകാരിയാന്നൊക്കെ കേട്ടല്ലോ.
2: അയ്യോ, അങ്ങനെയൊന്നുമില്ല. പുറത്തൊക്കെ വരയ്ക്കാൻ ആഗ്രഹമുണ്ട്.
0: എന്നാലും വരയ്ക്കുന്നുണ്ടെന്നാണ് പ്രീത പറഞ്ഞത്. നല്ല ചിത്രകാരിയെന്നാ പറഞ്ഞു.
2: പുറത്തൊക്കെ വരയ്ക്കുന്നുണ്ട്.
0: അപ്പൊ പിന്നെന്നാ പഠിച്ചൂടെ? കുറച്ച്
2: പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോ കിട്ടുന്നത് പോലെ പോകുന്നുണ്ട്.
0: ഓ,
2: കുറച്ചൊക്കെ.
0: വെരി ഗുഡ്. ടീച്ചർക്ക് എത്ര കുട്ടികളാ?
2: 2 മക്കള്. എനിക്ക് സൗണ്ട് കേട്ടതിൽ വലിയ സന്തോഷം. ടീച്ചർ പറഞ്ഞിരുന്നു ആര് വിളിക്കുന്ന, ടീച്ചർ പറഞ്ഞില്ല. ഞാന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പം എന്നും കേട്ടാ പോകുന്നത്.
0: സന്തോഷം.
2: വർത്തമാനങ്ങളൊക്കെ കേട്ട് ഞാൻ. എന്റെ അനിയത്തിയും റേഡിയോ FM ഉണ്ട്.
0: എന്താ പേര്?
2: അംബിക.
0: ഓക്കെ ഓക്കെ.
2: ഞാൻ എന്നാലും ഈ ആശാലതയുടെ ഇത് കേൾക്കാറുണ്ട്. ഇഷ്ടമാണ് കേൾക്കാൻ.
0: നമ്മള് രണ്ടുപേരുടെയും പേരൊന്നായത് കൊണ്ടാ.
2: പേരും
0: കെമിസ്ട്രി
2: ആയിട്ടുള്ള ഒരു സൗണ്ട്, ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നു. അതങ്ങനെ കേട്ടങ്ങനെ ഇരിക്കും.
0: ആണോ?
2: വാലേട്ടന്റെ.
0: എന്നാ പിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു. നമുക്ക് സന്തോഷമല്ലോ. എത്രമാത്രം സ്നേഹം കിട്ടുന്നോ അത്രയും സന്തോഷം ഉണ്ടാവും നമുക്ക്. ശരിയല്ലേ?
2: സത്യം.
0: എല്ലാറ്റിനെയും നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടാ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമ്മൾ വേണ്ടാണ്ട് ശത്രുതയും അതും ഇതൊക്കെ ഉണ്ടാക്കി നടക്കുന്നു എന്നേയുള്ളൂ. ദേഷ്യവും കുശുംബവും അതൊന്നും വേണ്ട. നമ്മളെല്ലാരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്നേഹം ഇങ്ങനെ ഒഴുകി.
2: സ്നേഹമുള്ളതുകൊണ്ടാണ് പ്രീത ടീച്ചർ ഇപ്പൊ അയച്ചത്. ടീച്ചർ ഇപ്പൊ റിട്ടയർ ചെയ്തു. അപ്പൊ ടീച്ചർ ഒരു ബലമായിരുന്നു എനിക്ക്.
0: അതെ, ബലം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. സ്കൂളിലില്ലാന്നല്ലേ ഉള്ളൂ.
2: അതെ അതെ അതെ, ഉറപ്പായിട്ടും ഉണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ടീച്ചർ ചെയ്തു തരും.
0: ആശ ടീച്ചർക്ക് എത്ര കുട്ടികളാ?
2: എനിക്ക് 2 മക്കള്.
0: എന്തൊക്കെയാ ചെയ്യുന്നവര്?
2: ഒരാള് ഷിപ്പിലാണ്, മെർച്ചന്റ് നേവിയിലാണ്. രണ്ടാമത്തെ ആള് ഇപ്പൊ, മൂത്തവന്റെ കല്യാണവും കഴിഞ്ഞു, മകള് SBIയിലാണ്. രണ്ടാമത്തെ ആള് പഠനം കഴിഞ്ഞു, ഇൻഫോസിസിൽ കിട്ടിയിട്ടുണ്ട്.
0: ഇപ്പൊ
2: പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു.
0: മരുമകൾ എവിടെയാണ്? ഇവിടെയാണോ അല്ല വേറെ വീട്ടിലാണോ?
2: SBIയിലാണ്.
0: അവര് വേറെയാണ് താമസം?
2: അല്ല, ഒരുമിച്ച്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
0: അപ്പൊ മോൻ തിരിച്ചു പോയോ?
2: ഇല്ല, പോയിട്ടില്ല. ഇപ്പൊ അയാൾ ഇവിടെ ഉണ്ട്, പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പില് രണ്ടാളും.
0: ഇനിയിപ്പോ നമ്മള് വിരഹ ദുഃഖമൊക്കെ കാണേണ്ടി വരും. ഓക്കെ, ടീച്ചർ പറഞ്ഞു ഏത് പാട്ടാ വെച്ചു തരണ്ടേ?
2: എനിക്ക് കനകമുന്തിരികൾ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതാണ്.

0: ഷോർട്ടാണ്.
1: അപ്പൊ ശരിക്കുള്ള കലാകാരി തന്നെയാണ് കേട്ടോ. പാട്ട് കേട്ടപ്പോ ശരിക്കും അങ്ങോട്ട് മനസ്സിലായി. നമുക്ക് ഈ സംസാരം കേൾക്കുമ്പോ, അവര് ചൂസ് ചെയ്യുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോ ഓരോരുത്തരുടെ മാനസികാവസ്ഥ നമുക്ക് ചെറുങ്ങനെ പിടികിട്ടും.
0: അല്ല, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. ടീച്ചറോടും അതുപോലെ തന്നെ അസഹൃദയോടും ബാലേട്ടനോടും എല്ലാവരോടും
1: സന്തോഷം,
0: വളരെ സ്നേഹം, ഓ സന്തോഷം.
1: അപ്പൊ എല്ലാവിധ ആശംസകളും എല്ലാവരുടെ അടുത്തും നമ്മുടെ അന്വേഷണം അറിയിക്കൂ. ഇഷ്ടപ്പെട്ട പാട്ട് ഇതാ കേട്ടോളൂ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ് ടു ആശശി. ഞാൻ ശശി. ഞാൻ ബാലേട്ട.
3: ഞാൻ ശശിയാ. നിങ്ങളപ്പ ചൈനയിൽ പോയത്?
2: ഞാൻ വർഷ കോളേജ് അധ്യാപികയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. പഠനം കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായി ജോലിക്ക് കയറിയിട്ട് അധികം നാളായിട്ടില്ല. കോളേജ് അധ്യാപനം എന്നാൽ പുസ്തകങ്ങളും കവിതകളും നിറഞ്ഞ ഒരു ശാന്ത സുന്ദര ലോകമാണെന്ന് സ്വപ്നം കണ്ടിരുന്ന എന്നെ കാത്തിരുന്നത് മറ്റൊരു ലോകമായിരുന്നു. കട്ടക്കലിപ്പനായ HOD ഒരു കർക്കശക്കാരനായിരുന്നു. കോളേജിലെ സകല കാര്യങ്ങളും പുള്ളിയുടെ മൂക്കിൻ തുമ്പിലെ നിയമ പുസ്തകം വെച്ചേ നടക്കൂ. ശ്വാസം വിടാൻ പോലും മുൻകൂട്ടി പെർമിഷൻ ചോദിക്കണമെന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. പ്രത്യേകിച്ച് ഫ്രഷ് ടീച്ചേഴ്സിനോട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് ഇഷ്ടക്കേട് കാണിച്ചാൽ അന്ന് തന്നെ ജോലി തെറിക്കുമെന്നുള്ളതിനാലും ആരും ഒന്നും മിണ്ടാതെ സഹിക്കും. അങ്ങനെ ഒരു ദിവസം സൗത്ത് സോൺ ഇന്റർസ്റ്റേറ്റ് വോളിബോൾ

ഫൈനൽ മത്സരം വന്നു. വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളി നടക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഞാനൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നതുകൊണ്ടും ഇഷ്ടതാരങ്ങൾ അണിനിരക്കുന്ന മത്സരമായതുകൊണ്ടും മത്സരം ലൈവായി കാണാൻ ഒരു പാസ് കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്തിരുന്നു. പക്ഷെ കളി നടക്കുന്ന അന്ന് കോളേജുള്ള ദിവസമാണ്. ചെറിയൊരു യാത്രയുടെ കാര്യം പറഞ്ഞ് ലീവിന് അപേക്ഷിച്ചപ്പോൾ സാറ് എന്നെ ഒരു നോട്ടം നോക്കി.

0: ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു ജോലിക്കായി പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അതോടെ മനസ്സിൽ ഉറപ്പിച്ചു നേരായ വഴിക്ക് കാര്യം നടക്കില്ലെന്ന്. ഇനി ആക്ഷൻ പ്ലാൻ ബി. മത്സര ദിവസം അടുത്തു. ഞാൻ എന്റെ ബാല്യകാല സുഹൃത്തായ താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറെ വിളിച്ചു സോപ്പിട്ടു. എടാ, കളി കാണാൻ എനിക്ക് ലീവ് എടുക്കണം. നീ ഒരു 2 ദിവസത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതിത്താ. തലവേദന, പനി എന്നൊക്കെ പറഞ്ഞാൽ ആ കിളവൻ വിശ്വസിക്കില്ല. കുറച്ച് കടുപ്പമുള്ളത് എഴുതിക്കോ. ഉടനെ അവൻ പറഞ്ഞു, എന്നാ പിന്നെ ചിക്കൻ ബോക്സ് അങ്ങ് കാച്ചിയേക്കാം. പകരുന്ന രോഗമായതുകൊണ്ട് ആരും വീട്ടിൽ വന്ന് നോക്കില്ല. ചുരുങ്ങിയത് 2 ആഴ്ചത്തെ ലീവും കിട്ടും. പ്ലാൻ കെട്ട് ഞാൻ പുളകിതയായി. കടുത്ത ചിക്കൻ ബോക്സ് ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ്. 2 ആഴ്ചത്തെ കർശന ക്വാറന്റൈൻ വേണം എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ കോളേജ് മെയിലിലേക്ക് അയച്ചു. ഒപ്പം അത്യന്തം ദയനീയമായ ഒരു മെസ്സേജും തട്ടിവിട്ടു. സാർ, ഒരടി നടക്കാൻ വയ്യ, ശരീരം മുഴുവൻ കുമിളകളാണ്. മെയിൽ കണ്ടയുടൻ സാറിന്റെ റിപ്ലൈ വന്നു, ടേക്ക് കെയർ വർഷ, ചിക്കൻ ബോക്സ് പൂർണ്ണമായി ഭേദമായിട്ട് മാത്രമേ കോളേജിൽ വരാൻ പാടുള്ളൂ. അതോടെ ഞാൻ ഹാപ്പി. ഡിപ്പാർട്ട്മെന്റിലെ ആരും 2 ആഴ്ചത്തേക്ക് അന്വേഷിക്കില്ലെന്ന ഉറപ്പിൽ മത്സര ദിവസം ഒരു അടിപൊളി ജീൻസും മഞ്ഞ ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് അനിയനും ഞാനും 2 സുഹൃത്തുക്കളും സ്റ്റേഡിയത്തിലേക്ക് വെച്ചുപിടിച്ചു. സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം തീ പിടിച്ചതുപോലെ ആയിരുന്നു. കളി തുടങ്ങി. ആവേശം അതിരുകടന്നു. ഇടക്ക് ഞങ്ങളുടെ ടീം ഒരു മാസ് സ്മാഷ് അടിച്ചപ്പോൾ ഞാൻ കസേരയുടെ മുകളിൽ കയറി നിന്ന് 2 കൈകളും വായുവിൽ വീശ് കം ഓൺ ബോയ്സ് എന്ന് ആർത്തു വിളിച്ചു.
1: വീഡിയോ എടുത്തിട്ടുണ്ടോ?
0: കളി കൊടുമ്പിരി കൊണ്ടിരിക്കെ ടിവിയുടെ ലൈവ് ക്യാമറ എന്റെ നേരെ തിരിഞ്ഞത് ആവേശത്തിമർപ്പിൽ ഞാൻ ശ്രദ്ധിച്ചതേയില്ല. കളി തീർന്ന് തൊണ്ടയടഞ്ഞ് വളരെ സന്തോഷത്തോടെ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഫോൺ ശബ്ദിക്കുന്നത്. നോക്കുമ്പോൾ സ്ക്രീനിൽ സാക്ഷാൽ HOD നമ്പർ. കൂടെയുള്ളവരോട് മിണ്ടരുത് എന്ന് അങ്ങ്യം കാണിച്ച് ഞാൻ ഫോൺ എടുത്ത് ശബ്ദം അത്യന്തം ആവേശമാക്കി, അല്ല അവശയാക്കി മാറ്റി.
1: ഹലോ.
0: ഒരു മാരക രോഗിയുടെ ടോണിൽ ചുമച്ചുകൊണ്ട് ഫോൺ എടുത്ത് ഹലോ സർ. അപ്പുറത്ത് നിന്ന് സാറിന്റെ സ്വരം കേട്ടു, എങ്ങനെയുണ്ട് വർഷ പനി? വല്ലാത്ത ക്ഷീണം സർ, കണ്ണു തുറക്കാൻ വയ്യ സർ എന്ന് അവശതയോടെ പറഞ്ഞു. സെന്റ് സ്റ്റേഡിയത്തിലാണോ വർഷ പനി പിടിച്ച് കിടക്കുന്നത്? അപ്പുറത്ത് നിന്ന് സാറിന്റെ കലിപ്പിച്ച സ്വരം എന്റെ നെഞ്ചിലൊരു ഇടുത്തി വെട്ടി. ഞാൻ വിറച്ചുകൊണ്ട് ചോദിച്ചു, മനസ്സിലായില്ല സർ. മനസ്സിലാക്കി തരാം, ഞാനും പ്രിൻസിപ്പളും സ്റ്റാഫ് റൂമിലിരുന്ന് TV ലൈവായി കളി കാണുകയായിരുന്നു. താൻ വിസിലടിച്ച് ഡാൻസ് കളിക്കുന്നത് സ്ലോ മോഷനിലും റീപ്ലേയിലും ഞങ്ങൾ കണ്ടു. അത്ഭുതം തന്നെ, വർഷയുടെ ചിക്കൻ ബോക്സ് ഇത്ര പെട്ടെന്ന് മാറിയോ? എന്റെ സകല ഞരമ്പുകളും ഒരുമിച്ച് മരവിച്ചു പോയ നിമിഷം എന്തു പറയണം, എങ്ങനെ തിരുത്തണം എന്നറിയാതെ ഞാൻ വിക്കി. അത് സർ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ മതി, ഇങ്ങോട്ടൊന്നും ന്യായീകരിക്കേണ്ട, ബാക്കി 3rd opinion നാളെ രാവിലെ കൃത്യം 9:00 പ്രിൻസിപ്പലിന്റെ റൂമിൽ വെച്ച് പറയാം. അടുത്ത ദിവസം രാവിലെ കോളേജിൽ എത്തിയപ്പോഴത്തെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഭേദം. വർഷ നാളെ മുതൽ ഇവിടെ പഠിപ്പിക്കേണ്ട എന്ന് പറയാനാ രാവിലെ കോളേജ് വരാൻ പറഞ്ഞത്? ഇത്രയും വലിയ നുണ പറഞ്ഞ ആൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല. കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടും HOD പ്രിൻസിപ്പലും മാനേജറും അലിഞ്ഞില്ല. അങ്ങനെ കോളേജിൽ ജോലിക്ക് കയറി 6ാം മാസത്തിൽ തന്നെ ഞാൻ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരുന്നു. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ സംഭവിച്ച മിസ്റ്റേക്ക് ആയിരുന്നു അത്. പിന്നീട് എനിക്ക് ഗവൺമെന്റ് കോളേജിൽ ജോലി കിട്ടി. ആദ്യ കോളേജിലെ അനുഭവം പാഠമായതുകൊണ്ട് പിന്നീട് ഒരു കള്ളത്തരവും ചെയ്യാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വർഷ ഈ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്.
1: വർഷേ, നമ്മൾ ഈ കള്ളത്തരം പറഞ്ഞാലേ വർഷങ്ങളോളം ഒന്നും അത് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും അത് പുറത്തു ചാടും. അതുകൊണ്ട് ജീവിതത്തിൽ കള്ളങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഒരു കള്ളം ഒരാളോട് പറഞ്ഞാൽ പിന്നീട് ഒരുപാട് കള്ളങ്ങൾ അതിനു പുറമെ ആവർത്തിക്കേണ്ടിയും വരും. അതുകൊണ്ട് കള്ളം പറയാതിരിക്കുക മാക്സിമം. പിന്നെ കളിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ അങ്ങോട്ട് പറയാ, സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എന്തായാലും ഈ ഫൈനൽ കാണാൻ പോകണം, സാറേ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കുക. എന്നിട്ടില്ലെങ്കിൽ ഇല്ല.
0: അതാണ് ഇപ്പൊ ഇതിനകത്ത് 2 ഭാഗം ഞാൻ എപ്പോഴിങ്ങനെ ചിന്തിച്ചത്. 1, എന്തുകൊണ്ടാണ് അധികം ആളുകൾക്കും കളവ് പറയേണ്ടി വരുന്നത്? ഒരു തരം നിർബന്ധ ബുദ്ധി മറുഭാഗത്തുണ്ടാകുമ്പോഴാണ് പലപ്പോഴും കളവ് പറയേണ്ടി വരുന്നത്.
1: അതെ.
0: ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന രക്ഷിതാക്കളാണ് എന്ന് വിചാരിക്കുക. ഒരു കാര്യവും കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാതെ സ്ഥിരമായി ചൂരലെടുത്ത് നിൽക്കുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ മക്കൾ ഒരു കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സ്ഥാപനമായാലും സ്ഥാപനത്തിനകത്ത് HOD ആവട്ടെ, പ്രിൻസിപ്പൽ ആവട്ടെ, മാനേജർ ആവട്ടെ, ഫുൾ ടൈം സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറത്ത് ചില സത്യസന്ധമായ കാര്യങ്ങൾ തിരിച്ചറിയാനും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ കുറെ അധികം കള്ളത്തരങ്ങൾ കുറയും. പിന്നെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കളവ് പറയാതിരിക്കാൻ തന്നെയാണ്.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ഹലോ VPS ലേക് ഷോർ ടീം, നമസ്കാരം. പ്രിയ ബാലേട്ട, ആശേച്ചി, എന്നൊക്കെ വിളിക്കാമോ എന്നറിയില്ല. ഒരു കുളിരോർമ്മയിലൂടെ തുടങ്ങാം. ചിന്നിയും ചിതറിയും ചിലപ്പോൾ പേമാരിയായും മാറുന്ന മഴ വിരുന്നുകാരനെ പോലെ സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ജൂണിൽ കൂട്ടിനെത്തും. 1975 ഞാൻ കായംകുളം UPSൽ പഠിക്കുന്ന കാലം. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് മക്കൾ. അതിൽ മൂത്ത മകൻ ആണൊരുത്തൻ ഞാനാണ്. മഴ പെയ്താൽ പിന്നെ കാഴ്ചകളുടെ പൂമരമാണ്. റോഡിലെ വെള്ളക്കെട്ടിൽ കാലുകൊണ്ട് അടിച്ച് ശബ്ദമുണ്ടാക്കി വെള്ളം തെറിപ്പിച്ച് മറ്റു കുട്ടികളുടെ ദേഹത്ത് തെറിപ്പിക്കുന്ന തെറിച്ച കൂട്ടുകാർ. കുടയില്ലാത്തതിനാൽ വാഴയിലയും ചേമ്പിലയും ചൂടി വരുന്ന ഒറ്റപ്പെട്ടവൻ. നനഞ്ഞു കുളിച്ച് കോഴിയെ പോലെ ചിറക് കൊടഞ്ഞ് ക്ലാസ്സിൽ കയറുന്നവർ, നേരം വൈകി ക്ലാസ്സിലെത്തി അടിവാങ്ങുന്നവർ, ഉറക്കത്തിന്റെ അസുഖമുള്ളവർ, പിന്നെ കളിവഞ്ചി ഒഴുക്കി വിടുന്നതും റോഡിലെ വെള്ളക്കെട്ടിൽ ഒഴുകി വരുന്ന മീനുകളെ പിടിക്കുന്നതും, നിക്കറും ചുരുട്ടി വെള്ളക്കെട്ടിലൂടെ പുസ്തകം തലയിൽ ചുമന്നതും, ചില ക്ലാസ് മുറികളിലെ ഓടിന്റെ വിടവിലൂടെ താഴേക്കൊഴുകുന്ന വെള്ളത്തിന്റെ നേർത്ത ശബ്ദത്തിലെ പഠനവുമൊക്കെ ഓർമ്മകളെ പിറക്കോട്ട് വലിക്കുന്നു. മഴക്കാലത്തെ ഉറക്കത്തിന്റെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അമ്മ പുലർച്ചെ 5:30 എണീറ്റ് അടുക്കളയിൽ കയറി പണി തുടങ്ങും. രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകേണ്ടതിനാൽ 8:30 എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ 3 പേരെ സ്കൂളിൽ വിട്ടിട്ട് നടന്ന് 1.5 കിലോമീറ്റർ താണ്ടി ബസ് സ്റ്റാൻഡിലെത്തി ബസ് പിടിച്ചു വേണം ടീച്ചർ അമ്മയ്ക്ക് സ്കൂളിലെത്താൻ. അമ്മയും പെങ്ങന്മാരും ഒരു റൂമിലും ഞാനും അച്ഛനും മറ്റൊരു റൂമിലും കട്ടിലാണ് ഉറക്കം. ചില ദിവസങ്ങളിൽ ഞങ്ങൾ കട്ടിൽ കൂട്ടിയിട്ട് ഒരു റൂമിലും ഉറങ്ങും. പിന്നെ കട്ടിൽ ഒരു യുദ്ധക്കളമാണ്. ഉറക്കത്തിൽ ചവിട്ടും തൊഴിയും ഒക്കെ മാറി മാറി കിട്ടും. അച്ഛന് കുറച്ച് കൂർക്കം വലിയുണ്ട് ബാലേട്ടനെ പോലെ, നല്ല കുടവയറും. ബാലേട്ടനെ പോലെ വേണ്ടല്ലോ ഞാൻ
2: വായിച്ചോളൂ.
1: തണുപ്പ് കാലത്ത് അച്ഛന്റെ കുടവയറിൽ ഒട്ടിക്കിടക്കാൻ നല്ല സുഖമാണ്. കുടവയർ തരുന്ന ചൂട് സ്നേഹച്ചൂടാണ്. ഇന്നതൊരു ഓർമ്മയാണ് കേട്ടോ. ചില ദിവസം അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഞാൻ പോയി കിടക്കും. അച്ഛൻ കൂർക്കം വലി തുടങ്ങും. അമ്മ ഇത് എന്തൊരു കൂർക്കം വലി എന്നൊക്കെ പറഞ്ഞ് ഉറക്കം തുടങ്ങും. താമസിയാതെ അമ്മയും കൂർക്കം വലിച്ചു തുടങ്ങും. ഒരു റെഫറിയെ പോലെ ഞാൻ എണീറ്റിരുന്ന് ദിവസങ്ങൾ കഴിച്ച അവസരങ്ങളുണ്ട്. ഒരു മഴക്കാലത്ത് ഈ കൂർക്കം വലി ഒന്ന് സഹിക്കണ്ട എന്ന് കരുതി ഞാൻ താഴെ പായയിൽ കിടന്ന് ശീലിച്ചു. വീട്ടിൽ ഒരു കമ്പിളി പുതുപ്പുള്ളതും ഞാൻ കൈക്കലാക്കി. ഒരു ദിവസം തറയിൽ കമ്പിളി പുതച്ച് കിടക്കുന്ന എന്നെ അമ്മ വന്ന് പല പ്രാവശ്യം വിളിച്ചു. ഞാൻ തലപൊക്കും പിന്നെയും കിടക്കും. അമ്മയ്ക്ക് കലിയായി. എനിക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന് ഉച്ചത്തിൽ ബഹളം വെക്കും. അച്ഛനതൊക്കെ കേട്ട് അപ്പുറത്തെ റൂമിൽ ഇരിക്കും. അച്ഛന് ഇത്തിരി പ്രഷറുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പ്രായമാകുമ്പോൾ എനിക്കും ഉണ്ട് കേട്ടോ. ഇപ്പൊ സമയം 8:15 അച്ഛൻ റൂമിലേക്ക് വന്നു. കയ്യിൽ കിണറ്റിൻ കരയിൽ കോരി വെച്ച ബക്കറ്റും ഉണ്ട്. എനിക്ക് കുളിക്കാൻ കോരി വെച്ച വെള്ളം വീശി തറയിൽ കിടന്ന എന്റെ കിടക്ക പയ്യിൽ ഒറ്റൊഴുപ്പ്. സോപ്പ് തേക്കാതെ എന്റെ ആദ്യത്തെ കുളി. ഞാൻ കരഞ്ഞുപോയി. അമ്മ അച്ഛനോട് നിങ്ങൾ എന്താ മനുഷ്യയെ കാണിക്കുന്ന എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് മുതൽ ഞാൻ കൃത്യമായി 7:30 എണീറ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങി. വൈകിട്ട് ജോലി കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോൾ കയ്യിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഐസ്ക്രീം ഉണ്ടായിരുന്നു. രാവിലെ പോകുന്ന വഴി അമ്മയുടെ കണക്കിൽ വെട്ട് കേക്കും വാങ്ങി തന്ന് എന്റെ പിണക്കം മാറ്റി. ഞാൻ കൃത്യനിഷ്ഠക്കാരനായി. വലുതായപ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന ഒരു വാചകവും ഓർത്തു നിർത്തട്ടെ. എവിടെ പോയാലും കഴിയുന്നതും ലേറ്റ് ആകാതെ സമയനിഷ്ഠ പാലിക്കണം ബാലേട്ടാ.
2: എന്നും പറഞ്ഞുകൊണ്ടാണ്
1: നിങ്ങളോട് പറയാനുള്ളത്. സമയനിഷ്ഠ പാലിക്കണം.
2: ഒരു പണിയില്ലാത്ത ആളുകൾക്ക് സമയനിഷ്ഠ കൃത്യമായിട്ട് പാലിക്കാം. പക്ഷെ ഒരുപാട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് സമയനിഷ്ഠയിലൊക്കെ കുറച്ച്
1: വ്യത്യാസം.
2: അതൊന്നും ഞാൻ ഒരു റേഡിയോ പ്രോഗ്രാമിലെ കൂടി പറയാനാണ്. ഇത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലല്ലോ. എന്റെ കാര്യങ്ങളൊന്നും പറയാന്ന് ഞാൻ പറയില്ല.
1: ശ്രീകുമാറെ
2: വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്താണ്. കാരണം എന്താ, ഒരു കാലം എപ്പോഴും വിസ്മൃതിയിൽ ആണ്ടു പോകാതെ നമ്മളിങ്ങനെ ഹൃദയത്തിലും മനസ്സിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ കുട്ടിക്കാലമാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും നമുക്ക് പകുത്തു നൽകിയ സ്നേഹം, നമ്മൾ അവരിലൂടെ അനുഭവിച്ച് ഉയർന്നു വന്ന ഒരു കാലം, അവിടെയൊന്നും നമുക്കൊരു മത്സരമില്ലാതെ തന്നെ നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരിക്കലും മറക്കാൻ സാധിക്കാത്തതുമാണ്. അവിടെ കണക്കുകളുടെ പൊടിപൂരമില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ച് നമുക്കറിയില്ല. നമ്മളാകെ അറിയുന്ന രണ്ടേ രണ്ടു കാര്യം എന്ന് പറയുന്നത് ഒന്ന് അമ്മയുടെ സ്നേഹം, ഒന്ന് അച്ഛന്റെ സ്നേഹമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥത വഹിച്ച് നമ്മളിങ്ങനെ വളർന്നു വന്ന ഒരു കാലത്തെ കുറിച്ച് വീണ്ടും അയവിറക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പൊ ഇപ്പോ കൊട ചൂടാതെ പോയി എന്ന് പറയുമ്പോ, വാഴയുടെ ഇല ചൂടിപ്പോയി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഇപ്പൊ ഓർമ്മിക്കാൻ സുഖമാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ വാഴയില തന്നിട്ട് മഴയത്തെ കൂടി പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോവാൻ തയ്യാറാവില്ല. അങ്ങനെ ഓർമ്മിക്കാൻ ഒരുപാട് നല്ല സൗഭാഗ്യങ്ങൾ കിട്ടിയ ഒരു കാലം
1: അതാണ് നമ്മുടെ കുട്ടിക്കാലം. പക്ഷേ നമ്മൾ എത്ര പേർ ആ ഒരു കാലം ഇഷ്ടത്തോടു കൂടി ആസ്വദിച്ചു എന്ന് തിരിഞ്ഞു നോക്കുമ്പോ പലർക്കും അന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വലുതായ
2: ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയോ? നമ്മളെപ്പോഴും എത്രയോ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്, ഡോണ്ട് ലിവ് ഇൻ ദ ഫ്യൂച്ചർ, ലിവ് ഇൻ ദ പ്രസന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് ഫ്യൂച്ചറിലും ഭൂതകാലത്തിലൊക്കെ ജീവിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഇപ്പൊ ജീവിക്കൂല. അതുകൊണ്ട് നമുക്ക് ഒരു കാലത്തും അതാത് കാലം ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ,
1: പക്ഷെ ഇന്ന് നമ്മൾ എന്ത് രസത്തിലാണ് ആ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്നത്. എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് പഠിപ്പൊക്കെ ഒന്ന് നിർത്തി എങ്ങനെയെങ്കിലും വലിയ ആളായിട്ട് സാരിയെ കൊടുത്താൽ മതിയെന്നായിരുന്നു.
2: നിങ്ങള് നിർത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് അത് ഉണ്ടായിട്ടില്ലല്ലോ,
1: ഒന്നും ഉണ്ടാണ്ടിരുന്നെ. ഈ ശ്രീകുമാർ പറഞ്ഞതുപോലെ, ശ്രീകുമാർ പറഞ്ഞില്ലേ അച്ഛൻ വന്നിട്ട് ബക്കറ്റിലെ വെള്ളം തലയിൽ ഒഴിച്ചു എന്നുള്ളത്, എനിക്കും ചെറുപ്പത്തില് കുളിക്കാൻ ഈ നല്ല തണുപ്പല്ലേ രാവിലെ കുളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കുളിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്ത്
2: ചെറുപ്പത്തിലല്ല ഇപ്പോഴും,
1: എന്തിനാ ബാലേട്ട ഞാനൊന്ന് പറയട്ടെ. എന്നിട്ട് ഞാൻ എന്റെ അമ്മയോടും അച്ഛനോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യത്തെ മഗ് വെള്ളം നിങ്ങൾ ഒഴിച്ചേക്ക്, എനിക്കായിട്ട് അത് ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അറിയാത്ത നേരത്തെ എന്റെ മേല് വന്ന് വീണാൽ പിന്നെ അങ്ങോട്ട് ഞാൻ കുളിച്ചോളും. ആ ഫസ്റ്റ് ഒഴിക്കല് നമുക്ക് സഹിക്കാനേ പറ്റൂല.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: പ്രിയരെ, മൊബൈൽ സ്ക്രീനുകളില്ലാത്ത പഴയ കുട്ടിക്കാലത്തൊക്കെ മുറിവുകളും ശരീരത്തിലെ ചളിയും ഒക്കെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. മുതിരും തോറും നഷ്ടപ്പെട്ടു പോകുന്ന ആ പഴയ നിഷ്കളങ്കമായ സന്തോഷത്തെയും സ്വാതന്ത്ര്യത്തെയും തിരികെ പിടിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹമാകാം സത്യത്തിൽ കുട്ടിക്കാലത്തോടുള്ള ഈ പ്രണയം, അല്ലേ?
0: അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നാളെ എത്തിച്ചേരും. അതുവരെ നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യൂർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയുന്നു. ചോദ്യം ഇതായിരുന്നു, 1983 ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ പൂജ്യത്തിന് പുറത്തായവർ എത്ര പേർ, ആരൊക്കെ? ഉത്തരം, ഒരു ബാറ്റർ മാത്രമാണ് പൂജ്യത്തിന് പുറത്തായത്, ഇന്ത്യയുടെ കീർത്തി ആസാദ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:37.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. എല്ലാം ശരിയാകും ഈ ചിത്രത്തിൽ വില്യം ഫ്രാൻസിസ് പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
1: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം BK ഹരിനാരായണൻ രചിച്ച്, വിനു തോമസ് സംഗീതം നൽകി, ശ്രേയ ഘോഷാൽ പാടിയത്. ചിത്രം നീയും ഞാനും.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരം ഐജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
2: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഒ എൻ മി കുറിപ്പ് രചിച്ച്, SP വെങ്കിടേഷ് സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം ഇന്ദ്രജാലം.

ബിജു നാരായണനും സുജാതയും പാടിയ ഗാനം ചിത്രം ഇന്ദ്രപ്രസ്ഥം. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: സ്നേഹിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, മോഹൻ സിതാരാം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: വിജയ് യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ധന്യ സുരേഷ്. സംഗീതം അഭിനവ് ബൻസാൽ. ചിത്രം സോളോ.

നമ്പറുകൾ 04842 42 6387 അല്ലെങ്കിൽ 04842 42 6397 അല്ലെങ്കിൽ 09446455888 വിളിക്കേണ്ട സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. സമയം 9 മണി കഴിഞ്ഞ് 42:40. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ബൾട്ടി എന്ന ചിത്രത്തിൽ വിനായക് ശശികുമാർ രചിച്ച്, സായ് അഭ്യങ്കർ സംഗീതം നൽകി പാടിയ ഗാനം. കൂടെ പാടിയത് സുബ്ലാഷിണി.

സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. ചിത്രം ബനാറസ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

ഗ്രാമീണ സംസ്കൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നാടൻ ശീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു. എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും രാവിലെ 11 മണിക്ക്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി

0: മന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിന് 3 വർഷത്തെ കർമ്മ പദ്ധതി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമനടപടി, ലഹരിമരുന്നുകളുടെ നിയന്ത്രണം, ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമതാ വർധന, വിവിധ ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. ഡൽഹിയിലെ 4 നിലകളിലധികം വരുന്ന എല്ലാ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തരമായി സീൽ ചെയ്യുമെന്ന് ഡൽഹി മേയർ പ്രവേശ് വാഹി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്ന് ഉടൻ പിരിച്ചുവിടുന്നതുൾപ്പെടെ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി. വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. ഛായാഗ്രാഹകൻ ആലപ്പുഴ പൂന്തോപ്പ് വാർഡ് തൈപ്പറമ്പ് വീട്ടിൽ ടി എൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 വീട്ടുവളപ്പിൽ. വിങ്സ് കേരള ഏർപ്പെടുത്തിയ കെ സരസ്വതിയമ്മ പുരസ്കാരം ഡോക്ടർ സുനീത ടിവിക്ക്. തന്റേടം എന്ന പുസ്തകത്തിനാണ് അവാർഡ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ചോറ്റാനിക്കര കൃഷിഭവനിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കൃഷി ഓഫീസർ മഞ്ജു രോഷിനി, കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് എന്നിവർ. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 6:50. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 59:46. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ കൂടുതലായാണ് കാണപ്പെടുന്നത്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര വിഭാഗം പ്രൊഫസറും സ്ത്രീരോഗ വിദഗ്ധയുമായ ഡോക്ടർ ആശ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്?
2: വന്ധ്യത എന്ന് പറയുന്നത് ഒരു ദമ്പതിമാരുടെ ഒരു കണ്ടീഷനാണ്. അതിൽ സ്ത്രീ വന്ധ്യത വരാം, പുരുഷ വന്ധ്യതയും വരാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ഫാക്ടറായിട്ട് വരാം. ഇനി ചിലരിലാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകില്ല, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പൊ നമുക്കറിയാം, ഗർഭധാരണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു ശാരീരിക

0: ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തകരാറുകൾ വന്ധ്യത്തിലോട്ട് നയിക്കാം. നമുക്കറിയാം ഇന്ന് ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമോ പിറ്റ്യൂറ്ററി ഒവേറിയൻ ആക്സിസ് ആണ്. ഇതിന്റെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം അണ്ഡവിസർജനം നടത്തുന്നതിന് അത്യാവശ്യമാണ്. ഇവയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അത് ഹൈപ്പോതലാമസിലാവാം അല്ലെങ്കിൽ പിറ്റ്യൂറ്ററിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തുകളാവാം, ഓവറിയിൽ റിലേറ്റഡ് ആയിട്ട് ഓവുലേഷൻ നടക്കാതെ വരാം അല്ലെങ്കിൽ ഓവറിയിലെ തന്നെ ഫോളിക്കിൾ റപ്ചർ ആവാതെ വരാം, ഇനി ഫലോപ്പിൻ ട്യൂബിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, ഗർഭാശയത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, അണുബാധകൾ, ഇങ്ങനെയുള്ളവയെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കാം. ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന വന്ധ്യതയ്ക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിസിഒഡി മൂലമുള്ള അനോവുലേഷൻ, അതുകൊണ്ട് വരുന്ന വന്ധ്യതയാണ്. കൂടാതെ എൻഡോമെട്രോസിസും ഇന്ന് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
1: മാഡം, ഈ ഹോർമോൺ വ്യതിയാനം എത്രത്തോളം സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്? ഇത് നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുക? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഹോർമോണുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകളാണ്. ഇവയിലുള്ള പ്രശ്നങ്ങൾ, പിറ്റ്യൂറ്ററിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളോ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഹോർമോൺ വ്യതിയാനത്തിന്റെ ഒരു ആദ്യ ഘടകമായിട്ട് പറയാൻ പറ്റും. അടുത്തതായി നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയവയെല്ലാം നമുക്ക് ഓവുലേഷനെ ബാധിച്ചിട്ട് അങ്ങനെ അത് വന്ധ്യതയിലേക്ക് പോകാം. ഇനി ഓവറിയിൽ തന്നെയുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ എന്ന് പറയും. ഇത് പലപ്പോഴും അനോവുലേഷൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമൂലം പല ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി നമ്മുടെ ശരീരത്തിലെ മെയിൽ ഹോർമോൺ കൂടുതലായി വരാം. പിസിഒഡിയുള്ള ആളുകളിൽ അതിനാൽ തന്നെ അമിതവണ്ണവും മുഖരോമ വളർച്ചയും വന്ധ്യതയും സർവ്വസാധാരണമായി കണ്ടുവരാറുണ്ട്. ആയുർവേദ ശാസ്ത്ര പ്രകാരം ഇവയെ നമ്മുടെ ട്രീറ്റ്മെന്റിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് ശോധന ചികിത്സ എന്നും ശമന ചികിത്സ എന്നും. ഇതിൽ ഓരോ വ്യക്തിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ ആദ്യത്തെ ഘട്ടമായി അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. അമിതവണ്ണം മൂലം ഇവർക്ക് ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കാതെ ഇരിക്കാം. അതിനാൽ തന്നെ അമിതവണ്ണത്തിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. അതിനുശേഷം നമുക്ക് ഔഷധയുക്തമായ ഘൃതങ്ങളും തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാറുണ്ട്. ഇതിനുശേഷം ശരീരശുദ്ധി വരുത്തുന്നു. പിന്നീട് രോഗശമനത്തിനായിട്ട് അവരുടെ രോഗപ്രകൃതിക്കും അല്ലെങ്കിൽ ശരീര പരീക്ഷയൊക്കെ നടത്തി അതിനുശേഷം ഔഷധങ്ങൾ സെലക്ട് ചെയ്ത് നിശ്ചിതകാലം ഇവ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഇൻട്രാവജൈനലായിട്ട് ചെയ്യുന്ന ചില ചികിത്സകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇവയുടെയൊക്കെ ഫലമായി രോഗശമനം ഉണ്ടാകുന്നു. ഇനി അടുത്ത ഘട്ടമായി ദമ്പതിമാരെ ഗർഭധാരണ പൂർവ്വ പരിചരണത്തിന് വിധേയമാകുന്നു. ഇനി ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ ഗർഭം വേണ്ട രീതിയിൽ ഗർഭാശയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനും ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യവാനായ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ജനനം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള ഔഷധങ്ങളും നൽകാറുണ്ട്. അതായത് കേവലം ഗർഭധാരണം മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു ശിശുവിന്റെ ജനനം കൂടിയാണ് ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾ ഊന്നൽ നൽകുന്നത്.
1: മാഡം, അതുപോലെ തന്നെ സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു വന്ധ്യതാ പ്രശ്നമാണല്ലോ ഫൈബ്രോയിഡ്. ഇതിന്റെ കാരണങ്ങളെ കുറിച്ചും ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ന് ജീവിതശൈലിയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം അല്ലെ വളരെ കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ മാംസാഹാരത്തിന്റെ അമിത ഉപയോഗം, വ്യായാമമില്ലായ്മ ഇവയെല്ലാം കണ്ടുവരുന്നുണ്ട്. ഗർഭാശയത്തിൽ കണ്ടുവരുന്ന ഒരു അർബുദകാരിയല്ലാത്ത മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ചിലരിൽ അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാക്കാറുണ്ട്. മറ്റു ചിലരിൽ അമിതമായ വേദന, ആർത്തവത്തോടനുബന്ധിച്ച് അമിത വേദന ഉണ്ടാക്കാറുണ്ട്. ഇനി ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നവരിലാണെങ്കിൽ ഫൈബ്രോയിഡിന്റെ പൊസിഷൻ അനുസരിച്ച് അത് ചിലപ്പോൾ ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കാം. ഇനി ഗർഭം ധരിച്ചാൽ തന്നെ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഇത് പോയി ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു അബോർഷനിലോട്ട് നയിക്കാം. ഫൈബ്രോയിഡിന്റെ ട്രീറ്റ്മെന്റ് എപ്പോഴും നമുക്ക് മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നന്നായി വ്യായാമം ചെയ്യുക, അതേപോലെ തന്നെ ആർത്തവ ചര്യകൾ വേണ്ട രീതിയിൽ ശീലിക്കുക, ഇവയോടൊപ്പം ശരിക്കുള്ള ഔഷധ സേവയും വളരെ കുറച്ച് ദീർഘനാളത്തെ ഔഷധ സേവയും ആവശ്യം.

0: ആവശ്യമായി വരാം. ഇനി വലിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ, അതായത് 5 സെന്റിമീറ്ററിലൊക്കെ കൂടുതലുള്ള ഫൈബ്രോയിഡാണെങ്കിൽ, ഈ ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്ടമി പോലുള്ള സർജറികളിൽ വേണ്ടി വന്നേക്കാം. മയോമെക്ടമി ചെയ്ത ആൾക്കാരിൽ പോരും പിന്നീട് ഒരു പ്രീകൺസെപ്ഷണൽ കെയർ ആയുർവേദ രീതിയിൽ എടുക്കുന്നതിന് അവർക്ക് പെട്ടെന്ന് ഗർഭം ധരിക്കാൻ സഹായകമാകും.
1: മാഡം, ഈ സ്ത്രീകളിലെ അമിതവണ്ണം എത്രത്തോളം വന്ധ്യതയ്ക്ക് കാരണമാകും എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: അമിതവണ്ണം മൂലമുള്ള ഹോർമോൺ തകരാറുകൾ ഓവുലേഷനെ പ്രതികൂലമായി ബാധിക്കാം. ഇനി അവര് ഗർഭം ധരിച്ചാലാകട്ടെ, ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അവരുടെ ഹോർമോൺ ലെവലുകളിലെല്ലാം വേരിയേഷൻ കാണാം. അതിനാൽ തന്നെ ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കണമെങ്കിൽ നമ്മളൊരു ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അമിതവണ്ണമുള്ളവർ തന്നെ അവരുടെ വെയിറ്റ് 5 മുതൽ 10% വരെ കുറച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ അമിതവണ്ണത്തിനായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ, അതായത് ഉദ്വർത്തനം പോലുള്ള പല ചികിത്സകളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. തൈലപാനം, ഉദ്വർത്തനം, അതുപോലെ തന്നെ രൂക്ഷമായിട്ട് ചെയ്യുന്ന ലേഖന വസ്തികൾ, രൂക്ഷവസ്തികൾ, ഇവയെല്ലാം വളരെയധികം ഇഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വ്യായാമം, അത് 20 മിനിറ്റെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യേണ്ടതാണ്. ആഹാരത്തിലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ ഇടവേളകൾ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുകയും അമിതമായ മധുരാഹാരങ്ങളും മാംസാഹാരങ്ങളും ഒഴിവാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഗർഭധാരണത്തിനായി തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ആയുർവേദ ശാസ്ത്ര പ്രകാരം എപ്പോഴും ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. അതിനുവേണ്ടി ദമ്പതിമാരെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പല ക്രിയാക്രമങ്ങളും ആയുർവേദ ശാസ്ത്രത്തിൽ ലഭ്യമാണ്. ഗർഭധാരണം എന്ന് പറയുന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ഒരുമിച്ചുള്ള ഒരു കർത്തവ്യമാണല്ലോ. അതിനാൽ തന്നെ ദമ്പതിമാര് രണ്ടുപേരും ഇതിന് വിധേയരാകേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ, അവർ ആർത്തവ ക്രമക്കേടുകൾ ആദ്യമേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലിയിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് ഓവുലേഷനൊക്കെ പ്രോപ്പറായി നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ആയുർവേദ പ്രകാരമുള്ള ഒരു പ്രീകൺസെപ്ഷണൽ കെയർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രീകൺസെപ്ഷണൽ കെയർ വഴി ഒരു ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം അവർക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാലും ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഔഷധങ്ങളും അതുപോലെ ഗർഭത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഔഷധങ്ങളും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവാം. എക്സാമ്പിളായിട്ട് എപ്പിലെപ്സിയോ അങ്ങനെയൊക്കെ ഉള്ളവർ വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. അതായത് ഗർഭത്തിനെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലുള്ള ഔഷധങ്ങളിലോട്ട് അവർ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോർമോണുകൾ, ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൃത്യമായി എടുക്കണം. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ കൺട്രോള് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഓവറായിട്ട് റേഡിയേഷൻ, കെമിക്കൽസ് ഇവയുമായിട്ടുള്ള എക്സ്പോഷർ പാടില്ല. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളും ആദ്യ മാസങ്ങളിൽ വളരെ അപകടകാരിയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക. ദമ്പതിമാർ തമ്മിലുള്ള മാനസിക ഐക്യം കീപ്പ് ചെയ്യുക. ഇവയെല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു ഗർഭധാരണത്തിന് അവരെ ഹെൽപ്പ് ചെയ്യും.
1: മാഡം, വന്ധ്യതാ പ്രശ്ന പരിഹാരത്തിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഒരു ഗർഭം ധരിക്കണമെങ്കിൽ പല ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള, ഒരു ലേഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കണം. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ ഓവത്തിനെ ഫലോപ്യൻ ട്യൂബ് വഴി പിക്കപ്പ്, അതുപോലെ തന്നെ സ്പേമിനെയും, അത് ഫലോപ്യൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അതുപോലെ അത് പ്രോപ്പറായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കണം. ഇംപ്ലാന്റേഷൻ നടന്നാൽ മാത്രമല്ല പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടണം. അതിനുള്ള സാഹചര്യങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുക്കിയാൽ മാത്രമേ ഒരു ഗർഭം ശരിയായ രീതിയിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്? ശരീരത്തിൽ ചില ചേഞ്ചസ് വരാം, അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. എങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ആർത്തവം വരുന്നവരിൽ നമുക്ക് മനസ്സിലാക്കാം ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി ഫോളിക്കുലർ സ്റ്റഡി പോലുള്ള പല പരിശോധനകളും ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു മുൻവിധിയോടുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധകൾ, അത് വളരെ നിസ്സാരമായി കരുതരുത്. ആർത്തവ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ

0: തേടേണ്ടതാണ്. ഗർഭധാരണത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പലർക്കും എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിവില്ല. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധവും അതിനോടൊപ്പം തന്നെ ദമ്പതിമാരുടെ ഒരു മാനസിക ഐക്യവും എല്ലാം ഇതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
1: മാഡം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത്?
0: ശരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനമാണ് ആയുർവേദ ശാസ്ത്രം വന്ധ്യതാ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കേവലം ഗർഭധാരണം മാത്രമല്ല. അതിനാൽ തന്നെ വന്ധ്യതയിൽ ആയുർവേദത്തിന് ഫലപ്രദമായ പല ചികിത്സകളും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഗവേഷണാടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടും ഉള്ളവയാണ്. അതിനാൽ ദമ്പതിമാർ വന്ധ്യത അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ചികിത്സകൾ ആരംഭിക്കേണ്ടതാണ്. കാരണം വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീകളുടെ പ്രായവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രായം കഴിയുന്നതിനനുസരിച്ച് അവരുടെ ഫോളിക്കുൾ റിസർവ് കുറയുകയും ഓവത്തിന്റെ ക്വാളിറ്റിയൊക്കെ ഇംപേർഡ് ആവുകയും ചെയ്യും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക, അതാണ് അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: സ്ത്രീകളുടെ വന്ധ്യതാ പ്രശ്നവും പരിഹാരവും ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ആശയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 14:48. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. അനുരാഗം എന്ന ചിത്രത്തിൽ വിധു പ്രതാപ്, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ടിറ്റോ പി തങ്കച്ചൻ, സംഗീതം ജോയൽ ജോൺസ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത പ്ലസ് ടു തത്തുല്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ, മലയാളം ടൈപ്പിംഗ് അറിയണം, പ്രായം 50 വയസ്സിൽ കവിയരുത്. നാളെ രാവിലെ 10:00 തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9061974388. നമ്പർ ആവർത്തിക്കാം, 90 61 97 43 88.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ, 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ, കോർപ്പറേഷൻ മേയർ അംഗങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻ അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങളിൽ നിന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജനപ്രതിനിധികളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605302715 എന്ന വാട്സപ്പ് നമ്പറിലേക്കോ ഈ മാസം 10 അയക്കണം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9605302715.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: ഷോപ്പിംഗ് മിസ്സായോ?
10: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
9: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
10: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
9: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ്, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.recruit.cusat.ac.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842576606. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842576606.
11: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
12: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ചെറിയ കല്ലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 96 96 9 4 9 5 9 9 9 6 8 2. പ്ലസ് ടു VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിളിക്കേണ്ട ഫോൺ നമ്പർ 04712 73 72 38. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 10 സെക്കൻഡ്.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
14: പ്രായോജികർ
13: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
14: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
15: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 14,130 രൂപ നിരക്കിലും പവന് 1,13,040 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
14: പ്രായോജികർ
13: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
14: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
16: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 23 സെക്കൻഡും. ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അസ്ഹർ എന്ന ചിത്രത്തിൽ കെ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. കുമാറിന്റെ വരികൾക്ക് അമാൽ മാലിക് ഈണം പകർന്നത്. അടുത്ത ഗാനം ഉണ്ണികൃഷ്ണനും ഹരിണിയും പാടിയത്. ചിത്രം തമ്പി. ഗാനരചന നാം മുത്തുകുമാർ. സംഗീതം വിദ്യാസാഗർ

സമീർ ഖസ്മിയുടെ വരികൾക്ക് അനു മാലിക് ഈണം പകർന്ന ഗാനം കുമാർ സാനുവും അൽക്കയാഗ്നിക്കും പാടിയത്. ചിത്രം വിജയ് പത്ത്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484242637 അല്ലെങ്കിൽ 0484242397 അല്ലെങ്കിൽ 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ചിത്രമഞ്ജരിയിൽ ഇനി വെള്ളി നിലവ് എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം. സംഗീതം പകർന്നത് കരൺ.

0: ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി സമാപിച്ചു.
1: ചില്ലുജാലകം. ചില്ലുജാലകം നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
2: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
1: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-നും ബുധനാഴ്ചകളിൽ രാത്രി 10:30-നും. ചില്ലുജാലകം നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.

നാടൻ ഫീലുകൾ തേടി ഒരു യാത്ര. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പി ജെ ആന്റണി റോഡ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓണാഘോഷം ഇന്ന് വൈകുന്നേരം 6 മണിക്ക്.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടെ നിന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ ജിയോ തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്ഫർ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കൊമ്പൻ ഓഫർ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
0: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
0: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
0: ചേട്ടാ ചായ എടുക്കട്ടെ?
12: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
0: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
11: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല,
9: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
13: ആകാശവാണി FM വാർത്തകൾ.
14: ഉൽപാദനത്തിന് ആഗോള അനിശ്ചിതത്വം ഒഴിവാക്കി ഒക്ടോബറിലെ ഉൽപാദന നയം മാറ്റമില്ലാതെ നിലനിർത്താൻ ഒപ്പക് രാജ്യങ്ങളുടെ തീരുമാനം. സൗദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈത്ത്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് വെർച്വലായി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. 28th വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗം ഇന്ന് ഗോവയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. 2016 നിയമങ്ങൾക്ക് പകരമായി 2026 April 1 വിജ്ഞാപനം ചെയ്ത നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹി സത്യനികേതനിലെ കെട്ടിടം തകർന്ന സ്ഥലം മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിൻസയും സന്ദർശിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന് പരിക്കേറ്റ 3 പേർ എയിംസിൽ ചികിത്സയിൽ കഴിയുന്നതായി ആശുപത്രി അധികൃതർ. ഒരാൾ ഓപ്പറേഷന് വിധേയനായതായും അധികൃതർ അറിയിച്ചു. 2 ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് തുടങ്ങും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ ജലക്ഷാമം തുടങ്ങിയതോടെ 1st നെൽകൃഷി പ്രതിസന്ധിയിലായതായി പ്രദേശത്തെ കർഷകർ. നടീൽ കഴിഞ്ഞ 2 മാസമായ കൃഷിയാണ് ഉണക്ക ഭീഷണി നേരിടുന്നത്. എറണാകുളം കുരിയാപ്പള്ളിയിൽ ഇന്ന് പുലർച്ചെ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് കടകളിലേക്ക് ഇടിച്ചു കയറി. 3 കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല.
13: ആകാശവാണി FM വാർത്തകൾ.
14: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയാണ്. ജോയ്സി മെഴുകുതിരി നിർമ്മാണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം.
1: നമസ്കാരം.
0: ഈ മെഴുകുതിരി നിർമ്മാണത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്?
1: അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അധ്യാപികയാണ്, റിട്ടയർഡായി. ഒരു 2 വർഷം മുമ്പ് ഹസ്ബൻഡിന് ഒരു അസുഖം വന്നു, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അത് എനിക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, കേട്ടപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ മകളുടെ അതിന്റെ ഇടയിൽ മകള് ഡോക്ടറിന്, അപ്പൊ അവളുടെ ഇതില് അങ്ങനെ അവിടെ കയറി അവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. തുടങ്ങി കഴിഞ്ഞപ്പോ ഇവളുടെ വീട്ടില് താമസിച്ചാൽ മതി എന്ന് എല്ലാവരും പറഞ്ഞു. തൃശ്ശൂരാണ് ശരിക്കും താമസിച്ചിരുന്നത്. അപ്പോൾ മകളുടെ വീട്ടില് ഇനി താമസിക്കാം, എനിക്കൊരു മകനും കൂടി ഉണ്ടാവും, വിദേശത്താണ് മകനും വൈഫും. അപ്പോ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ താമസം തുടങ്ങി.
0: ട്രീറ്റ്മെന്റിന് വേണ്ടി
1: താമസം മാറി. അങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മകളുടെ തന്നെ ഒരു ഫ്രണ്ട്, വേറൊരു ഡോക്ടർ, ഡോക്ടർ ശ്വേത, അവള് ഒരു പൂവായിട്ട് വീട്ടിലേക്ക് വന്നു. ഒരു റോസപ്പൂവ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു റോസാന്ന് വിചാരിക്കും, അതുപോലത്തെ ഒരു പൂവായിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പയ്ക്ക് കൊടുക്കാനായിട്ട് ചിലർക്ക് വരുമല്ലോ, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊരു മെഴുകിന്റെ പൂവായിരുന്നു. അപ്പൊ എനിക്ക് ആണെങ്കിൽ മെഴുകുതിരികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറച്ചു നാള് ദുബായിൽ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ഒപ്പം. അപ്പോ അവിടെ വലിയൊരു ഷോപ്പിംഗ് മാളില് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോവാ അവിടെ അവിടെ കണ്ണ് ഇങ്ങനെ മെഴുകുതിരികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ഷേപ്പിൽ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് അന്നൊരു ആകാംക്ഷയായിരുന്നു ഇതൊക്കെ കാണുന്നത്. അപ്പൊ സെന്റഡ് കാൻഡിലാണ് അതൊക്കെ. അപ്പൊ ഞാൻ വാങ്ങാറുണ്ട്, ഹസ്ബൻഡ് വാങ്ങി തരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് ആ ഒരു ഓർമ്മ എനിക്ക് വന്നു ഈ കുട്ടി ഇത് കൊണ്ടുവന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു മകളോട് ചോദിച്ചു ഇത് എനിക്കൊന്ന് പഠിക്കണം എന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു അമ്മ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരും, എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോ കാണിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഈ കുട്ടി വന്ന് ഒരു ദിവസം എനിക്കിത് കാണിച്ചു തന്നു. അങ്ങനെ ഞാനത് ഇങ്ങനെ വീണ്ടും ഈ ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊക്കെ വരുത്തി മോൾഡ്, അതിന് പ്രത്യേക മോൾഡുകളൊക്കെ ഉണ്ട്, മോൾഡും വാക്സും, സോയാ വാക്സ് ആണ്, നാച്ചുറൽ വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങള് ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ അപ്പൊ എനിക്ക് തോന്നി ഇതിനൊരു പെർഫെക്ഷൻ പോരാന്ന് തോന്നി. അങ്ങനെ ഞാനത് ഇപ്പൊ ഇങ്ങനെ ഓൺലൈനിലൊക്കെ തപ്പിയപ്പോ അതിൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഈ കാൻഡിൽ മേക്കിങ്ങിന്റെ ക്ലാസ്സുകൾ ഞാൻ കണ്ടു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് 1-2 ക്ലാസ്സുകൾ ഹിന്ദിക്കാരുടേതായിരുന്നു, നോർത്ത് ഇന്ത്യൻസിന്റെ ആയിരുന്നു. അങ്ങനെ ഞാനത് അറ്റൻഡ് ചെയ്തു. 2 ഓൺലൈൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്റെ ടെക്നിക്കുകൾ എന്താണെന്നും അതെങ്ങനെ എത്രത്തോളം അത് വാക്സ് നമ്മൾ ചേർക്കണം, പിന്നെ അതിന്റെ ഹീറ്റ് ചെയ്യേണ്ടത് എത്ര സെന്റിഗ്രേഡിൽ ഹീറ്റ് ചെയ്യണം, എന്നാലേ അത് മെഴുക് ഉരുകയുള്ളൂ, പിന്നെ കത്തണെങ്കിലും വേണം, പിന്നെ വേറെ അതിൽ കുറച്ച് ഒരു കെമിക്കലും കൂടി ചേർക്കാനുണ്ട് അതിൽ. അപ്പൊ അതും കൂടി ചേർക്കേണ്ടതൊക്കെ അതിന്റെ കളവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനങ്ങനെ പഠിച്ചെടുത്തു, ഞാനങ്ങ് തുടങ്ങി. തുടങ്ങി കഴിഞ്ഞപ്പോ മോളുടെ ഫ്രണ്ട്സ് തന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. മോളുടെ ഫ്രണ്ട്സ് മാത്രല്ല, മോളുടെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് അവന്. അവന്റെ കൂടെ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു. അതിന് ഇത് കേട്ടപ്പോ മോനും പറഞ്ഞു അമ്മേനെ എങ്ങനെങ്കിലും ഇങ്ങനെ ഒന്ന് എങ്ങനെങ്കിലും അമ്മേരെ ഒരു സ്വസ്ഥത മനസ്സിനുണ്ടാക്കണം എന്ന് അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനാണെങ്കിൽ എന്ന് പറയില്ലേ, ഹസ്ബൻഡ് ഒരു വശത്ത് ഇങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ഇത് കിട്ടിയപ്പോ ഞാൻ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഇരിക്കണപ്പോ അവർക്കൊരു ആശ്വാസമായി, അമ്മ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ഇവർക്കും ഉണ്ട്. അപ്പൊ മകനും മരുമകളും എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പിന്നീട് ഇത് പഠിച്ച് മറ്റേ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ, അതുകൊണ്ട് ഈ കുറെ സാധനങ്ങളൊക്കെ നമ്മള് എല്ലാം ഓൺലൈനിൽ കിട്ടുള്ളൂ, അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് വാങ്ങിച്ച് നമ്മളിങ്ങനെ തുടങ്ങി. പിന്നെ എനിക്കത് വല്ലാത്തൊരു മാറ്റായിരുന്നു എന്റെ ലൈഫില്. ഈ രോഗം ഈ ഒരു എന്താ പറയാ ഒരു തകർച്ചയുടെ പക്കത്ത് എത്തി നിൽക്കുകയാണ് മാനസികമായിട്ട്. കാരണം ഹസ്ബൻഡിന്റെ അസുഖം പെട്ടെന്നായിരുന്നു അറിഞ്ഞത്.

0: വളരെ ഫ്രീ ആയിട്ട് നടന്നിരുന്ന ആളാണ്. അതിനുള്ള സർജറി കഴിഞ്ഞു, പിന്നെ കീമോ റേഡിയേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ദിവസങ്ങൾ തള്ളി നീക്കുമ്പോഴത്തെ ഒരു അവസ്ഥ അറിയാലോ. അപ്പൊ അങ്ങനെ ഇതൊരു ചേഞ്ചായി എനിക്ക്. അപ്പോ പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഈ മോളുടെ ഫ്രണ്ട്സായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഓർഡർ ഇങ്ങനെ കുറച്ച് കുറച്ച്.
1: അയ്ശ്ശേരി.
0: അപ്പോൾ അവര് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാലോ എന്ന്. പിന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി തുടങ്ങി. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇങ്ങനെ ഹസ്ബൻഡിനാണ് ഇങ്ങനെ നമുക്കറിയാലോ ഹസ്ബൻഡിന്റെ അവസ്ഥ. അപ്പൊ അത് കഴിഞ്ഞ ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം അത് സ്റ്റാർട്ട്. അപ്പൊ അന്ന് ഹസ്ബൻഡ് നല്ല ഓർമ്മയൊക്കെ ഉണ്ട്, ആൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആളും പ്രോത്സാഹിപ്പിച്ചു, നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്, നീ ചെയ്തോ എന്നൊക്കെ ഹസ്ബൻഡും പറയും. പിന്നെ കുറേശ്ശെ ഇങ്ങനെ കലാപരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ ഇതും കൂടെ കണ്ടപ്പോൾ ആള് പറഞ്ഞു ആ നല്ലതാ നല്ലതാന്നൊക്കെ പറഞ്ഞ് തലയാട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ വർഷം ഈ ആഗസ്റ്റിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഒരു അതിനേക്കാൾ കൂടുതൽ ഓർഡറുകൾ ഈ ആൾക്കാർ ഫ്രണ്ട്സായിട്ടും അറിയണവരായിട്ടും അങ്ങനെ കൊച്ചു കൊച്ചു ഓർഡറുകൾ വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻകം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ആശ്വാസം, അങ്ങനെ ഒരു ഇഷ്ടം തോന്നി അതിനോട്, ഈ കാൻഡിൽ മേക്കിങ്ങിനോട്. പിന്നെ ഞങ്ങൾ കുറെ പുതിയ പുതിയ മോൾഡുകൾ സെലക്ട് ചെയ്ത്, റോസ് മാത്രമല്ല അങ്ങനെ പലതും ഇങ്ങനെ, പിന്നെ ഓരോ ഹോളി കമ്മ്യൂണിയൻ, അതുപോലെ ബാപ്റ്റിസം കിട്ടാൻ തുടങ്ങി. പിന്നെ മാരേജ് ഫങ്ഷൻ അതിനൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത് ആൾക്കാർ ഓർഡർ ചെയ്ത് തുടങ്ങി. നമ്മളറിയുന്ന ആൾക്കാരാണ് അധികം ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ അറിഞ്ഞിട്ടും
1: ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്
0: തുടങ്ങി. അങ്ങനെ ഇപ്പൊ സെന്റഡ് ക്യാൻഡിൽ, അപ്പൊ രണ്ടു മൂന്ന് അവർക്ക് ഇഷ്ടമുള്ള നിറത്തിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പ്, നമ്മൾക്ക് ഷേപ്പ് അതുണ്ട് അവർക്ക്. ഇപ്പോ ഒരു ബാപ്റ്റിസ്റ്റ് ആണെങ്കിൽ അതിനൊരു കളർ തീം ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ കളറും കൊടുക്കാം. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സെന്റ് അതിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ സോയാവാക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് വീണ നമ്മൾ ചെറിയ തുള്ളിയൊക്കെ വീണാൽ പെട്ടെന്ന് പൊള്ളൊന്നുമില്ല, മറ്റേ വാക്സിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല. പിന്നെ ഇതിന്റെ വളരെ ഫ്ലെയിം വളരെ ചെറുതായിരിക്കും, മറ്റേ സാധാരണ വാക്സ് ഇത്തിരി കൂടി ആളിക്കത്തും. പാരഫിനാണ് സാധാരണ നമ്മൾ ചർച്ചിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന വാക്സ് ഒക്കെ പാരഫിനാണ്. ഇത് സോയാവാക്സ് ആയതുകൊണ്ട് നമുക്കിപ്പോ ശ്വാസം മുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ, ഇതിന്റെ സ്മെല്ലടിച്ചിട്ട്
1: അങ്ങനത്തെ
0: ഉണ്ടാവില്ല, ഉണ്ടാവും വഴിയില്ല. പിന്നെ അത്രയും വയ്യാത്തവർക്ക് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, സാധാരണ ലെവലിലില്ല കുട്ടികളെ അങ്ങനെ ആണ്. പിന്നെ ഇപ്പൊ ഒരു 18 വയസ്സ് തൊട്ട് ഇത്തിരി പക്കത്ത് വന്ന ഒരു പ്രായം തൊട്ട് നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 70 കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു പ്രായം വരെ ഇത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത്തിരി ഒരു ക്ഷമയും അതിനോടൊരു ഇഷ്ടവും വേണം. ഇഷ്ടം ഉണ്ടെങ്കിൽ
1: ടെക്നിക്ക് പഠിച്ചെടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റും.
0: പഠിച്ചെടുക്കണം. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കി എന്നാ ഞാൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് പോരുത്, അതിന്റെ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ ചില ഇതില് എല്ലാ സീക്രട്ടും എല്ലാവരും പറഞ്ഞൊന്നുമില്ല, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണ്ടെങ്കിലും ചില ആൾക്കാർ ബിസിനസ്സിനെ ബാധിക്കുന്ന കാരണം ചില സീക്രട്ടുകളൊന്നും പറയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് തോന്നണ ഈ നോർത്ത് ഇന്ത്യൻസ് എല്ലാ സീക്രട്ടും പറഞ്ഞു തരും നമുക്ക്. അവര് ഫുൾ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് കൂടുതൽ ക്ലാസ് ആണ്. അപ്പൊ ഞാനൊരു കേരളത്തിൽ തന്നെ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതില് പക്ഷെ ചിലതൊന്നും പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് കുറച്ചുകൂടി മനസ്സിലാവല്ലോ മലയാളമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയത്. പക്ഷെ അതില് അവര് പറഞ്ഞാല് ചില കാര്യങ്ങളൊക്കെ അവർ സീക്രട്ട് ആയിട്ട് വെച്ചേക്കുക. ഞാൻ എന്നിട്ട് എടുത്ത് ചോദിക്കും, പറയാം അത് കട്ടികൂടാനാണ്, അത് ഇതിനാണ്, ഇതിനാണെന്നൊക്കെ പറയും ആ ചെയ്യുന്ന ആള്. അങ്ങനൊരു ഇത് പലരും അവസാനം എന്തെങ്കിലും ഒന്ന് പറയാണ്ടിരിക്കും, അങ്ങനത്തെ ഒരു ഇതുണ്ട്.
1: അത് പൊതുവേയുള്ളൊരു രീതിയാണല്ലോ. അപ്പൊ നമുക്കറിയുന്ന അറിവുകൾ മറ്റൊരാൾക്ക് പറഞ്ഞു ഫുൾ പറഞ്ഞു കൊടുക്കത്തില്ല, കുറച്ച് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കും.
0: അപ്പൊ ഞാനിപ്പോ എന്റെ അടുത്ത് ഒന്ന് രണ്ടുപേര് വന്ന് പറഞ്ഞു, ഞാൻ എല്ലാം ഉണ്ടാക്കുന്നതിന് തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണിച്ചു കൊടുക്കും.
1: അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും അല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഒരാൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് ഒരു വലിയ കാര്യമല്ലേ. അപ്പൊ ഈ ഇപ്പൊ നമ്മളിങ്ങനെ ഈ മെഴുകുതിരി ഉണ്ടാക്കുന്നതിന് പ്രത്യേക അളവുകളുണ്ടോ?
0: അളവുണ്ട്.
1: അളവ് തെറ്റിയാൽ ഇത്,
0: അളവ് തെറ്റിയാല് നമ്മൾ വിചാരിച്ചൊരു ഇത് കിട്ടില്ല. കാരണം ഇപ്പൊ ഒരു 100 ഗ്രാം സോയാവാക്സ് എടുക്കുകയാണെങ്കിൽ അതില് 10 ഗ്രാം നമുക്ക് സെന്റ് ആഡ് ചെയ്യണം, പിന്നെ അതിന്റെ ആവശ്യത്തിന് കളർ ആഡ് ചെയ്യണം. കളർ ആഡ് ചെയ്യൽ മാത്രമല്ല, ഇത് മിക്സ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം. ഇപ്പൊ കളർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം 2, 3, 4, 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും അതാവില്ല.
1: അടുപ്പത്ത്
0: വെക്കില്ല, അത് ഓഫാക്കിട്ട് അതിന്റെ സെന്റിഗ്രേഡ് നോക്കിയിട്ടാണ് കളറും, അത് കഴിഞ്ഞിട്ട് സെന്റും ആഡ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഒരു അളവുണ്ട് ഇത്ര ഡിഗ്രിയിൽ ചെയ്യണമെന്ന്. മൊത്തം തളച്ചിരിക്കുമ്പോ എല്ലാം ചെയ്താൽ എല്ലാം കൂടി ഇതായി പോവും. അതിന്റെ നമ്മൾ വിചാരിച്ചത് കിട്ടില്ല, നമുക്ക് വെറുതെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ മെഴുകാവും, പക്ഷെ വിചാരിച്ച ഒരു
1: കിട്ടില്ല. കളർ കോമ്പിനേഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് അളവുകൾ തന്നെ
0: എടുക്കണം
1: അല്ലേ, ആ കറക്റ്റ് സമയത്ത് തന്നെ ചേർക്കുക. അങ്ങനെ ആ ചൂട് കൃത്യമായിരിക്കുന്ന സമയത്ത്
0: ഏകദേശം 75 തൊട്ട് അതിന്റെ 75 സെന്റിഗ്രേഡ് തൊട്ട് മുകളിലേക്ക് വന്നാലേ അത് ഉരുകി വരണം. ഉരുകി വന്നാലേ നന്നായിട്ട് കത്തുള്ളൂ. ഇത് എനിക്കാണ് ഈ സോയ വാക്സിന്റെ ഒരു പ്രത്യേകതയാണ്, പാരഫിൻ അങ്ങനെ ഉണ്ടാവില്ല, എന്നാൽ കെമിക്കൽ കൂടുതലാണല്ലോ അതില്. അപ്പൊ അത് കത്തണമെങ്കിൽ അത് 85 വരെ. പിന്നെ ജെൽ വാക്സ് ഉണ്ട്, ജെൽ വാക്സ് കുറെ സമയം ഇരുന്ന് കത്തും, വളരെ തിന്നായിട്ടാണ് അതിന്റെ ലൈറ്റ്, പക്ഷെ നല്ല ഭംഗി അത് കാണാനായിട്ട്. പിന്നെ അത് ഇപ്പൊ ഒരു ഗ്ലാസ്സിലായാലും അതിൽ നമുക്ക് കുറെ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് പൂക്കളുടെ ഷേപ്പ് ഉണ്ടാക്കി അതില് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ഇപ്പൊ ഒരു കല്യാണം ആണെങ്കിൽ അതില് വധുവരന്മാരുടെ ഫോട്ടോ ഗ്ലാസ്സിൽ ചെയ്ത് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇത്തിരി വലിപ്പം കൂടുണ്ടോ, ചെറുതായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അത് അതിന് നമുക്ക് അങ്ങനെ എന്താ പറയാ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം,
1: നമ്മുടെ
0: ഭാവന ഉണ്ടായാൽ ഇത്തിരി കൂടി നന്നായിട്ട് നമുക്ക് പോവാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചെറിയ കുട്ടികൾ, ചെറിയെന്ന് വെച്ചാൽ വളരെ ചെറുതല്ല ഉദ്ദേശിച്ചു, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഏജ് ലെവൽ ഞാൻ പറഞ്ഞല്ലോ, അത് തൊട്ട് നമുക്കൊരു 70 വരെ നമുക്ക് ബുദ്ധിയും ബോധക്കെ, 70 കഴിഞ്ഞ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അതുവരെയൊക്കെയുള്ള സമയത്ത്
1: ചെയ്യാൻ
0: പറ്റും. ക്ഷമയുണ്ടായാൽ മതി, പഠിച്ചെടുക്കുക, ക്ഷമയുണ്ടാവുക, ഒരു ചെറിയ എക്സ്ട്രാ ഇൻകം. ഇത് മാത്രം എനിക്കായിട്ട് വെച്ചിരിക്കാനൊന്നും പറ്റില്ല, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചില
1: സീസണില്.
0: പിന്നെ ഇപ്പോ എന്നുവെച്ചാ ഫാമിലി മൊത്തം ഇതിന് സപ്പോർട്ടാണ്. എന്റെ ഹസ്ബൻഡ് ലാസ്റ്റ് ഫെബ്രുവരിയിൽ പോയി, അപ്പൊ അതിനുശേഷം എല്ലാവരും ഇത് ചെയ്യുന്ന പറഞ്ഞ എന്റെ പിന്നാലെ നടക്കും. അല്ല എനിക്കും ഭയങ്കര ഒരു എനിക്കത് ഇങ്ങനെ പുറത്തേക്ക് വരാൻ കുറെ നാള് ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ അവസാനം ഇവരെ ആരോ ഫാമിലി ഫ്രണ്ട്സ് തന്നെ ഓരോന്ന് പറഞ്ഞ് ഓരോ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ
1: സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകളുണ്ടോ?
0: സ്ഥിരമായിട്ട് വാങ്ങുന്നില്ല, നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മൾ ഷോപ്പിലൊന്നും കൊടുക്കുന്നില്ല. അത്
1: ആവശ്യക്കാർക്ക്
0: ഇപ്പൊ കല്യാണാണ് അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ ആണ്, ഇതിനൊക്കെയാണ് കൂടുതൽ പോണത്. ഹോളി കമ്മ്യൂണിയൻ ആണ്, അപ്പൊ അതിന് ഇന്നതാണ് തീം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ നമ്മളത് ഉണ്ടാക്കി കൊടുക്കും, അത്രേ ഉള്ളു. അല്ലാണ്ട് നേരത്തെ ഉണ്ടാക്കി വെക്കുക എന്നുള്ള അത് ജെൽ ക്യാൻഡിലും മറ്റേ സോയ വാക്സിന്റെ ക്യാൻഡിലും മാത്രമേ ഉണ്ടാക്കണുള്ളൂ, പാരാഫിൻ ഇല്ല, ഒന്നും എടുക്കുന്നില്ല.
1: അപ്പൊ ഈ ഒരു മെഴുകുതിരി നിർമ്മാണത്തിലൂടെ നമുക്കൊരു ചെറുതാണെങ്കിലും ഒരു ഇൻകം വരുന്നുണ്ട്
0: അല്ലേ?
1: അത് നമ്മള് സമ്പാദിച്ചിരുന്ന ഒരാളാണ്
0: അല്ലേ?
1: അപ്പൊ അതിപ്പോ നമ്മള് റിട്ടയർ ആവുമ്പോ അത് നിന്ന് പോയി, അല്ലെങ്കിൽ ഒരു പെൻഷൻ ഉണ്ട്, എന്നാലും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചെയ്ത് നമ്മള് സംതൃപ്തിയോടെ ചെയ്ത ഒരു കാര്യം അല്ലേ?
0: മാത്രല്ല നമുക്ക് റിട്ടയർഡ് ആകുമ്പോ നമുക്കൊരു മനസ്സിൽ ഭയങ്കര പ്രയാസമാണ്, നമ്മൾ ഇനി ആർക്കും വേണ്ടാത്ത ഒന്നായി മാറും. നമ്മളെല്ലാവരും സ്നേഹിച്ചാലും നമ്മുടെ ഉള്ളിൽ അത് കടന്നു പോകും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടാവും ചുറ്റുപാടും ഇരുന്ന്, പക്ഷെ നമ്മുടെ ഉള്ളിൽ വെറുതെ ആവശ്യമില്ലാത്ത ചിന്ത.
1: അതായത് നമ്മളിപ്പം ഒരു തൊഴിൽ രഹിതനായ പോലെ തോന്നുന്നു.
0: പിന്നെ ഇതുവരെയുള്ള ഇൻകം ഇല്ലല്ലോ, ഈ പെൻഷനല്ലോ, അതെത്രയായാലും അതിന്റെ ഒപ്പം ഒക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, അതിന്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോ നമുക്ക് പെൻഷൻ അവിടെ കിടന്നോട്ടെ, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കാം. അപ്പൊ അപ്പൊ അത് അവിടെ അങ്ങനെ കൂടി കൂടി കിടക്കൂലോ, അങ്ങനെ ബാങ്കിലേക്കാണല്ലോ ഇപ്പൊ പെൻഷനൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു നമ്മള്. എനിക്കാണ് റിട്ടയർഡ് ആണവർ, എനിക്ക് സമ്പത്തിനെ കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നില്ല. ഹസ്ബൻഡും ഉണ്ടായിരുന്നല്ലോ,
1: ഹസ്ബൻഡ്
0: ബിസിനസ് ആയിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥൻ ആയിരുന്നു, അത് ഇവിടുത്തെ വിദേശത്ത്
1: പോയതാണ്.
0: അപ്പൊ അങ്ങനെ പിന്നെ മകനും ഇപ്പൊ അവിടെ, മകനും മരുമകളും പുറത്ത്.
1: അപ്പൊ ഈ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതിന് അതിന്റെ കവറിങ് എല്ലാം തന്നെയാണോ ചെയ്യുന്നത്? എങ്ങനെയാ
0: അല്ല, ഇതിപ്പോ കവറിങ്ങും അതിന്റെ ഇതിനൊക്കെ മകളുടെ നല്ല സപ്പോർട്ട് ഉണ്ട്, അവള് തന്നെയാണ് അധികം ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കലാണ് കൂടുതല്, എല്ലാം പ്ലാൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ മകളാണ്. മകളുടെ ഹസ്ബൻഡും ഇങ്ങനെ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും അവൾക്ക്.
1: ഇപ്പൊ ഈ മെഴുകുതിരി ഇപ്പൊ ഇതുണ്ടാക്കി ഇങ്ങനെ വിൽക്കുന്ന അങ്ങനെ, അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരുപാട് സന്തോഷം നൽകിയ ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അതായത് ഇവിടെ ഹസ്ബൻഡുള്ള സമയത്ത് എന്റെ മകളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം വന്നു. അപ്പൊ അവരൊരു 800 എണ്ണാണ്ട്
1: ഓർഡർ ചെയ്തു
0: അതെനിക്ക് ഭയങ്കര ഒരു അത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയത് ഞാൻ ആയത് കാരണം ഇതിപ്പോ 10 എണ്ണം 15 എണ്ണം അങ്ങനെയൊക്കെ പോകുമ്പോ നമുക്ക് എന്നാലും നമ്മുടെ

0: ടൈം പാസിങ് ആണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പം 800 എന്നൊക്കെ എന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് മനസ്സിൽ ആലോചിച്ചു. അപ്പോൾ അത് നന്നായി ചെയ്തു, അവർക്ക് ഭയങ്കര ഇഷ്ടമായി.
1: ടീമൊക്കെ അവർ തന്നെ പറയാണ്,
0: അവർ പറയും, അവർ പറയുന്നത് അനുസരിച്ച് ചെയ്യുള്ളൂ. സെൻറ്റ് ഏത് വേണമെങ്കിൽ, അതിപ്പോൾ ലാവൻഡറോ ജാസ്മിനോ റോസോ ഏത് വേണമെങ്കിലും അവർ പറയുന്നത് അനുസരിച്ച്. ചിലർക്ക് ഫ്രൂട്ട്സിൻ്റെയൊക്കെയാണ് ഇഷ്ടം സ്മെല്ലുകൾ, ചിലർക്ക് കോഫി കോഫി ഇങ്ങനെ സാധാരണ. അതല്ലെങ്കിലും നമ്മൾ ഈ തരം ക്യാൻഡിൽ ബെഡ്റൂമിലും ബാത്റൂമിലൊക്കെ കോഫിയുടെ സ്മെല്ല് ഇട്ട് കൊടുത്താൽ അത് വെച്ചിരിക്കുന്നത് എനിക്കാണ്. വിദേശത്തൊക്കെ ഉണ്ട്, ഒന്നുമില്ലെങ്കിലും കോഫിയുടെ കുരുവില്ലേ കോഫി, പിന്നെ അത് സാധാരണ വെക്കാറുണ്ട് നമ്മൾ. ഈ എയർ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങി കാപ്പിക്കുരു വെക്കാറുണ്ട്. അപ്പം അതുപോലെ ഇതും കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അവർ വിദേശീയർ നന്നായി ഉപയോഗിക്കണതാണ് ഇത്. എല്ലാ വീടുകളിലും ഇല്ലാത്തൊരു വീടുണ്ടാവില്ല എനിക്ക് തോന്നണത്. പുറത്തൊക്കെ ദുബായിൽ ഇപ്പം ഞാൻ, നമ്മുടെ ഇന്ത്യക്കാരധികം ഉണ്ടാവില്ല, ഹിന്ദിക്കാർ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യക്കാർ തന്നെ ഹിന്ദിക്കാരാണ് അധികം ഉപയോഗിക്കാറുണ്ട് ഈ ദീപാവലി അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ. നമ്മൾ മലയാളികൾ നമ്മൾ ആവശ്യത്തിനല്ല എല്ലാ കാര്യങ്ങളും, നമുക്കൊരു ഇതുണ്ടല്ലോ. നമ്മൾ വീടുകളിൽ വല്ല പ്രയറിനോ അങ്ങനെയൊക്കെ കത്തിച്ചു വെക്കുക. ഇവരങ്ങനെയല്ല, നമ്മളൊരു വീട്ടിലേക്ക് അവിചാരിതമായി കയറി ചെന്നാൽ ഇതിങ്ങനെ ചെറിയ ലൈറ്റിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സ്മെല്ലും ഉണ്ടാവും അതിൻ്റെ, ഒരു പ്രത്യേക സ്മെല്ലും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും.
1: അന്ന് 800 ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോൾ എത്ര ദിവസം എടുത്തു അത് ഉണ്ടാക്കി തീരാൻ?
0: അത് ഞാനന്ന്, എനിക്ക് ശരിക്കും പറഞ്ഞ ആദ്യമൊക്കെ ഒരേ മോൾഡേ ഉണ്ടായിരുന്നുള്ളൂ. 800 വന്നപ്പോൾ ഞാൻ ഒരു ഡെയ്സി ക്യാൻഡിലായിരുന്നത്. അത് അതൊരു പ്രത്യേകത, അത് വെള്ളത്തിലിട്ടാൽ ഫ്ലോട്ടിംഗ് ക്യാൻഡിൽ പോലെ കത്തും. വെള്ളത്തിലിട്ടിട്ട് കത്തിക്കാം നമുക്ക്. അതിന് അധികം നേരം കത്തില്ല, എങ്കിലും അതിങ്ങനെ പൂക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കിടന്ന് കത്തുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് ആദ്യം എനിക്ക് 3 ഉണ്ടായിരുന്നുള്ളൂ, ഡെയ്സി ക്യാൻഡിൽ, ഡെയ്സി ഫ്ലവറിന്റെ മോൾഡ്. പിന്നെ ഇത് ഇങ്ങനെ വന്നപ്പോൾ ഞാനത് ഓൺലൈനിൽ വരുത്തി. നമുക്ക് 3 കൊണ്ട് 800 ഉണ്ടാക്കാൻ തന്നെ എളുപ്പമല്ല. ഇതിനൊരു 3 മണിക്കൂറെങ്കിലും വേണത് ഡെയ്സി ക്യാൻഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് ആവാനായിട്ട്.
1: ഒരെണ്ണം
0: അപ്പൊ നമ്മള് 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് അധികം വരുത്തി, ഒരു 10-20 മോൾഡും കൂടി വരുത്തി. 20 വരുത്തിയുള്ളൂ, കാരണം അധികം വരുത്തി ചിലപ്പോൾ ഇനിയുണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ 20 വെച്ചിട്ട് അത് 3 മണിക്കൂർ വെച്ച് എനിക്ക് വേണ സമയം. നമ്മൾക്കിപ്പോൾ ഒരു ഓർഡർ തന്നാലും ഞാനൊരു 15 എങ്കിലും നമുക്ക് പറയണം, ചെയ്ത് തീർക്കാം. വലിയ ഓർഡർ ആണെങ്കിൽ, ചെറുതാണെങ്കിൽ ഒരു 5-6 ദിവസങ്ങൾക്കുള്ളിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വലിയ ഓർഡറിന് ഒരു 15-20 അത് പറയും. ഇപ്പോൾ കല്യാണം എന്നൊക്കെ പറയുന്നത് നേരത്തെ അറിയാലോ നമുക്ക്, അപ്പോൾ അത് പറയും പെട്ടെന്ന്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് തന്നെ ഞങ്ങൾക്കൊരു ചടങ്ങുണ്ടല്ലോ, 41 പറഞ്ഞ ചടങ്ങുണ്ട്, അതിന് ഞാനിത് ചെയ്തു. ഒരു ജാറിൽ ഹസ്ബൻഡ് പേരും ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, മക്കളുടെ തന്നെ ഒരു ഇതിലാണ് കേട്ടോ, മോനും മോളും അവരുടെ ഇൻട്രസ്റ്റിലാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഒട്ടിച്ച്. അവിടെ ഫംഗ്ഷന് വന്നവർക്കൊക്കെ അവരൊന്ന് പപ്പയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു.
1: ശരി,
0: എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പോ ഫെബ്രുവരിയിൽ അത് മരിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഇങ്ങനെ ഓർഡർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയും പഠിപ്പിച്ചു തരാം, ഞാനൊന്ന് സെറ്റ് ആവട്ടെ, മനസ്സൊന്ന് സെറ്റ് ആവട്ടെ എന്ന് പറയും. അങ്ങനെ 1-2 വന്ന് ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിരുന്നു. വീട്ടിൽ വന്നിരുന്ന് ഫ്രണ്ട്സും ടീച്ചേഴ്സ് തന്നെയാണ്, അവരും റിട്ടയർഡ് ആയവരാണ്. അപ്പൊ ഇടയ്ക്ക് വീട്ടിലൊക്കെ വന്നിരുന്ന് ഒന്ന് കൂടി വർത്താനൊക്കെ പറഞ്ഞ് എനിക്കും ഒരു ആശ്വാസം. വീട്ടിലിപ്പോ ഞാനും ഒരു സെർവന്റും മാത്രമേ വീട്ടിലുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവളുടെ വീട്ടിലാണ്, അവളുടെ പേര് എഡ്വീന എന്നാണ്, അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ പറയണേ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നവര്, ഭയങ്കര മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, അതുപോലെ തീരെ ഇൻകം തികയാതെ വരുന്നവര്, നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാന്ന് വരികയുള്ളൂ, ചിലതൊക്കെ കൃത്യമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യങ്ങളിലേക്കൊക്കെ തിരിയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ആശ്വാസമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു ആശ്വാസം കിട്ടും ഇതിന്റെ ഇൻകം കൊണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മളിതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. ഇതിപ്പോ എനിക്കിങ്ങനെ മകള് ഡോക്ടർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത്
1: എത്തിക്കാൻ
0: പറ്റി. അതുപോലെ ഇത് എങ്ങനെങ്കിലും അത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീട്ടുകാരോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാണെങ്കിൽ ചെയ്യാം, ആവശ്യത്തിന് ചെയ്യാം. ഇനി ചിലർക്ക് ഇപ്പൊ ഇത് കടകളിൽ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കടക്കാരായിട്ട്
1: ഒരു ടൈപ്പ് ഉണ്ടായാൽ
0: അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അതാകുമ്പോ തീരെ സമയമില്ലാത്ത പോലെ എനിക്ക്.
1: ഇപ്പോഴത്തെ ഓൺലൈനിലും
0: ഓൺലൈനിലാണല്ലോ ഇപ്പൊ അധികം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് വേണം ദുബായിക്ക് ഒരു ഓർഡർ കിട്ടിയിണ്ടായിരുന്നു, ബാംഗ്ലൂർ കിട്ടിയിണ്ടായിരുന്നു, അങ്ങനെ കുറച്ച്. പിന്നെ ഈ ക്രിസ്മസ് ഓണം അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു ഹാമ്പർ ആയിട്ട് കൊറേ കാര്യങ്ങള്, ഒരു ഫ്ലവർ ബൊക്കെ പോലെ അങ്ങനെ ഒരു കൂടെ ഇങ്ങനെ കൊട്ടയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ചിലവര് പറയും ഇങ്ങനെ വൈഫിന് വേണ്ടിയിട്ട് സ്പെഷ്യലായി

0: അയക്കാൻ വേണ്ടിട്ട് ബർത്ത്ഡേക്ക്. ഇതാകുമ്പോ അങ്ങനെ കരിഞ്ഞുണങ്ങി പോയില്ലല്ലോ, കൊറേ നാള് ഒരു പൂക്കളുടെ ഒരു പൊക്കെ പോലെ തന്നെ ഇരിക്കണത്. പക്ഷെ അകലെന്ന് കണ്ട പോവാന്ന് തോന്നുള്ളൂ. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് മെഴുകായിട്ട് നമുക്ക് തോന്നുന്നു വരുള്ളൂ. തൊട്ടടുത്ത് ചെന്നാലേ അറിയുള്ളൂ. ഞാനിപ്പോ അത് ഹസ്ബൻഡ് മരിച്ച സമയത്ത് ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ചടങ്ങുണ്ട് വീട്ടില്, 41 days. അപ്പോ എന്നും ഫ്രഷ് ഫ്ലവറാ വെക്കാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഫ്രഷ് ഫ്ലവർ മാറ്റിയിട്ട് ഇതാക്കി വെച്ചു. അപ്പൊ ആർക്കും മനസ്സിലായില്ല ഇത് ഫ്രഷ് ആണോ അത് മെഴുകാണോ എന്ന് പറഞ്ഞു. അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഫോട്ടോന്റെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങുമ്പോഴാണ് അവര് മനസ്സിലാക്കിയിരുന്നത് അത്ര പെർഫെക്ഷൻ ആണ്. ഈ മോൾഡിന്റെ ആണ് പ്രത്യേകത. പിന്നെ നമ്മള് ആഡ് ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ കറക്റ്റ് ഇതിൽ ചെയ്താൽ നല്ല ഭംഗിയാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മള് ഒരു സമയം ഇപ്പൊ വലിയൊരു മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സമയമെടുക്കും, 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ അത് ഉറക്കാനായിട്ട് വരും. ഈ ഡേയ്സി കാൻഡിൽ മാത്രമാണ് കുറച്ച് സമയമുള്ളൂ, ബാക്കി ഇപ്പൊ റോസ് ഫ്ലവർ ആണെങ്കിൽ 6 മണിക്കൂർ വേണം.
1: ഈ ഒരു മെഴുകുതിരി എത്ര നാള് ഇരിക്കും?
0: എത്ര നാള് വേണമെങ്കിലും ഇരിക്കും. എത്ര നാളെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഇപ്പൊ ഈ ഒരു വർഷത്തെ അനുഭവം വെച്ചിട്ട് 1 വർഷം വരെ ഇരുന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോ പറഞ്ഞില്ലേ ദുബായിൽ എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തരാറുണ്ട്, ആ തിരികളൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, ബാത്ത് ആൻഡ് ബോഡിയുടെ അങ്ങനത്തെ ഒരു ഇതുണ്ട് ദുബായില് ഒരു ഷോപ്പ്. അതിൽ നിന്ന് കൊറേ മെഴുകുതിരിയൊക്കെ ആള് വാങ്ങിച്ചു തരാറുണ്ട്. എനിക്കിങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, സ്ത്രീകള് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത പോലത്തെ അവസ്ഥയിലേക്ക് മാറാൻ അധികം സമയം വേണ്ട. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണേൽ കൂടുതൽ വിഷമിക്കുന്ന ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനത്തിലേക്ക് ഒന്നുകിൽ അവരായിട്ട് പോകണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർ അവരെ തിരിച്ചു വിടണം അതിലേക്ക്. എന്തെങ്കിലും ഈ മെഴുകുതിരി തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു ചെറിയ കൈത്തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കണം.
1: സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരുപാട് കഴിവുകളുള്ള സ്ത്രീകൾ ഉണ്ടാവും, പക്ഷെ അവരൊന്നിലേക്കും ഇറങ്ങി പുറപ്പെടില്ല.
0: അപ്പൊ
1: അതിനൊരു ആരുടെയെങ്കിലും ഒരു
0: ഒരു
1: ഹെൽപ്പ് വേണം അല്ലേ?
0: പക്ഷെ നമ്മൾ തുടങ്ങുമ്പോ ഇങ്ങനെ ചിലര് മെഴുതിരിയാ അങ്ങനൊരു ചോദ്യം ഉണ്ട്, അതൊരു വല്ലാത്ത ചോദ്യം. മെഴുതിരി ഉണ്ടാക്കപ്പോ അതായത് നമ്മളിപ്പോ ഡൗൺ ആയോ അത് മുകളിലേക്ക് വന്നോ എന്നൊക്കെ അറിയുന്ന ഒരു ഭാഷയാണത് മെഴുതിരിയാന്ന്. അപ്പൊ ഞാൻ പറയും ഇത് മെഴുതിരി എന്ന് പറയുന്നത് പള്ളിയിൽ കത്തിക്കുന്ന മെഴുതിരി അല്ല, വേണമെങ്കിൽ കത്തിക്കാം പള്ളിയില്, അല്ലെ ഇത് കത്തിച്ചാൽ പള്ളിയിൽ മുതലാവില്ല, അല്ലെങ്കിൽ വീട്ടിലും കത്തിക്കാം. പക്ഷെ അത് നമ്മളിങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം പറയും. അങ്ങനെ ഒന്ന് രണ്ടു പേര് എന്നോട് ചോദിച്ചു മെഴുതിരി ഉണ്ടാക്ക, അങ്ങനെ നമ്മളിപ്പോ ഒരു ടീച്ചറായി ജോലി ചെയ്തു അത് കഴിഞ്ഞ് ഡൗൺ ആയി ഇങ്ങനെ താഴേക്ക് വന്നോ എന്നുള്ള അങ്ങനത്തെ കുത്തലുകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റണം. അത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടില്ല,
1: പക്ഷെ അവഗണിക്കണം.
0: അതൊക്കെ അവഗണിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ പെട്ടെന്നതായി, പിന്നെ ഞാനത് ഇന്ന് മാറി, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ.
1: ജീവിതത്തിൽ നമ്മള് എപ്പോഴും പ്രതീക്ഷയോടെ കാണണം എന്നല്ലേ പറയുക?
0: അതെ അതെ
1: അല്ലേ. നമ്മുടെ വീഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മറക്കാനും ഇത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. നമുക്കുള്ള ഒരു കഴിവ് വെച്ചിട്ട് അല്ലെ, ഇപ്പൊ ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് അവർക്ക് എപ്പോഴും ഒരു അധിക വരുമാനം ഇത്തരം കാര്യങ്ങളിലൂടെ നേടാൻ പറ്റും അല്ലേ. അപ്പൊ നമ്മളൊരു ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് പലപ്പോഴും അവർക്ക് അവരെ ഏൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവും അല്ലേ. അത് മറികടക്കാൻ ഇത്തരം കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിലൂടെ ഒരു വരുമാനവും കണ്ടെത്തുക.
0: ഇത് വീട്ടമ്മമാരും മാത്രല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും സൈഡ് ആയിട്ട് ചെയ്യാം ഇൻകം കണ്ടെത്താനായിട്ട്. എന്നും വീട്ടുകാരനെ ആശ്രയിക്കുന്നത്. ഞാൻ പറയുമ്പോ ഇപ്പൊ ഒരു 18 വയസ്സ് കഴിഞ്ഞാല് പഠിക്കുന്ന വിദേശത്തൊക്കെ എല്ലാവരും ജോലി ചെയ്താണല്ലോ പഠിക്കുന്നത്. അതുപോലെ ഇവിടത്തെ കുട്ടികൾക്ക് ഇത് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. ചില സ്റ്റിച്ചിങ് ഉണ്ട് അങ്ങനെ അല്ല, അതിന്റെ ഇടയിൽ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ട്
1: കേട്ടോ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്
0: ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുക്കിംഗ് ആണ്. ഞാൻ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത് തൃശ്ശൂര്. അപ്പോ അവരൊരു കോമ്പറ്റീഷൻ അക്കാഫ് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 2008 ഒരു 3 ഐറ്റത്തിന് ഫസ്റ്റ് അടിച്ചു.
1: അപ്പൊ ഇനി കുക്കിംഗ് തുടങ്ങാം.
0: കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവർ പ്രോത്സാഹിപ്പിക്കും. ഹസ്ബൻഡ് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ ഇവർക്ക് അതിന് സമയമില്ല. ഇവര് 3 പേരും ഡോക്ടർമാര്, ഒരാൾ എഞ്ചിനീയർ, അപ്പൊ 3-4 ആൾക്കും സമയമില്ല. അപ്പൊ
1: ഇവരുണ്ടെങ്കിലും നിർമ്മാണത്തിനൊപ്പം അത്തരം കാര്യങ്ങളും ചെയ്യാലോ. ഇപ്പൊ കേക്ക്, ആളുകൾ കേക്കൊക്കെ ഉണ്ടാക്കി വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ?
0: കേക്കിനേക്കാൾ എനിക്ക് താല്പര്യം സാധാ ഫുഡ് ഉണ്ടാക്കാൻ
1: മറ്റേതാണ്. അതും ആലോചിക്കാവുന്നതാണ്.
0: അതെ അതെ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയിപ്പോ ശരിയാവുന്നറിയില്ല. മെയിനായിട്ട് അതിനെ ഇങ്ങനെ പിന്താങ്ങിയിരുന്ന ആള് പോയല്ലോ.
1: അല്ല അങ്ങനെ വിചാരിക്കണ്ട. ഈ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പൊ ചിലപ്പോ വീട്ടിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവർക്ക് അത്തരം ഫുഡ് കിട്ടുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും അല്ലേ?
0: അത് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയപ്പോ കുറച്ചും കൂടി താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കിട്ടിയ സമയത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ അതുകൊണ്ട്

0: അതുകൊണ്ട് പിന്നെ
1: സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം
0: അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ അത്ര പ്രോത്സാഹിപ്പിച്ചു, അങ്ങനെ താല്പര്യം ചെയ്തില്ല. പിന്നെ അന്ന് 2008 എന്ന് പറയുമ്പോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ, ഓൺലൈനിൽ അങ്ങനെ ഇത്രയും ബിസിനസ്സുകളും കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമല്ല അത്. പിന്നീട് ഹസ്ബൻഡ് ഇപ്പൊ ഈ അടുത്തൊക്കെ പറഞ്ഞു, ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോ പറയായിരുന്നു, അപ്പോ ഞാൻ ബിരിയാണി വെച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ, എവിടെ പോയി കഴിച്ചാലും അവർക്ക് വീട്ടിൽ അമ്മ വന്ന ബിരിയാണി വെക്കന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാ, അപ്പൊ അത് നമുക്ക് സെയിൽ ചെയ്താലും എന്നൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു.
1: ഇനി അക്കാര്യം ആലോചിക്കാം.
0: ആലോചിക്കാം, ആലോചിക്കണം.
1: അപ്പോ മെഴുകുതിർ നിർമ്മാണത്തെ കുറിച്ച് അതിലേക്ക് വന്ന സാഹചര്യം, ഒരുപാട് കാര്യങ്ങള് ജോയ്സ് നമ്മളോട് ഇന്ന് പങ്കുവച്ചു. താങ്ക് യു.
0: താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭക ജോയ്സി മഞ്ഞളി ആന്റണിയാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:30:06. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: नीति में विशेष रूप से लड़कियों और ट्रांसजेंडर छात्रों को शामिल करने का प्रावधान है।
1: आपका बहुत बहुत धन्यवाद डॉक्टर श्वेता जी।
0: धन्यवाद अजीत जी।
1: हमें आशा है कि हमारे सभी श्रोताओं को आज की बातचीत से, हमारी चर्चा से सच में बहुत लाभ प्राप्त हुआ होगा, ऐसा हमारा विश्वास है। तो श्रोताओं, हमारी आशा है कि आज की बातचीत आपके लिए बहुत ज्यादा लाभप्रद रही, और यदि आपको अच्छी लगी तो जरूर अपनी प्रतिक्रिया हमें लिख भेजिए। एक बार फिर से आप सबको हमारा नमस्कार।
0: नमस्कार। अभी आपने सुना कार्यक्रम श्रोता संवाद। हमें आज के कार्यक्रमों के लिए आपसे प्रतिक्रिया की आशा रहेगी। हमारा टोल फ्री नंबर है 8800-440-5559, और साथ ही साथ हमारे ईमेल यानी audio@cit.nic.in पर भी आप हमें संदेश भेज सकते हैं। और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
2: उमंग उमंग उमंग उमंग।
3: श्रोताक്കൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരണാസിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. സമരവുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകളുമായി ഏതു സമയത്തും ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് മന്ത്രി CP ജോൺ. എന്നാൽ ഇത്തരമൊരു സമരത്തെക്കുറിച്ച് ഔദ്യോഗികമായി നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ K ജയകുമാർ. കാലാവധി പൂർത്തിയാക്കുമെന്നും ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2 CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടക്കം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ MLA K അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 1996 മുതൽ 2016 വരെ ചിറ്റൂർ MLA ആയിരുന്നു K അച്യുതൻ. മുക്കം നഗരസഭ മുൻ കൌൺസിലർ EP അരവിന്ദൻ മാസ്റ്റർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ഈ മാസം 26 മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് പുരസ്കാരം സമ്മാനിക്കും. സ്വർണവില പവന് 480 രൂപ കുറഞ്ഞ് 1,13,040 രൂപയായി. ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 14,130 രൂപയാണ് വില.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സ്വച്ഛ് ഭാരത് അർബൻ മിഷൻ കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതി എറണാകുളം ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ സംസാരിക്കുന്നു. തുടർന്ന് പഴം പച്ചക്കറി വില വിവരം. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി വാളകം, 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
6: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ 90 20 620 630.
6: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
7: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്.

0: ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: അറിയിപ്പ് തുടരുന്നു. വൈകുന്നേരം 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. ചോറ്റാനിക്കര കൃഷിഭവനിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കൃഷി ഓഫീസർ മഞ്ജു റോഷിനി, കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് എന്നിവർ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ സമകാലികം. മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തനായൻ പങ്കെടുക്കുന്നു ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, 8:50 മഹിത മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:00 ന്യൂസ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 എസ് ജാനകിയുടെ കർണാട്ടിക് സംഗീത കച്ചേരി, തിരുവിഴ ആർ ജയശങ്കർ നാദസ്വരം, വളയംപട്ടി സുബ്രഹ്മണ്യം, തിരുമംഗലം സ്വാമിനാഥൻ തവിൽ. 11:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
5: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
6: നമസ്കാരം. എൻ്റെ പേര് ആദർശ് പി കുമാർ. ഞാൻ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എറണാകുളത്തിൻ്റെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയറാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വച്ഛഭാരത് മിഷനെ കുറിച്ചാണ്. സ്വച്ഛഭാരത് മിഷൻ എന്ന് പറയുമ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്ത് 2014 ലോഞ്ച് ചെയ്തത്, October 2 ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നഗരങ്ങളെ അതുപോലെ തന്നെ ഗ്രാമങ്ങളെയും വെളിയിട വിസർജ്ജ മുക്തമാക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഇതാദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിന് ഉള്ള സംവിധാനങ്ങളായ വ്യക്തിഗത ഗാർഹിക ശൗചാലയങ്ങൾ ഇപ്പം രണ്ടായിട്ടുണ്ട്. അതായത് സ്വച്ഛഭാരത് മിഷൻ തന്നെ, സ്വച്ഛഭാരത് മിഷൻ ഗ്രാമീണുണ്ട്, സ്വച്ഛഭാരത് മിഷൻ അർബനുണ്ട്. സ്വച്ഛഭാരത് മിഷൻ അർബനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വച്ഛഭാരത് മിഷൻ അർബനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ സ്വച്ഛഭാരത് മിഷൻ അർബൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ ഗ്രാമീണിൽ സൂചിപ്പിച്ച പോലെ തന്നെ IHL വ്യക്തിഗത ഗാർഹിക ശൗചാലയങ്ങൾ അർബൻ കമ്പോണൻറ്റിലും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അർബൻ കമ്പോണൻറ്റിൽ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ മീൻസ് അതിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ മെയിൻ്റനൻസ് കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിനിൽ. അതുപോലെ റൂറലിൻ്റെ കൂട്ട് തന്നെ, ഗ്രാമീൺ പോലെ തന്നെ കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ നമുക്ക് നഗരസഭകളാകുമ്പം അതിൻ്റെ ബസ് സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ പൊതു സ്ഥലങ്ങൾ, അതുപോലെ മാർക്കറ്റുകൾ അങ്ങനെ

അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങൾ, സ്കൂളുകൾ, നഗരസഭകളിൽ ഉൾപ്പെടുന്ന സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റുകൾ, ആ തരത്തിൽ നിർമ്മിക്കാനുള്ള ഫണ്ട് നമുക്ക് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ മുഖേന നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ്റെ കേസിൽ പറയുമ്പോൾ ഡീവാട്ടേഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആ പ്ലാന്റുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ ദ്രവമാലിന്യ സംസ്കരണത്തിനായി, ദ്രവമാലിന്യം എന്നോ അഥവാ ലിക്വിഡ് വേസ്റ്റ് എന്ന് നമുക്കതിനെ പറയാം, ദ്രവമാലിന്യ സംസ്കരണത്തിനായിട്ട്. അതായത് രണ്ട് തരത്തിലാണ് ദ്രവമാലിന്യം, ഗ്രേ വാട്ടർ എന്നും പറയും. ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിന് അതുപോലെ നമ്മുടെ ബാത്റൂമുകളിൽ നിന്ന് വരുന്ന മലിനജലം. രണ്ടാമത്തെയാണ് ബ്ലാക്ക് വാട്ടർ. ബ്ലാക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യ വിസർജ്ജം കലർന്ന വെള്ളത്തിനെയാണ് നമ്മൾ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേ വാട്ടറിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നമുക്ക് സോക്ക് പിറ്റുകളൊക്കെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചെടുക്കാം. ആ തരത്തിൽ ഇതിൻ്റെ ഒരു കൂടുതൽ ഗ്രേ വാട്ടർ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവാർഡ്സ് പോലെയുള്ള പ്ലാന്റ്, ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ SBM ഫണ്ട് വഴി നമുക്ക് പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ സ്വച്ഛ ഭാരത് മിഷൻ അർബൻ്റെ കേസിൽ കൂടുതലായിട്ട് സിഗ്നിഫിക്കൻസ് ഉള്ളതാണ് ഈ STP, അതുപോലെ സീവർ STP. STP മീൻസ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അതായത് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാം ഈ മനുഷ്യ വിസർജ്ജം കലർന്ന വെള്ളത്തിനെയാണ് നമ്മൾ കൂടുതലായിട്ട് സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീവേജ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രേ വാട്ടറും ഉണ്ട്, ബ്ലാക്ക് വാട്ടറും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ഒരു അംശം കൂടെ വരുമ്പോൾ കൂടുതലായിട്ടും അതിനെ STP മുഖേന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വഴിയാണ് സംസ്കരിക്കാൻ പറ്റുന്നത്. അപ്പം ആ തരത്തിൽ നമുക്ക് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ആ തരത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നമുക്ക് ഈ തരത്തിൽ STP പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാവുന്നതാണ്. CND മീൻസ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്. അതായത് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടം പുതിയതായിട്ട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടാവും. അതായത് ഡിമോളിഷൻ മീൻസ് നിലവിലുള്ള കെട്ടിടം പൊളിക്കുമ്പോൾ ഉള്ള വേസ്റ്റ്. അപ്പൊ ഈ വേസ്റ്റിനെ എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് ഈ സ്വച്ഛ ഭാരത് മിഷൻ അർബനിൽ വരുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകം CND കളക്ഷൻ ഫെസിലിറ്റീസ് വേണം, അതിന്റെ ട്രീറ്റ്മെന്റ് സംവിധാനം വേണം. ആ തരത്തിൽ നമ്മൾ സ്വച്ഛ ഭാരത് മിഷൻ അർബൻ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യും. അതോടെ SBM അർബന്റെ കേസ് വരുമ്പോൾ CND വേസ്റ്റിന് CND കളക്ഷൻ സെന്റേഴ്സ്, ആ തരത്തിൽ രീതിയിൽ നമുക്ക് പ്രോജക്റ്റുകളാണ് ഈ സ്വച്ഛ ഭാരത് മിഷൻ അർബന്റെ വിഭാഗത്തിൽ വരുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള പ്രോജക്റ്റുകൾ എടുക്കാം. അതോടൊപ്പം തന്നെ MCF മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റീസ്, അതുപോലെ ഈ രണ്ട് വിഭാഗത്തിൽ സ്വച്ഛ ഭാരത് മിഷൻ അർബനിൽ സ്വച്ഛ സർവേഷൻ അർബൻ എന്ന് പറയുന്ന ഒരു റാങ്കിങ് നമ്മുടെ ഗ്ലോബൽ സിറ്റീസിനെ റാങ്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഗ്ലോബൽ സിറ്റീസിനെ റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിനകത്ത് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി, അതായത് ആ മാലിന്യ ക്ലീനിനെസ് നിലനിർത്തുന്നുണ്ടോ, അത് പല ഘടകങ്ങളുണ്ട്. അതിൻ്റെ വിഷ്വൽ ക്ലീനിനെസ്, അതോടൊപ്പം തന്നെ സ്വച്ഛ ഭാരത് മിഷൻ്റെ IEC ബോർഡുകൾ, ഇൻഫോർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബോർഡുകൾ, അതുപോലെ നമ്മൾ വിഷ്വൽ ക്ലീനിനെസ്, ഗാർബേജ് വൾണറബിൾ പോയിന്റ്സ് എല്ലാം നീക്കം ചെയ്തിട്ടുണ്ടോ, ടോയ്ലറ്റ്സ് എല്ലാം വൃത്തിയാണോ, അല്ലെങ്കിൽ ടോയ്ലറ്റ്സുകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ, ആ തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ ഒരു ഘടകമാണ്. അതുപോലെ ഓപ്പൺ ഡിഫിക്കേഷൻ ഉണ്ടോ, ആ തരത്തിൽ ഓപ്പൺ ഡിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. സ്വച്ഛ ഭാരത് മിഷൻ അർബൻ ആണെങ്കിലും ഗ്രാമീണ ആണെങ്കിലും എല്ലാം നമ്മൾ ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ ആക്കുക. ഓപ്പൺ ഡിഫിക്കേഷൻ മീൻ വെളിയിട വിസർജ്ജ മുക്തമാക്കുക, അതാണ് ഓപ്പൺ ഡിഫിക്കേഷൻ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം പ്രധാനമായിട്ടും നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത്. അതുപോലെ എഫക്റ്റീവായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്, സോളിഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്, ഖര ദ്രവമാലിന്യ സംസ്കരണം, ശാസ്ത്രീയപരമായ മാലിന്യ സംസ്കരണം, ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്കീമുകൾ സ്വച്ഛ ഭാരത് മിഷൻ ഗ്രാമീൺ അല്ലെങ്കിൽ അർബൻ്റെ കീഴിൽ ഈ തരം പ്രോജക്റ്റുകൾ ഓരോ തദ്ദേശ സ്ഥാപനം ഏറ്റെടുത്ത് നമ്മുടെ കംപ്ലീറ്റ് എഫക്റ്റീവായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു സക്സസ് മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിഗത ഗാർഹിക ശൗചാലയം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്കാൻ

0: പറയുന്നുണ്ട് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ. അപ്പോൾ ആ എലിജിബിലിറ്റി തീർച്ചയായിട്ടും നമ്മളൊന്ന് അതിലൂടെ കടന്നു പോയതിന് ശേഷം നമ്മൾ ആ പഞ്ചായത്തുകളിലേക്ക്, പഞ്ചായത്തുകൾക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് പ്രധാനമായിട്ടും ഈ വ്യക്തിഗത ഗാർഹിക ശൗചാലയത്തിൻ്റെ നിർവ്വഹണ ഉദ്യോഗസ്ഥരായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊന്നെങ്കിൽ നമ്മുടെ ആധാറും അതുപോലെ തന്നെ അതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമും ഉണ്ട്. അപ്പോൾ ഈ ഫോമും ഫില്ല് ചെയ്ത് നമ്മുടെ ആധാറിൻ്റെ കോപ്പിയും ഇതെല്ലാമായിട്ട് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അത് അടുത്ത പ്രോജക്റ്റിലേക്ക്, അതായത് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്തി, അതിനുശേഷം നമ്മളെ പ്രോജക്റ്റ് നിർവ്വഹണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആ നിർവ്വഹണം പൂർത്തിയായതിനു ശേഷം 12,000 രൂപ SPM ഫണ്ടും അതോടൊപ്പം തന്നെ 3,400 രൂപ പഞ്ചായത്ത് വീതവും തന്ന് 15,400 രൂപ ഒരു യൂണിറ്റ് എന്ന ക്രമത്തിൽ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിലേക്ക് സംസ്ഥാന ശുചിത്വ മിഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0471-231-9831 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.
1: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്ററായ ആദർശ് പി കുമാറാണ്.
2: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ

0: ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തക്ക നാടൻ 54.60, മറുനാടൻ 52.57, പയർനാടൻ 45.50, മറുനാടൻ 40.45, ചേന നാടൻ 45.50, മറുനാടൻ 43.50. ഇനി ഒരു നാടനിനം മരച്ചീനി 32.35. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ചയും ചുവപ്പും 38.42, കുമ്പളങ്ങ 20.25, ഞാലിപ്പൂവൻ 73.80, പാളയംതോടൻ 35.40, പൂവൻ 65.70, റോബസ്റ്റ 30.35, ബീട്രൂട്ട് 60.67, വെണ്ടയ്ക്ക 36.40, പാവയ്ക്ക 54.60, ചുരയ്ക്ക 36.42, വഴുതന 42.47, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 36.42, ക്യാരറ്റ് 62.67, കോളിഫ്ലവർ 47.52, കൊത്തമര 36.42, കൂർക്ക 40.45, ചേമ്പ് വലുത് 68.75, ചേമ്പ് ചെറുത് 45.50, വെള്ളരി 22.25, മുരിങ്ങക്കായ 33.40, ബീൻസ് 65.72, ഇഞ്ചി 166.172, പച്ചമുളക് 46.52, കരുനാരങ്ങ 66.72, ചെറുനാരങ്ങ 1 ന് 5 രൂപ, 6 രൂപ, കോവയ്ക്ക 47.52, പച്ചമാങ്ങ 65.70, സവാള 50.55, ചെറിയ ഉള്ളി 82.90, ഉരുളക്കിഴങ്ങ് 35.40, മത്തൻ 22.25, പീച്ചിങ്ങ 52.57, പടവല 35.42, തക്കാളി 32.38, അമരപ്പയർ 50.55. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ഓണം കഴിഞ്ഞു കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
2: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം റിജു ജോസഫ് പാടിയത്, രചന ബിജു തിരുമല, സംഗീതം OV റാഫേൽ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, മലയാളം ടൈപ്പിംഗ് അറിയണം, പ്രായം 50 വയസ്സിൽ കവിയരുത്. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9061947388. നമ്പർ ഒരിക്കൽ കൂടി 9061947388.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
8: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
7: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
8: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
7: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: അർത്തക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിൽ നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത ഇംഗ്ലീഷ് ബിരുദം, BEd, KTET, ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽസ് രേഖകളുമായി ആലപ്പുഴ തത്തംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477225113. നമ്പർ ഒരിക്കൽ കൂടി 0477225113.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്

0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മാൾ, കൊച്ചി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: പാലക്കാട് ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ ഈ മാസം 10-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-297-1633. നമ്പർ ഒരിക്കൽ കൂടി 0491-297-1633. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12:29:45. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KE അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. പൊതു ആരോഗ്യ മേഖലയിലെ സൌകര്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്. അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് 18,000 രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപയും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതി 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ സർഗോത്സവം അരങ്ങേറി. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KE അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ

0: ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ചിറ്റൂർ മേഖലയിലെ ജലക്ഷാമം 1-ാം വിള നെൽകൃഷി പ്രതിസന്ധിയിലാക്കിയതായി കർഷകർ. നടീൽ കഴിഞ്ഞ 2 മാസമായ കൃഷിയാണ് ഉണക്കഭീഷണി നേരിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. നല്ലേപ്പള്ളി മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. തേമ്പാറമട കുന്നംകാട്ടുപതി സിസ്റ്റങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.
0: AICC ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അസൌകര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് തീരുമാനം. യോഗം മാറ്റിവച്ചതിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗോവയിലെ പനാജിയിൽ ഇന്ന് നടക്കുന്ന പടിഞ്ഞാറൻ മേഖലാ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ അന്തർ സംസ്ഥാന കൌൺസിൽ സെക്രട്ടേറിയറ്റാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഗോവ സർക്കാരിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു അടക്കമുള്ള അംഗങ്ങൾ പങ്കെടുക്കും. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രോ വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 75-ന്റെ നിറവ്. പുറമേ പരുക്കൻ ഭാവമാണെങ്കിലും പ്രകടനങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യനാണ് മമ്മൂട്ടിയെന്ന് ജന്മദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് സഹപ്രവർത്തകനും പ്രശസ്ത അഭിനേതാവുമായ ശ്രീ MR ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാം, പ്രകടനങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ, അതാണ് നല്ലത്. വളരെ പരുക്കനായിട്ട് തോന്നുമെങ്കിലും വളരെ ധനികമ്പയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എനിക്ക് ആ വിജയന്റെ സമയത്ത് എനിക്ക് ഫുഡിന്റെ ഒക്കെ പ്രശ്നമായിട്ട് വയറൊന്ന് കേടായി. അപ്പൊ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ എന്റെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് നിങ്ങളോട് സ്നേഹങ്ങളൊന്നുമല്ല, നിങ്ങളോട് കിടന്ന ഞാനേ കിടന്നുപോകും, എനിക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ നല്ല മനുഷ്യനാണ്. ഒരുപക്ഷേ ഇന്ത്യയിൽ അവരുടെ ജനിച്ചിരുന്ന ഒരാളാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇപ്പോഴും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്, എന്നാലും കുറെ കൂടി ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു നടനായി മാറുമായിരുന്നു.
0: ന്യൂഡൽഹിയിലെ സത്യാനികേതൻ പ്രദേശത്ത് കെട്ടിടം തകർന്ന സ്ഥലം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതായി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ 6 പേർ മരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കെട്ടിട ഉടമയുടെ അശ്രദ്ധ മൂലമാണ് ദുരന്തം സംഭവിച്ചതെന്നും ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു. സമീപത്തുള്ള മറ്റ് അപകടകരമായ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചുമാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ R. Sharath അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശരത് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഛായാഗ്രാഹകൻ TN കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70-ൽ പരം സിനിമകളുടെ ഛായാഗ്രാഹകനാണ്. 1960 ഉദയ നിർമ്മിച്ച് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. സംസ്കാരം ഉച്ചയ്ക്ക് ആലപ്പുഴയിലെ വീട്ടുവളപ്പിൽ. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ഒടുവിൽ

വിവരം ലഭിക്കുമ്പോൾ ഈസ്റ്റ് സോൺ 5 വിക്കറ്റിന് 491 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ഇഷാന്ത് കിഷൻ 171 റൺസുമായി ക്രീസിലുണ്ട്. കുമാർ കുശാഗ്ര സെഞ്ചുറി നേടി പുറത്തായി. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇടം നേടി ഇന്ത്യ. താഷ്കന്തിൽ ഇന്നലെ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 ചൈനയിലാണ് ടൂർണമെന്റ്. രാജ്യത്തെ GST സംവിധാനത്തിലെ 2ാം തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായുള്ള ദ്വിദിന ദേശീയ സെമിനാർ തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി

0: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: കുഞ്ഞുങ്ങൾക്ക് പല്ല് വീഴുമ്പോൾ അത് ടൂത്ത് ഫെയറിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പല കഥകൾ പറയാറുണ്ട്. എന്നാൽ ഈ ചെറിയ പാൽപ്പല്ലുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ആരോഗ്യ സത്യമാണ്. ഇന്ന് ടൂത്ത് ഫെയറിയുടെ ഈ മധുരമായ കഥയോടൊപ്പം പാൽപ്പല്ലുകളുടെ പ്രാധാന്യവും അവയെ എങ്ങനെ സംരക്ഷിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? വളരെ പഴയ കാലത്ത് ഒരു മായാജാല ലോകത്ത് സ്നേഹമുള്ള ഒരു ചെറിയ ഫെയറി ജീവിച്ചിരുന്നു. ടൂത്ത് ഫെയറി മറ്റു ഫെയറികളിൽ നിന്നും വ്യത്യസ്തമായി അവൾക്കൊരു പ്രത്യേക ദൌത്യമുണ്ടായിരുന്നു. ഒരു കുഞ്ഞിന് പല്ല് വീഴുമ്പോൾ അത് തലേനെ കിടയിൽ വെച്ചാൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൾ ശാന്തമായി വന്ന് ആ പല്ലെടുത്ത് പോകും. പകരമായി ഒരു ചെറിയ സമ്മാനം അവൾ വെച്ചിട്ട് പോകും. ഇത് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷവും ആവേശവും ഉണ്ടാകും. പല്ല് വീഴുന്നത് ഒരു പേടിയല്ല, ഒരു ആഘോഷമായി മാറും. ഈ മായജാല കഥയ്ക്ക് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു. പാൽ പല്ലുകളുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? പലരും കരുതുന്ന പോലെ പാൽ പല്ലുകൾക്ക് അത്ര പ്രാധാന്യമില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. പാൽ പല്ലുകൾ കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ശരിയായി ചവയ്ക്കാൻ സഹായിക്കുന്നു, ശരിയായി സംസാരശേഷി വികസിക്കാൻ സഹായിക്കുന്നു, സ്ഥിര പല്ലുകൾക്ക് വേണ്ട സ്ഥലം ഒരുക്കുന്നു. അതുകൊണ്ട് പാൽ പല്ലുകൾ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവിലാണ് പാൽ പല്ലുകൾ വീഴുന്നത്. അവയുടെ സ്ഥാനത്ത് പുതിയ സ്ഥിര പല്ലുകൾ വരുന്നു. ഇതൊരു രോഗമല്ല, സ്വാഭാവികമായ ഒരു വളർച്ചയാണ്. കുട്ടികളുടെ പല്ലുകൾ എങ്ങനെ സംരക്ഷിക്കാം? ദിവസം 2 വട്ടം ബ്രഷ് ചെയ്യുക, ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, പതിവായി 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുക. പല്ല് വീഴുമ്പോൾ ഭയപ്പെടുത്തേണ്ടതില്ല. കുട്ടിയെ ആശ്വസിപ്പിക്കുക, ശുചിത്വം പാലിക്കുക, പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ സഹായം തേടുക. കുഞ്ഞുങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? കുഞ്ഞുങ്ങൾ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലതവണ പാൽ കുടിക്കുന്നതും ശേഷം വാ വൃത്തിയാക്കാത്തതും കാരണമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് ഉണ്ടാകുന്നത്. ഇത് ഫോർമുല മിൽക്ക് കൊണ്ട് മാത്രമല്ല, അമ്മയുടെ പാലുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ആദ്യം പല്ലിൽ വെളുത്ത പാടുകളായി തുടങ്ങുന്നു, പിന്നീട് കറുപ്പായി മാറുന്നു. കുഞ്ഞു പാൽ കുടിച്ചുറങ്ങുന്ന ശീലം ഒഴിവാക്കുക. ഫീഡിംഗ് കഴിഞ്ഞാൽ വാ വൃത്തിയാക്കുക. ആദ്യ പല്ല് വന്നാൽ ബ്രഷിംഗ് ശീലം തുടങ്ങുക. ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പൂർണ്ണമായി തടയാൻ കഴിയും. ശരിയായ ബ്രഷിംഗ് രീതി വളരെ പ്രധാനമാണ്. പക്ഷെ എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നത് പല മാതാപിതാക്കൾക്കും വ്യക്തമല്ല. ആദ്യ പല്ല് വരുന്നതിന്

മുന്നേ തന്നെ കുഞ്ഞുങ്ങളുടെ മോണ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ഒരു സോഫ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഗോസ് ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യ പല്ല് വന്നാൽ ഒരു ടൂത്ത് ബ്രഷ് അഥവാ ഒരു ഫിംഗർ

0: മോഷനിൽ ചലിപ്പിക്കുക. സിമ്പിളായി പറഞ്ഞ വട്ടം വരയ്ക്കുന്നത് പോലെ ബ്രഷ് ചെയ്യുക. ദിവസം 2 പ്രാവശ്യം 2 മിനിറ്റ് എങ്കിലും ചെയ്യുക. 6 to 7 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ വേണം ബ്രഷ് ചെയ്യേണ്ടത്. കുറച്ച് വലുതായ കുട്ടികൾക്ക് അനുയോജ്യമായ ടെക്നിക് സ്ക്രബ് ടെക്നിക് ആണ്, മുന്നോട്ടും പിന്നോട്ടും ചെയ്യുന്നത്. ഈ ടെക്നിക്കിന്റെ പോരായ്മ എന്നത് മോണയ്ക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പാൽ പല്ലുകൾ സ്ഥിര പല്ലുകളും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ വരുന്നതാണ് മുഖത്തിന്റെ വളർച്ചയ്ക്കും പല്ലുകളുടെ ശരിയായ നിരക്കും വളരെ പ്രധാനം. ചില കുട്ടികൾ പല്ലുകൾ തിരിഞ്ഞോ കൂടിച്ചേർന്നോ അല്ലെങ്കിൽ തെറ്റായ സ്ഥാനത്തോ വരാം. ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതാണ് വളരെ പ്രധാനം. 7 വയസ്സിന് ശേഷം ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെയോ ഓർത്തോഡോണ്ടിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ട നല്ലതാണ്. ചില കുട്ടികളിൽ പല്ലുകളുടെ പ്രശ്നം മാത്രമല്ല, താടിയുടെ വളർച്ചയിലും വ്യത്യാസങ്ങൾ കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് മയോ ഫംഗ്ഷണൽ അപ്ലയൻസ് തെറപ്പി. കുട്ടികളുടെ വായിൽ ധരിക്കാവുന്ന ഈ അപ്ലയൻസ് എടുത്തു മാറ്റി വെക്കാവുന്നതാണ്. ഇത് പല്ലുകളെ മാത്രം ശരിയാക്കുന്നതല്ല, താടിയുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, മുകളിലത്തെ താടി മുന്നോട്ട് വരുന്നതിനും താഴത്തെ താടി പിന്നിലായി നിൽക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികളിൽ വായിൽ വിരൽ ഇടുന്ന തംസക്കിംഗ് പോലുള്ള ശീലങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഈ അപ്ലയൻസ് സഹായിക്കുന്നു. പ്രധാനമായും കുട്ടികൾ വളരുന്ന കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും ഫലപ്രദം. അതുകൊണ്ട് പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ശസ്ത്രക്രിയയോ വലിയ ചികിത്സയോ വേണ്ടാതെ തന്നെ ഇത് ഉപയോഗിച്ച് നല്ല ഫലം നേടാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകൾ നേരത്തെ തന്നെ പോകുമ്പോൾ അത് പ്രശ്നമില്ല, പിന്നെ സ്ഥിരപ്പല്ല് വരും എന്ന് പലരും കരുതാറുണ്ട്. അതായത് പാൽ പല്ലുകൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയില്ല എന്ന് പല മാതാപിതാക്കളും കരുതാറുണ്ട്. പക്ഷെ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഒരു പാൽ പല്ല് നേരത്തെ നഷ്ടപ്പെട്ടാൽ ആ സ്ഥലത്ത് മറ്റു പല്ലുകൾ നീങ്ങി ഗ്യാപ്പ് അടയാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഭാവിയിൽ വരേണ്ട സ്ഥിര പല്ലിന് സ്ഥലം ഇല്ലാതാകുന്നു. ഈ സ്ഥലം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അപ്ലയൻസ് ആണ് സ്പേസ് മെയിൻറ്റൈനർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്പേസ് മെയിൻറ്റൈനർ ആവശ്യം? പാൽ പല്ലുകൾക്ക് ഗൈഡ് പോലെ പ്രവർത്തിക്കുന്നു. അവയാണ് പെർമനന്റ് ടീത്തിന് ശരിയായ സ്ഥാനം കാണിക്കുന്നത്. പാൽ പല്ല് നേരത്തെ പോയാൽ നിര തെറ്റാൻ കാരണമാകുന്നു. സ്പേസ് മെയിൻറ്റൈനേഴ്സ് 2 തരം, സ്ഥിരമായി വെക്കുന്നതും ഊരി മാറ്റി വെക്കുന്നതുമായി സ്പേസ് മെയിൻറ്റൈനേഴ്സ് ഉണ്ട്. എപ്പോഴാണ് സ്പേസ് മെയിൻറ്റൈൻ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നത്? പാൽ പല്ല് സമയത്തിന് മുൻപ് പോകുമ്പോൾ, പ്രത്യേകിച്ച് പിന്നിലെ കുഞ്ഞുങ്ങളുടെ അണപ്പല്ലുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഓർക്കുക, പാൽ പല്ലുകൾ ചെറുതാണെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അവ നഷ്ടപ്പെട്ടാൽ ശരിയായ സമയത്ത് സ്പേസ് മെയിൻറ്റൈനർ ഉപയോഗിക്കുന്നത് ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു. അതിനാൽ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ അവഗണിക്കരുത്. ചെറിയ പ്രശ്നങ്ങൾ തന്നെ സമയത്ത് പരിഹരിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ചെറിയ സ്ഥലം നാളെയുടെ മനോഹരമായ പുഞ്ചിരിക്ക് വഴികാട്ടുന്നു. സ്വയം ശരിയാകുന്ന പല്ലിന്റെ ക്രമക്കേടിനെ കുറിച്ച് സംസാരിക്കാം. കുട്ടികളുടെ പല്ലുകൾ ക്രമത്തിൽ അല്ലാതെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എല്ലാ മാലക്ലൂഷനും ട്രീറ്റ്മെന്റ് ആവശ്യമാണോ? ഇല്ല, ചിലത് സ്വാഭാവികമായി തന്നെ ശരിയാകുന്നവയാണ്. അതിനെയാണ് സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ? കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമായി ചെറിയ ക്രമക്കേടുകൾ സമയം കഴിഞ്ഞ് സ്വയം ശരിയാകുന്ന അവസ്ഥയാണ് ഇത്. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് 6 മുതൽ 10 വയസ്സ് വരെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേജ് ആണ്. മുൻപല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് കാണും, പിന്നീട് കോമ്പല് വരുമ്പോൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തായിട്ട് പാൽ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ്, ഇത് നോർമലാണ്. പെർമനന്റ് ടീത്ത് വരുമ്പോൾ ഈ സ്പേസ് അടയുന്നതാണ്. പിന്നെയുള്ളത് ഡീപ്പ് ബൈറ്റ് അല്ലെങ്കിൽ മൈൽഡ് ക്രൗഡിംഗ്, അത് ജോ അല്ലെങ്കിൽ താടിയല്ല് വളരുന്നതനുസരിച്ച് കറക്റ്റ് ആവുന്നതാണ്. എല്ലാ മാലോക്ലൂഷനും സ്വയം ശരിയാവില്ല, അതിന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. എപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത്? വായിലൂടെ ശ്വാസം എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ, പല്ലുകൾ വൈകി വരുന്നത്, വിരൽ വായിൽ വെക്കുന്ന ശീലം എന്നിവയാണ്. ടൂത്ത് ഫെയറി അവൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് പ്രധാനമല്ല, പക്ഷെ അവൾ കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു മനോഹരമായ ആശയമാണ്. ഒരു ചെറിയ പല്ല് വീഴുമ്പോൾ ഒരു കുഞ്ഞിന്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, അതാണ് യഥാർത്ഥ മായാജാലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ വളർച്ചയുടെ നിമിഷങ്ങളെ നമ്മൾ ആഘോഷിക്കുന്നു. അവരെ നല്ല ദന്താരോഗ്യ ശീലങ്ങളിലേക്ക് നയിക്കാം.
1: പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ്.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുക് അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ

ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं. मेरे मित्र प्रेसिडेंट मैक्रों के साथ मिलकर दोनों देश एक स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप बना रहे. टेक्नोलॉजी, AI और डिफेंस से लेकर स्पेस और क्लाइमेट एक्शन तक हम एक नई गति और नई ऊर्जा के साथ मिलकर के आगे बढ़ रहे हैं. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6, പരിക്കേറ്റ 3 ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം

0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISROയെ സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗണവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംപൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്.
2: സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന OPEC+ രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ OPEC+ രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യസംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോൺ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ജാറഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി.

0: പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി മൂന്ന് ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ യുഎസ് സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റുതല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കളെ, 1979 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഏഴു നിറങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നത്.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന ഗാനം, എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം പിച്ചാത്തെ കുട്ടപ്പൻ,

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 944-6455-888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ജയചന്ദ്രനും വാണിജയറാമും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇതാ ഒരു തീരം. ഗാനശില്പികൾ യൂസഫലി കെച്ചേരി, KJ ജോയ്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: പി ഭാസ്കരനും എം എസ് വിശ്വനാഥനും ചേർന്നൊരുക്കിയ ഗാനം ജയചന്ദ്രൻ പാടിയത്. ചിത്രം ഏഴാം കടലിനക്കരെ.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ കെ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 04-24-2-6-3-9-7 അല്ലെങ്കിൽ 04-24-2-6-3-8-7 അല്ലെങ്കിൽ 09-44-6-4-5-5-8-8-8. വിളിക്കേണ്ട സമയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ആയിരത്തി 1979 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അഗ്നിപർവ്വതം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പുകഴേന്തി ഈണം പകർന്നത് ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 944-6455-888. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: ഗാനോത്സവം തുടരുന്നു. ഇനി യാത്ര എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

ജയചന്ദ്രനും സിഇഒ ആൻഡോയും പാടിയ ഗാനമാണ് ഇനി. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം കെ അർജുനൻ, ചിത്രം തുറമുഖം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന ഗാനം SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും അമ്പിളിയും പാടിയത്. ചിത്രം ശുദ്ധി കലശം.

ചിത്രം ഇവിടെ കാറ്റിനു സുഗന്ധം, ബിജു തിരുമലയും കെ ജെ ജോയിയും ചേർന്നൊരുക്കിയ ഗാനം, സുശീലയും വാണി ജയറാമും പാടിയത്.

0: സേവന വാർത്തകൾ. കളമശ്ശേരി ഗവൺമെന്റ് ഐടിഐ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അഡ്വാൻസ്ഡ് വെൽഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8089789828. നമ്പർ ഒരിക്കൽ കൂടി 8089789828.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
6: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്, വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ,
5: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
6: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സീനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8075072857. നമ്പർ ഒരിക്കൽ കൂടി 8075072857.
9: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
10: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
11: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
12: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
13: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
14: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
13: ആഘോഷം തുടങ്ങിയല്ലേ?
14: യെസ്, 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
10: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ ഒരു തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ്സ് എന്നിവയിൽ ഏതിലെങ്കിലും ഉള്ള ITI, NTC സർട്ടിഫിക്കറ്റ് അഭിലഷണീയം.

0: വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽട്ടറുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഈ മാസം 16-ാം തീയതി രാവിലെ 10:30 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-277-7489. നമ്പർ ഒരിക്കൽ കൂടി 0484-277-7489. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്തെ GST സംവിധാനത്തിലെ 2-ാം തലമുറ പരിഷ്കാരങ്ങളും അവയുടെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നാളെ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. ഇന്ന് വൈകിട്ട് AICC ആസ്ഥാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവെച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അസൗകര്യത്തെ തുടർന്നാണ് യോഗം മാറ്റിയത്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മാതൃകാ ജില്ലകളിലൊന്നായി തെരഞ്ഞെടുത്തതിന്റെ ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി CEO ഡോക്ടർ സുനിൽ കുമാർ ബർണവാൽ മുഖ്യാതിഥിയായി. നേപ്പാൾ ടിബറ്റ് മേഖലകളിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1355 ഉയർന്നു. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചതാണിത്. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിൽ കോഴിക്കോട് നടക്കും. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും ഉറ്റവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചു. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ KP സുനിൽകുമാറിന് ഇന്ന് കണ്ണൂരിൽ സ്വീകരണം നൽകും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് വൈകിട്ട് 7 സ്വീകരണം നൽകുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446454588888. മറ്റ് 2 നമ്പർ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വെള്ളിത്തിരയിൽ ആരാണ് ആദ്യമായി വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്? ആരാണ്?
2: രാജൻ.
1: രാജൻ എവിടെ നിന്നാണോ?
2: കടുങ്ങല്ലൂർ.
1: അറിയാം, കടുങ്ങല്ലൂർ അല്ലേ. ഇതിനുമുമ്പേ ഒരുപാട് വിളിച്ചിട്ടുണ്ടോ?
2: വിളിച്ചിട്ടുണ്ട്,
1: പലപ്പോഴും ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല
2: അല്ലേ.
1: അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോ നമ്മളൊരു പാട്ട് എന്ത് പറയണം എന്ന് കാലുവെച്ച് വെക്കാറുണ്ടോ? ഇങ്ങനെ ഒരു തത്സമയ ഇല്ല, അങ്ങനെ തയ്യാറെടുപ്പൊന്നും ഇല്ല. കറക്കി നോക്കുക, ഭാഗ്യണ്ടെങ്കിൽ കിട്ടുന്നതാണ് അല്ലേ. അതെ, നന്നായി. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് വല്ലതും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? മനസ്സിലുണ്ടോ? പാട്ട് ഒരു ഇഷ്ടഗാനം പറയാൻ ഇപ്പൊ ഓർമ്മ വരുന്നു. ആഷാഢമാസം ആത്മാവിൽ മോഹം അല്ലേ. യുദ്ധഭൂമി അല്ലേ അത് ചിത്രം? എനിക്ക് പെട്ടെന്ന് ഓർമ്മ. അതെ അതെ, യുദ്ധഭൂമി അല്ല, യുദ്ധഭൂമി അല്ല, അതുപോലെ എന്തോ ഒരു

0: പേരാണ് ആ യുദ്ധഭൂമി തന്നെ തോന്നുന്നു. ആ ആഷാഢമാസം ആത്മാവിൽ അങ്കൊമ്പിന്റെയാണ് രചന അല്ലേ? ആർ കെ ശേഖറിൻ്റെയാണ് സംഗീതം. ആർ കെ ശേഖറിൻ്റെ ഓർമ്മ ദിവസം വരുന്ന ഈ മാസമാണ്. അദ്ദേഹം മരിച്ചിട്ട് 50 വർഷത്തെ തയ്യാണ്, 50-ാം വർഷം കാര്യമായി. എൻ്റെ പേര് എം വി ശശികുമാർ. പഴയ പാട്ടുകളാണ് രാജന് കൂടുതൽ താല്പര്യം അല്ലേ? പാട്ട് പാടുന്ന വ്യക്തിയാണോ? അങ്ങനെ പാടാറില്ല അല്ലേ? ആകാശവാണിയുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ? നമ്മുടെ കൊച്ചി എഫ് എമ്മിന്റെ
1: ചെറിയൊരു
0: റേഡിയോ ഇല്ലേ? ആഹാ, കടുങ്ങല്ലൂരൊക്കെ റേഡിയോ നന്നായി കിട്ടുമല്ലോ. ഒരു റേഡിയോ സെറ്റ് വാങ്ങിട്ട് എഫ് എം ട്യൂൺ ചെയ്താൽ മതിയല്ലോ. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പാട്ടിലേക്ക് പോട്ടെ. അപ്പോ ഇഷ്ടാനം കേട്ടോളൂ. വിളിച്ചതിൽ വളരെ നന്ദി.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.

0: സ്വാഗതം.
1: ഹലോ,
0: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ.
1: മാറി നിൽക്കുന്നുണ്ട്.
0: പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുൻ ഭാഗത്താണ് താമസിക്കുന്നത്.
0: തൃക്കാക്കര
1: മോഡൽ എഞ്ചിനീയറിംഗ് കോളേജില്ലേ? അതിന്റെ അടുത്താണ് താമസിക്കുന്നത്. പ്രസിഡൻസി എന്നറിയും.
0: ഓക്കെ, തൃക്കാക്കരന്നാ വിളിക്കുന്നത്, വളരെ അടുത്തുനിന്നാണ് അല്ലേ? പേര് പറയൂ.
1: എന്റെ പേര് ശ്യാമള.
0: ശ്യാമള, മുമ്പേ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ ശ്യാമള?
1: ഓ,
0: ആ, വളരെ സന്തോഷം. ഇതിനു മുമ്പേ വിളിച്ചാളും ആദ്യമായിട്ടായിരുന്നു.
1: കടങ്ങൾ
0: ആ ശരി, ഒരുപാട് പേര് വിളിക്കല്ലേ, അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അപ്പൊ ആദ്യമായി കിട്ടിയപ്പോ എന്തൊക്കെയാണ് പറയാനുള്ളത്? പരിപാടിയെ കുറിച്ചിട്ടോ മറ്റെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ?
1: പാട്ട് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്.
0: പാട്ടാണ് കൂടുതൽ താല്പര്യം അല്ലേ?
1: പാട്ടാണ് താല്പര്യം.
0: മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടുണ്ടോ?
0: കേൾക്കാനുള്ള ഇഷ്ടം.
1: പണ്ടത്തെ പഴയ പാട്ട്
0: കേൾക്കാനാണ്. ഏത് പാട്ടാ ഇന്ന് വേണ്ട പറയൂ. ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്? മദനോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിലെ. അതാണ് ഓ അൻപിക്കുറുപ്പ് സലിൽ ചൗധരി ടീമിന്റെയാണ്. കമലഹാസനും സറീന വഹാബ് ഒക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. കണ്ടിട്ടുണ്ടോ? അതെ അതെ, ആ 75-കളിലുള്ളതായിരിക്കും. ശങ്കരൻ നായർ അദ്ദേഹമായിരുന്നു, എൻ ശങ്കരൻ നായർ അദ്ദേഹമായിരുന്നു ഡയറക്ഷൻ. എനിക്ക് തോന്നുന്നു 75-ന് ശേഷമായിരിക്കും അല്ലേ. കോഴിക്കോട് എവിടെയാണ്? തേനിപ്പാലം അടുത്താണ്. അപ്പൊ എറണാകുളത്തായി അല്ലേ?
1: എറണാകുളത്താണ്.
0: എവിടെയായിരുന്നു ടീച്ചർ ജോലി ചെയ്തിരുന്നത്?
1: ഞങ്ങൾ അവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ.
0: മലപ്പുറം ജില്ലയിലായിരുന്നു അല്ലേ?
1: ശരി.
0: എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്തായാലും സംസാരിക്കുമ്പോ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഇഷ്ടാനം കേട്ടോളൂ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ.
1: Thanks.
0: Okay, please.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? വെള്ളിത്തിരയാണ്. ഹലോ ഹലോ, കേൾക്കുന്നില്ല. നമുക്ക് അടുത്ത കോണിലേക്ക് പോവാം. ഹലോ ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: നമസ്കാരം. വെള്ളിത്തിരയാണ്, ആരാണെന്ന് പറയൂ. ആ, പേര് പറയൂ.
3: എന്റെ പേര് വത്സല പങ്കജാക്ഷൻ എന്നാണ്.
2: വത്സല പങ്കജാക്ഷൻ. സ്ഥലം എവിടുന്ന?
3: നായ്ക്കുളം എന്ന് പറയും, കൊടുമല്ലൂര് അടുത്ത്.
2: നമുക്ക് പാട്ട് പറഞ്ഞില്ലല്ലോ, അപ്പൊ പാട്ട് ആദ്യം പറയൂ, അപ്പൊ എന്നിട്ട് സംസാരിക്കാം.
3: പാട്ട് എനിക്ക് വേണ്ടത് നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ എനിക്കൊരു.
2: ആ, വീണപൂവിലെ പാട്ട് അല്ലേ?
3: അതെ.
2: നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം നൽകി അല്ലേ? ശ്രീകുമാരൻ തമ്പി വിദ്യാധരൻ ടീമിന്റെയാണ്. എനിക്ക് തോന്നുന്നു പാട്ടിന്റെ രംഗത്ത് രവികുമാർ അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു വീണപാതി രവികുമാറാണ്. പ്രേമനസീറ കള്ള സിനിമയാണോ തോന്നുന്നു അത്? ഞാൻ ഓർമ്മയെന്ന് പറയാം. ആ, വിദ്യാധര മാസ്റ്റർ ശ്രീകുമാരൻ തമ്പി എന്നാണ് ഓർമ്മ. വീണപൂവ്. ദുഃഖഗാനങ്ങളാണോ കൂടുതൽ ഇഷ്ടം? സുഖ ദുഃഖം ഉണ്ടാവും എന്നാണല്ലോ പറയുക. സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും ജീവിതത്തിൽ. നമ്മൾ അത് മാത്രം നോക്കിയിരുന്ന ദുഃഖം അത് തോന്നും. പക്ഷെ എപ്പോഴെങ്കിലും നിന്റെ ഇടയിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടായി കാണും.
3: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു, രണ്ടുപേർക്ക് വരെ കുട്ടികളുണ്ട്.
2: പിന്നെന്താ വേണ്ട?
3: അതല്ല, 25-ല് 2025-ല് എലയും മോളെ ഹസ്ബൻഡ് പെട്ടെന്ന് ആൾക്ക് വയ്യാണ്ടായി മരിച്ചു. അപ്പൊ മോളെ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഓണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് അവന്റെ അമ്മയും മരിച്ചു. വയ്യാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ നമുക്ക് ഒന്നൊഴിയാതെ ഒരേ ടെൻഷൻ ആവുമ്പോള്.
2: അല്ല, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുക, മകളോട് അതിന് സ്വയം ഒന്ന് തയ്യാറെടുക്കാം.

0: മറിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്വയം ജോലി ചെയ്യാനോ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ ഒന്ന് പ്രാപ്തി നേടുക. അതെ അതെ ചെയ്യാൻ പറ്റും, കാരണം ഇക്കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും ജീവിതത്തിൽ. പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, എന്നാൽ പോലും ആ പറയുന്ന പോലെ അത്ര എളുപ്പമല്ലെങ്കിലും പക്ഷെ നമുക്ക് അതിനുള്ളൊരു ശക്തി ഈശ്വരൻ നൽകും, കാരണം അത് ഫേസ് ചെയ്യാനുള്ള. പലരും പറയാറുണ്ട് നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ തരരുത് എന്നല്ല, ദുഃഖങ്ങൾ വന്നോട്ടെ പക്ഷെ അത് നേരിടാനുള്ള ശക്തി കൂടി കരുത്തു കൂടി തരട്ടെ ഈശ്വരൻ. അങ്ങനെ ഉണ്ടാവട്ടെ ആ കുട്ടിക്ക് എന്തായാലും. അപ്പോൾ ഇന്ന് വേണ്ടത് ഈ നഷ്ടസ്വർഗങ്ങളെ ആണോ?
1: മോളുടെ പേര് ജിതാണെന്ന്, അവളെ കുട്ടിയുടെ പേര് ലക്ഷ്മിപ്രിയ ആണെന്ന്.
0: ലക്ഷ്മിപ്രിയ, ഓക്കെ.
1: മൂത്ത മോള് ജിൽഷ, ഭർത്താവിന്റെ പേര് ഷാജി. ഒരു മകൻ എന്റെ അധികം, അവൻ തൃപ്രയാർ പോളിയിൽ പഠിക്കുന്നു.
0: നന്നായി പഠിക്കട്ടെ.
1: അങ്ങനെ ഈ വർഷം കൂടെ ഉള്ളു. അങ്ങനെ പിന്നെ എന്റെ ഒരു പാപ്പന്റെ മോളുണ്ട് പൂപ്പത്തിയിൽ, തങ്കമണിന്റെ പേരായിട്ട്. അവൾക്കും വേണ്ടി
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: സാറിനെ വിളിക്കുന്ന കൊറേ നാളില് വിചാരിക്കുന്നു, പക്ഷെ എനിക്കൊരു പേടി പോലെയാണ് സാറിനെ വിളിക്കുന്നത്.
0: എന്തിനാണ് പേടിക്കുന്നത്? നമ്മള്
1: എന്താണാവോ, ആദ്യമായിട്ട് വിളിക്കുന്നാണല്ലോ സാറിനെ.
0: അത് കുഴപ്പമില്ല, എല്ലാവരും ഒരുപോലൊക്കെ തന്നെയല്ലോ.
1: പിന്നെ എനിക്ക് നല്ല പരിപാടികളൊക്കെ ഇഷ്ടമാണ്, കൂടുതലും ചലച്ചിത്രങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ സോപാനം ഇഷ്ടമാണ്, അത് ഞാൻ കേൾക്കാറുണ്ട്.
0: നമ്മള് ഈ ഓണത്തിന് ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു, സോപാന സംഗീതം, ഏലൂർ ബിജുവിന്റെ കേട്ടിരുന്നോ? ഒരു മണിക്കൂർ
1: സോപാനം കേൾക്കലുണ്ട്. അതുപോലെ ഗസലുകൾ എനിക്ക് ഇഷ്ടമാണ്, അത് കേൾക്കലുണ്ട്.
0: ഇതൊക്കെ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിത്യ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും കൂടി ഒരു സഹായമാണ്, ഇങ്ങനെ ഇഷ്ടമുള്ള ചില പരിപാടികൾ കേൾക്കുക. ആ സമയത്തെങ്കിലും നമ്മളെല്ലാം മറന്നായാലും ലൈക്കുമല്ലോ. അപ്പോൾ സോപാന സംഗീതമൊക്കെ കേൾക്കുമ്പോൾ ഒരാൾ അഭിപ്രായം എഴുതിയിരുന്നു, ഒരു അമ്പലമുറ്റത്ത് നിൽക്കുന്ന പോലെ തോന്നിയിരുന്നു അത് കേട്ടപ്പോൾ, ഏലൂർ ബിജുവിൻ്റെ ആലാപനം.
1: പിന്നെ നമ്മളെ നാടകങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും കേൾക്കും. റേഡിയോ കടയിലും ഉണ്ട്, വീട്ടിലും ഉണ്ട്. ഒരു ഷോപ്പിലാണ്, ഞാൻ ചെറിയൊരു തയ്യൽ കടയിൽ.
0: ഓക്കേ, നന്നായി നടക്കട്ടെ എല്ലാം. അപ്പൊ നേരെ പാട്ടിലേക്ക് പോകുന്നു. അടുത്ത തവണ ചോദിക്കുമ്പോ ഒരു നല്ല സന്തോഷമുള്ള ഒരു പാട്ട് ചോദിക്കാൻ കഴിയട്ടെ. ഓക്കെ,
1: അങ്ങനെ ഞാൻ വിചാരിക്കുന്നു.
0: ഇഷ്ടാനും കേൾക്കും. നമസ്തേ.
1: ശരി, ഓക്കെ.

0: കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
1: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: ഹലോ, നമസ്കാരം, വെള്ളിത്തിരയാണ്.
3: സാറേ, ഞാന് കൊറേ നാള് ഒരു 6 മാസം സാറേ ഞാൻ വിളിക്കണത്. എന്താന്ന് വെച്ചാൽ ഞാനൊരു കരപ്പുരോഗിയാണ്.
2: പേര് പറയൂ.
3: എന്റെ പേര് ഷീല എന്നാണ്. ഞാൻ പെരുമ്പിളിന്ന് വിളിക്കണേന്. ഞാൻ നിനക്ക് അരക്കീലോട്ട് തളർന്നു വെക്കണേന്ന്.
2: റേഡിയോ ഒന്ന് വോളിയം കുറച്ച് വെക്കാൻ പറ്റുമോ? എന്നിട്ട് ഫോണിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ?
3: ഞാൻ റേഡിയോ ഓഫ് ആക്കി വെച്ചേക്കണേണല്ലോ സാറേ.
2: ആണോ? ഇങ്ങനെ ഒരു മുഴക്കം പോലെ തോന്നി, അതുകൊണ്ട്
3: എനിക്ക് ഞാൻ ഒരു വീച്ചാറിന് വേണ്ടിട്ട് നമ്മുടെ എം എൽ എ ടോണി എം എൽ എക്ക് ഒരു ഇത് കൊടുത്തായിരുന്നു, നിധിന് കൊടുത്തായിരുന്നു. പിന്നെ ഈ ഫണ്ട് ഹൈബ്രിഡ മന്ത്രിക്ക് കൊടുത്തായിരുന്നു. പിന്നെ പഞ്ചായത്ത് പിന്നെ ആശുപത്രിയിലൊക്കെ ഇതൊക്കെ കൊടുത്ത എന്റെ ചേച്ചി വഴിയായിട്ടൊക്കെ കൊണ്ടുവന്നിടത്തോട്ട് ഒരു പതിവില്ലായിരുന്നു. ഇതേപോലെ ഞാൻ ജോലികൾക്കായിട്ട് സംസാരിക്കുന്ന ഇതുണ്ടായി 3 മണിക്കത്തെ. അങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അപ്പൊ ലാസ്റ്റ് ആയിപ്പോയി. അപ്പൊ എന്റെ പേരും ഫോൺ നമ്പറും ഇങ്ങനെ ചോദിച്ചിരുന്നു. അത് ശശീന്ദ്രൻ സാറാണോ ഉണ്ണി സാറാണെന്നറിയാൻ പാടില്ല സാർ അങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ കുട്ടികളുടെ പരിപാടിയിൽ ഇങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ പേരും ഫോൺ നമ്പറും വെച്ചാൽ അങ്ങനെ എന്നെ കച്ചേരിപ്പടിയിലുള്ള ഒരു സാറിനെ എന്റെ നമ്പറും പേരും രാത്രിക്ക് രാത്രി എന്നെ വിളിച്ച് എന്റെ വിവരങ്ങളൊക്കെ തിരക്കി. അപ്പൊ ഞാൻ വിവരങ്ങൾ എന്നെ പറഞ്ഞു. അങ്ങനെ സാറ് വേറെ ഒരാളെ വിട്ട് എന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ എന്റെ വീടിന്റെ എനിക്ക് വീടില്ല, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഞങ്ങൾ വാടാക്കാ താമസിക്കുന്ന, എന്റെ മോൻ കടലിൽ പണിക്ക് പോവാണ്, പിന്നെ അവ പണിക്ക് പോയാണ് എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്യണത്. അപ്പൊ എനിക്ക് വിജയ സാറ് എന്നെ ഒരു വീച്ചാറ് വന്ന് പിന്നെ മരുന്ന് ഡൈഫറ്
2: എനിക്ക് ഓർമ്മയുണ്ട്. ഒരു തത്സമയ പരിപാടിയിലല്ലേ വിളിച്ചത്?
3: ഈ സഹായിക്ക് കിട്ടിയതൊന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചു വിളിച്ചോണ്ടിരിക്കണത്.
2: വളരെ സന്തോഷം.
3: ഞാൻ പലർക്കും ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്റെ പേര്, ഞാൻ എനിക്കൊരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്, എനിക്ക് ഇങ്ങനെ ദൈവം പയ്യാറ്റ് തന്നെ അയച്ചത്. അപ്പൊ എനിക്കൊരു പാട്ട് ഞാൻ ഇതാണ് ആവശ്യപ്പെടുന്നത്. ദൈവം ഒരു ദേവാലയം ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് വറക്കാന്നുള്ള ഒരു പാട്ടില്ല സാറേ,
2: മാനവഹൃദയം ഒരു ദേവാലയം.

0: ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ.
1: അതെ അതെ അതെ. ഈ മന്ത്രിമാരും അമ്പലമാരും ആശുപത്രിയും പരാതി ഒന്നുമില്ലാതെങ്കിലും എനിക്ക് ഇത്രയുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. എല്ലാ ശനിയാഴ്ചയും പള്ളിയിലുള്ള നേരത്തെ കഴിഞ്ഞ് എന്റെ കുടുംബത്തിൽ നിന്ന് കച്ചേരിപ്പടിയിൽ നിന്ന് എന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന കാര്യം അങ്ങനെയുള്ളൊരു സാറിന് വിജയം എന്നാണ് സാറിന്റെ പേരും സാറിന്റെ ഭാര്യയും ഒക്കെ വന്ന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു.
0: ആ സാറിന് വളരെ സന്തോഷം. അദ്ദേഹം റേഡിയോ കേട്ടിട്ട് ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം കേട്ടിട്ട് ഇങ്ങനൊരു സത്യുദ്യമത്തിന് ഇറങ്ങിയല്ലോ, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
1: ആ സാറേ, പിന്നെ തലച്ചേട്ടന് എനിക്ക് വൈകുന്നേരം മുമ്പ് എന്റെ കൂട്ടുകാരന്റെ എന്റെ മോന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് എനിക്ക് വൈകുന്നേരം വന്ന് ചായക്ക്. എന്റെ മോൻ രാത്രിയൊക്കെ വെള്ളത്തിനി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചായത്തേന ആ മാമക്ക് വേണ്ടിയിട്ടും പിന്നെ എന്നെ പോലെ കിടപ്പ് രോഗികളായിരിക്കും കണ്ണ് കാണാൻ പറ്റാത്തവരെയും പിന്നെ പുറത്ത വെച്ചവരൊക്കെ ഇങ്ങനെ ഒരേ വിഷമങ്ങൾ പറയില്ലേ, അവരോടൊക്കെ ഇങ്ങനെ പറയാം. ഞാനും ഒരുപാട് വിഷമിച്ചെന്നോ ഞാൻ വീട്ടിലെനിക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വീണ് അറ്റല്ലി കംപ്ലൈന്റ് ആയി നടക്കാൻ പറ്റാതെ കിടപ്പിലായി അവളാണ്. അത് ഞാൻ പണിയെടുത്ത ഇഷ്ടംമാരെ ആൾക്കാരെ ഉണ്ടായി കിടപ്പായ ഒരാളുമില്ല, മക്കള് പോലും അങ്ങനെ ശ്രദ്ധിക്കാതെ. അപ്പൊ നമ്മള് കിടന്ന് ഒരോളിച്ചും രാത്രിയും പകലും ഉറക്കൂലാതെ ഓരോ ദൈവത്തിന് വിളിക്കുന്ന ഓരോളിച്ചോരോളിച്ചോരോട്ടാണ് എനിക്ക് ദൈവം വഴിയായിട്ട് ദൈവം ആണ് ഒരു തന്നെ വിട്ടത്, ആ സാറിനെ വിട്ടത്. അപ്പൊ ഞാൻ കിടപ്പ് രോഗികളുടെ എല്ലാവരോടും ഞാൻ ഇത് റേറ്റ് കൂടി പറയണേണ് നിങ്ങള് 10 മിനിറ്റ് ദൈവത്തിന് വിളിച്ചാല് ദൈവം നിങ്ങളുടെ അടുത്തേക്ക്.
0: തീർച്ചയായും വളരെ നല്ല കാര്യം, എന്തായാലും ചെറിയൊരു ആശ്വാസം കിട്ടിയല്ലോ, മുട്ടുവിന് തുറക്കപ്പെടും എന്നല്ലേ.
1: അപ്പൊ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിട്ട് 6 മാസം ഞാൻ സാറിനെ വിളിച്ചോണ്ടിരിക്കുന്നു, റേഡിയോയിൽ കൂടി വിളിച്ചാണ്.
0: കുഴപ്പമില്ല, വളരെ സന്തോഷം. എനിക്ക് ഓർമ്മയുണ്ട് താങ്കളെ വിളിച്ചപ്പോ ഞാൻ ഉണ്ടായിരുന്നു, ഞാനാണ് നമ്പർ ചോദിച്ചത് താങ്കളുടെ.
1: ആ സാറാണല്ലേ നമ്പർ ചോദിച്ചത്?
0: അതെ അതെ
1: അതെ അതെ. ഞാനത് രോഗികളുടെ പരിപാടിയിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ കുട്ടികളുടെ പരിപാടിയിൽ കയറി വിളിച്ചതാണ്. അപ്പോഴെന്തെങ്ങനെ പിന്നെ അങ്ങനെ
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. സംസാരിച്ചതിൽ വളരെ സന്തോഷം.
1: പിന്നെ അടുത്ത മാസം 13-ാം തീയതി എന്റെ മോളുടെ കൊച്ചുമോന്റെ ബർത്ത്ഡേയാണ്. ഈ മാസം 13-ാം തീയതി എന്റെ അനിയത്തി മോന്റെ കല്യാണം. എല്ലാവർക്കും കൂടി പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും കൂടി ദൈവത്തിന് നന്ദി. സാറേ എന്റെ എടുത്ത
0: എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, ഇഷ്ടാനത്തിലേക്ക് പോകുന്നു.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഹലോ, സ്വാഗതം, വെള്ളിത്തിരയാണ്.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുന്നു. എന്റെ പേര് സഫിയ ആണ്.
1: പള്ളുരുത്തിയിൽ നിന്ന് പേര്
2: സഫിയ.
1: പറയൂ.
2: അമൃത വാഹിനിന്നുള്ള വളരെ പാട്ടില്ലേ, മരുഭൂമിയിൽ വന്ന മാധവമ്മ, ആ പാട്ടാണ്
1: മടങ്ങിപ്പോകയോ? ആ പാട്ട് കേൾക്കാറില്ലേ. മന്ദസ്മിതത്താൽ കണ്ണുനീരൊപ്പിയ നീയും മരീചികയോ, ആ വരികളല്ലേ. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. ശ്രീകുമാരൻ തമ്പി എ ടി ഉമർ സിനിമയാണ്. ജയ ശശികുമാറിന്റെ സിനിമയാണ് അമൃതവാനി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. കണ്ടിട്ടുണ്ടോ പ്രേം നസീർ? പ്രേം നസീർ അഭിനയിച്ചിട്ടുള്ള ചിത്രമാണ്. പൊതുവെ ദുഃഖഗാനങ്ങളാണോ ഇഷ്ടം? ഇപ്പൊ നഷ്ടസ്വർഗങ്ങളെ കേട്ടോ, പിന്നെ എല്ലാം ദുഃഖഗാനങ്ങളാണ്. തെരുവ് ഗീതത്തിലെ ഒരു പാട്ട് വന്നു, ഹൃദയം ദേവാലയം. ഇപ്പൊ അടുത്തത് മരുഭൂമിയിൽ നിന്ന് വന്ന മാധവമ്മേ. എല്ലാവർക്കും
2: വേണ്ടിയിട്ടാണ്.
1: സ്ഥിരം വിളിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി, നമസ്തേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ ഹലോ, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വിളിക്കുന്നത്. ജെയിംസ്?
0: തൃപ്പൂണിത്തുറയിൽ നിന്ന് ജെയിംസ് അല്ലേ? മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ നമ്മുടെ ഈ?
1: ഇന്ന് ഫസ്റ്റ് ടൈം ആണ് സാർ.
0: ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഇന്ന് ഒരുപാട് ഫസ്റ്റ് ടൈം കാരാണ്.
1: ഓ, ഞാൻ ഇന്നിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് നമ്പർ കിട്ടി, പെട്ടെന്ന് ഞാൻ സേവ് ചെയ്തിട്ടു. അപ്പൊ ഞാൻ വണ്ടി മൂവ് ചെയ്തപ്പോ ഞാൻ തിരിച്ച് വിളിക്കുകയായിരുന്നു.
0: ആ, പെട്ടെന്ന് തോന്നിയൊരു
1: പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു.
0: ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളാണോ ജെയിംസ്? ആഹാ, വണ്ടി ഓടിക്കുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണോ ജോലി? ആ ശരി. എങ്ങനെയാണ്, ടാക്സിയാണോ അതോ ഹെവി വെഹിക്കിളാണ്? ഓ, അതിൽ റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? ആ, സുഖമായിട്ടിരിക്കാം. ഞാൻ ആലോചിച്ചു, പഴയ വണ്ടികളിലൊക്കെ ഡ്രൈവറുടെ ഭാഗം എ സി ആവില്ല പലപ്പോഴും. ഓക്കെ, അപ്പൊ ഇത് ലോങ് ഡിസ്റ്റൻസ് പോകുന്ന വണ്ടിയാണോ?
1: ലോങ് ഡിസ്റ്റൻസ് പോകുന്ന വണ്ടിയാണ്.
0: അപ്പൊ നമുക്ക് കൊച്ചി എഫ് എം മാത്രമല്ല, വേറെ പലതും കേൾക്കേണ്ടി വരും അല്ലേ? ഓ ശരി, വളരെ സന്തോഷം. എന്തായാലും യാത്രയിൽ നമ്മൾ കൂടെ ഉണ്ടല്ലോ എപ്പോഴും. സത്യം, നമുക്ക് ഈ ഓടിക്കുമ്പോൾ വളരെ എന്താ പറയുന്ന വലിയൊരു കൂട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് അയാളെ നാട്ടിലേക്ക് വണ്ടി ഓടിച്ചു മുമ്പ് ആരാ കൂട്ടെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പെട്ടെന്ന് പറഞ്ഞു യേശുദാസ് തന്നെയെന്ന്. ഞാൻ ആലോചിച്ചു, അപ്പോൾ എങ്ങനെ യേശുദാസ് കൂട്ടുക? അപ്പോൾ അല്ല, ഞാൻ പാട്ട് കേട്ടിട്ട് ഞാനും ഇങ്ങനെ പോകുന്നു, അപ്പോൾ കൂടെ യേശുദാസും ഉണ്ടാവുന്നു.
1: പോകുമ്പോ നമ്മുടെ കൂടെ എപ്പോഴും എന്താ പറയുന്നത്, നമ്മുടെ നാട്ടുകാർ തന്നെ കാണും. എല്ലാം കൊച്ചുകാരായിരിക്കും വിളിക്കുന്നത് കൂടുതലും. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ നാട്ടുകാർ, ചിലപ്പോ നമുക്ക് കുളത്തറ പറയുന്ന ആൾക്കാരെ കിട്ടുന്നു.
0: അതായത് ഇന്ന് തന്നെ ഇപ്പൊ തൃക്കാക്കര, അതുപോലെ കടുങ്ങല്ലൂര്, പുല്ലൂട്ട്, പള്ളുരുത്തി. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് പറഞ്ഞില്ലല്ലോ ജെയിംസ്.
1: ഞാൻ പറഞ്ഞിരുന്നു പ്രേം ചീചാരി എന്ന്
0: പറഞ്ഞ ആ കുഞ്ചാക്കോബാബുവിന്റെ സിനിമ അല്ലേ?
1: അതെ,
0: ചൊല്ല് ചൊല്ല് ഒന്ന് മിണ്ട് മിണ്ട് എന്ന് പറയുന്ന പാട്ട് അല്ലേ? ആ, നമുക്ക് യേശുദാസിന്റെ ഗാനത്തിലേക്ക് പോവാം അല്ലേ? ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ. ഓക്കെ, ഡെഡിക്കേഷൻ പറയൂ, ആർക്കൊക്കെയാണ്? രജിത, ഇതാരോ പറഞ്ഞു തരുന്ന? തീർച്ചയായും. ഇത് ഈ പാട്ട് പറഞ്ഞെന്നാരോ ജെയിംസിനോട്? ഇപ്പൊ ഈ പാട്ട് എന്റെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞെന്നാരാണ്? ഓക്കെ, ഓക്കെ. ഇത് ജെയിംസിനെ ഹെൽപ്പ് ചെയ്ത ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്.
1: ഞാന് ഇവിടെ ഒരു വണ്ടിയായിട്ട് ട്രിപ്പ് വന്നതാണ്. അപ്പൊ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, അവിടുത്തെ സ്റ്റാഫാണ്.
0: ഓ ശരി, വളരെ സന്തോഷം. എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആ, സംസാരിച്ചതിൽ വളരെ സന്തോഷം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ കുമാരൻ, എടയപ്പുറം.
0: കുമാരൻ, ഓക്കെ, പറയൂ.
1: ആ, നല്ല വിശേഷങ്ങള്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇരിക്കുമ്പോഴേ വിളിക്കാൻ, വെള്ളിത്തിരയിലേക്ക് വിളിച്ചിട്ടുള്ളതാണ്. ഭാര്യ, രണ്ട് മക്കള്, രണ്ട് മരുമക്കള്.

0: ഉണ്ട്, മൂന്ന് പാരക്രാങ്ങള് ഉണ്ട്. അപ്പൊ വിക്രമജീവിതായിട്ടിരിക്കുന്നു.
1: എവിടെയായിരുന്നു ജോലി? അപ്പൊ
0: ജോലി എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു.
1: ഇപ്പൊ സന്തുഷ്ട കുടുംബമായിരിക്കുന്നു അല്ലേ? കുമാരൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു പാട്ടിൽ കുമാരേട്ട എന്ന് വിളിക്കുന്ന ഒരു പാട്ടുണ്ട്, അറിയാമോ? ഏതാണത്? നിലാവിന്റെ പൂങ്കാവിൽ. നിലാവിന്റെ പൂങ്കാവിൽ കുമാരേട്ട എന്ന് വിളിക്കുമ്പോ ആരാണത് എന്ന് ചോദിക്കുന്നത് അല്ലേ?
0: എല്ലാ പടങ്ങളും
1: അതെ അതെ. ഇന്നപ്പൊ പാട്ട് വേണ്ടത് ഏത് പടത്തിലാണ്?
0: എനിക്ക് നാഗമടത്തു തമ്പുരാട്ടില മനം നുകർന്നു,
1: മനം കവർന്നു,
0: മരം കവർന്നു, ഒരു മധുരമുള്ളിൽ
1: പകർന്നു വന്നു, ദേവതയായി അരികിൽ വന്നു
0: അല്ലേ? ആത്മാവിലാജമുളിരണിന്നു.
1: പ്രേം നസീറും ജയഭാരതി ഉണ്ണിമേരിയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു തോന്നുന്നു.
0: ജയഭാരതിയും പ്രേം നസീറും കൂടിയുള്ള പാട്ടാണ്.
1: ഓക്കെ, ദേവദാസാണോ പാട്ട് എഴുതിയിട്ടുള്ളത്?
0: സംഗീതം.
1: ഓ, ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് താങ്കളോ അല്ലെ?
0: അന്നത്തെ പാട്ടുകളെല്ലാം നമുക്ക് നല്ല ഓർമ്മതാണ് സാറേ.
1: അതെ അതെ,
0: ചെറുപ്പത്തിലുള്ള ഒരു പടവും വിട്ടിട്ടില്ല.
1: അത് നന്നായി, വളരെ സന്തോഷം. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാല് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ നമസ്കാരം. ആ നമസ്കാരം സാർ.
0: നമസ്കാരം.
1: ആ ഞാൻ കരിമുകളിൽ നിന്ന് സുരേഷാണ്.
0: സുരേഷ് അല്ലേ?
1: അതെ അതെ. എനിക്ക് ആ കാരുണ്യം സിനിമയിലെ മറഞ്ഞു പോയത് എന്തേ എന്നുള്ളൊരു ശോകപ്പുമുഖമായ പാട്ടാണ്.
0: അതെ, നീ മാഞ്ഞു പോയത് എന്തേ അല്ലേ?
1: അതെ അതെ അതെ.
0: എന്താണ് ദുഃഖഗാനം ചോദിക്കുന്നത് അപ്പം?
1: അതെ, വൈഫ് മരിച്ചു പോയതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ്.
0: കുറെ നാളായോ
1: പാട്ട്? ആ ഇപ്പൊ ഒരു 4 കൊല്ലായി. നമ്മുടെ കോവിഡിന്റെ മൂർധന്യ സമയായിരുന്നു.
0: കോവിഡ് ആയിട്ടായിരുന്നു.
1: അതെ അതെ.
0: മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ?
1: ഞാൻ ഡയബറ്റീസിന്റെ ഒരു ആരംഭം.
0: നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുന്ന വ്യക്തിയാണല്ലോ അല്ലെ? ഇനി നമ്മൾ കൂടുതൽ സംസാരിച്ച ഈ പാട്ട് കേൾക്കാൻ പറ്റും.
1: അതെ അതെ അതെ. എനിക്ക് എല്ലാം ലാസ്റ്റ് തവണ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പും ഇതുപോലെ വെച്ചിട്ട് പകുതി പാട്ടാണ് കേൾക്കാൻ പറ്റുള്ളൂ, മുഴുവൻ കേൾക്കാൻ പറ്റും.
0: അപ്പൊ പാട്ടിലേക്ക് പോയാലോ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: എന്തായാലും നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ താങ്കൾക്ക്.
1: താങ്ക് യു സർ.
0: ഓക്കെ, ഇഷ്ടാനം കേട്ടോളൂ.

ഇന്നത്തെ വെളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് ഹേമപ്രഭ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് വിജി വർഗീസ്, ജിജി ചെറിയാൻ എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: രാജ്യത്തെ ജി എസ് ടി സംവിധാനത്തിലെ രണ്ടാം തലമുറ പരിഷ്കാരങ്ങളും അവയുടെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി. ന്യൂഡൽഹിയിലെ കെട്ടിടാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7. മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി ഉത്തരവിട്ടു. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിലെ പനാജിയിൽ ചേർന്നു. പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥ സജിത സലീമിന് സസ്പെൻഷൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLAയുമായ ജോസ് കുറ്റിയാനി അന്തരിച്ചു. ഇന്ന് വൈകിട്ട് AICC ആസ്ഥാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അസൗകര്യത്തെ തുടർന്നാണ് യോഗം മാറ്റിയത്. നേപ്പാൾ ടിബറ്റ് മേഖലകളിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1355 ഉയർന്നു. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചതാണിത്. നിലവിലെ ചാമ്പ്യന്മാരായ ആര്യന സബലങ്കയും കാർലോസ് അൽക്കാരാസും US ഓപ്പൺ ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടിന്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള വാളകമെന്ന ഗ്രാമത്തിൽ കൂടിയാണ്. മൂവാറ്റുപുഴ താലൂക്കിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ യാത്രയിൽ നമുക്ക് ഈ വാളകം എന്ന പ്രദേശത്തെ പരിചയപ്പെടാം.
1: എന്റെ പേര് പോലോസ് എന്നാണ്. ഇട്ടുവരവട്ടം തട്ടയില് തടത്തിൽ നിന്ന് പറയും. ഞാൻ പരമ്പരാഗതമായി കർഷക കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ എനിക്ക് 71 വയസ്സായി. ഇപ്പോഴും കാർഷിക വൃത്തി തന്നെ തൊഴിലാക്കി കൊണ്ടു തന്നെ പോകുന്നു. അതുകൊണ്ട് കുറേ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ വരാനുള്ള കാരണം. ഓക്കെ, എറണാകുളം ജില്ലയിലെ വാളകം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 50 വർഷം മുമ്പുള്ള സാഹചര്യം ഒന്ന് വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 50½ നൂറ്റാണ്ട് മുമ്പ് ഈ പഞ്ചായത്തിൽ നല്ല റോഡുകളോ അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വേനലായി കഴിഞ്ഞാൽ അടുത്ത വേനലിനോട് ബന്ധപ്പെട്ട ആളുകൾ കുടിക്കാൻ വെള്ളം വരെ കിട്ടാത്തൊരു സാഹചര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. കൃഷിയോടനുബന്ധിച്ച് ചെറിയ കുളങ്ങൾ താത്തി തേകിയും മറ്റുമായിരുന്നു അന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സംഗതി. എന്നാൽ ഒരു 70 കാലഘട്ടങ്ങളോടുകൂടി പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് വാളകം പഞ്ചായത്തിൽ നടപ്പാക്കിയുണ്ടായി. അതിനോട് ബന്ധപ്പെട്ട് വാളം ബ്രാഞ്ച് കനാലിൻ്റെ ഒരു നിർമ്മാണം ഈ പ്രദേശത്തൂടെ നടക്കുകയുണ്ടായി. ആ കനാലിൻ്റെ കമ്മീഷൻ ചെയ്തതോടുകൂടി ആവശ്യത്തിനേറെ വെള്ളം ലഭിക്കാൻ തക്കവണ്ണം അതിടയായി. ഇപ്പോൾ വേനലായി കഴിഞ്ഞാൽ ആർക്കും കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നില്ല. കാരണം ധാരാളം വെള്ളം പെരിയാർ വാലിയിൽ നിന്നും ഈ കനാലിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഈ വെള്ളം ധാരാളമായി ഉപയോഗിക്കാൻ അത് സഹായിക്കുന്നു. അതോടൊപ്പം കിണറുകളിലും മറ്റും ഇതിലെ വെള്ളം പെട്ടെന്ന് കനാലിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുകയും ചെയ്തു. അതൊരു വലിയ വികസനമായിട്ട് തന്നെ പറയാൻ കഴിയുന്ന സംഗതി തന്നെയാണ്. അതുപോലെ റോഡുകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടാറിട്ട റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ മൺവഴികൾ മാത്രമാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് റോഡുകൾക്കെല്ലാം വീതി കൂട്ടാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്തു. അതിൻ്റെ ഫലമായി ബുൾഡോസർ പോലുള്ള ആധുനിക ഉപകരണങ്ങളെല്ലാം ഒരു 60 വർഷം മുമ്പ് ഇവിടെ വരികയും ആ ബുൾഡോസറിൻ്റെ പണി കാണാൻ തക്കവണ്ണം സമീപപ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം ധാരാളമായി വന്നുകൂടുകയും ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് ആ വഴികളെല്ലാം വീതി കൂട്ടി

0: BMBC ലെവലിൽ പുതിയ ടാറിങ്ങുകളെല്ലാം ചെയ്ത് അത് മനോഹരമാകുകയും ചെയ്തു. അതുപോലെ തന്നെ വാഹനങ്ങളാണെങ്കിലും അന്ന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട്, വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള വഴികളും ഇന്ന് റോഡുകളുമുണ്ട്. അതും വലിയൊരു സൗകര്യപ്രദമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൃഷിയെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു ചെറിയ ഫീഡ്ബാക്ക് ഉള്ളത്. നെൽകൃഷികൾ ഈ പ്രദേശം മൊത്തം കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. നെല്ല് പൊതുവെ കൃഷി മൊത്തം നിൽക്കുകയും അവിടെ എല്ലാം വെറുതെ കാട് പിടിച്ച് പാടശേഖരങ്ങളും മറ്റും കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്ന സംഗതി. കനാൽ വന്നുകൊള്ളി മൂന്ന് പൂ കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്ന സാഹചര്യങ്ങളിൽ അത് കുറേ കാലം ചെയ്തു. പിന്നീട് പണിക്ക് ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളോടനുബന്ധിച്ച് അത് നിലച്ചു പോവുകയും ചെയ്ത് ഇപ്പോൾ പാടങ്ങളും എല്ലാം വെറുതെ കാട് കയറി പുല്ല് കയറി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കും. ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കുകയാണെങ്കിൽ പിന്നീട് വരും കാലത്തേക്കാണെങ്കിലും കൃഷിയെ സംബന്ധിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു നല്ല അവബോധം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ നല്ല നെല്ല് ഉൽപ്പാദിപ്പിച്ച് അവരവർക്ക് സ്വന്തം കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാനും അത് ഭക്ഷണത്തിന് ഉപയോഗിക്കാനും അത് സഹായകരമാണ്. അങ്ങനെ വളരെയധികം പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വാളം ഗ്രാമപഞ്ചായത്ത്. ഇനിയും ധാരാളം പുരോഗതിക്കായി ഉള്ള അവസരങ്ങളുണ്ട്. മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നുവെങ്കിൽ അതിനോടനുബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല.
1: ഇനി നമുക്കൊരു നല്ല ഗാനം കേട്ടാലോ?

0: പ്രിയരെ പാട്ടിന്റെ നാട്ടുവഴിയിലേക്ക് തിരിച്ചെത്താം. നമുക്കിനി മറ്റൊരാളെ കൂടി പരിചയപ്പെടാം.
1: എൻ്റെ പേര് റെജി പോൾ എന്നാണ്. ഞാൻ വാളകം പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഗവൺമെൻറ് ITIയിൽ പ്രിൻസിപ്പാളായിട്ട് 16 വർഷത്തോളം ഇരുന്നു. അധ്യാപകനായിട്ടും ഏതാണ്ട് അത്രയും കാലം തന്നെ ഇരുന്നു. അതിനുശേഷം റിട്ടയർ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വാളകം പഞ്ചായത്തിൽ തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ MGM പോളിടെക്നിക്കിൽ ഇലക്ട്രിക്കലിൻ്റെ HOD ഇപ്പോൾ ജോലി ചെയ്യുകയും ചെയ്യുന്നു. എറണാകുളം ജില്ലയിലെ വളരെ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു പഞ്ചായത്താണ് വാളകം പഞ്ചായത്ത്. ഇവിടെ ധാരാളം സ്കൂളുകളുണ്ട്. ഗവൺമെൻറ് സ്കൂളുകൾ തന്നെ വളരെയധികം ഉണ്ട്. അതുകൂടാതെ ഹൈസ്കൂളും അടുത്ത സ്ഥലങ്ങളിൽ കോളേജുകളുമുണ്ട്. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ജനസമൂഹമാണ് ഈ വാളകം പഞ്ചായത്തിലുള്ളത്. അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുകയും സർക്കാർ ജോലികളിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകൾ. മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും വാളകം പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അതുകൂടാതെ സ്വകാര്യ മേഖലയിലും ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ലൊരു 10% ആളുകൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, വിദേശത്തെ പല രാജ്യങ്ങളിലായിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആളുകൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു പ്രയോജനം ഈ നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് UP സ്കൂള്, അത് 1904 പ്രവർത്തനം ആരംഭിച്ചതാണ്. ഏതാണ്ട് 125 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണത്. ഇപ്പോഴും UP സ്കൂളായിട്ട് തന്നെ അത് നിലനിൽക്കുന്നു, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ തലമുറകൾക്ക് മുമ്പ് തന്നെ, 100 വർഷത്തിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പഞ്ചായത്താണ് വാളകം പഞ്ചായത്ത്. അതുകൂടാതെ ഇവിടുത്തെ ജനങ്ങൾ റോഡ് നിർമ്മാണത്തിന് വേണ്ടി പലപ്പോഴും സ്ഥലം വിട്ടുകൊടുക്കുക, പൊതു കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. മാത്രമല്ല, മത സൗഹാർദ്ദം വളരെയധികം നിലനിർത്തിപ്പോരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ വാളകം പഞ്ചായത്ത്. മാത്രമല്ല, വെള്ളത്തിനുള്ള ലഭ്യത ഇവിടെ ധാരാളം ലഭ്യത ഉള്ള ഒരു സംഗതിയാണ് വെള്ളം. 3 ആറിൽ നിന്നും അതുപോലെ MVIP കനാലിൽ നിന്നും വെള്ളം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഹൈവേ, ആ ഹൈവേയോടുള്ള സാമീപ്യം നിമിത്തം, അതായത് പണ്ട് മധുര ഹൈവേ ആയിരുന്നു, ആ ഹൈവേയുടെ സാമീപ്യം നിമിത്തം വാഹന സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അതുകൂടാതെ കാക്കനാടേക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് പോകുന്ന വഴിയുമുണ്ട്. അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ 2 വശത്തൂടെയും വളരെ നല്ല വഴികളുണ്ട്. അതുകൂടാതെ ധാരാളം ഇട വഴികളുമുണ്ട്. അതുപോലെ ഈ പഞ്ചായത്തിനോട് വളരെ അടുത്താണ് വീട്ടൂർ വനം. ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്, അവിടെ തടിഡിപ്പമുണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ വാളകം പഞ്ചായത്ത് വരുന്നത്. അതുകൂടാതെ ഇവിടെ ഇൻഡസ്ട്രികൾ വളരെ അടുത്ത് ഉണ്ട്. നെല്ലാടെന്ന് പറയുന്നത് വാളകം പഞ്ചായത്തിൻ്റെ തൊട്ട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അവിടെ കിൻഫ്രയുടെ കീഴിലുള്ള ഇൻഡസ്ട്രികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും പഞ്ചായത്തും പഞ്ചായത്തിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രദേശമാണ് ഈ വാളകം പഞ്ചായത്ത്.
0: ഇനി നമുക്കൊരു നല്ല ഗാനം കേട്ടാലോ?

0: പ്രിയരെ, വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. നമ്മുടെ പാട്ടിൻ്റെ നാട്ടുവഴിയുടെ യാത്രയിൽ നമ്മൾ എറണാകുളം ജില്ലയുടെ ആ നഗരപ്രദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പിന്നെ കടന്നു പോകുന്നതെല്ലാം ഗ്രാമങ്ങളിലൂടെ തന്നെയാണ്. അവിടെ കൃഷിയായിരിക്കും പ്രധാനമായിട്ടുള്ളത്. പഴയകാല ഓർമ്മകളിലും അന്നത്തെ ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ ഓരോ പ്രദേശത്തെ ജനങ്ങളുടെയും ജീവിതത്തെ അടിസ്ഥാനപരമായി സഹായിച്ചിരുന്നത് കൃഷിയും അവിടെയുള്ള മറ്റ് കൈത്തൊഴിലുകളും നാട്ടിൻപുറങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളും ഒക്കെ തന്നെയായിരിക്കും. അതുപോലെയുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: എന്റെ പേര് ഫരിദാസ്. വാളകത്ത് വൈദ്യശാല വൈദ്യശാലപ്പടി, അവിടെയാണ് എന്റെ വീട്. എന്റെ അച്ഛന്റെ വീട്ട് കുളങ്ങരക്കുടി, അതായത് തറവാടാണ്. ഒത്തിരി പ്രശസ്തരായ വ്യക്തികൾ അവിടെ ഉണ്ട്. അച്ഛന്റെ സ്വന്തത്തിന്റെ ഒരാള് ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്നു. പിന്നെ ഒരാള് പഴയ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ ആളുടെ അരിയുള്ള ആള് പ്രവർത്തിയാർന്നാന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന വീടാണ് വാളകം. വാളകം ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറുമ്പോൾ ആണ് ഞങ്ങളുടെ തറവാട്. അവിടെ ആ ജംഗ്ഷൻ തന്നെ ഞങ്ങളുടെ വീടിന്റെ പേരുന്നത്. അവിടെയാണ് ആശുപത്രി ഇരിക്കുന്നത്. ഇവിടെ വിഷചികിത്സ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ വിഷചികിത്സ ആയിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് ഒത്തിരി ഈ ഇതിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ട് വന്ന ഒത്തിരി ആളുകൾ അവിടെ വന്ന് ചികിത്സിച്ച് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മാതിരിയുള്ള ആധുനിക ചികിത്സകൾ ഇല്ലായിരുന്ന കാലത്ത് അത് മാത്രമായിരുന്നു നാട്ടുകാർക്ക് ഒരു ആശ്രയം ഉണ്ടായിരുന്ന സ്ഥലം. അത് പാരമ്പര്യമായിട്ട് ചികിത്സിച്ചിരുന്ന ആ വൈദ്യര് വലിയ വൈദ്യര് ആദ്യം ചികിത്സ കഴിഞ്ഞിട്ട് അവന്റെ മകനും അവന്റെ ഭാര്യയും ചികിത്സിച്ച് അവരും അയാളും മകനും മരിച്ചു കഴിഞ്ഞിട്ട് മകന്റെ ഭാര്യയുണ്ട്. അവരുടെ മകന്റെ ഭാര്യ ഒരു ഡോക്ടർ, അവര് ബിബിഎസ് ആണ്. അവരത് വെച്ച് ചെയ്യുന്നുണ്ട്.

0: അങ്ങനെ ആയിട്ട് പോകുന്നു. പിന്നെ നാട് പൊതുവെ കൃഷി ആശ്രയിച്ച് ഒരു നാടാണ്. ഉമ്മയ്ക്കാല് എന്നൊരു കരയാണ് ഞങ്ങളുടെ. മഴക്കാലം ആയാൽ കുന്ന് പോയാലും കായല് പോലെ കെട്ടി നിൽക്കുന്ന ഒരു ജലാശയമൊക്കെ ഉണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കം കുറേയധികം ബാധിച്ച ഒരു പ്രദേശമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ലൈബ്രറിയിലെ കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കിയൊരു പ്രദേശമാണ്. ജനവാസങ്ങൾ പൊതുവെ അത്യാവശ്യം വിദ്യാഭ്യാസം എല്ലാം ഉള്ള ഇതാണ്. 5-8 എത്രോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് ഇതുണ്ട്.
1: നമ്മുടെ നാട്ടിലെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഈ കൃഷി? കൃഷിയോട് സംബന്ധമായിട്ട് വാണിഭ മേഖലയിൽ എങ്ങനെ, ചന്തകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു
0: വാളകത്ത്? അമ്പലംപടി എന്ന് പറയുന്ന കാലത്ത് ഒരു നല്ലൊരു ആഴ്ചയിൽ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു ചന്ത ഉണ്ടായിരുന്നു. അന്ന് നാട്ടിലുണ്ടാകുന്ന അത്യാവശ്യം കൃഷി സംബന്ധമായ ഉൽപ്പന്നങ്ങൾ, പപ്പം, പിന്നെ നാട്ടിൽ ഉൾക്കാഴ്ച കൊട്ട, കയറ്, പഴയ സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാൻ വരുമായിരുന്നു. പനമ്പ് എന്നുള്ള സാധനങ്ങൾ. പിന്നെ മേക്കടമ്പ് പഞ്ചായത്ത് ആഫീസിന്റെ അവിടെ ഒരു കാളവയൽ കുറെ കാലം നടത്തും. കാളവയലിൽ നിന്ന് കാള എന്തോന്ന് കാളച്ചന്ത എന്ന് പറയും, പക്ഷെ കാളവയലെന്നാ പറയുന്നത്. കൃഷിക്ക് ഒന്ന് കാള കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വിൽക്കാനുള്ളവർ കൊണ്ടുവരും, വാങ്ങിക്കാനുള്ളവർ അവിടെ നിന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർമ്മയിലുണ്ട്. അത് കുറെ കാലം നിന്ന്, അത് കഴിഞ്ഞാൽ ഇത് കാളകളുടെ ഉപയോഗം നിന്നോടുകൂടി അത് നിന്നുപോയി. ഒരു 4 കാളയൊക്കെ ഉണ്ട് എന്റെ ഓർമ്മയിൽ, എന്റെ വീട്ടില്. അപ്പൊ പിന്നെ അതൊക്കെ നിന്നുപോയിട്ട് അവസാനം 3 എണ്ണമായി, അത് നിന്നുപോയാണ്. ഇപ്പൊ കൃഷി എല്ലാം യന്ത്രവൽക്കൃതമായിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് മാറി. അങ്ങനെയാണ് റബ്ബർ വന്നതിന്റെ കടന്നു വരവോടുകൂടി മിക്കവാറും മലകളെല്ലാം റബ്ബറായി. പാടങ്ങളെല്ലാം കുറെയൊക്കെ കൃഷി, നെൽകൃഷി നഷ്ട ലാഭകരമല്ല എന്നതിൽ തരിച്ചു തരുന്നു. ഇപ്പൊ ഒരു പുനരുജ്ജീവനം വന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ജനങ്ങളുടെയൊക്കെ ഒരു ഭാഗത്തുനിന്നുള്ള ഒരു സഹകരണത്തോടുകൂടി അത് പുനരുജ്ജീവനം വന്ന് നെൽകൃഷി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കുറെ ഭാഗങ്ങളിലൊക്കെ. അതാണ് ഒരു വിവരം. പിന്നെ എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെ. എന്ത് കൃഷി വന്നാലും, ഏതെങ്കിലും പുതിയൊരു കൃഷി വരുന്നത്, പുതിയൊരു സദ്യ എന്ത് വന്നാലും, വാനില വന്നു, അത് വളരെ വിജയകരമായിട്ട് ഇവിടെ കൃഷി ചെയ്ത് ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ റംബൂട്ടാൻ ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും. അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ.
1: അവിടെ അപ്പോ എങ്ങനെയാ ജലസേചന സൗകര്യങ്ങൾ? കൃഷിയാവുമ്പോ
0: ജലസേചനം ഒരു കളം പഞ്ചായത്തിൽ 3 ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട്. പിന്നെ പെരിയാർ വാലി കനാലിൽ നിന്ന് വർഷത്തില് വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം പല സ്ഥലങ്ങളിലും കുടിവെള്ള സ്ഥാനം പരിഹരിക്കാൻ ഒരു പരിധി വരെ ആ പെരിയാർ വാലി കനാലിന്റെ ഇത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികം മിക്കവാറും ഈ വെള്ളം പാടത്തോടനുബന്ധിച്ച് കുളങ്ങളിൽ സ്വയം മോട്ടർ വെച്ച്, പിന്നെ പുഴയിൽ നിന്ന് മോട്ടർ വെച്ച് കൃഷിയിൽ ഉപയോഗിക്കാൻ ധാരാളം പമ്പ് സെറ്റുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ജലസേചനത്തിന് വലിയ പ്രശ്നമില്ല. കുടിവെള്ള ചില ഉയർന്ന പ്രദേശങ്ങളിൽ ചില കുടിവെള്ളക്ഷാമം വന്നാൽ പോലും പൊതുവെ ജലക്ഷാമം അധികം ഇല്ലാത്ത ഒരു പഞ്ചായത്താണ്.
1: സാറേ, നമ്മള് നാടിനെ കുറിച്ചുള്ള കുറച്ച് എങ്ങനെയായിരുന്നു സാറേ ചെറുപ്പകാലത്തെ ഓർമ്മകൾ? എന്ത് സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെയുള്ള ആ നാടിനെ കുറിച്ച് ഒരു രണ്ടു വാക്കും കൂടി പറയാമോ?
0: ചെറുപ്പകാല ഓർമ്മ വയ്ക്കുമ്പോ അമ്മ വീട്ടിലായിരുന്നു കുറെ കാലത്ത് പ്രൈമറി വിദ്യാഭ്യാസം. അത് അമ്മയുടെ വാക്കാട് എന്ന് പറയും, ഞങ്ങളുടെ അതിർത്തി പുഴയാ. അപ്പൊ അവിടെ 1 കിലോമീറ്റർ അടുത്ത് അകലെ ആയിരുന്നു ഞങ്ങളുടെ എൽ പി സ്കൂള്. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു വീണ്ടും ഒരു 1.5 കിലോമീറ്റർ അപ്പുറം മാറി യു പി സ്കൂൾ, കടാതി കാക്കാട് എൽ പി, കടാതി യു പി സ്കൂൾ. അത് കഴിഞ്ഞിട്ട് വാളകത്ത് മാർഷീസനിലാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അത് അന്നൊക്കെ നടന്ന വന്ന ഞാൻ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് വണ്ടി വന്നൊക്കെ അതിനകത്ത് 10 വയസ്സ് എസ് ടി എടുത്ത് കയറി ഞങ്ങൾ പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വളർത്ത് വന്നിട്ടാണെങ്കിലും 1 കിലോമീറ്റർ ഉള്ളിലാണ് സ്കൂള്. നടന്നു തന്നെ പോണേ. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഉള്ള റോഡ് തന്നെ ആവില്ല പോകുന്നത്. നമ്മൾ അടുത്ത പറമ്പുകളിൽ കൂടി മുറ്റത്ത് കൂടി കയറി സ്കൂളിലേക്കുള്ള ഷോർട്ട് കട്ടുകൾ മുഴുവൻ ഉപയോഗിക്കും. അങ്ങനെയായിരുന്നു അന്നൊക്കെ പോയിരുന്നത്. അപ്പൊ ഒത്തിരി കൂട്ടുകാരുണ്ട് നാട്ടിലുള്ള പിള്ളേര്. അന്നത്തെ കുട്ടികൾ തമ്മിൽ എല്ലാവരും തമ്മിൽ വീട് അറിയാം, വീട്ടുകാരെ അറിയാം, വീട്ടുകാർക്ക് പിള്ളേരെ അറിയാം. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് അങ്ങനെ അറിയില്ല.
1: ഇതൊക്കെയാണ് ഓർമ്മകൾ. അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ സാർക്ക് ഇതിന്റെ കൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി എന്താ പറയാൻ?
0: പാട്ടുകള് പെട്ടെന്ന് ചോദിക്കുമ്പോ നാടൻ പാട്ടിന്റെ പഠിച്ചില്ല കിടക്കുന്ന ഭാഗവണ്ടി ഒരു പാട്ടുണ്ട്, അത് വെച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. നമ്മൾ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ പ്രദേശത്തുമുള്ള കലാകാരന്മാരെ പരിചയപ്പെട്ടു പോകുന്നത് സാധാരണമാണ്. ഇന്ന് നമ്മുടെ കൂടെ രണ്ട് കലാകാരന്മാരാണ് എത്തിയിട്ടുള്ളത്. അവരുടെ വിശേഷങ്ങളിലൂടെ നമുക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയുടെ യാത്ര തുടരാം. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. നട അടച്ചു തുറക്കലിനാണ് സാധാരണയായി ഈ സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത്. ഇടയ്ക്കെയാണ് സോപാന സംഗീതത്തിൽ സാധാരണ വാദ്യമായി ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് സോപാന സംഗീത കലാകാരനെയാണ്.
1: ഞാൻ ദിലീപ് കലാലയം. ഞാൻ എറണാകുളം ജില്ലയിൽ വാളകം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. രാമോങ്കല ഷട്കാല ഗോവിന്ദമാര സ്മാരക കലാമന്ദിരത്തിൽ ശ്രീ പൂരമന രാജേന്ദ്രമാരാരുടെ ശിക്ഷണത്തിൽ സോപാന സംഗീതം എന്ന ക്ഷേത്രാനുഷ്ഠാന കല പഠിക്കുകയും കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം സ്റ്റേജുകളിൽ സോപാന സംഗീതം എന്റെ സഹോദരനായ യൂണിയൻ ബാങ്കിൽ നിന്നും സീനിയർ മാനേജരായി റിട്ടയർഡായ ശ്രീ ശശി കലാലയവുമായി പ്രോഗ്രാമുകൾ നടത്തി വരുന്നു. കൊച്ചി FM-ലും ഞങ്ങൾ സോപാന സംഗീതം അവതരിപ്പിക്കുകയുണ്ടായി. കൂടാതെ പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ നെച്ചൂർ R. രതീശമാഷിന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതവും പഠിക്കുകയുണ്ടായി.

0: ഇനി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഒരു ചിത്രകാരനും പുല്ലാങ്കുഴൽ വാദകനും ഒക്കെയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് ശശിധരൻ എം കെ. ഞാൻ വാളാത്താണ് താമസിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ പുല്ലാങ്കുഴൽ ആയിരുന്നല്ലോ പറയേണ്ട വിഷയം. അപ്പോ പുല്ലാങ്കുഴൽ ഞാൻ ഒരു ശരിക്കും ഒരു ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ആ പാട്ടിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഫ്ലൂട്ടിലേക്ക് ഇങ്ങനെ തിരിഞ്ഞത്. അത് ശരിക്കും ആദ്യം ഒരു കർണാട്ടിക് ഫ്ലൂട്ടിന്റെ രീതിയിലല്ലായിരുന്നു ആദ്യം പോയത്. ആദ്യം ഞാനൊരു വെസ്റ്റേൺ ഫ്ലൂട്ട് ആണ് ആദ്യം ഒന്ന് വായിച്ചു നോക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് അതിനോടത്ര താല്പര്യം തോന്നാത്തതുകൊണ്ട് ഞാൻ കർണാട്ടിക്കിലേക്ക് തിരിഞ്ഞു. കാരണം എന്റെ പഠനകാലത്ത് ഞാനൊരു 9-10 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഞാൻ അവിടെ അടുത്തൊരു പാട്ട് പഠിപ്പിക്കുന്ന ഒരു മാഷ്, സംഗീതം പഠിപ്പിക്കുന്ന ഒരു മാഷ് വന്ന് കർണാട്ടിക് സംഗീതം കുറച്ച് പഠിപ്പിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനോടാണ് കൂടുതൽ താല്പര്യം വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സംഗീതം കുറച്ച് പഠിച്ച ആ ഒരു ഇത് കയ്യിലുണ്ടായിരുന്നു കൊണ്ട് എനിക്ക് ഇൻസ്ട്രുമെന്റ്സിൽ ആ നമ്മൾ പാടുന്ന ആ സംഗീതം തന്നെ ഇൻസ്ട്രുമെന്റ്സിൽ ഇങ്ങനെ വായിച്ചു നോക്കാം എന്നുള്ള താല്പര്യം തോന്നിയിട്ട് ഞാൻ തെരഞ്ഞെടുത്ത ഒരു സബ്ജക്ട് ഇങ്ങനെ പുല്ലാങ്കുഴലാണ്.

തൊട്ട് എന്ന് ഇംഗ്ലീഷുകാർ വരും പറയുമെങ്കിലും നമ്മൾ പുല്ലാങ്കുഴലെന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. കർണാട്ടിക് റൂട്ട്, അതായത് 9 സുഷിരങ്ങൾ ഉള്ളതാണ് ശരിക്കും കർണാട്ടിക് റൂട്ട്. മറ്റതിന് 6-7 ഉള്ളു. ഊതുന്നത് ഉൾപ്പെടെ 9 ദ്വാരങ്ങളുണ്ട് കർണാട്ടിക് ഫ്ലൂട്ടിന്. അതായത് മുഖരന്ധ്രം എന്നുള്ളതാണ് മെയിൻ, നമ്മൾ ആ ലിപ്സ് വെച്ച് വായിക്കുന്ന ഭാഗം. മറ്റത് അങ്കുലിരന്ധ്രം, വിരലുകൾ വെച്ച് നമ്മുടെ പാട്ടും സ്വരങ്ങളും തിരിച്ചു വിടുന്നത്. അങ്ങനെ 9 ദ്വാരങ്ങൾ വേണം. സത്യത്തിൽ നമുക്ക് 3-6 വിരലിന്റെ, 2 കൈയിന്റെ വിരലിന്റെ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യത്തുള്ളെങ്കിലും ഒരു ഹോള് നമ്മൾ സാധാരണഗതിയിൽ അടച്ചു പിടിക്കും, ഒരു ഹോള് തുറന്നു കിടക്കും. അത് ശരിക്കും പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ ഒരു കടാക്ഷം, ശ്വാസോച്ഛാസം ചെയ്യാനായിട്ട് ദേവിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഉപകരണമാണ് ഇതിനകത്ത് സങ്കല്പം. അപ്പൊ എല്ലാം അടച്ചു പോയി കഴിഞ്ഞാൽ അതിനൊരു ഒരു മൃതവാസ് വരും. അപ്പൊ അത് കാരണം നമ്മളെല്ലാം ഒരു സുഷിരം തുറന്നിട്ട് അതിനെ ശ്വസിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കഴിയുമ്പോൾ അതിന് ജീവൻ വരും. അപ്പൊ നമ്മൾ കർണാട്ടിക്കായിട്ട് അതിനകത്ത് സ്വരങ്ങൾ, സ്വരസ്ഥാനമാണ് ആദ്യം വായിക്കുന്നത് കർണാടക സംഗീതത്തില്. ആരോഹണ അവരോഹണം ഏറ്റവും ആദ്യം, മായമാള വർദ്ധവിള. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംഗീത സമ്പ്രദായം നമ്മുടെ ഈ ഇവിടെയൊക്കെ നിലനിന്നു പോകുന്നത് മായാമാളവത്തിലാണ് ആദ്യം ആരംഭിക്കുന്നത് സ്വരങ്ങളും. അത് ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് ആണ് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ. അപ്പൊ ആരോഹണ അവരോഹണം വായിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ സരളി വരിശകൾ വായിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് പല്ലവി വരിശകൾ, മെൽസായി വരിശകൾ, ജണ്ട വരിശകൾ, വക്രദണ്ഡ വരിശകൾ, ഗീതം, വർണ്ണം, കീർത്തനം, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു ഓർഡർ. അപ്പൊ അങ്ങനെ അത്യാവശ്യം കുറച്ച് നാള് നന്നായിട്ട് അങ്ങനെ പഠിച്ചു. പക്ഷെ അതിക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ ആർട്ടിനകത്ത് SSC കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആർട്ടില് പോയി ചേരുകയും അതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് പാസ്സാവുകയും ചെയ്തായിരുന്നു. അതും ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ചിത്രകല. ചിത്രകല അന്നേരം കൂടെ ഉണ്ട്. 86 ഡ്രോയിങ് ആൻഡ് പെയിന്റിങ്ങിന്റെ ഒരു ഡിപ്ലോമ കരസ്ഥമാക്കി. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ വെറുതെ വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു നേരം പോക്കിന് നടന്നപ്പോഴാണ് ഇങ്ങനെ ചില കലാകാരന്മാരെ കാണുകയും അത് പഠിക്കാനൊരു പ്രചോദനം കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോഴും വര പൂർവാധികം ഭംഗിയായിട്ട് തന്നെ നടന്നായിരുന്നു അന്ന് പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പിന്നെ ഈ മീഡിയകളിൽ വരുന്ന ചില ഫ്ലക്സും അതുപോലെ സംഭവങ്ങളെല്ലാം പ്രിന്റിങ്ങും ഒക്കെ വന്നതോടുകൂടി കുറച്ച് ഈ പരമ്പരാഗതമായിട്ടുള്ള കലാകാരന്മാർക്കൊക്കെ കുറച്ച് ഇതുപോലുള്ള അവരുടെ ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനൊക്കെ കുറച്ച് കുറവ് നേരിട്ടിട്ടുണ്ട്. മിക്കവാറും ഞാൻ കൈകാര്യം ചെയ്തിട്ടിരുന്നത് മരിച്ചുപോയവരുടെ വലിയ ഛായാചിത്രങ്ങൾ എന്ന ചായത്തിലും അക്രിലിക്കിലും പെൻസിൽ ഡ്രോയിങ്ങിലും ഒക്കെ അങ്ങനെ ചെയ്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ ചിത്രം വരെ പഠിച്ചത് ഞാൻ മൂവാറ്റുപുഴ ഒരു പഴയ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അജന്ത സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എം ഒ ജോസഫ് എന്ന് പറഞ്ഞൊരു സാറാണ് എന്റെ ആദ്യ ഗുരുനാഥൻ. അപ്പൊ അന്ന് കുറെ കുട്ടികളുണ്ട്, 10-60 കുട്ടികളൊക്കെ ഉണ്ട് അന്ന് ഒറ്റ ബാച്ചില്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം. ഇപ്പൊ ആ സ്ഥാപനം ഇല്ല, സാറ് മരിച്ചുപോയി. പക്ഷേ സാറിന്റെ അടുത്ത് പഠിച്ചതുകൊണ്ട് എനിക്കൊരു വലിയ പ്രയോജനം കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലുപരിയായിട്ട് നമുക്ക് സങ്കല്പത്തിൽ കൂടി ഒരു പടവും കാണാണ്ട് നമുക്ക് ഡിസൈൻ ചിത്രീകരിക്കാൻ പറ്റും. ഒരു പേപ്പറും പെൻസിലും മാത്രം മതി, നമ്മുടെ ഭാവനയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എത്ര പേപ്പർ തന്നാലും അതിനകത്തൊക്കെ നമുക്ക് ഉചിതമായിട്ടുള്ള ഡിസൈൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നോണ്ടിരിക്കും. ഇത് പഠിക്കുന്നത് ഏറ്റവും ആദ്യം പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ് അതായത് ഫ്രീഹാൻഡ് ഡിസൈൻ എന്ന് പറയും. ഫ്രീഹാൻഡ് ഡിസൈൻ അത് നമ്മൾ ഫ്രീഹാൻഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരച്ച് പഠിക്കുക എന്നുള്ളതാണ്. അത് മറ്റേ മനുഷ്യരെ വരയ്ക്കുന്നതുണ്ട്, ഈ നമ്മുടെ പ്രകൃതി കാണുന്ന സസ്യ ലതാ സർവചരാചാരങ്ങൾ അതിനൊക്കെ ഉൾക്കൊണ്ട് വരയ്ക്കുന്ന അതിന്റെ ഒരു ഫ്രീ ഹാൻഡ് ഡിസൈൻ എന്നാണ് അതിന് പറയണം. അത് ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ മോഡൽ ഡ്രോയിങ്, ഒരാളെ മുമ്പിൽ മോഡൽ എടുത്തിട്ട് അയാളെ നമ്മൾ വരച്ച് ഭംഗിയായിട്ട് കൊടുക്കുന്നു. അത് ഞങ്ങൾക്ക് ഒരു പേപ്പറാണ്, ഒരു എക്സാം പേപ്പറാണത്. അപ്പൊ ആരെങ്കിലും ഒരാളെ എക്സാം സെന്ററില് ഈ സാറുമാര് തന്നെ മിക്കവാറും ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട സാറുമാരാണ് ഇത് ഒക്കെ ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ അവരെ ഏതെങ്കിലും ഒരു മോഡലിന് ഇപ്പൊ അടുത്തുള്ള ഒരു ചുമടെടുക്കുന്ന ഒരു തൊഴിലാളിയോ അങ്ങനെ എന്തെങ്കിലും ഒരാളെ ഒരു കസേരയിൽ ഇങ്ങനെ ഒരു കുറച്ച് ഇതായിട്ടൊരു ഒരു മുണ്ട് മാത്രം എടുത്തുണ്ടോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ ഇരുത്തും. അത് ഞങ്ങൾ വരച്ച് പെയിന്റ് ചെയ്ത് തുടങ്ങും. ആളുടെ മുഖച്ഛായ എക്സാമിനേഷന് ഇരിക്കുമ്പോ കിട്ടണം എന്ന് നിർബന്ധമില്ല. കാരണം അത് എങ്ങനെയാന്നുള്ളത് ഈ പേപ്പർ നോക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല അവിടെ ഇരുന്ന മോഡൽ ആരാന്നുള്ളത്. പക്ഷെ അയാളുടെ ശരീരപ്രകൃതി പറഞ്ഞിട്ടുണ്ടാവും, പ്രായം അല്ലെങ്കിൽ

0: ഇന്ന രീതിയിലായിരുന്നു അയാള് എന്ന് പറയുന്നു. അത് ഒത്തുവല്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ പെയിന്റിങ്സിലേക്ക് വരുമ്പോ ഈ നമ്മുടെ ഈ കമാനങ്ങളൊക്കെ ഇല്ലേ, വലിയ വലിയ കമാനങ്ങളൊക്കെ, കമാനങ്ങളെല്ലാം നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന പെയിന്റിങ്സ് ആണ്. ഇന്ന് നമുക്ക് ഫ്ലെക്സിനകത്ത് അടിച്ച് കമാനം വെക്കുകയാണ് ചെയ്യുന്നത്. അന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ വിളക്ക് പിടിച്ചോണ്ടിരിക്കുന്ന രണ്ട് സ്ഥലത്തും സ്വാഗതം ചെയ്തോണ്ടിരിക്കുന്ന സ്ത്രീകള്, പിന്നെ അവരുടെ മുകളിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉള്ള കമാനങ്ങൾ, അത് അങ്ങനെയുള്ള ഇത്, അത് അത് പെയിന്റിങ്സിനകത്ത് വരുന്നതാണ്.
1: അപ്പൊ ഇനി ഈ ഒരു ഇതിന്റെ കൂടെ ഈ ഒരു വിഷയങ്ങളുടെ കൂടെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി, ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി പറയാവോ?
0: ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റേജ് പ്രോഗ്രാമർ കൂടി അങ്ങനെയാണ് ഗാനമേളക്കൊക്കെ പോകുന്നത്.
1: ആണല്ലേ?
0: അപ്പൊ അതെ, മിക്കവാറും പാട്ട് അങ്ങനെയുള്ളതൊക്കെ. ഇപ്പൊ പിന്നെ കരോക്കെ ആയിട്ട് പാടാനുള്ള സൗകര്യം ഉണ്ട്. ഈ ഓണാഘോഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, രണ്ടു മൂന്ന് വേദികളിലൊക്കെ പാടി കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഈ പഴയ കാലങ്ങളിൽ ഒരു ഗാനം ഞാൻ ഇഷ്ടപ്പെടുന്നു, ചിത്രശില പാളികൾ കൊണ്ടൊരു സ്ത്രീകോവിലകം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ചിത്രം ബ്രഹ്മചാരിയാണെന്ന് എനിക്ക് തോന്നുന്നു.

0: പ്രിയരെ, വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. നമുക്കിനി മറ്റൊരാളെ കൂടി പരിചയപ്പെടാം.
1: എന്റെ പേര് സജി സി കർത്ത. ഞാനിവിടെ വാളകത്തെ 10-50 വർഷം പഴക്കമുള്ള ലൈബ്രറി സെക്രട്ടറിയാണ്. വീട് ഇതിനോട് തൊട്ടടുത്ത് ചേർന്നാണ്, വാളകം ജംഗ്ഷനിൽ തന്നെയാണ് വീട്. വാളകം പഞ്ചായത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരു 14-ാം വാർഡാണ് ഈ താമസിക്കുന്ന ഉൾപ്പെടുന്ന ഗ്രാമത്തിലെ വാർഡാണ് വാളകം പഞ്ചായത്തിലെ. പിന്നെ എന്റെ ഓർമ്മയിൽ എന്റെ വീടും കുറച്ച് കടകളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ വീട് രണ്ട് വീടും കടകളും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൽ പി സ്കൂളും ചുറ്റും എന്റെ ഫ്രണ്ടിലൊക്കെ മാരിക്കണ്ടങ്ങളും സൈഡില് അമ്പലത്തിന്റെ അടുത്ത് പാടങ്ങളും ജംഗ്ഷനിൽ തന്നെ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി ഒരു വെള്ളത്തിന്റെ പൊക്കത്തിന്റെ ഒക്കെ അളവറിയാനോ അല്ലെങ്കിൽ വെള്ളം പൊങ്ങിയത് എത്ര ഉണ്ടെന്ന് അറിയാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ എല്ലാ പാടങ്ങളും കരഭൂമിയായി, വീടുകൾ വെച്ചും മറ്റും മാറിക്കഴിഞ്ഞു. പ്രകൃതി തന്നെ മാറി. ഇവിടെ തന്നെ ജംഗ്ഷനിൽ തന്നെ നെല്ലാടുന്ന പോകുന്ന വഴിക്ക് ജംഗ്ഷനിൽ നിന്ന്

0: 100 മീറ്റർ മാറി അർപ്പംകുളം എന്ന് പറഞ്ഞിട്ടൊരു വളരെ പുരാതനമായൊരു കുളം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ആളുകൾ ആ എൻക്രോച്ചിങ്ങും വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞും തൊട്ടപ്പുറത്തൊരു നീർച്ചാലിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒട്ടോളമലയിൽ നിന്ന് വരുന്നതായിരുന്നു. അതെല്ലാം നിന്ന് അർത്ഥങ്ങളും നാശമായിട്ട് കിടക്കുകയാണ്. വേസ്റ്റ് ഇടാനും പായലും പിടിച്ച് ചെറിയ കുളമായി തീർന്നു. അത് ഫേമസ് ആയ വളരെ പ്രശസ്തമായിരുന്നു അർത്ഥംകുളം എന്ന് പറഞ്ഞാൽ. അമ്പലം ഇതിനോട് ചുറ്റ ജംഗ്ഷനോട് അടുത്ത് തന്നെയാണ് വെട്ടിക്കാവ് ക്ഷേത്രം എന്ന് പറയും. ശിവന്റെ ശിവൻ കുടുംബമായിട്ട് ഇരിക്കുന്ന ഒരു അമ്പലമാണ്. നല്ല ഗംഭീരമായ മതിൽക്കെട്ടും താഴ്ന്ന നിലയിലുള്ള പീഠങ്ങളിലിരിക്കുന്ന കുടുംബവുമാണ് അവിടെ, ശിവനും കുടുംബവുമാണ് അവിടുത്തെ ആരാധനാ മൂർത്തികൾ. അതിന്റെ പുറകിൽ പടിഞ്ഞാറ് സൈഡിലായിട്ട് വളരെ മനോഹരമായ പാടങ്ങളും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ എല്ലാം കരഭൂമി വന്ന് മൂടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കുറെ അധികം ദൂരം പോയതാണ് പാടത്തിന്റെ ഒരു അംശം അവിടെ കാണാൻ പറ്റുള്ളൂ. ജംഗ്ഷനിലാണെങ്കിൽ വളരെ ഈ വണ്ണമുള്ള 1, 2, 3, 4 മരങ്ങളും വളഞ്ഞു പോകുന്ന ഒരിതും എറണാകുളം മൂവാറ്റുപുഴ റോഡും ഹൈറേഞ്ചിന്റെ വാതായനമായ മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങനെ ഈ വഴിക്കാണ് കൊച്ചിയിലേക്ക് കൂടുതലും ചരക്കുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. അത് പാടങ്ങളായിരുന്നു, പാടത്തില് ഈ ഏറുമാടം മാതിരി കെട്ടിയിട്ടായിരുന്നു, കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി പോയി മരങ്ങളും പോയി. ഇപ്പൊ ഹൈവേ വന്ന് ഹൈവേയുടെ വീതി കൂടിയ റോഡുകൾ വന്നപ്പോ അതെല്ലാം പോയി പോയി മറഞ്ഞു. ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത് ഒരു ചാലുണ്ടായിരുന്നു, പുഴയിൽ നിന്ന് ഡയറക്റ്റ് പുഴയിൽ നിന്ന് നേരിട്ട് തോട് വഴി വെള്ളം എത്തുന്ന ഒരു ചാലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമയങ്ങളിൽ കെട്ടുകയും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തിട്ട് അത് വെറുതെ കൽക്കെട്ടാക്കി അതിലേക്ക് ഇറങ്ങാൻ പോലും ആകില്ലാത്ത രീതിയിൽ. നമ്മളിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളൂ. പിന്നെ പൊട്ടോളംമല എന്ന് പറഞ്ഞിട്ട് ഈ വാളകൻ ജംഗ്ഷന്റെ കിഴക്കേ സൈഡിലായിട്ടൊരു മലയുണ്ട്. മലയിലാണ് വാട്ടർ ടാങ്ക് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നത്. വാട്ടർ ടാങ്ക് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു ഒരുപാട് കഥകളും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉറങ്ങുന്ന ചെറിയ ഒരു അമ്പലങ്ങളും കൂടിയുള്ള ഒരു മലയാണ്. ഞങ്ങളൊക്കെ പണ്ട് പൂ പറിക്കാനൊക്കെ ആ വഴിക്ക് പോയിട്ടാണ് ഓണത്തിന് പൂവൊക്കെ പറിച്ചുകൊണ്ടിരുന്നത്. അത്ര മനോഹരമായിട്ട് മുകളിൽ ചെന്നാൽ വളരെ മനോഹരമായിട്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ കാണാവുന്ന അവസ്ഥയായിരുന്നു. ഇപ്പൊ റബ്ബറുകളും പ്രൈവറ്റ് പ്രോപ്പർട്ടികളൊക്കെ വന്ന് ആയി അവിടെ കാണത്തക്ക രീതിയിലുള്ള ഒന്നും ഇല്ല. പിന്നെ വാളകത്തുനിന്ന് നെല്ലാട് റൂട്ടിൽ പോയ ഒരു പ്രശസ്തമായ അമ്പലമുണ്ട്, നെടുങ്ങാൽ ക്ഷേത്രം എന്ന് പറയും. നെടുങ്ങാൽ ക്ഷേത്രം വളരെ പുരാതനവും 8 ദിവസം ഉത്സവങ്ങളൊക്കെ ഉള്ളതാണ്. അതിന്റെ വടക്കേ സൈഡിലായിട്ട് ഒരു പ്രശസ്തമായ ഒരു മനയുണ്ട്, വ്ളോഗുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മനയാണ്, മേടങ്ങാൽ മന എന്ന് പറയും. അതും ഗംഭീരമായ മതിൽക്കെട്ടും കുളവും പാടത്തിനോടടുത്തും ഒക്കെയാണ്. ആളുകൾ വന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ അതിന്റെ കാരണവര് SNDP ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ആയ ത്രിവിധ നമ്പൂതിരി സാറാണ്. അവിടെ ഈ ഇതിനോട് ചേർന്ന് പടിഞ്ഞാറ് ഒരു പാടശേഖരം ഉണ്ട്, അതിലെയാണ് ഈ നെല്ലാട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്, ചേലപ്പാടം എന്ന് പറയും. അതും വളരെ മനോഹരമായിരുന്നു. ഇപ്പൊ കൃഷിയൊക്കെ വളരെ നാമമാത്രമായി. അപ്പൊ അങ്ങനെ സാധ്യതകൾ ടൂറിസത്തിനുള്ള ഇതായിരുന്നു. പ്രത്യേകിച്ച് പള്ളി എന്ന് പറയാൻ കടമറ്റംപള്ളിയാണ് ഇവിടുത്തെ എല്ലാ ഇടവക പള്ളികൾ. ഏറ്റവും പുരാതന പ്രശസ്തമായ ഒരു പള്ളിയാണ് കടമറ്റംപള്ളി. അത് വാളകത്തെ ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ അവിടെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചൊക്കെ മാറി പല സഭകളൊക്കെ വന്നിട്ടുണ്ട്.
1: ഇടവേളയിൽ നമുക്കിനി ഒരു നല്ല ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. നമ്മൾ പാട്ടിന്റെ നാട്ടുവഴിയിൽ യാത്ര ചെയ്യുന്ന ഓരോ പ്രദേശത്തും അടിസ്ഥാനപരമായ സൗകര്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന ഒരിടമാണ് വായനശാല എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തെയും വിശേഷങ്ങൾ പങ്കുവെക്കുന്നവരുടെ കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഒരാൾ പോലും മാറ്റിവെക്കാതെ പറയുന്ന ഒരു കാര്യമാണ് അവരുടെ നാട്ടിലെ വായനശാലയെക്കുറിച്ച്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വാളകം എന്ന പ്രദേശത്തെ വായനശാലയെക്കുറിച്ചാണ്. നമുക്ക് കേൾക്കാം.
1: എന്റെ പേര് കെ കെ മാത്തുക്കുട്ടി. വാളകം പബ്ലിക് ലൈബ്രറിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്നത് 1949 അതൊരു വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് സ്വന്തമായി കെട്ടിടം പണിയുന്നത് 1958 ആണ് അത് പ്രവർത്തനം ആരംഭിക്കുക ചെയ്തത്. അത് ഒരു ലൈബ്രറിയോട് തൊട്ടു പിന്നിലുള്ള സ്ഥലം, ഒരു കരോട്ടുമടത്തിൽ മാധവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ദാനമായി ലൈബ്രറിക്ക് നൽകിയ സ്ഥലത്താണ് ഇപ്പോ ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നത്. അക്കാലത്ത് 1958 ഈ കെട്ടിടം പണിക്ക് നേതൃത്വം കൊടുത്തവരിൽ മാമുട്ടത്തിൽ ഔസേപ്പ്, പടിഞ്ഞാറേക്കുടി കേശവൻ ചേട്ടൻ, പിന്നെ പുത്തമ്പരക്കൽ തോമസ് ആറ്, പടിഞ്ഞാക്കര മത്തായി ചേട്ടൻ, ഇവരൊക്കെയാണ് അതിന് മുൻകൈ എടുത്തത്. അന്ന് പറയുകയാണെങ്കിൽ നാടാകെ വലിയ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒക്കെ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഈ നാട്ടുകാരെയൊക്കെ കൂട്ടി അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി അടുത്തുള്ള പറമ്പുകളിൽ നിന്ന് ഈ കെട്ടിടം പണിക്ക് ആവശ്യമായ കല്ല് വെട്ടുകയും അതേപോലെ തന്നെ മരമൊക്കെ വിലയൊന്നും കൊടുക്കാതെ ഓരോരുത്തർ ദാനമായി നൽകിയ മരമൊക്കെ ആ മുറിച്ച് ആ പറമ്പിലിട്ട്

തന്നെ കീറി എടുത്ത് നമ്മളുടെ ആശാരിമാരെ കണ്ടൊക്കെ പണിയിപ്പിച്ച് അതിനൊന്നും കാര്യമായ കൂലി ഒന്നും കൊടുക്കാതെ ഇവരുടെയൊക്കെ കൂട്ടായ സഹകരണം കൊണ്ടാണ് അന്ന് ഈ സ്ഥാപനം ഉയർന്നു വന്നത്. അന്ന് അധികവും കണ്ട വൈക്കോപ്പുരകളും ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരുടെ വീടുകളിൽ നിന്ന് വരുന്നവർക്ക് മനോഹരമായൊരു ഒരു കെട്ടിടം, ഒരു എൽ ഷേപ്പില് അന്ന് ഓടൊക്കെ വെച്ച് കുമ്മായം കണ്ട് തേച്ച് ഉയർത്തിയെടുക്കാനായതൊരു വലിയ ഒരു കാര്യമായിരുന്നു. മാത്രവുമല്ല, പത്രങ്ങളോ മറ്റോ പ്രസിദ്ധീകരണങ്ങളോ ഒന്നും വീടുകളിലൊന്നും വാങ്ങി കൊണ്ടുവന്ന് വായിക്കാൻ പറ്റുന്ന ആളുകളൊന്നും സാധാരണക്കാരുടെ അല്ലെ അവരുടെ വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ലാത്ത കാലത്ത് ഈ ലൈബ്രറിയിൽ അതെല്ലാം വരുത്തിയിരുന്നു. അതേപോലെ തന്നെ അവിടെ സ്വന്തമായൊരു മൈക്ക്, അത് വലിയ കോളാമ്പി മൈക്കിലൂടെ റേഡിയോ ഗാനങ്ങളും വയലും വീടും പരിപാടികളും വാർത്തകളും വലിയ ശബ്ദത്തിലാണ് വെക്കുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടി നാട്ടുകാർ ഒന്നടങ്കും കൂടുമായിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ലൈബ്രറിയുടെ പരിസരത്തൊക്കെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുസ്തക വായനയ്ക്കൊക്കെ ആയിട്ട് ആളുകളൊക്കെ എത്തിച്ചേരുകയും ആളുകളുടെ ഒരു വല്ലാത്ത ഒരു സാംസ്കാരിക വേദി തന്നെയായിരുന്നു അന്ന് അക്കാലത്തെ ലൈബ്രറി. അന്ന് വളരെ പ്രശസ്തമായ YMA എന്ന പേരിലൊരു യുവജന വേദി ഉണ്ടായിരുന്നു. അവര് വോളിബോളിന് ഒരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ നാടൻ പന്ത് കളി, പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല നിലയിൽ ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാലം കൊണ്ട് നല്ല നിലയിൽ ഇത് തുടർന്നു പോയെങ്കിലും ഒരു 1995 കാലത്തിനൊക്കെ ശേഷം ഒരു വായനയിൽ നിന്നൊക്കെ മൊത്തത്തില് ആളുകള് ചെറുപ്പക്കാരൊന്നും കൂടുതൽ ആകർഷിക്കാതെ അങ്ങനെ താഴോട്ട് പോവുകയും വായനാശീലം മറ്റ് തലങ്ങളിലേക്ക് ഈ സെൽഫോണൊക്കെ വന്നതോടുകൂടി ആളുകളുടെ ഈ നേരിട്ടുള്ള വായന, പുസ്തക വായന കുറയുകയും ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റുള്ള വാർത്തകളിലൂടെ ഒക്കെ ആളുകൾ ആകർഷിക്കുകയൊക്കെ ചെയ്തോടുകൂടി ലൈബ്രറി പ്രവർത്തനം മൊത്തത്തിൽ ഒന്ന് ഇരുന്നു പോയിരുന്നു. അപ്പൊ പിന്നീട് ആകെ ആരും ഇല്ലാത്ത ഒരു തരത്തിലേക്ക് വരികയും ഏതാണ്ട് ഒരു 2015-16 പിന്നീട് ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് ഞങ്ങള് കുറെ പേര് കൂടി വീണ്ടും കെട്ടിടത്തിന് ഒരു റിനോവേഷൻ ഒക്കെ നടത്തി, വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് അതിന്റെ മേൽപ്പുരയൊക്കെ ഒന്ന് മാറ്റി പൈസ കണ്ടെത്താനൊക്കെ ഞങ്ങളൊരു ചിട്ടിയൊക്കെ വെച്ചത് കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടെത്തി ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് സത്വരമായ നമ്മളുടെ ശ്രദ്ധകൾ കൊണ്ട് ഇത് പിന്നെ വൃത്തിയായി വരികയും അങ്ങനെ കൃത്യമായിട്ട് നമ്മള് കമ്മിറ്റി കൂടുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങൾ ഉണ്ടായത്. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സംസ്ഥാന ലൈബ്രറി കൗൺസില് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അത് താലൂക്ക് ലൈബ്രറി കൗൺസില് വഴി നമ്മുടെ ലൈബ്രറികൾക്ക് അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗങ്ങൾ എത്തിച്ചേരുകയും അവരുടെ സത്വരമായ പരിശോധനയും കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളിൽ നടക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടിയിട്ട് ലൈബ്രറികൾക്കൊക്കെ ഒരു ജീവൻ വന്നു. കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പുസ്തക ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ബാലവേദി എന്ന് പറഞ്ഞാൽ വളരെ നല്ല, ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് ബാലവേദിയാണ്. അപ്പം പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഓണാഘോഷം, എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷം ഇപ്പൊ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. കുട്ടികളുടെ വിവിധതരം കലാപരിപാടികൾ, പായസ വിതരണം എല്ലാം ഉണ്ടാവും, ഗാനമേള, കയ്യൊട്ടിക്കളി ഒക്കെ ഉണ്ടാവും. ഇതിനെല്ലാം ലൈബ്രറി അലങ്കരിക്കാനും പൂക്കൾ ഇടാനും ഇതിനെല്ലാം നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഞങ്ങളുടെ കുട്ടികളാണ്, അത് പെൺകുട്ടികളാണ് കൂടുതലും കേട്ടോ ഈ ബാലവേദിയില്. അപ്പം അവരെയൊക്കെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയൊരു അളവ് വരെ നമ്മളത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പരിപാടികൾ, ചിത്രരചന മത്സരങ്ങള്, വായനക്കൂട്ടങ്ങള്, പിന്നെ സ്കിറ്റ് അവതരണങ്ങള്, ഇതൊക്കെ എല്ലാത്തിനും ഇവര് വളരെ സജീവമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരൻസും നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. പിന്നെ എടുത്തു പറയാവുന്ന, നമ്മുടെ ലൈബ്രറി ഇപ്പൊ എ ഗ്രേഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷം ഞങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഈ വായന വസന്തം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വായന വസന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെല്ലാം ലൈബ്രറികളിലേക്ക് വന്ന് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ കണ്ടെത്താനും, ഓരോ പ്രത്യേകിച്ച് കാരിക്കുഴി, ആവുണ്ട എന്ന പ്രദേശങ്ങളിൽ ഇപ്പോ വായനാ സദസ്സ് നമ്മൾ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈബ്രറിയുടെ കീഴിൽ ഒരു വീട്ടില് കുറേ പുസ്തകങ്ങൾ എത്തിച്ച് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം, ഞങ്ങൾ ശനിയാഴ്ചയാണ് ചെന്നിട്ട് അയലോക്കങ്ങളിലുള്ള വീടുകളിലൂടെ പുസ്തകങ്ങൾ, ഈ അവിടെയുള്ള വീട്ടമ്മമാർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോ അതിപ്പം 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. 2 കേന്ദ്രങ്ങൾ വളരെ വിജയമായിട്ട്, അതിപ്പോ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വീട്ടമ്മമാരെ അന്വേഷിക്കുന്ന തരത്തിലേക്ക്, നമുക്കിപ്പോ അയ്യോ വന്നില്ലല്ലോ

0: പുസ്തകം വേണമായിരുന്നു എന്ന് പറയും. അവരൊക്കെ വളരെ സന്തോഷത്തോടെ അത് പുസ്തകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവരിലൊക്കെ വായനാശീലം വല്ലാതെ വളർന്നു പോയിട്ടുണ്ട്. അത് നമുക്കൊരു വലിയ ആവേശകരമായൊരു കാഴ്ചയാണ്.
1: ഇടവേളയിൽ നമുക്കിനി ഒരു നല്ല ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ വാളകം എന്ന പ്രദേശത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ നാട്ടുവിശേഷങ്ങളുമായി വീണ്ടും എത്താം. പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
1: പാട്ടിൻ്റെ നാട്ടുവഴികൾ
2: നിർവഹണം റിയ, സഹകരണം ശ്രീദേവി എം പി, സി കെ ശ്രീകല.
3: ആകാശവാണി FM വാർത്തകൾ.
4: മയക്കുമരുന്നിനെതിരെ രാജ്യത്തെ യുവജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി. ലഹരി വിമുക്ത സമൂഹത്തിനായി എല്ലാവരും വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും.

0: സമർപ്പിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും കേസിൽ പ്രതി ചേർക്കും. കുന്നുംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അപകടശേഷം ഒളിവിലായിരുന്ന അർത്താറ്റ് സ്വദേശി ബെൻ ആണ് പോലീസിന്റെ പിടിയിലായത്. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 3 തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെയാണ് നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിയത്. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്മൃതിവന്ദനം പരിപാടി ഈ മാസം 9 തിരുവനന്തപുരത്ത് നടക്കും. ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള വിഗ്രഹ നിമഞ്ജനത്തിൽ പരിസ്ഥിതി സൌഹൃദ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. രാജ്യത്തെ GST സംവിധാനത്തിലെ 2-ാം തലമുറ പരിഷ്കാരങ്ങളും അവയുടെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന ദേശീയ സെമിനാറിന് തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ ആരംഭിച്ചു. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകും. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 944-6455-888. ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ആകാശവാണി കൊച്ചി FM 102.3 സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 20 സെക്കൻഡും.

പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നാലു മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വേഗം തന്നെ പരിപാടിയിലേക്ക് കടക്കാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമായി വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത് കേട്ടോ. നമുക്കേതായാലും ആദ്യം ഒരു പാട്ട് കേൾക്കാം.

അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ മെസ്സേജുകളിലേക്ക് പോകാം. ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഹായ് നാലുമണി പൂവേ, നിനക്ക് സുഖം തന്നെയല്ലേ? എൻ്റെ പേര് തങ്കമണി ബാബു, സ്ഥലം ചേർത്തല കളവങ്കോണം. ഇന്ന് എൻ്റെ മകൾ ശങ്കരി എന്ന് വിളിക്കുന്ന ഹരിത ബാബുവിൻ്റെ ജന്മദിനമാണ്. മോൾക്ക് വേണ്ടി അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിലെ എന്തു പറഞ്ഞാലും എൻ്റേതല്ലേ വാവേ എന്ന പാട്ട് വെച്ചു തരാമോ? ഇതെൻ്റെ മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തങ്കമണി, തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. മോളവിടെ അടുത്തുണ്ടോ? മോളെ എത്ര പ്രായമുള്ള കുട്ടിയാണ്? സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? ഏതായാലും മോൾക്ക് നാലുമണി പൂക്കളുടെ പിറന്നാൾ ആശംസകൾ നേരിട്ടോ. പിന്നെ എത്ര പ്രായമാണെങ്കിലും അമ്മമാർക്ക് എപ്പോഴും മക്കൾ കൊച്ചുകുട്ടികൾ തന്നെയാണ് അല്ലേ? ശരിയല്ലേ തങ്കമണി? അങ്ങനെ തോന്നാറില്ലേ? അപ്പം എന്തായാലും പാട്ട് വെച്ച് തരാം. അപ്പം മോളോട് അന്വേഷണവും പ്രത്യേകം പറഞ്ഞോളൂ കേട്ടോ. മറ്റൊരു മെസ്സേജ് ഇങ്ങനെയാണ്. പ്രിയ നാലുമണി പൂവ്, ഇന്നെൻ്റെ കൂട്ടുകാരി അപർണയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? ഞാൻ ശ്രീമൂല നഗരത്തിൽ നിന്നും ആശ സജീവാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആശ, നമുക്ക് ഈ പാട്ട് തന്നെ കേട്ടാൽ മതിയോ? ഇത് കൂട്ടുകാരിക്ക് പറ്റിയ പാട്ടൊന്നും അല്ല, എന്നാലും നല്ലൊരു പാട്ടാണ്. അപ്പം അപർണയ്ക്കും നാലുമണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ അറിയിക്കൂ കേട്ടോ. അപർണ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ കൂടെ പഠിച്ച ആളാണോ, അതോ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണോ, അതോ അടുത്ത വീട്ടിലെ ആളാണോ? എന്തായാലും അപർണയോടും അന്വേഷണം പറയൂ. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഹൂയ്, 4 മണിപ്പൂവേ, സുഖമല്ലേ. എൻ്റെ അമ്മ ഇതെന്താ ഇങ്ങനെയൊക്കെ വിളിച്ചിരിക്കുന്നത്? ഇന്ന് എനിക്കൊരു സോങ് പ്ലേ ചെയ്യണം. സെൻറ്റ് ജെർമെയിൻ സിയോൺ LPS പറവൂരിലെ എല്ലാ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫിനും PTA മെമ്പേഴ്സിനും സ്കൂളിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഒപ്പം പാരൻസിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്കൂളിൽ ഇന്നായിരുന്നു ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ. ശീതൽ, സജീഷ്, ചേന്ദമംഗലം, നോർത്ത് പറവൂരിൽ പ്ലീസ് മാം എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ശീതളെ പാട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, മിന്നാരി ഫിലിമിലെ പാട്ട് വേണമെന്നുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പാട്ട് പറയാത്ത കാരണം വേറൊരു പാട്ട് ഓൾറെഡി എടുത്തു വെച്ച് പോയി. ഇപ്പം നമുക്കിനി ആ പാട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളോടും, ഇവിടെ എത്ര ഈ സ്കൂളിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്, അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളോടും പറഞ്ഞേക്കും അന്വേഷണം. അപ്പം എത്ര നേരം ഉണ്ടായിരുന്നു നിങ്ങളുടെ സെലിബ്രേഷൻ? എല്ലാവരും ഉണ്ടോ, അതായത് പാരൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ആയിട്ടാണോ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ കലാപരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഏതായാലും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം ഈ മെസ്സേജ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സന്തോഷത്തോടെയുള്ള മെസ്സേജാണെന്ന്. അപ്പോൾ തൽക്കാലം ഞാൻ ഏതായാലും ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാട്ട് കേൾക്കാം. ഇത് കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു പാട്ടാണ്, കേട്ടു നോക്കൂട്ടോ ഇഷ്ടപ്പെടുമോ ഇല്ലെന്നുള്ളത്. അപ്പോൾ വളരെയേറെ സന്തോഷം മെസ്സേജ് വായിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ പാട്ട് കേട്ടോളൂ.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഇന്ന് ഞങ്ങളുടെ 36-ാമത് വിവാഹ വാർഷികമാണ്. എനിക്ക് രാഷ്ട്രം സിനിമയിലെ 1 കോടി മംഗളം എന്ന പാട്ട് വെച്ചു തരണം പ്ലീസ്. ലത ദേവരാജൻ എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാലുമണിപ്പൂക്കളിൽ വന്നിരിക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ പിറന്നാൾ ആശംസകളും വിവാഹ വാർഷിക ആശംസകളും നേർന്നുകൊണ്ടുള്ള മെസ്സേജുകളാണ് കേട്ടോ. എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലത, ലതയ്ക്കും ഹസ്ബൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ ചിലവുണ്ട് കേട്ടോ, 36 വർഷം എന്ന് പറയുന്നത്. എറണാകുളത്ത് എവിടെയാണ് താമസമൊക്കെ? അപ്പൊ ചോദിച്ചിരിക്കുന്ന പാട്ട് തരാം. അപ്പം ഹസ്ബൻഡിനോടും പ്രത്യേകം അന്വേഷണം പറഞ്ഞോളൂ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാം. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484 242 6 3 8 7, അല്ലെങ്കിൽ 0484 242 6 3 9 7. മൊബൈൽ നമ്പർ 9446 4 5 5 8 8 8. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. നമ്മുടെ അടുത്ത മെസ്സേജ് ഇങ്ങനെയാണ്: പ്രിയ നാലുമണി പൂവേ, ഇത് മഞ്ഞുമ്മൽ നിന്ന് ദിയ കല്യാണിയാണ്. എനിക്ക് ചിന്ന ചിന്ന ആശയ ചിറകടിക്കും ആശയ എന്ന പാട്ട് വെച്ചു തരുമോ? എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദിയ എന്തെടുക്കുവാണ്? ദിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടെ തന്നെയാണോ താമസം? അവരും അവിടെ മഞ്ഞുമ്മല് തന്നെയാണോ? ഏതായാലും അവരോടൊക്കെ പ്രത്യേകം പറഞ്ഞോളൂ, അന്വേഷണം പറഞ്ഞോളൂ. ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ, അതോ ദിയയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണോ? അല്ലെങ്കിൽ ഒരു തമിഴ് പാട്ട് ചോദിച്ചുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഏതായാലും പാട്ട് വെച്ച് തരാം. നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, അതെങ്ങനെയാണ്? ഹായ് നാലുമണിപ്പൂക്കൾ, ഞാൻ പാലക്കാട് ജില്ലയിൽ പുള്ളോട് എന്ന സ്ഥലത്ത് നിന്ന് മുഹമ്മദ് കുട്ടി. 15 സെപ്റ്റംബർ എൻ്റെ പിറന്നാളാണ്. എനിക്ക് നാലുമണിപ്പൂക്കൾ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പവിഴാധരം എന്നാണ്ട്ടോ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ പ്ലീസ് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ 7 സെപ്റ്റംബർ ആയിട്ടുള്ളൂ, ഞാൻ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് റോജല ഈ പാട്ട് തന്നെ കേൾക്കാം. പക്ഷേ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്. ഏതായാലും താങ്കൾക്കും നാലുമണി പൂക്കളിൻ്റെ പിറന്നാൾ ആശംസകൾ അഡ്വാൻസ്ഡായിട്ട് നേരുന്നു. അപ്പോൾ നമുക്ക്

0: ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ആലുവ ചോവരയിൽ നിന്ന് അസ്മ നസീറാണ്. എൻ്റെ മക്കൾ അൽത്താഫിനും അഫ്താബിനും വേണ്ടി വാഴ ടൂലെ ഗാനം വെച്ചു കൊടുക്കണം പ്ലീസ്, തൂകി ചുവന്ന തരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അസ്മ, രണ്ട് മക്കൾക്കും വേണ്ടി ആകട്ടെ അടുത്ത പാട്ട്.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം ഒരു ഇ എം ഐ ഓഫ്.

0: വെക്കണം. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: പ്രിയ ശ്രോതാക്കളെ, കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാം, നിങ്ങളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം. കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 9446455888. അപ്പോൾ നമ്മുടെ നാലുമണിപ്പൂക്കളിലേക്ക് ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് ഇങ്ങനെയാണ്: ഈ നാലുമണിപ്പൂവെ, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ കാറിലുള്ള രശ്മി മിസ്സിനും ഹസ്ബൻഡിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയാമോ? മിസ്സിന് ഇഷ്ടപ്പെട്ട നേത്രയില്ലാതെ മാത്രം പുതിയ മുഖം എന്ന ഫിലിമിലെ എന്ന പാട്ട് ഇടുമോ പ്ലീസ് എന്ന് സിന്ധു മിസ്, ലതിക മിസ്, ഐശ്വര്യ മിസ്, ബിന്ദു മിസ്. സർപ്രൈസ് ആണ്, ഇപ്പോൾ കാറിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ രശ്മി മിസ്സും ഹസ്ബൻഡും രണ്ടുപേർക്കും, ഹസ്ബൻഡ് പേര് പറഞ്ഞിട്ടില്ല, ഏതായാലും രണ്ടുപേർക്കും ആകാശവാണിയുടെ നാലുമണിപ്പൂക്കളുടെയും പേരിൽ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ കാറിലാണെന്ന് പറഞ്ഞു, നിങ്ങളപ്പം എല്ലാ ദിവസവും ഒരുമിച്ചാണോ പോക്കും വരവും എല്ലാം? ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? പിന്നെ കാറിൽ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം പോരാട്ടോ, പാട്ടുകളൊക്കെ കേൾക്കണേ, എന്നിട്ട് അഭിപ്രായമൊക്കെ ഞങ്ങളെയും കൂടി അറിയിക്കണം കേട്ടോ. അപ്പം വിവാഹ വാർഷിക ആഘോഷിക്കുന്നവർക്ക് മാത്രമല്ല, മെസ്സേജ് അയച്ചവർക്കും പാട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പം ഈ പാട്ട് കേട്ടാലോ, സുജാത പാടിയ പാട്ടാണിത്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: എൻ്റെ പേര് നിവേദിത. മാളയിലാണ് വീട്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ലുങ്കി ഡാൻസ് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആൻറ്റി വെച്ചു തരാം കേട്ടോ, കേട്ടോളൂ.
3: കിംഗ് ഖാൻ ജയോ ഹണി സിംഗർ.

ഹേയ് നാലുമണിപ്പൂവേ, ഞാൻ ദിവ്യ ഫ്രം പിറവം. എനിക്ക് മിന്നൽ വള സോങ് വെച്ചു തരുമോ? ഈ സോങ് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദിവ്യ, അതെന്താണ് ഈ പാട്ട് തന്നെ ചോദിക്കാൻ കാര്യം, എന്തുകൊണ്ടാണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം? ഏതായാലും ദിവ്യ ആവശ്യപ്പെട്ടതുപോലെ ദിവ്യയ്ക്കും ദിവ്യയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് പാട്ടിതാ.

എന്റെ മകൾ സ്വപ്ന ഷാജിയുടെ 53 ദിവസം മാത്രം പ്രായമുള്ള പൊന്നോമന മകൾക്ക് വേണ്ടി കാവലെന്ന ചിത്രത്തിലെ എന്നോമൽ നിധി എന്ന ഗാനം വെച്ചു തരുമോ? മൂവാറ്റുപുഴയിൽ നിന്ന് കാഞ്ചന, ഷാജി, സഹോദരൻ വിഷ്ണു എന്നിവരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാഞ്ചന, ഏതായാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ കുഞ്ഞുമോൾക്ക് എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. കുഞ്ഞുവാവയ്ക്കൊരു ചക്രയുമ കൊടുത്തോളും. നമ്മുടെ 4 മണിപ്പൂക്കളുടെ സമയം കഴിയാറായി. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് മുഴുവനും കൊടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും നമുക്ക് കേൾക്കാം. അപ്പോൾ കുഞ്ഞു വാവയുടെ അമ്മയോടും അന്വേഷണം പറഞ്ഞോളൂ.

പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ കഴിയുകയാണ്. നമുക്ക് വേറൊരു മെസ്സേജും കൂടി ഉണ്ടായിരുന്നു. പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ അവന്തിക, സിക്സ്ത്തിൽ പഠിക്കുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു നല്ല സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മോളെ. ഇനിയിപ്പോൾ പാട്ട് വെക്കാനുള്ള സമയമൊന്നുമില്ല. ഏതായാലും അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷികാശംസകൾ നേരുന്നു കേട്ടോ, അവരോട് പറയണമേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ ഇടയിൽ, മെസ്സേജുകളുടെ ഇടയിൽ പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. എല്ലാവരും തന്നെ മറുപടിയായിട്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് അതൊന്നും വായിക്കാത്തത്. ഏതായാലും നിങ്ങൾ നല്ലപോലെ പ്രോഗ്രാം ആസ്വദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും നേരം ഈ പരിപാടി ആസ്വദിച്ചവർക്കും ഗാനങ്ങൾ ആവശ്യപ്പെട്ട മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ ഒരു തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. SSLC പാസ്സായ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രേഡ്സ് എന്നിവയിൽ ഏതിലെങ്കിലും ITI ഉള്ളവർക്ക് അപേക്ഷിക്കാം. NTC സർട്ടിഫിക്കറ്റ് അപ്ലിഷൻ ചെയ്യാം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽട്ടറുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സഹിതം ഈ മാസം 16-ാം തീയതി രാവിലെ 10:30 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-277-7489. നമ്പർ ഒരിക്കൽ കൂടി 0484-277-7489.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: ക്രിയാറ്റിനിൻ, യൂറിയ, യൂറിക് ആസിഡ് കൂടുതലോ?
4: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: 9447007786.
5: എന്തേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
5: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അതെവിടുന്ന്?
5: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
10: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോപ്പർട്ടീസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
11: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
12: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
13: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
14: അതെങ്ങനെ?
13: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സീനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8075072857. നമ്പർ ഒരിക്കൽ കൂടി 8075072857. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
2: മയക്കുമരുന്നിനെതിരെ രാജ്യത്തെ യുവജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി VP രാധാകൃഷ്ണൻ. ലഹരി വിമുക്ത സമൂഹത്തിനായി എല്ലാവരും വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് മുഖ്യമന്ത്രി VD സതീശൻ കത്ത് നൽകി. കയ്പമംഗലം വാഹനാപകടത്തിൽ ലോറി

0: ഡ്രൈവർമാർക്ക് പുറമേ നാഷണൽ ഹൈവേ അതോറിറ്റിയും പ്രതി ചേർക്കുമെന്ന് പോലീസ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്മൃതിവന്ദനം പരിപാടി ഈ മാസം 9 തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ മലപ്പുറം പുത്തനത്താണി ചുങ്കത്തൊരുങ്ങുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള വിഗ്രഹ നിമജ്ജനത്തിൽ പരിസ്ഥിതി സൌഹൃദ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കം.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 5:03. പ്രിയരിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇതാ.

മുട്ടയും തട്ടി മുട്ടയും തട്ടി കൂട്ടിക്കോ. തപ്പോ തപ്പോ കണ്ണാടി, തപ്പോ തപ്പോ കണ്ണാടിക്കൈ, തപ്പും കൊട്ടും കുഞ്ഞിക്കൈയിൽ പൊൻവള വേണേ തട്ടാരെ, പൊൻവള വേഗം മുന്നേ കൂട്ടി തട്ടി കൂട്ടിക്കോ.

കുടുംബ പുരാണം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കൈതപ്പുറം എഴുതി, മോഹൻ സിത്താര ഈണമൊരുക്കിയത്. ഇനി സമസ്ത കേരളം പിയോ. ഈ ചിത്രത്തിൽ കെ എൽ ശ്രീറാമും പ്രദീപ് പള്ളുരുത്തിയും ആലപിച്ച ഗാനം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം എം ജയചന്ദ്രൻ.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ദന്തഗോപുരം ഈ ചിത്രത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും ആലപിച്ച ഗാനം, സത്യൻ അന്തിക്കാടിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്യാം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അനിൽ പനച്ചൂരാൻ, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടൊരുക്കിയ ഗാനം.

0: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: അഫ്സൽ മഞ്ചരി, സംഗീത പ്രഭു ഇവർ ആലപിച്ച ഗാനം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സുഖം സുഖകരം. ഈ ചിത്രത്തിൽ എസ് രമേശൻ നായർ, കെ ജയകുമാർ തിക്കൃഷി ഇവർ എഴുതി, രവീന്ദ്ര ജെയിൻ സംഗീതമൊരുക്കിയ ഗാനം, ചിത്രയും സംഘവും പാടിയത്.

0: പ്രിയം എന്ന ചിത്രത്തിൽ രമേശൻ നായർ എഴുതി, ബേണി ഇഗ്നീഷ്യസ് സംഗീതം പകർന്ന ഗാനമാണിപ്പോൾ കേട്ടത്. ഗായകർ സുബിൻ ഇഗ്നീഷ്യസ്, കുമാരി നൈന ആന്റണി. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. അകത്തളങ്ങൾ കഴക് കൂട്ടുന്ന അലങ്കാര സസ്യം വളർത്തലും പുഷ്പകൃഷിയുമൊക്കെ ഒരു സ്വയം തൊഴിൽ സംരംഭമായി തിരഞ്ഞെടുത്ത് വിജയം കൈവരിച്ച ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്.

0: ഡോക്ടർ പ്രിയകുമാരി ഐ.
1: കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവിന് വളരെയധികം പ്രാധാന്യം ഇന്നുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും പൂക്കളുടെ മൂല്യവർദ്ധന മികച്ച വരുമാനം തരുന്ന മേഖലയാണ്. ഇപ്രകാരം പൂക്കളുടെ മൂല്യവർദ്ധന നടത്തുന്ന ഒരു മുഖ്യ രീതിയാണ് പൂക്കൾ ഉണക്കി പലവിധ പുനരുപയോഗത്തിന് തയ്യാറാക്കുക എന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പുഷ്പാധിഷ്ഠിത കയറ്റുമതി വിപണിയുടെ 70% ഉണക്കിയ പൂക്കളുടെ സംഭാവനയാണ്. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ മുതലായ 25 രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉണക്കിയ പുഷ്പങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പൂക്കൾ എന്നതിലുപരി തണ്ടുകൾ, വേരുകൾ, മൊട്ടുകൾ, ഫലങ്ങൾ, വിത്തുകൾ, ഇലകൾ തുടങ്ങി അലങ്കാര മൂല്യമുള്ള ഏതു സസ്യഭാഗവും ഉണക്കിയ പുഷ്പാലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയൊരു മേഖലയാണ് ഉണക്കിയ പുഷ്പങ്ങളുടെ ഉപയോഗം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പുഷ്പാലങ്കാരങ്ങളായ ബൊക്കെ, ആശംസാ കാർഡുകൾ, ചുമരലങ്കാരങ്ങൾ, ഫോട്ടോ ഫ്രെയിമുകൾ, റീസൈക്കിൾ ചെയ്ത പേപ്പറുകൾ, മെഴുകുതിരികൾ, അതുപോലെ റെസിൻ കൊണ്ടുള്ള കീ ചെയിനുകൾ, പലവിധ ആഭരണങ്ങൾ, പോട്ട്പുരി എന്നിവ നിർമ്മിക്കാം. ഇന്ത്യയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് പോട്ട്പുരി. മുറികൾ സുഗന്ധപൂരിതമാക്കാനും അലമാരകൾക്കുള്ളിൽ സുഗന്ധം പരത്താനും തികച്ചും പ്രകൃതിജന്യമായ ഒരു ഉൽപ്പന്നമാണ് ഈ പോട്ട്പുരി. ഉണക്കിയ പുഷ്പങ്ങൾ, സുഗന്ധമുള്ള സസ്യഭാഗങ്ങൾ, സുഗന്ധ തൈലങ്ങൾ എന്നിവ കൊണ്ടാണ് പോട്ട്പുരി നിർമ്മിക്കുന്നത്. ഇവയുടെ കയറ്റുമതിയിലൂടെ മാത്രം 50 കോടി രൂപയോളം വരുമാനം നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നുണ്ട്. ഈ പൂക്കളും ചെടികളുടെ മറ്റു ഭാഗങ്ങളും ഉണക്കാനെടുക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെയിൽ കുറവായ പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളുമാണ് ഇവ പറിക്കാൻ അനുയോജ്യമായ സമയം. വേനൽക്കാലത്തെടുക്കുന്ന പൂക്കളും ചെടികളും ദീർഘകാലം കേടില്ലാതെ ഇരിക്കും. മഴക്കാലത്ത് ഈ പൂക്കളും ചെടികളും ശേഖരിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ കീടരോഗബാധയില്ലാത്ത പൂക്കളും സസ്യഭാഗങ്ങളും മാത്രം ശേഖരിക്കണം. അലങ്കാര പുല്ലുകൾ ഇലകൾ പച്ച നിറമായിരിക്കുമ്പോഴും അതുപോലെ പൂങ്കുലകൾ കൊഴിയും മുമ്പേയും പറിച്ചെടുക്കാം. പൂക്കൾ പകുതി വിരിഞ്ഞ നിലയിൽ പറിക്കുന്നതാണ് അലങ്കാരങ്ങൾക്ക് ഉത്തമം. എന്നാൽ ആമ്പൽ, ഡാലിയ, സീനിയ, ഓർക്കിഡുകൾ മുതലായവ പൂർണ്ണമായും വിരിഞ്ഞ ശേഷമാണ് പറിച്ചുണക്കാൻ ഉത്തമം. ഇനി നമുക്ക് പൂക്കൾ ഉണക്കുന്ന രീതി എന്തൊക്കെയാന്ന് നോക്കാം. പൂക്കളിലെ ജലാംശം, ഇനം, നിർമ്മിക്കുന്ന ഉൽപ്പന്നം എന്നിവ അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാം. വെയിലത്തുണക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിലും പൂക്കളുടെ നിറം മങ്ങാം. വുഡ് റോസ്, പുല്ലുകളുടെ പൂങ്കുലകൾ, പനയോലകൾ, കാറ്റാടിക്കായകൾ എന്നിവ വെയിലത്ത് ഉണക്കിയെടുക്കാം. വായുസഞ്ചാരവും ഈർപ്പരഹിതവുമായ മുറികളിൽ പൂക്കൾ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. റോസ്, കോഴിപ്പൂവ്, ചെണ്ടുമല്ലി, എവർലാസ്റ്റിംഗ് ഫ്ലവർ അഥവാ ഊട്ടിപ്പൂക്കൾ, ബേബീസ് ബ്രത്ത്, വാടാമല്ലി, അക്കേഷ്യ, പൂമരുത്, വാഗ, ബോട്ടിൽ ബ്രഷ്, ബൊഗെയിൻവില്ല മുതലായവ ഇപ്രകാരം മുറിക്കുള്ളിൽ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. ഹൈഡ്രാഞ്ചിയ പോലുള്ള പൂങ്കുലകൾ 1 ഗ്ലാസ് വെള്ളത്തിൽ തണ്ട് മുക്കി വെച്ച് പതിയെ സ്വാഭാവികമായി ഉണക്കിയെടുക്കാം. പൂക്കളിലെ ജലാംശം വലിച്ചെടുത്ത് നിറത്തിനും ആകൃതിക്കും കേടുവരാതെ ഉണക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിന് ചില ഡെസിക്കൻസ് ഉപയോഗിക്കുന്നു. മണൽ, ബൊറാക്സ്, സിലിക്ക ജെൽ മുതലായവയാണ് പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡെസിക്കൻസ്. ഈ രീതിക്ക് എംബഡഡ് മെത്തേഡ് എന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണ ദിവസങ്ങളിലെ ബൊക്കെ സിലിക്ക ജെല്ലിൽ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതി പ്രചാരത്തിലുണ്ട്. ഒരു പരന്ന വിസ്താരമുള്ള പാത്രത്തിൽ ഈ ഡെസിക്കൻറ്റുകൾ 1 ഇഞ്ച് കനത്തിൽ വിരിക്കുന്നു. തണ്ടിൻ്റെ നീളം കുറച്ച് പൂക്കൾ അതിൽ കുത്തിവെച്ച് ഡെസിക്കൻസ് പൂക്കൾ മൂടുന്ന രീതിയിൽ പതുക്കെ ഇടുന്നു. ഇപ്രകാരം ഇവ 1 ആഴ്ച മുറിക്കുള്ളിൽ വെച്ചിട്ടോ ഓവനിൽ വെച്ചോ ഉണക്കിയെടുത്ത് പൂക്കളിലെ ജലാംശം കളയാം. സിലിക്ക ജെൽ വില കൂടുതലാണെങ്കിലും പൂക്കളിൽ ക്ഷതം സംഭവിക്കാതെയും നിറം മങ്ങാതെയും ജലാംശം കളയാൻ സഹായിക്കും. ഒപ്പം വലിച്ചെടുക്കുന്ന ജലാംശം നീക്കി വീണ്ടും ഉപയോഗിക്കാൻ അനുയോജ്യവുമാണ്. ഈ ഡെസിക്കൻറ്റുകളാൽ മൂടപ്പെട്ട പൂക്കൾ ഇലക്ട്രിക് ഓവനിൽ വെച്ച് ഒരു നിശ്ചിത താപനിലയിൽ നിശ്ചിത സമയം കൊണ്ട് ഉണക്കിയെടുക്കാം. 1 to 2 ദിവസം വരെ പുഷ്പങ്ങളുടെ ഇനമനുസരിച്ച് ഇവ ഉണക്കിയെടുക്കാം. അതുപോലെ വേറൊരു രീതിയാണ് മൈക്രോവേവ് ഓവനിൽ വെച്ച് ഉണക്കി എടുക്കുന്നത്. ഈ രീതിക്ക് വളരെ കുറച്ച് സമയം മതി. ഉദാഹരണത്തിന് ബൊഗെയ്ൻവില്ലയ്ക്ക് 2 മിനിറ്റ്, ഡാലിയ പൂക്കൾക്ക്

0: ആറ് മിനിറ്റ്, സൂര്യകാന്തി പൂക്കൾക്ക് 5 മിനിറ്റ്, അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് 4 മിനിറ്റ്, ഇത്രയും സമയം മതിയാവും. മൈക്രോവേവ് ഓവനിൽ ഉണക്കിയ പൂക്കൾ പുറത്തെടുത്ത ശേഷം അല്പസമയം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. ഇതിനെ സെറ്റിംഗ് ടൈം എന്ന് പറയും. പൂക്കളുടെ ഇനമനുസരിച്ച് സെറ്റിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ബൊഗെയ്ൻവില്ലയ്ക്ക് 15 മിനിറ്റ്, ഡാലിയ, ഡെൻഡ്രോബിയം ഓർക്കിഡ്, സൂര്യകാന്തി പൂക്കൾ എന്നിവയ്ക്ക് 30 മിനിറ്റ് മതിയാകും. ഈ സമയം കൊണ്ട് കോശങ്ങളിൽ നിന്നും പുറത്തു വന്ന ജലാംശം പൂർണ്ണമായും ഡെസിക്കൻറ്റുകൾ വലിച്ചെടുക്കും. ഇനി വേറൊരു രീതിയുണ്ട്. പൂക്കളും ഇലകളും ജലാംശം വലിച്ചെടുക്കുന്ന പേപ്പറിന് മുകളിൽ നിരത്തി അമർത്തി ഉണക്കിയെടുക്കുന്ന രീതിയാണ് പ്രസ് ഡ്രൈയിങ്. ഗ്രീറ്റിംഗ് കാർഡുകൾ, പരന്ന പ്രതലങ്ങൾ എന്നിവ അലങ്കരിക്കുവാൻ ഇപ്രകാരം ഉണക്കിയ പൂക്കളും ഇലകളും ഉപയോഗിക്കാം. ഡെയ്സി, ഹൈഡ്രാഞ്ചിയ, ഗ്ലോറിയോസ, പാൻസി, ആകാശമുല്ല, ലൻഡാന, ലേഡീസ് ലേസ്, വെർബീന മുതലായ പൂക്കൾ ഈ രീതിയിൽ ഉണക്കാം. ഫ്രീസ് ഡ്രൈയിങ് എന്നൊരു രീതിയും പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഫ്രീസ് ഡ്രയർ എന്നൊരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. പൂക്കൾ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുത്ത് വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. പുതുതായി മുളച്ച ഇലകളും ആന്തൂറിയം പോലുള്ള പുഷ്പങ്ങളും ഗ്ലിസറിൻ ലായനി ഉപയോഗിച്ച് ഉണക്കുന്നൊരു രീതിയുണ്ട്. 30-50% ഗ്ലിസറിൻ ലായനി പൂക്കളുടെയും ഇലകളുടെയും കനം അനുസരിച്ച് ഉപയോഗിക്കാം. ക്രോട്ടൺ, ഡ്രസീന, ജൂണിപ്പർ, സിൽവർ ഓക്ക് എന്നിവയുടെ ഇലകൾ ഇപ്രകാരം ഗ്ലിസറിൻ ലായനിൽ ഉണക്കി എടുക്കാം. ഇലകൾ ഉണക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് സ്കെൽറ്റണൈസിങ്. മൂപ്പത്തിയ ഇലകൾ 40% സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ 2 ദിവസം ഇട്ട് വെച്ച് അവയുടെ ഹരിതഭാഗങ്ങൾ വളരെ സൂക്ഷിച്ച് നേരിയ ബ്രഷ് കൊണ്ട് മാറ്റുന്നു. ഈ ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ വച്ച് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. പെയിൻറ്റിങ്ങുകൾ, പോസ്റ്റ് കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കാം. അരയാലിൻ്റെ ഇലകൾ ഇത്തരത്തിൽ സ്കെൽറ്റണൈസ് ചെയ്യാൻ അനുയോജ്യമാണ്. പൂക്കൾക്ക് കൃത്രിമമായി നിറം നൽകിയും മൂല്യവർദ്ധന നടത്താം. പൂക്കളുടെ സ്വാഭാവിക നിറം ബ്ലീച്ചുകൾ ഉപയോഗിച്ച് കളഞ്ഞ ശേഷം അവയ്ക്ക് ആകർഷകമായ നിറങ്ങൾ നൽകാം. വെളുത്ത നിറമുള്ള പൂക്കളായ ട്യൂബ് റോസ് അഥവാ രജനീഗന്ധി, വെള്ള ഗ്ലാഡിയോളസ്, റോസ്, ഓർക്കിഡ് എന്നിവയ്ക്ക് കൃത്രിമ ചായങ്ങൾ നൽകാം. കൃത്രിമ നിറങ്ങളോ ഭക്ഷ്യയോഗ്യമായ നിറങ്ങളോ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പൂക്കൾ തണ്ടോടുകൂടി ചായങ്ങളിൽ ഒരു 2-3 മണിക്കൂർ വരെ മുക്കി വയ്ക്കുന്നു. ഇതിനെ നമ്മൾ ടിൻറ്റിങ് എന്ന് പറയുന്നു. ഈ പ്രക്രിയ വഴി കൃത്രിമ നിറങ്ങൾ പൂക്കൾക്ക് കൊടുക്കാം. ഇവയ്ക്ക് സാധാരണ പൂക്കളേക്കാൾ കൂടുതൽ വരുമാനവും കിട്ടും. ഇനി ഉണക്കിയ പൂക്കളും ഇലകളും എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. കാർഡ്ബോർഡ് പെട്ടികൾ, ടെർമോകോൾ പെട്ടികൾ, വാക്സ് പേപ്പർ ലൈനിങ് ഉള്ള പെട്ടികൾ എന്നിവയിൽ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാം. പ്ലാസ്റ്റിക്കിൽ പൊതിയുന്നത് നല്ലതല്ല. ചില്ലുപാത്രങ്ങളിൽ ഇത്തരം ഉണക്കിയ പൂക്കൾ ആകർഷകമായി അടുക്കി വയ്ക്കാം. സിലിക്ക ജെല്ലിൻ്റെ ചെറുപൊതികൾ സൂക്ഷിക്കുന്ന പെട്ടികളിൽ ഇടുന്നത് ഈർപ്പം വലിച്ചെടുക്കാനും ഇവ ഒരുപാട് നാള് നിലനിർത്താനും സഹായിക്കും. അതോടൊപ്പം പാറ്റഗുളികൾ ഇടുന്നത് ചെറിയ പ്രാണികളെ അകറ്റും. പുഷ്പാലങ്കാരങ്ങളിൽ ഹെയർ ഡ്രയർ മിതമായി ഉപയോഗിക്കുന്നത് നനവുണ്ടാകുന്നതും പൊടി പിടിക്കുന്നതും തടയും. അതുപോലെ തന്നെ ഗ്ലിസറിനിൽ ഉണക്കിയ ഇലകൾ മൃദുവായ തുണി കൊണ്ട് തുടച്ച് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. നമുക്ക് ചുറ്റുമുള്ള ധാരാളം പൂക്കളും ചെടികളുടെ ഭാഗങ്ങളും, ഉദാഹരണങ്ങളായി പഴങ്ങളുടെ കായകൾ, പലതരത്തിൽപ്പെട്ട പുല്ലുകൾ, അക്കേഷ്യ, മഹാഗണി, രാജമല്ലി, ആവണക്ക് എന്നിവയുടെ കായകൾ, നിറമുള്ള വിത്തുകൾ, മഞ്ചാടിക്കുരു, കുഞ്ഞിക്കുരു, പഴങ്ങളുടെ പുറന്തോടുകൾ, ഉദാഹരണം വുഡ് ആപ്പിൾ പോലുള്ള പഴങ്ങൾ, പഴങ്ങളുടെ വിത്തുകൾ, വെണ്ണപ്പഴം, ആപ്രിക്കോട്ട്, മുളയുടെ പോളകൾ, അതുപോലെ തെങ്ങിൻ്റെ കൊതുമ്പ്, പലതരം കൂണുകൾ, ഡ്രിഫ്റ്റ് വുഡ്, അതുപോലുള്ള തടിക്കഷ്ണങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമാക്കാം. വളരെ സുലഭമായി ലഭിക്കുന്ന, പാഴാക്കി കളയുന്ന പല പ്രകൃതിജന്യമുള്ള വസ്തുക്കളും ഇത്തരത്തിൽ നമുക്ക് മികച്ച വരുമാന മാർഗമാക്കാം.
1: ഉണങ്ങിയ പൂക്കൾ കൊണ്ട് ഒരു വരുമാന മാർഗം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാര

0: ആഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDS പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബർല ICDS ടീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും, രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും, മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ കൃഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി കൃഷികൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല. ഇതേക്കുറിച്ച് 18 ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: Good evening. This is Akashvani, the news read by Saira Mujtaba. The Defence Acquisition Council today cleared capital acquisition proposals worth over 1,10,000 crore rupees for the defence forces. The approval was granted during a meeting of the council held under the chairmanship of Defence Minister Rajnath Singh. The proposals include procurement of chemical, biological, radiological and nuclear recce vehicles, advanced light helicopters and Sarvatra bridge system for the Indian Army. For the Indian Navy, acceptance of necessity was accorded for the procurement of Arudra radars, design and development and subsequent procurement of marine gas turbines. Meanwhile, for the Indian Air Force, approval was granted to various proposals to enhance the war-fighting capability of fighters, transports and helicopters. The Defence Ministry said that 98% of total procurements will be made from the Indian industry. Union Home Minister Amit Shah today presented the prestigious President's Police Colour to Goa Police at a ceremony held at the Dr. Shyama Prasad Mukherjee Indoor Stadium in Talegaon, Goa. Mr. Shah also launched an AI-based voice assistant for the 1930 Cyber Fraud Helpline, supporting 12 languages to provide quick assistance to citizens and tourists. Addressing the gathering, Mr. Shah praised the Goa Police for its service, professionalism, courage and discipline. He said the force has played an important role in maintaining internal security, protecting the coastline and safeguarding Goa's tourism and economy.
4: With 8 decades of glorious service, the Goa Police now proudly joins the distinguished ranks of police forces across the country that have been honored with the President's Colour. This prestigious recognition is a testament to the

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ചോറ്റാനിക്കര കൃഷിഭവനിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കൃഷി ഓഫീസർ മഞ്ജു റോഷ്നി, കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് എന്നിവർ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, ഗായകൻ

0: അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് എസ് ജാനകിയുടെ സംഗീത കച്ചേരി, തിരുവിഴ ആർ ജയശങ്കർ നാദസ്വരം, വളയംപട്ടി സുബ്രഹ്മണ്യം, തിരുമംഗലം സ്വാമിനാഥൻ തവിൽ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷേർലി സോമസുന്ദരം. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാര, ബാലാമണി അമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് KR അമൽ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി.
5: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
6: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
5: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
6: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
5: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: നാളെ രാവിലെ 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, പിത്താശയക്കല്ല്, കാരണങ്ങളും ചികിത്സയും. സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സബരിയ പ്രേമുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ സോപാന സംഗീതം, ബിലഹരി എസ് മാരാർ അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
6: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
7: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. തുടർന്ന് 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ, ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം, തടയാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നാളെ വൈകിട്ട് 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശ ഗാനപരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
10: ആയിരക്കണക്കിന്
2: സമ്മാനങ്ങൾ.

0: 30 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നാളെ വൈകിട്ട് 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗ് സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് KR അമൽ. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ സൌത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
2: മധുരം ഗീതം ലതഗാനം. ഇന്ന് മധുരം ഗീതത്തിൽ മഹിത വർമ്മ പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ എഴുതി, എ അനന്തപത്മനാഭൻ സംഗീതം നൽകിയത്.

0: മധുരം ഗീതം വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് നാളെ ഉച്ചകഴിഞ്ഞ് 2 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477225101 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0477225101
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
6: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
5: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
6: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
5: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
8: എവിടുന്ന് വാങ്ങിക്കണം?
7: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
8: പക്ഷേ കിട്ടാൻ സമയം എടുക്കൂലേ?
7: വെറും 45 കിട്ടും.
8: എന്നാ മൈ തന്നെ പോവാം.
7: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: സേവന വാർത്തകൾ തുടരുന്നു. കളമശ്ശേരി ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അഡ്വാൻസ് വെൽഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. ഫോൺ നമ്പർ 80 89 78

0: തൊണ്ണൂറ്റിയെട്ട് 28 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 80 89 78 98 28.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: 30 crore രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
6: മൈജി ഓണം മാസോണം.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
8: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
7: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്. മലയാളം ടൈപ്പിംഗ് അറിയണം. പ്രായം 50 വയസ്സിൽ കവിയരുത്. നാളെ രാവിലെ 10 മണിക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. ഫോൺ നമ്പർ 90 61 97 43 88. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 90 61 97 43 88. ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സീനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യരായവർക്ക് സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാം. ഫോൺ നമ്പർ 80 75 07 28 57. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 80 75 07 28 57. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: Less premium, more bonus. Most suitable for your loved ones. RPLI, nothing better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: താങ്കളുടെ ചായ
3: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
2: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
3: എങ്ങനെ?
2: എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
3: ഇത്ര എളുപ്പമോ?
2: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
3: എന്റെ പൊന്നോ വേണ്ട.
2: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും.

0: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് 2 മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട്

0: 300-ൽ പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് ജിയോ മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസ്സായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
1: 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി BD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വതിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14-ാം തീയതി മുതൽ 28-ാം തീയതി വരെ കേരള ഹിന്ദി പ്രചാര സഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471-231-378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി BD സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:20. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ണകി എന്ന ചിത്രത്തിൽ നിന്നും MG ശ്രീകുമാർ പാടിയത്. കൈതപ്രം എഴുതി, കൈതപ്രം വിശ്വനാഥൻ ഈണം പകർന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3 കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും കേരളത്തിൽ പലയിടങ്ങളിലും മഴയുണ്ടായി. നാളെയും മറ്റന്നാളും കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 26°C.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ചോറ്റാനിക്കര കൃഷിഭവനിൽ കൃഷിവിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചോറ്റാനിക്കര കൃഷിഭവനിലെ കൃഷി ഓഫീസ് മഞ്ജു റോഷിനി മാഡത്തിന് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഈ കൃഷിഭവൻ എന്ന് പറയുന്നത് ചോറ്റാനിക്കര പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിലായിട്ടാണ് കേട്ടോ വരുന്നത്. പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിലൂടെ ചെറിയൊരു കയറ്റമൊക്കെ കയറി ഞാനിങ്ങനെ ഈ കൃഷിഭവനിലേക്ക് എത്തി. നമ്മളിപ്പോൾ കൃഷിഭവനിലേക്ക് വന്ന് കയറുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെറിയ ഗ്രോ ബാഗുകളിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനേക്കാൾ എന്നെ ആകർഷിച്ചത് വളരെ ചെറിയൊരു ഭാഗത്ത് ചട്ടികളിലായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന തക്കാളികളും ഒക്കെയാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് അവരത് മാനേജ് ചെയ്തിരിക്കുന്നതെന്നറിയോ. നല്ല ഭംഗിയായിട്ടാണ്, വളരെ അടുപ്പിച്ചാണ് ഈ ചട്ടികളൊക്കെ നിർത്തിയിരിക്കുന്നത് എങ്കിൽ പോലും എല്ലാ ചെടികളും ഊർജ്ജസ്വലമായിട്ടും വളരെയധികം ഫലങ്ങൾ പുറപ്പെടുവിച്ചും ഒക്കെ കൊണ്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് കൃഷിക്കായിട്ട് യോഗ്യമായിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഉള്ളതുപോലെ ഒരു ബിൽഡിങ്ങിന്റെ വശത്തായിട്ടുള്ള വളരെ ചെറിയ ഒരു സ്ഥലം. പക്ഷേ അവരത് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇവിടുത്തെ കൃഷി ഓഫീസർ മഞ്ജു റോഷിനി മാഡം നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് മാഡത്തിനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം. ആരാണ്, എവിടെ?

0: എന്നാണ് മേഡം? ഞാനേ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ കാർഷിക ജീവൻ എന്ന് പറയുന്ന പരിപാടിയിന്ന്. അപ്പൊ ഞാനിതിലെ പോയപ്പോ ഇങ്ങനെ ഈ ഒരു കൃഷി ഇവിടെ നടക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പൊ വളരെ ചെറിയൊരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് ഈ കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാന്ന് ഓർത്താ വന്നത്. അപ്പോഴാണ് മാഡം ഇവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പൊ ഞാൻ അത് ചോദിച്ചിട്ട് പോവാന്ന് ഓർത്തു. അതിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞുതരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ചെറിയ സ്ഥലത്ത് കൃഷി തുടങ്ങണം എന്ന് തോന്നാനുള്ള ഒരു കാരണവും ഇത്ര മനോഹരമായിട്ട് ഈ കൃഷിയിലേക്ക് എത്താനുള്ള ഒരു രീതിയും ഒക്കെ ഒന്ന് പറഞ്ഞുതരും.
1: ഈ കേട്ടതിൽ തന്നെ വളരെയധികം സന്തോഷം. കാരണം ഇത്രയും ചെടികൾ ഇവിടെ നിൽക്കുമ്പോ ഒരാളൊന്ന് കേറി വന്നത് കാണുമ്പോ കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു മാതൃകാ തോട്ടമായിട്ട് ഇവിടെ വളർത്തിയിരിക്കുന്നത്. കാരണം എപ്പോഴും കർഷകരാണെങ്കിലും വന്ന് ഓരോ പ്രശ്നങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് നമുക്ക് ഇത്രയും ഫലഭൂയിഷ്ഠമായിട്ട് തക്കാളി കൃഷി ചെയ്യാൻ പറ്റുന്നത്, ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എപ്പോഴും ചോദിക്കുമ്പോഴും. നമുക്കൊരു മാതൃകാ തോട്ടം നിലവിലുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഓരോ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുക. ഇതിപ്പോ ഏകദേശം നമ്മളൊരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ തക്കാളി ചെടികള്.
0: ഓ ശരി, ഒരു മാസത്തെ വളർച്ചയാണോ ഇത്?
1: ഒരു ഒന്നേകാൽ മാസത്തിന്റെ അടുത്തുണ്ട് ഈ ചെടികളുടെ വളർച്ച ഇപ്പോൾ. അപ്പൊ നമ്മൾ ഇതിനകത്ത് തക്കാളി ശിവം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ കാണാലോ ഇത് എത്ര മാത്രം നല്ല പോലെ പൂവിട്ട് കായ്ച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാലോ.
0: അതെ അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോ മാഡം പറഞ്ഞതുപോലെ ഈ ഒരു ചെടി കണ്ടാലും ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തെ വളർച്ചയൊന്നും അല്ല കേട്ടോ. ഏകദേശം ഒരു ആൾപ്പക്കത്തോടടുത്ത് ഈ ചെടി വളർന്നിട്ടുണ്ട്. തന്നെയുമല്ല എല്ലാ ചെടികളിലും തന്നെ പൂക്കളും മൂന്നോ നാലോ കുല കായ്കളെങ്കിലും പിടിച്ച് തുടങ്ങിയിട്ടുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ ഈ ചെടികളൊക്കെ നിൽക്കുന്നത്. ഇതിന്റെ ആ ഒരു ഒരുക്കങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ?
1: ഓ തീർച്ചയായും പറഞ്ഞുതരാമല്ലോ. ഇതിപ്പോ നമ്മള് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്രയും നല്ല രീതിയിലൊരു ഒരു തക്കാളി കൃഷി വീണ്ടും ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ശിവം എന്ന് പറയുന്ന വെറൈറ്റി ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ്. അതുപോലെ തന്നെ നല്ല പോലെ കായ്പിടുത്തവും അതുപോലെ തന്നെ നല്ല കടും ചുവപ്പ് നിറത്തില് ഉരുണ്ടാകൃതിയിലാണ് ഈ തക്കാളി ഇരിക്കുന്നത്. തന്നെയല്ല ഇത് അത്യാവശ്യം വളർത്തി നോക്കിയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കുറച്ച് പ്രതിരോധ ശേഷി ഉള്ള പോലെ. തന്നെയല്ല കർഷകർക്കാണെങ്കിലും വിപണനത്തിനാണെങ്കിലും അതുപോലെ ദൂര ഗതാഗതത്തിലേക്കാണെങ്കിലും ഈ വെറൈറ്റി വളരെയധികം അനുയോജ്യമാണ്. നമുക്ക് കാണാലോ ചെടികൾ കുറച്ചും കൂടെ നല്ല പോലെ ശക്തമാണ്. അത്യാവശ്യം വേരുകളാണെങ്കിലും അതുപോലെ തണ്ടുകളാണെങ്കിലും ഒടിഞ്ഞു വീഴുന്നില്ല, നല്ല ശക്തമാണ്. നമ്മളിവിടെ കെട്ടി കൊടുത്തിട്ടില്ലേ, ഈ ഇതുപോലെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് ഒരു ഒരു ഒരു കമ്പി ഒരു കമ്പിയോ കയറോ എന്തെങ്കിലും വലിച്ചു നീട്ടിയിട്ട് ഈ ചെടികൾ ഇതൊരു ചെറിയ നൂലാണ്, എന്തെങ്കിലും ഒരു നൈലോണോ റയോണോ എന്തെങ്കിലും ഒരു നൂല് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചെടികളുടെ ഭാരം കാരണം താഴേക്ക് വീണ് പോവില്ല. അപ്പൊ നേരെ തന്നെ ഇപ്പൊ ഇവിടെ കാണാം അവിടെ നിന്ന് ആ സൂര്യപ്രകാശം ഉണ്ട്. അപ്പൊ അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ, പക്ഷെ മഴയുടെ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. അപ്പൊ പലപ്പോഴും ചോദിക്കേണ്ട മഴയുടെ സമയത്ത് ഇപ്പൊ നമുക്കറിയാലോ മഴക്കാലാണ് എങ്ങനെയാണ് തക്കാളി ചെടി ഇത്രയും ഇതായിട്ട്. കാരണം ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ താഴെ കൊഴിഞ്ഞു വീഴും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെഡിലാണെങ്കിൽ പോലും നമുക്ക് നനച്ചു കൊടുത്ത് ഇവൻ മഴയുടെ സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്.
0: ഇപ്പൊ ഇവിടെ ഒരു സെമി പോളിഹൗസ് മാതൃകയിലാണ് കേട്ടോ ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് മോളില് ഷീറ്റൊക്കെ ഇട്ട് സൈഡില് നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഈ ഭാഗം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ HDPE ചട്ടികളിലാണ് കേട്ടോ കൂടുതലും ഈ തക്കാളി തൈകളൊക്കെ നട്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ചട്ടികളും വളരെയധികം വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് അതിലെ മറ്റൊരു ചെടി വളരുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഒന്നുമില്ല. വളരെ മനോഹരമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടമോ താല്പര്യമോ ഒക്കെ തോന്നും, നമുക്കും വളർത്താൻ തോന്നും. അതുപോലെ അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ഈ ചട്ടികൾ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഒന്നോ രണ്ടോ തൈകളൊക്കെ ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗ്രോ ബാഗിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് വളരെ മനോഹരമായിട്ട് നീറ്റായിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. അതുപോലെ തക്കാളിക്ക് താങ്ങു കൊടുത്തിരിക്കുന്ന രീതിക്കുമുണ്ട് പ്രത്യേകത. തക്കാളിയുടെ സൈഡിൽ നിന്നും കയറ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വള്ളികൾ വലിച്ചു കെട്ടി മുകളിലും ഒരു വള്ളി കെട്ടി നേർത്ത ചരടുകൾ ഉപയോഗിച്ച് ഈ തക്കാളിയുടെ കമ്പ് ചുറ്റി ഈ മുകളിലുള്ള കയറിലേക്ക് വലിച്ചു കെട്ടിയേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കും കമ്പ് നാട്ടിയാൽ മാത്രമാണ് ചെടികൾ ബലമായിട്ട് നിൽക്കുന്നുള്ളൂ എന്ന്. അല്ല, അതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ ഈ ഒരു കൃഷി കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിൽ ഇത് ചെയ്യണം എന്ന് തോന്നാനുള്ള കാരണം?
1: ഇപ്പൊ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം മണ്ണില്ല, പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സജിത് ദാസ് ഇങ്ങനെ ഒരു ആശയത്തിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാമല്ലോ എങ്ങനെ ഉണ്ടായിരിക്കും.

0: ക്കുമെന്ന് നോക്കിയത്. എന്നിട്ടപ്പോ ഞങ്ങള് കുറച്ച് ചട്ടികളൊക്കെ സംഘടിപ്പിച്ചു. ഇപ്പൊ കാണുന്നത് പോലെ തന്നെ ഒരു 30 എച്ച് ഡി പി ചട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ കാണുന്നത് ചകിരിച്ചോറും കമ്പോസ്റ്റും ഉള്ള പോട്ടിംഗ് മിശ്രമാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മള് ഈ തക്കാളി ഹൈബ്രിഡ് തൈകൾ തന്നെയായിട്ട് നമ്മൾ വാങ്ങി ഇവിടെ നട്ട് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഓഫീസിലേക്കാണെങ്കിലും വന്നു കയറുന്ന സമയത്ത് വെൽക്കമിംഗ് ആയിട്ട് ഇങ്ങനെ ചെടികൾ കാണുമ്പോൾ അന്നത്തെ ഒരു ദിവസത്തിന് തന്നെ അത് വളരെയധികം ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ പച്ച നിറം കണ്ണിന് ഏറ്റവും അധികം ആകർഷിക്കുന്നതും ആനന്ദം തരുന്നതുമായ ഒരു നിറമാണ് നമ്മുടെ പ്രകൃതിയുടെ പച്ച നിറം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓഫീസിൽ ആദ്യം കയറി വരുമ്പോൾ ഇത്രയും ചെടികൾ ഒരുമിച്ച് നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്.
1: സത്യത്തിൽ അത് തന്നെയാണ് എന്നെയും ആകർഷിച്ചത്. കാരണം അത്ര മനോഹരമായിട്ട് ഒരേ ലെവലിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഈ ഒരു ചെടി നിൽക്കുന്നത് ഞാൻ ഇതിൽ പോയപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോയി. കാരണം അത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഇത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പരിചരണ രീതി, നട്ട ആ ഒരു രീതി, പിന്നെ ആ പോട്ടിംഗ് മിക്സ്ചറിൻ്റെ ആ ഒരു ഇത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരും.
0: നമുക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണ് ഇല്ലെങ്കിൽ മണൽ പിന്നില്ലെങ്കിൽ പോട്ടിംഗ് മിശ്രിതം ആണ് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. കർഷകർക്ക് വിത്തുകൾ പാകി ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 25 to 30 വരെ വിത്തുകൾ മുളച്ച് പാകിയിട്ട് പ്രായമായ തൈകൾ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ചെടിച്ചട്ടിയിലല്ല, അതായത് നമ്മൾ മണ്ണിൽ ചെയ്യണമെങ്കിൽ ഏകദേശം 60 x 45 cm അകലത്തിൽ നടുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ചട്ടികളിലാണ് നട്ടിരിക്കുന്നത്. ചട്ടിയിൽ 2 or 3 ചെടികൾ വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഇതിന് ജൈവവളം, അതായത് ഇപ്പോൾ ഒരു ശനിയാഴ്ചയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ജൈവവളവും അതുപോലെ തന്നെ ഫോളിയാർ സ്പ്രേ ആയിട്ടുള്ള വളങ്ങൾ, ഇലകളിൽ കൂടെയിട്ടുള്ള വളങ്ങളാണ് മുഖ്യമായും കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ചെടികൾക്ക് അത് വേഗം വലിച്ചെടുക്കാനും ഇപ്പൊ നമുക്ക് ഈ ഇലയുടെയൊക്കെ ഒരു വളർച്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് ആകിരണം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ പൂവുണ്ടായി അത് കായലിലേക്ക് പോകാനും കൂടി നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ കർഷക സുഹൃത്തുക്കൾ ചെയ്യുമ്പോഴാണെങ്കിലും ഫോളിയാർ ഇലവളങ്ങൾ, ഫോളിയാർ സ്പ്രേകൾ, ഇലവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് പല മൈക്രോ ന്യൂട്രിയൻസിൻ്റെയും അഭാവങ്ങളൊക്കെ കുറയ്ക്കാനും പറ്റും. നല്ല വിളവുള്ള തക്കാളികൾ നമുക്ക് കിട്ടാനും പറ്റും. ഇപ്പൊ ഇത് കൂടാണ്ട് തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ നേരത്തെ കുറച്ച് ചീര ഉണ്ടായിരുന്നു, കുറച്ച് ഗ്രോ ബാഗുകളിൽ ഇഞ്ചി ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോ ഇതെല്ലാം നമുക്ക് കർഷകർക്ക് ചെയ്ത് കാണിക്കുമ്പോഴാണെങ്കിൽ നമുക്കൊരു ഒരു സന്തോഷം, ഇതുപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് കാണിക്കാൻ പറ്റുന്നതിൽ ഒരു സന്തോഷം.
1: ഇവിടുത്തെ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് സാർ നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. ഈ ഒരു കൃഷിയെ കുറിച്ച് സാറിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോ ഈ ഒരു കൃഷിയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ വഴിയിലൂടെ പോയപ്പോ ഇങ്ങനെ കയറിയതാണ്. അപ്പൊ മാഡത്തെ കണ്ടു, മാഡമായിട്ട് സംസാരിച്ചു, മാഡം അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ പറഞ്ഞു തന്നു. സാറാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്നുള്ള ഒരാശയം പറഞ്ഞത് എന്നൊക്കെ മാഡം പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ പോട്ടിംഗ് മിക്സ്ചർ നിറയ്ക്കുന്നത്, അതുപോലെ ഇതിന്റെ ഈ വളപ്രയോഗം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ?
2: ഇതൊരു കൂട്ടായ സംരംഭമാണ്. നമുക്ക് ഇവിടെ ഒരു കൃഷി ഓഫീസർ, ഞാൻ കൃഷി അസിസ്റ്റന്റ് ആണ്, എന്റെ പേര് സജിത് ദാസ് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു പെസ്റ്റ് സ്കൗട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പാർട്ട് ടൈം സീപ്പർ ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെയും നമ്മുടെ കൃഷിഭവനോട് ചേർന്ന് തന്നെ നമ്മൾ പച്ചക്കറി തൈകളോ കാര്യങ്ങളോ വന്നാൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അപ്പൊ ആ ഭാഗത്ത് ാണ് ഇങ്ങനെ നമ്മൾ ഈ കൃഷി ചെയ്തത്. ഒരു 3 മുമ്പാണ്. ഇതിപ്പോ തുടർച്ചയായിട്ട് 4 നമ്മൾ കൃഷി ഇറക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തിനാണ് കൃഷിഭവൻ, കൃഷി ഇല്ലാത്ത കൃഷിഭവൻ എന്നൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ പറയുന്നതിന് ഒരു മറുപടി കൂടിയാണ് കൃഷിഭവൻ ഈ ഒരു സംരംഭത്തിലേക്ക് വരാനിടയായിട്ടുള്ള ഒരു സാഹചര്യം. കാരണം പല കൃഷിഭവനുകളും ഇതിനുള്ള ഒരു സാഹചര്യമില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചത്. HDPE ചട്ടികളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ HDPE ചട്ടികൾ ഒരുപാട് കാലം നിലനിൽക്കുകയും അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ചട്ടികളാണ്, അതിന് വെയിറ്റ് വളരെ കുറവാണ്. അപ്പൊ നമ്മള് ഇവിടെ ആദ്യം തയ്യാറാക്കിയത് പോട്ടി മിശ്രിതമാണ്. ഏകദേശം ഇപ്പൊ ഒരു 30 ചട്ടികളിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. 60 തക്കാളികളാണ് നമ്മൾ വെച്ചത്. ഒരു ചട്ടിയില് 2 തൈകൾ വീതമാണ് നമ്മൾ വെച്ചത്. അപ്പൊ അങ്ങനെ വെച്ചപ്പോ അതിന്റെ പോട്ടി മിശ്രിതം ആദ്യം ഞങ്ങൾ തയ്യാറാക്കി. ആ പോട്ടി മിശ്രിതം തയ്യാറാക്കിയത് ചകിരിച്ചോറുണ്ടായിരുന്നു, അതുപോലെ തന്നെ

0: ഉണ്ടായിരുന്നു, കമ്പോസ്റ്റും ഇതിന്റെ ഭാഗമായിട്ട് മിക്സ് ചെയ്തു. അത് ഏകദേശം തുല്യ അളവിൽ, എന്ന് പറഞ്ഞാലും കുറച്ചും കൂടി ചകിരിച്ചോറ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിട്ട് കണ്ടു. ട്രീറ്റഡ് ആയിട്ടുള്ള ചകിരിച്ചോറാണ്, ഹൈബ്രിഡ് തക്കാളി തൈകളാണ്. ഈ മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വീതം കുമ്മായം ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. കുമ്മായം ഇട്ട് നന്നായിട്ട് ഇളക്കി ആ മണ്ണ് ഒരു 10 ദിവസത്തോളം ഞങ്ങൾ നനച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മണ്ണിന്റെ pH അതുപോലെ മണ്ണിൽ മറ്റെന്തെങ്കിലും കീടങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊസീജർ ചെയ്തത്. തൈകള് കണ്ടനാട് ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്, നല്ല തൈകളാണ്. അതിന് മുമ്പ് മേടിച്ചതും അവരുടെ കയ്യിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഹരിതകർമ്മസേനയും വളരെ ആക്റ്റീവായിട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. 2 തൈകൾ വീതമാണ് ഇതിൽ നട്ടത്. നട്ടപ്പോ അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി നമ്മൾ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചാർട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 1 ആഴ്ചയോളം തൈകൾക്ക് വേര് വന്ന തൈകളാണ് നമ്മൾ നട്ടത്. ആ വേര് ഈ ചട്ടിയിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ 1 ആഴ്ചയോളം കാത്തു നിന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത്. കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിക്കുന്ന ഏകദേശം ഒരു 15 ലിറ്ററിന്റെ ബക്കറ്റിലേക്ക് ഒരു 1/4 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ടിട്ട് അതിന്റെ പകുതി വെള്ളം നിറച്ചു വെക്കും. നിറച്ചു വെച്ച് അത് 2 ദിവസം കഴിയുമ്പോൾ അത് പുളിച്ച് വരും, ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് പുളിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൽ പൂർണ്ണമായിട്ടും വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ വേണം. കപ്പലണ്ടി പിണ്ണാക്ക് ആയതുകൊണ്ട് തന്നെ പലരുടെ ഒരു ധാരണയുണ്ട്, ഭയങ്കര കട്ടിയിൽ ഒഴിച്ചാലാണ് ഇത്. കട്ടിയിൽ ഒഴിക്കുമ്പോൾ ഇത് ചെടി പൊള്ളിപ്പോവും, അതിന്റെ വേരുകൾ പൊള്ളിപ്പോവും. അപ്പൊ അതുകൊണ്ട് വളരെ നൈസായിട്ട് ഒരു വെള്ള കളറിൽ വരത്തക്ക രീതിയിൽ വളരെ നൈസായിട്ടാണ് നമ്മൾ ഒഴിച്ചത്. അത് കൃത്യമായിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഈ ചട്ടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു സമ്മിശ്രമായിട്ടാണ് ചെയ്യുന്നത്, പൂർണ്ണമായും ജൈവമായിട്ടല്ല ചെയ്യുന്നത്. അതുപോലെ DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അത് കൊടുക്കാറുണ്ട്. അതും ഒരു 5 ഗ്രാം വീതമാണ് നമ്മൾ ഒരു ചട്ടിയിൽ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ അത് നമ്മളൊരു ടൈം ടേബിള് പോലെ കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വിപണിയിൽ ലഭ്യമായിട്ടുള്ള വാട്ടർ സൊലുബിൾ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന ജലലയ വളങ്ങൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജലലയ വളങ്ങളാകുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ NPK 19:19 അതുപോലെ കാൽസ്യം നൈട്രേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചെടികൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങൾ അത്യാവശ്യമായിട്ടാണ് ഉള്ള ഒരു കാര്യമാണ്. പലരും ഈ NPK കൊടുക്കും, നൈട്രജൻ ഫോസ്ഫറസ് കൊടുക്കും, പൊട്ടാഷ്യം കൊടുക്കും, പക്ഷെ ഈ സൂക്ഷ്മ മൂലകങ്ങൾ ആരും വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. അപ്പൊ അങ്ങനെ ഈ സൂക്ഷ്മ മൂലകങ്ങൾ പ്രത്യേകിച്ച് കാൽസ്യത്തിന് തക്കാളി കൃഷി ചെയ്യുമ്പോൾ പലരും നല്ല ആകാംക്ഷയോടെ തക്കാളി വളർത്തി വലുതായി വരുമ്പോഴായിരിക്കും ഈ തക്കാളിയുടെ മൂഡ് ചീഞ്ഞു പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കാൽസ്യം ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി ബോറോൺ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ബോറോണിന്റെ ഒക്കെ കുറവ് വരുമ്പോഴാണ് ഈ തക്കാളി വിണ്ട് കീറി പോകുന്ന അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ജലലയ വളങ്ങൾ അല്ലെങ്കിൽ വാട്ടർ സൊലുബിൾ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു TDS മീറ്റർ ഉപയോഗിച്ചിട്ട് TDS എന്ന് പറയുന്നത് വെള്ളത്തിലടങ്ങിയ ലവണങ്ങളുടെ അളവ്. അപ്പൊ നമ്മൾ ഈ കലക്കുന്നതും ലവണങ്ങളാണല്ലോ. അപ്പൊ നമ്മൾ ഏകദേശം ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു 500-600 TDSലാണ് നമ്മൾ വളം കലക്കുന്നത്. അത് എന്ത് തന്നെയായാലും NPK ആയാലും കാൽസ്യം നൈട്രേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയന്റ് ആണെങ്കിലും ആ ഒരു TDS അളവിലാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ കലക്കിയതിന് ശേഷം ഒരു 250 ml അതിലൊഴിക്കുമ്പോഴാണ് ആ ചട്ടി നന്നായിട്ട് നിറഞ്ഞു വരുന്നത്. അപ്പൊ ആ 250 ml നമ്മൾ കൊടുക്കാറുണ്ട്. അത് ടൈം ടേബിൾ ആയിട്ട് ഇപ്പൊ തിങ്കളാഴ്ച NPK കൊടുക്കും, ഒരു ബുധനാഴ്ച ആകുമ്പോൾ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കും, ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും മൈക്രോ ന്യൂട്രിയന്റും കൊടുക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മതി. നമ്മൾ സാധാരണ നമ്മൾ പറയും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന് പറയും. 5 ഗ്രാം ഒന്നും വേണ്ട, നമുക്കൊരു 2 ഗ്രാം ആ റേഞ്ച് മതിയാവും ഈ TDS മീറ്റർ ഉപയോഗിക്കും. ഈ TDS മീറ്റർ നമുക്ക് ഇന്ന് എല്ലാ സൈറ്റുകളിലും നമുക്ക് അവൈലബിൾ ആണ്. 4 ഡിജിറ്റ് ഉള്ളത് മേടിക്കാം.
1: അതെ, എങ്ങനെയായിരിക്കും ഈ TDS മീറ്റർ?
0: TDS മീറ്റർ ഒരു ടെസ്റ്റർ വേണമെന്ന് അങ്ങനെ നമുക്ക് പറയാം. TDS മീറ്റർ എന്നുള്ള ഒരു ഇതിൽ പറയാം. അപ്പൊ ആ സാധനം 250 രൂപയ്ക്കാണ് ഇതിന് നല്ല ഇതിന് വിലയുള്ളൂ.
1: അപ്പൊ
0: വെള്ളത്തിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റീഡിംഗ് വരും. അപ്പൊ ആ റീഡിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 500 TDS ഒക്കെ ധാരാളം മതിയാവും. അത് നമുക്ക് ഇലകളിൽ സ്പ്രേ കൊടുക്കാം. ഇലകളിൽ സ്പ്രേ കൊടുക്കുമ്പോൾ ഈ ഇലകളിൽ കുറെ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. അത് അതിരാവിലെയാണ് സ്പ്രേ കൊടുക്കേണ്ടത്. അത് രാവിലെയും വൈകുന്നേരം കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് രാവിലെ കൊടുക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ചെടികൾ ആ ഇലകളിൽ കൊടുക്കുമ്പോൾ വേര് വഴി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഓരോ ദിവസവും ഇതിന്റെ ഗ്രോത്ത് അറിയാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഞായറാഴ്ച കൃഷിഭവൻ അവധിയാണല്ലോ. അപ്പൊ തിങ്കളാഴ്ച വരുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഈ തക്കാളി വലുതായി വന്നതനുസരിച്ച് വള്ളികൾ കൊണ്ട് കിട്ടിയേക്കുന്നത്. കാരണം പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയാണ് ഈ തക്കാളി നട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു കോല് കുത്തി കൊടുക്കും.
1: ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ.
0: ഈ കോല് കുത്തി കൊടുക്കുമ്പോ ആ കോലിന്റെ ഹൈറ്റ് എത്തി കഴിയുമ്പോ ഇതങ്ങ് ഒടിഞ്ഞു പോകും.
1: തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ രീതിയിൽ ഒരു തക്കാളികളൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് കാണുന്നത്. ഞാനും എൻ്റെ ഒരു ഓർമ്മയിൽ കമ്പ് കൊത്തിക്കൊടുത്തുള്ള ഒരു സംരക്ഷണ മാർഗം

0: മാത്രമാണ് ഞാനും കണ്ടിട്ടുള്ളൂ.
1: അപ്പൊ നമ്മള് ഇവിടെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗ്രില്ല് ഇട്ടേക്കാണ്. അപ്പൊ ഗ്രില്ലിനോട് ചേർന്ന് ഗ്രില്ലിന്റെ അപ്പുറത്തെ വശത്ത് നന്നായിട്ട് സൺലൈറ്റ് നമുക്ക് അതിൽ കിട്ടും. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ അതിന്റെ ഊത്തലടിച്ചുള്ള നിറവും അതിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഗ്രില്ലിലാണ് കൂടുതൽ ഇത് ചെയ്തത്. ആദ്യമൊക്കെ ചെയ്തപ്പോ ഗ്രില്ലിലേക്ക് വലിച്ചു കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വലിച്ചു കിട്ടുമ്പോഴും ആ തക്കാളിയുടെ ആ വളർച്ചയുടെ പൂർണ്ണത നമുക്ക് അതിൽ കാണാനുണ്ടായിരുന്നില്ല. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, ഒരു കാറ്റ് വന്നാൽ ഇത് മൊത്തം ഇങ്ങനെ ഇളകി നല്ല ഭംഗിയാ കാണാനായിട്ട്.
0: അതായത് അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ആവാസ വ്യവസ്ഥ അതിനുണ്ട് അല്ലെ
1: വരും. അപ്പൊ ഈ കൂടുതലും ഈ പരാഗണം നടക്കുകയാണെങ്കിൽ കാറ്റ് വളരെ ഒരു അനുകൂലമായ ഒരു ഘടകമാണ്. അപ്പൊ അതും വളരെ നല്ലൊരു സ്റ്റേജ് ആണ്. പിന്നെ നമ്മള് ഇതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പൂവിടുന്ന സമയമാണ്. നമുക്ക് ഇവിടെ ഏകദേശം ഒരു 25 ദിവസത്തിൽ മുട്ട് വന്നു എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നെ അതിശയിപ്പിച്ചത് കേട്ടോ. ഇപ്പൊ മാഡം പറയുണ്ടായി ഇത് ഏകദേശം ഒരു 1.5 മാസത്തോളം ഒക്കെ ആയിട്ടുള്ളൂ എന്ന്. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു 1.5 മാസത്തിന്റെ വളർച്ചയും അല്ലെങ്കിൽ ഒരു 1.5 മാസത്തിന്റെ ഫലപ്രാപ്തിയും അല്ല ഇതിനുള്ളത്.
1: പൂവിടുന്ന സമയത്ത് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു വളമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചൂട് വളമായിട്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 2000-2500 വരെ നമുക്ക് കൊടുക്കാം.
0: കുറച്ച് മണ്ണിൽ നഷ്ടപ്പെടും അല്ലെ,
1: നഷ്ടപ്പെടും. അപ്പൊ ആ 3000 TDS കലക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു കപ്പില് ഏകദേശം 1 ലിറ്ററിന്റെ കപ്പിലെടുത്താൽ നമുക്ക് 4 എണ്ണത്തിന് എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് ഒരു 250 ഒരു ചട്ടിയിൽ 250 ml വീതം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ രാവിലെയും വൈകുന്നേരവും നമ്മൾ നനയ്ക്കുന്നുണ്ട് ഇതിൽ. കാരണം ഇതിന്റെ റൂഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പോളിഹൗസ് പോലെയാണ്. ഇതിന്റെ ഉള്ളിലെ ചൂട് നിങ്ങൾക്ക്
0: നല്ല ചൂടാണ്.
1: അപ്പോ നമ്മൾ രാവിലെയും വൈകുന്നേരവും, കാരണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇത് നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സമയബന്ധിതമായിട്ടുള്ള വളപ്രയോഗം, പൂവിടുന്ന സമയത്ത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ അതല്ല, നമ്മള് ഇപ്പൊ പൂവിട്ട് കായ വരുന്ന ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോൾ കൂടുതൽ കായ വരുമ്പോഴത്തേക്കും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കാം. അതും ഈ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ കായകൾക്ക് കൂടുതൽ അഴകും അതുപോലെ തന്നെ കൂടുതൽ മുഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം വളങ്ങൾ തന്നെയാണ്. ഇപ്പൊ
0: നമുക്ക് മനുഷ്യന് ഹാനികരമാണോ ഇത്തരത്തിലുള്ള ഈ
1: ഒരിക്കലും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെടികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ, മോളിബ്ഡിനം മുതലായ സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. ഒരു 10-16 എലമെന്റ്സ് അതിൽ വരും. ഇത് ചെന്നാൽ മാത്രമാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഡോക്ടർ പറയും നിങ്ങൾക്ക് സോഡിയം കുറവാണ്, അത് കുറവാണ്, ഇത് കുറവാണ് എന്നൊക്കെ പറയാം. ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലോ ഈ ചെടികൾക്ക് ഇത് കിട്ടണ്ടേ? അപ്പൊ ആ ചെടികൾക്ക് നമ്മൾ അത് സപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഒരിക്കലും ഒരു ഹാനികരമായിട്ടുള്ള ഒരു കാര്യം അല്ല. നമ്മൾ പറയില്ലേ നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ അസുഖങ്ങൾ വരില്ല എന്ന് പറയില്ലേ. അപ്പൊ ഈ ആരോഗ്യമുള്ള ചെടികൾ സൃഷ്ടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആരോഗ്യകരമായിട്ടുള്ള വളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തേ മതിയാവും. അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് അതിന് ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ നോക്കി അറിയാൻ പറ്റും ഈ വള്ളിയില് ഈ വളർന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്നലെ വളർന്ന സ്റ്റേജാ.
0: ഓ ശരി,
1: അത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും.
0: അതായത് അത് ഏകദേശം ഒരു ഒരു 1.5 അടി അല്ലെങ്കിൽ 1.25 അടി എങ്കിലും
1: വളർന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പൂക്കള്, ആ പൂവ് ഉണ്ടാവുന്ന സ്റ്റേജ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇതില് ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ അറിയാൻ പറ്റും, ഒരു പോലെ തന്നെ ഒരു 5 തക്കാളികൾ അതില് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ വിളവെടുത്തപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 50 കിലോ തക്കാളി ഞങ്ങൾക്ക് ഈ വിളവെടുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി.
0: ഒരു അതായത് വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് നിന്നാണെന്ന് ഓർക്കണം.
1: വളരെ ചുരുങ്ങിയ സ്ഥലത്തുനിന്നും ഏകദേശം ഒരു 30 ചട്ടിയിൽ നിന്ന് വിളവെടുത്ത ഒരു തക്കാളിയുടെ കണക്കാണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ തന്നെ തക്കാളി മാത്രമല്ല, നമ്മുടെ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. നമ്മള് പണ്ട് ഒരു വർഷം മുമ്പ് കൃഷിഭവനിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഏറ്റവും മോശമായിട്ട് ആൾക്കാര് കൊണ്ടുപോകാതെ ഇവിടെ തള്ളിക്കളഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ആണ്
0: ഇവിടെ നട്ട് ഇപ്പൊ പരിപാലിച്ച് ഇപ്പൊ കായായിട്ട്
1: കായായിട്ട് വന്നത്. അപ്പൊ അതും ഒരു മാതൃക തന്നെയാണ്.
0: തീർച്ചയായിട്ടും ഇവിടെ ഈ പറയുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഈ ചെടി ഈ സെമി പോളിഹൗസിന്റെ ഏകദേശം ഒരു അരികിലായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അതിന് കായൊക്കെ ഇപ്പൊ പിടിച്ചു നിൽക്കുകയാണ്. നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു തരത്തിൽ ഇവിടെ ഈ തക്കാളി ചെടികളൊക്കെ നട്ടിരിക്കുന്നു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കാട് പിടിച്ച സ്ഥലങ്ങൾ ഒക്കെയുണ്ട്. അപ്പൊ കീടബാധയുടെ കാര്യത്തിൽ എങ്ങനെയാണ്, അതിന്റെ ഒരു സംരക്ഷണത്തെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ അറിയാൻ പറ്റും, ഇതിലുള്ള അടിയിലകൾ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും. അതായത് ഈ കീടങ്ങൾ മുഴുവൻ വരുന്നത് അടിയിലകളിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ആഴ്ചയും ഓരോ ദിവസവും നമ്മൾ ഇത് പരിപാലിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അടിയിലകൾ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്.
0: പക്ഷെ അതായിരിക്കും ഇതിന്റെ ഒരു മനോഹാരിതയും അല്ലേ?
1: അതെ അതെ അതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ നമ്മൾ തക്കാളി ചെടികൾ നട്ട ഉടനെ തന്നെ പലതരം കീടങ്ങൾ ഇത് വെട്ടിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ തൈ നട്ട ഉടനെ തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി, ന്യൂ ബേസ്ഡ് ആയിട്ടുള്ള കീടനാശിനികൾ നമുക്ക് ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ്. ആ വേപ്പധിഷ്ഠിത കീടനാശിനി എമൾഷൻ മേടിച്ച് ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലൊരു 2 ഗ്രാം നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയും കൂടി അതിൽ മിക്സ് ചെയ്തിരുന്നു. അത് കൂടുതൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ അത് സ്പ്രേ കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത് നമ്മൾ ആദ്യത്തെ ഒരു 10 ദിവസത്തേക്ക് നമ്മൾ ഒരു ഒന്നോ രണ്ടോ

0: ദിവസം ഇടപെട്ട് നമ്മൾ സ്പ്രേ കൊടുക്കേണ്ടി തന്നെ വരും. പിന്നെ ഒരു ഗ്രോത്ത് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കാറില്ല, നല്ല രീതിയിൽ തന്നെ കയറി വന്നോളൂ. ആ തീരെ കൊടിയായിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ടും അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പ്ലാൻ ഹെൽത്ത് ക്ലിനിക് നമ്മുടെ കൃഷിഭവനിൽ ഉണ്ട്. അപ്പൊ അതിന് നമുക്കൊരു പെസ്റ്റ് സ്കൗട്ട് ഒരു ഉദ്യോഗസ്ഥയുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ കൃഷിഭവന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പൊ അവരും ഇത് വളരെ നല്ല ഭംഗിയായിട്ടാണ് പരിചരിച്ചു പോകുന്നത്. കിടഭാഗം മാത്രമല്ല, അതല്ലാതെ നമ്മളിപ്പോ ഓരോ ദിവസവും നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ കൃഷിഭവനിലേക്ക് വരുമ്പോൾ ഇത് കാണുമ്പോൾ, ഇതിന്റെ വളർച്ച കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് നിൽക്കുന്നത് കാണുമ്പോൾ, നമുക്ക് എല്ലാ ദിവസവും വരാനായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകളുടെ പങ്ക്, നമ്മുടെ ഈ കൃഷിഭവന്റെ തന്നെ ഭാഗമായിട്ടുള്ള 3 പേരും കൂടി ഉണ്ട്, അപ്പൊ അവരുടെ പങ്ക് വളരെ വലുതാണ്.
1: കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് വിജി, അംബിക, അഞ്ജു എന്നൊക്കെ പറഞ്ഞ് വേറെ 3 ചേച്ചിമാരും കൂടി ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ മാഡം, ഇവിടുത്തെ ഒരു കൃഷിയുടെ ഒരു കൂട്ടായ്മ, സഹകരണം അതൊക്കെ എങ്ങനെയാണ്?
2: ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. നമ്മുടെ ഓഫീസിലെ അംബിക ചേച്ചി, വിജി, സജിത്ത് എല്ലാവരും കൂടി, അഞ്ജു എല്ലാവരും കൂടി നടത്തുന്ന ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരുമിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സന്തോഷമുണ്ട്,
1: അതിന്റെ ഒരു മനോഹാരിത നമുക്ക് കാണുവാനും ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്ര മനോഹരമായ രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് കൃഷിഭവന് തന്നെ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ചോറ്റാനിക്കര കൃഷിഭവനിലെ കൃഷി ഓഫീസർ മഞ്ജു റോഷ്നി മാഡത്തിനും കൃഷി അസിസ്റ്റന്റ് സജിത് ദസാറിനും കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകർക്കും കാർഷിക ജീവനത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
3: മണ്ണ് പുലിയണം, മനസ്സ് പുലിയണം, മാനം പുലിയണം, ഇത് നാട്ടുപാട്ടിൻ്റെ താളമാണ്. ഇതാ ഒരു നാടൻ പാട്ട്.

0: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യാമിനി ദിലീപ് കുമാർ.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 കഴിഞ്ഞ് 20:22. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,700, കോട്ടയം 28,900, എറണാകുളം 26,100, കൊച്ചി റെഡി 25,700, ആലുവ 27,500, വടക്കൻപറവൂർ 26,900. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,900, വടക്കൻപറവൂർ 16,400 രൂപ. തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 39,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 29,000, എറണാകുളം 33,000, തൊടുപുഴ 1,000-ന് 31,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 72,300, കൊച്ചി അൺഗാർബിൾഡ് 70,300, ആലുവ 68,000, മൂവാറ്റുപുഴ 70,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 3,000. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 31,000, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 25,800, മൂവാറ്റുപുഴ 22,500, തൊടുപുഴ 26,100. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000, തൊടുപുഴ 23,500. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 186,000, ആലുവ 185,000. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 7,000, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600. നേന്ത്രക്കായ പച്ച

0: കിണ്ടലിന് എറണാകുളം 5000, മൂവാറ്റുപുഴ 5700, തൊടുപുഴ 18000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ഗായിക കീർത്തനായൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. ഒൻപത് 30 ചിത്രപതംഗത്തിൽ ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു. രാത്രി 10 എസ് ജാനകിയുടെ സംഗീത കച്ചേരി. തിരുവിഴാർ ജയശങ്കർ നാദസ്വരം, വളയംപട്ടി സുബ്രഹ്മണ്യം, തിരുമംഗലം സ്വാമിനാഥൻ എന്നിവർ തവിൽ

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28th സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹത്തി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മൂല്യം റാങ്കിംഗിൽ മാത്രമല്ലെന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള അതിന്റെ ശേഷിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂതനമായി മാറണമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28th സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ ചേർന്നു. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ ഏകോപനം ആവശ്യമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഗോവ, ഗുജറാത്ത്

0: മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിച്ചു. ഗോവ പോലീസിന്റെ അർപ്പണ മനോഭാവം, അച്ചടക്കം, പ്രതിജ്ഞാബദ്ധത എന്നിവ മാനിച്ചാണ് പുരസ്കാരമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
1: ഗോവ പോലീസ് കി സേവ രാഷ്ട്രപതി ജിക്ക് ദിയെ ഹുവെ നിസാൻ കെ സാത്ത് ദേശ് ഭർ കി പോലീസ് കി കത്താർ മേ ഖഡി ഹേ ഈ ഗൗരവ് ജിൻ ജിൻ രാജ്യോ കി പോലീസ് കോ മിലാ വോ പോലീസ് കെ ഗൗരവശാലി ഇതിഹാസ് സാഹസ് അനുശാസൻ ഓർ സമർപ്പൺ കെ കാരണ ഹി പ്രസിഡന്റ് കളർ സെ സമ്മാനിത് കർനെ കാ കാം കിയാ ഹേ.
0: ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗര മേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സീറ്റുകൾ, പശ്ചിമബംഗാളിലെ റജ്നഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങൾ, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ സീറ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് ഒക്ടോബർ 6 വോട്ടെണ്ണൽ 9 നടക്കും. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലർക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ IMF ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം ലക്നൌവിലെ സീതാപൂർ ജില്ലയിലെ ലോകപ്രശസ്തമായ ലക്നവി ചിക്കൻകാരി എംബ്രോയിഡറി കേന്ദ്രം സിധൌലി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉത്തർപ്രദേശിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഗൾ പാരമ്പര്യത്തിൽ വേരൂന്നിയ അതിലോലമായ കൈത്തയ്യൽ കലയാണ് ചിക്കൻകാരി. സർക്കാരിന്റെ ഒരു ജില്ല ഒരുൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായാണ് ചിക്കൻകാരി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ജോർജറ്റ്, ഓർഗൻസ തുടങ്ങിയ നേർത്ത തുണിത്തരങ്ങളിൽ സൂചി ഉപയോഗിച്ച് അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചിക്കൻകാരി വസ്ത്രങ്ങളുടെ പ്രത്യേകത. ബഖിയ, ജാലി, പഷ്ണി തുടങ്ങിയ വ്യത്യസ്തവും സങ്കീർണവുമായ തുന്നൽ രീതികളാണ് ഇവിടെയുള്ള കരകൌശല വിദഗ്ധർ പ്രയോഗിക്കുന്നത്. സിദ്ധൌലിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം ും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന പ്രധാന കുടിൽ വ്യവസായമാണിത്.
0: ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തു നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. അതേസമയം കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ DYSP യുടെ നേതൃത്വത്തിൽ 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേസിൽ പ്രതി ചേർക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ കെട്ടിടമുടമയെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളുടെയും പേയിംഗ് ഗസ്റ്റ് കെട്ടിടങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ പരിശോധന 1 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാറിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 12 ജില്ലകളിലായി 10 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗംഗ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1350

0: യാൻചായി. ചിത്വാൻ, നവാൽ പരസി, റാസുവ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. ഫോർട്ടെകോസി, തൃശൂലി നദികളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 919 പേർ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നേപ്പാളിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 2026 ഡ്യൂറൻ കപ്പ് വിജയികളായ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡ്യൂറൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി പ്രസിഡന്റും സംയുക്ത സൈനിക മേധാവിയുമായ ജനറൽ NS രാജ സുബ്രഹ്മണി, സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ കരനാവിക വ്യോമസേന മേധാവിമാരും പങ്കെടുത്തു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശ വ്യാപാര മന്ത്രിയുമായ സേവിയർ ബച്ചലുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റും നിഫ്റ്റി 119 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ 113,040 രൂപയും ഗ്രാമിന് 14,130 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള കാലാവസ്ഥാ വാഗ്ദാനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 4th UN കാലാവസ്ഥാ വാരാചരണത്തിന് ഇന്ന് അസർബൈജാനിലെ ബാക്കുവിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന 5 ദിവസത്തെ യോഗത്തിൽ ഭരണകൂട പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ പ്രമുഖർ, കാലാവസ്ഥാ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28th സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35 മിനിറ്റും 24 സെക്കൻഡും.

0: പ്രിയരെ, ഏവർക്കും ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നാദ്യം സമകാലികം.
1: ട്രെയിനിലിരുന്നുള്ള മദ്യപാനം മാത്രമല്ല മദ്യലഹരിയുമായി യാത്ര ചെയ്യുന്നതും ഇനി ഒഴിവാക്കേണ്ടി വരും. ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും മദ്യപിച്ചെത്തുന്നവരെയും നീക്കം ചെയ്യാനും കേസെടുക്കാനും റെയിൽവേ പോലീസിന് അധികാരം നൽകുന്ന റെയിൽവേ നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത കേരള ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയാണ് പുകവലിയിൽ നിന്ന് ട്രെയിൻ യാത്രക്കാരെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഈ വിധിയും യാത്രക്കാരുടെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കാനിടയുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയിലും ക്രമസമാധാന പാലനത്തിലും ഈ വിധിയുണ്ടാക്കാവുന്ന സ്വാധീനങ്ങളെക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
2: ഞാൻ രാവിലെയും വൈകിട്ടൊക്കെ ട്രെയിനിൽ

0: പറയുന്നുണ്ട്. ഇപ്പൊ ജനറൽ ആണെങ്കിൽ കൂടിയും ലേഡീസും എല്ലാവരും കേറുന്നതാ. അപ്പൊ ഇങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറ്റമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രയില്.
1: രാത്രി സമയത്ത് പലപ്പോഴും ഭയത്തോടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു യുവതി.
0: ഇപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ കയറുന്നവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ നമ്മളോട് കയർത്ത് സംസാരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ട് പെരുമാറാനൊക്കെ നമ്മളെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ രാത്രിയാകുമ്പോഴത്തേക്കും ലേഡീസ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഒന്നോ രണ്ടോ പേരൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുപോലെ ഒരു തവണ നിലമ്പൂരിൽ വന്നിട്ടുണ്ട്. അത് ഇവിടെ കുറുപ്പുന്നരയൊക്കെ എത്തുമ്പോൾ 9 മണിയൊക്കെ കഴിയും. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പാർട്ട്മെന്റിൽ ജനലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഭയങ്കര പേടി. ഇത് എങ്ങനെയുള്ളവരാണ്, എങ്ങനെ അപ്പൊ മദ്യപിച്ചൊക്കെ കയറുന്നവരാണെങ്കിൽ നമുക്ക് ആകെ ഭയങ്കര ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടെത്തി അങ്ങനെ ഒരു ശ്രദ്ധിച്ച് അവരെ കൈകാര്യം ചെയ്യുകയൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. യാത്രയൊക്കെ സുഖമായിട്ട് പോകും. എന്തായാലും ഇങ്ങനെയൊരു പരിപാടി അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാ. കാരണം ഇപ്പോഴും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മാത്രമല്ല, എല്ലാത്തിലും നമ്മളിപ്പം അവര് കയറുന്നവർ അതൊന്നും നോക്കിയിട്ടല്ല കയറുന്നത്. അവർ ലേഡീസ് ആണോ ജനറൽ ആണോ ഒന്നും നോക്കിയിട്ടല്ല കയറുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടുപോയാൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാണ് അതിന് പിന്നെ നടപടി എന്തെങ്കിലും ഒക്കെ എടുക്കുന്നത്. ഞാൻ കുറുപ്പുന്തറയിൽ രാവിലെ കയറുന്നതാണ്. എറണാകുളം ടൗണിലാണ്, അതുപോലെ തിരിച്ചു വൈകിട്ടും അതുപോലെ എറണാകുളം ടൗണിൽ നിന്ന് കയറി തിരിച്ചുള്ള ട്രെയിൻ കുറുപ്പുന്തറ വരുന്നില്ല, കേരളക്കാണ് വരുന്നത്. അതുകൊണ്ട് വൈക്കത്തോടെ ഇറങ്ങിയിട്ട് പോരുവാണ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. പിന്നെ നമ്മള് കേരളം ഇല്ലാത്ത സമയത്തൊക്കെ നീമൂന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം പേടിയായിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചിട്ടാണ് ലാസ്റ്റ് ഒക്കെ സ്റ്റോപ്പിട്ടൊക്കെ വരുമ്പോ ലേറ്റ് ആയി ട്രെയിൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയുണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ. അതിനൊക്കെ വേണ്ട നടപടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ഒരു ഇതാണ്. നമ്മളിങ്ങനെ കൂടുതൽ പേര് കൂടി ഒന്നിച്ചൊക്കെ കയറി നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ വലിയ പേടി ഉണ്ടാവില്ല. നല്ല തിരക്കുള്ള സമയത്ത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും വന്നാലും നമുക്ക് അതിനോട് അത്ര പേടി തോന്നില്ല. പക്ഷേ നമ്മൾ തന്നെയായി പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. കുറെ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ യാത്ര ചെയ്ത് ലാസ്റ്റ് സ്റ്റോപ്പൊക്കെ എത്താറാകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയുണ്ടാവും. രാവിലെ നേരങ്ങളിൽ ഒരു കുഴപ്പമില്ല, അത്ര പേടിക്കാൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടെ ചെറിയ പെൺപിള്ളേരൊക്കെ ആകുമ്പോൾ തന്നെയൊക്കെ യാത്ര ചെയ്ത് വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നവർക്കും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ഇങ്ങനെ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും പൊതുവെ ഉണ്ടാവുന്നതാണ്. ഒരു 5-6 മാസം മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായതല്ലേ കേരളയിൽ. ഇപ്പൊ ആ കുട്ടിയുടെ ദൂരം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കൊല്ലത്തെത്തുന്നതിന് മുമ്പം കണ്ട് ട്രെയിനിൽ നിന്ന്ട്ടത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്.
1: മദ്യപിച്ചെത്തുന്നവരുടെ പ്രവൃത്തികൾ കാരണം പലതവണ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകനായ ജോർജ് ടി ജെ.
2: ഞാനൊരു റെഗുലർ റെയിൽവേ പാസഞ്ചറുമാണ്. പല പ്രാവശ്യവും ഞാൻ വ്യക്തിപരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, റെയിൽവേയിൽ പാസഞ്ചർ എന്നുള്ള രീതിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ RPFന്റെ ഇടയിൽ പെടുത്തിയിട്ടുള്ളതാണ്. കൃത്യമായി ഒന്ന് ശാസിക്കുകയോ ഇറക്കി വിടുകയോ ഒന്നും ചെയ്യാറില്ല. ആക്ച്വലി ഇത് റിയൽ പ്രോബ്ലം. അതായത് വളരെ മറ്റുള്ള പാസഞ്ചേഴ്സിന് വളരെ അധികം അരോചകപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്. ഇതിനെതിരെ ശക്തമായിട്ട് റെയിൽവേ, പ്രത്യേകിച്ചും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇതിനെ ശക്തമായിട്ട് പ്രതികരിക്കും, വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ബാക്കിയുള്ള ബോണഫൈഡ് പാസഞ്ചേഴ്സിന് ഇത് വളരെയധികം ബുദ്ധിമുട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ തന്നെ ഹൈക്കോടതിയുടെ ബഹുമാന്യനായ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ഓർഡറും ഇതിനെതിരെ ഉള്ളതാണ്. അതായത് റെയിൽവേക്ക് അധികാരമുണ്ട് ഇങ്ങനെയുള്ള പാസഞ്ചേഴ്സിനെ റെയിൽവേയിൽ യാത്ര ചെയ്യിപ്പിക്കാതിരിക്കണം. കാരണം ഇത് മറ്റുള്ള പാസഞ്ചേഴ്സിന്റെ റൈറ്റ് കൂടെ ഹനീഭവിക്കുന്നതും ആണെന്നുള്ള കാര്യം റെയിൽവേയും ഇത് മനസ്സിലാക്കേണ്ടതാണ്. അതിനുള്ള കൃത്യമായ ഇഫക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ റെയിൽവേ സ്വീകരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതിന് ഞങ്ങളുടെ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ ഇതിനെതിരെ പല പ്രാവശ്യം പ്രതികരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അപ്പം റെയിൽവേ ഇതിനെ ഇച്ചിലൂടെ കാര്യക്ഷമമായി ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. ഞാൻ ഇന്റോക്സിക്കേറ്റഡ് ആയിട്ടുള്ള 2 പാസഞ്ചേഴ്സിന് നമ്മൾ ഇവിടെ ശല്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവര് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ വേറെ കുറെ പാസഞ്ചേഴ്സ് എല്ലാം കൂടെ കൂടിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും, പക്ഷെ നമ്മളെ പോലീസിനെ വിളിച്ചാലും വന്നുപോലും. ഇത് ഫാക്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്റോക്സിക്കേറ്റഡ് ആയിട്ടുള്ള പാസഞ്ചേഴ്സിനെ ഒരു കാരണവശാലും റെയിൽവേയിൽ അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് മറ്റുള്ള ബോണഫൈഡ് പാസഞ്ചേഴ്സിനെ, പ്രത്യേകിച്ച് ലേഡീസിനെ, ഇത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തേ മതിയാവും.
1: ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുന്നത്.
3: മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നതായിട്ട് അറിഞ്ഞു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷം

0: മാത്രമല്ല ഒരുപാട് ആശ്വാസവും തോന്നുന്നുണ്ട്.
1: മൂവാറ്റുപുഴ സ്വദേശി അംബിക രാജു.
0: കാരണം ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും മറ്റു പല ആവശ്യങ്ങൾക്കായിട്ടും ഇപ്പോ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്, വിദ്യാർത്ഥിനികൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്, അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ ജില്ലകളിലേക്കും ഒക്കെ യാത്ര ചെയ്യാനായിട്ട് അവര് ഈ ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ പലപ്പോഴും കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ അനുഭവത്തിലും ഉണ്ട്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ടോയ്ലറ്റിലേക്കൊക്കെ ഒന്ന് മാറണമെങ്കിൽ അതിന്റെ പരിസരത്തൊക്കെ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചുള്ള ആളുകൾ നിൽക്കുകയും നമ്മൾ കടന്നു പോകുമ്പോൾ മാറിത്തരാതെ വഴി മുടക്കി നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ വളരെ ഭയപ്പെട്ടാണ് കടന്നു പോകുന്നത്. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകളും ഒക്കെ അത് തന്നെയാണല്ലോ, ചെറിയ വാക്കുതർക്കത്തിന്റെ പേരിൽ ഡോറിലൂടെ പുറത്തേക്ക് തള്ളുക, ലൈംഗികമായിട്ട് അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുക, ഇതൊക്കെ മദ്യപാനികൾ ട്രെയിനിൽ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ബസ്സാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം, ഇറങ്ങി പോരാം. പക്ഷെ ട്രെയിൻ ആവുമ്പോൾ ദീർഘദൂര സർവീസാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സമയത്ത് ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കോടതി ഉത്തരവ് വളരെ അനിവാര്യമായിരുന്നു, വളരെ ആശ്വാസകരമാണെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അടുത്തു വന്നിരിക്കുമ്പോൾ ആ ഒരു അസഹ്യമായിട്ടുള്ള സ്മെല്ല്, അവരുടെ നോട്ടം, മോശമായിട്ടുള്ള സംസാര രീതികള്, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങളിൽ പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണത്. ജീവൻ വരെ പണയം വെച്ചുള്ള യാത്രയായിട്ട് മാറുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു കോടതി വിധി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ആശ്വാസമുണ്ട്. സമാധാനമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ, വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇത് എങ്ങനെ നടപ്പിലാക്കും, ഇത് പൂർണ്ണമായിട്ടും ഇത് വിജയപ്രദമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുമോ, അതെങ്ങനെ സാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ആശങ്ക സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നു ലഹരിക്കെതിരെ. അതുപോലെ തന്നെ ട്രെയിനിലും ഈ മദ്യപിച്ച് കയറുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും കർശനമായിട്ട് നിരോധിക്കുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാകുകയും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകം ജീവനക്കാരെ അതിനായിട്ട് നിയോഗിക്കുകയും ഓരോ കമ്പാർട്ട്മെന്റ് സന്ദർശിക്കാൻ മാറി മാറി അതിനുള്ള ആളുകളെ ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ അതിനെ ലഹരിയെ പോലെ തന്നെയല്ല, മദ്യാസക്തി ഒരു രോഗമാണ്. അപ്പോൾ ചിലർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത്തരം ആളുകൾക്ക് ചികിത്സ ഉണ്ടെന്നുള്ള കാര്യവും ഒക്കെ ആളുകളിലേക്ക് എത്തിപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു.
1: ഈ വിധി ഏറെ ആശ്വാസകരമാണെന്ന് ഓൾ കേരള റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ പോൾ മാൻവെട്ടം.
2: ഞാൻ 1967 മുതൽ 60 വർഷക്കാലമായി സ്ഥിരമായി ട്രെയിനിൽ കുറുപ്പന്തറയിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനുമാണ്. റെയിൽവേ മദ്യപരെ നീക്കം ചെയ്യുവാനും അവരെ ബർത്തലൈസർ വെച്ച് ചെക്ക് ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു നിയമം റെയിൽവേ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സാഹസാർഹമാണെന്ന് യാത്രക്കാർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് തന്നെയാണ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷിതവും അവരുടെ സംരക്ഷണവും റെയിൽവേയുടെ മുഖ്യമായ ഒരു ലക്ഷ്യവും കടമയുമായതുകൊണ്ട് മദ്യപിച്ചതിനു ശേഷം ട്രെയിനിൽ വരുന്നതും യാത്ര ചെയ്യുന്നതും നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് കാണുന്ന പല അപകടങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമായിട്ടുള്ളത് മദ്യപാനം മാത്രമാണ് എന്ന് റെയിൽവേക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് RPFന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ശക്തമായ ഇടപെടലും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഈ കാര്യത്തിൽ അനിവാര്യമാണ്. നമ്മൾ ഗോവിന്ദ ചാർമിമാരെ പോലെയുള്ളവരുടെയും അതിനുശേഷം റെയിലിൽ നിന്ന് തള്ളിയിട്ടതും റെയിലിന്റെ വാതിക്കൽ നിന്ന് യാത്ര ചെയ്ത് ജീവൻ കളയേണ്ടി വന്നവരും രക്ഷപ്പെട്ടവരും മദ്യപിച്ചിരുന്നവരാണ് എന്ന് ഇതിനോടകം വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം തന്നെ ഇതിനുവേണ്ടി റെയിൽവേ കൊണ്ടുവന്നിരിക്കുന്ന നിയമം 145A ഏറ്റവും അനിവാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ വിധിയിൽ നിന്നും ആ വിധിയെ യാത്രക്കാർ മുഴുവൻ കേരള ജനത മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൂടുതൽ ആളുകളും AC ട്രെയിനുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. AC ട്രെയിനിൽ രണ്ടുപേർ മദ്യപിച്ചും മദ്യപിക്കാത്ത രണ്ടുപേരും കൂടി ആകുമ്പോൾ അതിൽ നിന്നാകുന്ന മദ്യത്തിന്റെ മണം രൂക്ഷമായി മദ്യം ഉപയോഗിക്കാത്തവർക്ക് ഉണ്ടാകുന്നു എന്നതും അക്രമവാസന വളർത്തുന്നു എന്നുള്ളതുകൊണ്ടും റെയിൽവേയുടെ ഈ നീക്കത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, വളരെ നല്ല കാര്യമാണ്.
1: ട്രാവൽ ഏജൻസി നടത്തുന്നവർക്ക് പറയാനുള്ളത് എന്താണ്?
3: എന്റെ അഭിപ്രായം അനുസരിച്ച് ആ വിധി ഞാൻ സ്വീകരിക്കണം, അത് കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരിക്കും.
1: ട്രാവൽ ഏജൻസി നടത്തുന്ന ഹമീദ്.
3: മദ്യപിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഉള്ളവരൊക്കെ മദ്യപാനം ഇഷ്ടമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് ഇഷ്ടമില്ലാത്തവര് ഇപ്പൊ കൂടെ അടുത്തുള്ളവരെ മദ്യപിച്ച് പോകുമ്പോൾ നമ്മ യാത്ര ചെയ്യുന്ന സമയം സ്ഥലം വരെ നാം അത് സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അത് ഇറിറ്റേഷൻ ആണല്ലോ. അപ്പൊ അത് ഒഴിവാക്കിയോണ്ട് നമുക്ക് ബാക്കി അത് ഇഷ്ടമില്ലാത്ത യാത്രക്കാർക്ക് ശരിക്കും കുറച്ച് നന്നായിട്ട് യാത്ര ചെയ്യാം.

ആയിട്ട് പോണവർക്ക് ചിലപ്പോ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല, ചില അവർ അത് ആസ്വദിച്ചിട്ട് കണ്ടിട്ട് യാത്ര ചെയ്യും. ഗ്രൂപ്പായിട്ട് പോണവർ പിന്നെ അങ്ങനെ ആ ഒരു ടൂർ എന്നുള്ള നിലയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും, അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ടൂർ പോണവർക്ക് ശരിക്കും അവരെ ടൂറിന്റെ ഒരു ഭാഗമായിരിക്കും അത്, അവരുടെ ആസ്വാദനത്തിന് അതും കൂടിയും അതിൽ ഉൾപ്പെടുമല്ലോ. അതല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. മദ്യപാനം തന്നെ പലരും പല തലത്തിൽ ചെയ്യുന്നവർ

0: തലത്തിലേക്ക് വരുമ്പോഴാണ് ഈ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ ഇതൊരു നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.
1: ഇതേക്കുറിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എറണാകുളം ജംഗ്ഷനിലെ ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി സമകാലികത്തോട്.
2: ഗവൺമെന്റ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ പുതുതായിട്ട് തന്നിരിക്കുന്ന ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയും അവരുടെ ശാന്തി പൂർവ്വമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് അത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അശോഭമാണ്. റെയിൽവേയിൽ നേരത്തെ തന്നെ 145B എന്നുള്ള ഒരു റെയിൽവേ ആക്ട് നിയമം നിലവിലുണ്ട്. മദ്യപിച്ചും മറ്റു രീതികളിലും പൊതുജനമത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രമിസസിലും ട്രെയിനുകളിലുമൊക്കെ ശല്യമുണ്ടാക്കുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഒരു നിയമമാണത്. ഇപ്പോൾ അത് പ്രോസിക്യൂഷൻ നടപടികൾ പല രീതിയിലും പല സ്ഥലങ്ങളിലും സർവ്വവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഹൈക്കോടതി ഈ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത്. ആ നിയമത്തിൽ കോടതി വിധി അനുസരിച്ച് യാത്രക്കാരുടെ സുരക്ഷയും പൊതുശാന്തിയും ഉറപ്പാക്കാനായി ഇത്തരം നടപടികൾ റെയിൽവേ ചെയ്യുന്നത് നിയമപരമാണെന്ന് ബഹുമാൻകോട്ട കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാർ പ്രത്യേകിച്ചും സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി മദ്യലഹരിയിൽ യാത്ര ചെയ്യുന്ന കാണപ്പെടുന്ന ആൾക്കാരെ ഈ അധികാരം ഉപയോഗിച്ച് റെയിൽവേക്ക് നിയമപരമായി പുറത്താക്കാനാവുന്നതാണ്. നിർബന്ധിച്ച് അവരെ പുറത്ത് ഇറക്കിവിടാവുന്നതും മറ്റ് അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാവുന്നതുമാണ്. അത് ഇറക്കിവിടുന്നത് നിയമപരമല്ല എന്നുള്ള ഒരു ചലഞ്ചിനെ കോടതി വളരെ വ്യക്തമായി ഒരു റൂളിംഗിലൂടെ സ്ഥാപിച്ച് പറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാരുടെ സുരക്ഷ കുറച്ചുകൂടെ സേഫ് ആവും. മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പുറകിലൊരു ശല്യമോ മറ്റ് ഉപദ്രവമോ എന്തെങ്കിലും യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന ഇഷ്യൂസോ നടക്കുന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യാത്രക്കാർക്ക് റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 139 വിളിച്ച് അല്ലെങ്കിൽ റെയിൽ മന്ത്രിത്വം വഴിയോ റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കാവുന്നതാണ്. കിട്ടുന്ന വിവരം അനുസരിച്ച് ഏറ്റവും അടുത്ത സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ ട്രെയിനിൽ തന്നെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി അവരെ കണ്ടെത്തുകയും അവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കുകയും പുറത്താക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകുന്നതുമാണ്. ഡ്രങ്കനെസ്സിനുള്ള 500 രൂപ വരെയുള്ള പണിഷ്മെന്റും 6 മാസം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്.
1: ട്രെയിനിൽ അസമയങ്ങളിൽ തനിയെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമല്ല സമാധാന പ്രിയരായ യാത്രക്കാരും സർവാത്മന സ്വാഗതം ചെയ്യുന്ന വിധിയാകും ഇത്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും എപ്പോഴും ആകാം എന്നതിനെ ചോദ്യം ചെയ്യുകയാണ് ഈ വിധി. നിങ്ങളുടെ സ്വാതന്ത്ര്യം അടുത്തയാളിന്റെ മൂക്കിൻതുമ്പ് വരെ മാത്രം എന്നതിനെ ഈ വിധി അടിവരയിടുന്നു. യാത്രകളിൽ സ്ഥിരം മദ്യം ഉപയോഗിക്കുന്നവർ ഇതെല്ലാം അറിഞ്ഞു പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
6: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
8: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല, മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
9: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
8: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
10: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
8: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
10: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
8: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
11: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
12: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
11: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
13: KCB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ എടേക്കുന്നം, ചിറ്റൂർ ഫെറി പഞ്ചായത്ത് ഓഫീസ് പരിസരം, HMPA, വൈമേലി എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
8: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകരു.
10: അതെങ്ങനെ?
8: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യം മാറും.
0: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
0: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387 അല്ലെങ്കിൽ 9446-455-888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. FM ഈവനിംഗ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. FM ഈവനിംഗിൽ ഇനി
6: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

കാക്ക നല്ല കറുത്ത കാക്ക പാറി വന്ന് പാറമേലിരുന്നു. കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ഉണ്ണിമോൾ കൈകൊട്ടി ചിരിച്ചു. ഇനി അമ്മ പറഞ്ഞേ, ഇതാരാ എഴുതിയതെന്ന്? ആഹാ അമ്പടി, ഇത്രയ്ക്കൊക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ണിയമ്മ ചിരിച്ചു. എന്നാ പിടിച്ചോ. പൂച്ച, നല്ല വെളുത്ത പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വച്ചു പൂച്ച. ഇനി ഇതാരെന്ന് പറ ഉണ്ണിമോളെ. അങ്ങനെ ഉണ്ണിയമ്മയും മോളും കവിത ചൊല്ലി ചൊല്ലി കുഞ്ഞുണ്ണി മാഷ പിടിച്ചു. ഇതാരാ മോളെ നിനക്ക് പഠിപ്പിച്ചു തന്നത്? മുത്തശ്ശി, അതിൻ്റെ മായ ടീച്ചർ പറഞ്ഞു തന്നതാണ്. ഉണ്ണിമോളെ, ഉണ്ണിമോളെ പോലെ കുഞ്ഞുങ്ങളുടെ ഒരു കുഞ്ഞുണ്ണി മാഷ്. ഓഹോ, കുട്ടി ശങ്കരം പോയോ? പോയല്ലോ. ഇപ്പോൾ മുറ്റത്ത് പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ, അതാരാ മുത്തശ്ശി? ഉപ്പമ്മ. അതെന്താ? ഉപ്പൻ, അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് പറയും. അതിന് നല്ല ചോരക്കണ്ണാ. അവളും ചോറിന് വന്നതാവും. ലക്ഷ്മി, കുറച്ച് ചോറെടുത്തോണ്ട് വന്നേ, അതിന് വിശന്നിട്ടാവും, കൊടുക്ക. ജാനൂട്ടി വയറു നിറഞ്ഞപ്പോൾ ഉറങ്ങാനാണ് പ്ലാൻ. അപ്പൂച്ചി എന്തേടി? മുത്തശ്ശി ചോദിച്ചതൊന്നും അവൾ കേട്ടില്ല. കുർക്കുർ ശ്വാസം വലിച്ചു വിട്ടു. ഉണ്ണിമോൾക്ക് ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷമുണ്ട്. അന്നു തന്നെയാണ് ഉണ്ണിമോളുടെ പിറന്നാളും. അത് കേട്ടപ്പോൾ ജാനൂട്ടിക്കും സ്കൂളിൽ പോകണം. വളരെ ഉത്സാഹത്തിലാണ് ഉണ്ണിമോൾ. ബാഗും കുടയും ഓരോന്നും എടുത്തു വയ്ക്കുമ്പോൾ ജാനൂട്ടി ഓരോന്നും കയറി പിടിക്കും. കുട ഞാനെടുത്തോളാം, ബാഗ് എടുക്കുമ്പോൾ ബാഗ് ഞാൻ എടുക്കാം. ഇങ്ങനെ ജാനൂട്ടി വാശിയായി. എനിക്കും ഉണ്ണിമോൾക്കൊപ്പം സ്കൂളിൽ പോകണം. സ്വാതന്ത്ര്യദിന പരേഡിൽ ഞാനും മാർച്ച് ചെയ്യും. കഴിഞ്ഞ വർഷം TVയിൽ ഞാൻ കണ്ടതാ പരേഡ്. അതുപോലെ സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും എനിക്ക് സല്യൂട്ട് തരും. ഞാൻ കൂടെ വരാം ഉണ്ണിമോളെ, നീ പറയുന്നതൊക്കെ അനുസരിച്ചുകൊള്ളാം. ആർക്കും ഒരു ശല്യവും ചെയ്യില്ല. ജാനൂട്ടി, നീ ഇപ്പോൾ ആദ്യം പോയി ഞാൻ പറയുന്നതനുസരിക്ക്. അപ്പൂച്ചിയുടെ കൂടെ പോയി

0: അവൾക്ക്. നോക്കിയേ, അവൾ വാശി പിടിക്കുന്നുണ്ടോ? അപ്പൂച്ചിക്ക് പുസിക്കാറ്റ് സ്കൂളുണ്ടല്ലോ, എനിക്കല്ലേ സ്കൂളില്ലാത്തത്. പെട്ടെന്ന് ഉണ്ണിമോൾ ഓർത്തു, ഇന്ന് ബർത്ത്ഡേ അല്ലേ, അപ്പോ ഇഷ്ടമുള്ള കളർ ഡ്രസ് ഇടാം. നമ്മുടെ പെറ്റിനെ കൊണ്ടു ചെല്ലാമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. വാ ജാനൂട്ടി, ഒരുങ്ങ്, നമുക്ക് പോകാം. ജാനൂട്ടി ഉരുണ്ടുപിരണ്ട് തുള്ളിച്ചാടി ബൗബോ വച്ച് നടന്നു. വേഗാവട്ടെ ജാനൂട്ടി, ഈ ഫുഡ് കഴിക്കൂ ആദ്യം. മുട്ട പുഴുങ്ങിയത് കണ്ടപ്പോൾ ജാനൂട്ടിക്ക് കുസൃതി വന്നു. അവളതിനെ മൂക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി. കളിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല, വേഗം വേഗം, ഉണ്ണിമോൾ തിരക്കുകൂട്ടി. ജാനൂട്ടി അവളുടെ റോസ് ബെൽറ്റുമിട്ട് രാജാവിനെ പോലെ ഉണ്ണിമോളുടെ ബാഗ് പുറത്തു കയറ്റി റെഡിയായി വന്നു. ടാറ്റാ പൂച്ചി. ഉണ്ണിമോളും ജാനൂട്ടിയും ബസ് വരാൻ കാത്തുനിൽപ്പായി. അതിലേ പോയ ഋതുട്ടനെ നോക്കി, ഞാൻ സ്കൂളിൽ പോണു, കണ്ടില്ലേടാ നരസിംഹ എന്ന് ജാനൂട്ടി വലിയ ഗർവോടെ പറഞ്ഞു. ഓക്കെ, ബൈ ബൈ പറഞ്ഞു ഋതുട്ടനും. അപ്പൂച്ചി ഗേറ്റിൽ പിടിച്ചു കയറി തലകുത്തി നോക്കുകയാണ്. അത് കണ്ട് ഉണ്ണിമോൾക്ക് ചിരിയായി. നീ ശീർഷാസനം യോഗ ചെയ്യാണോ അപ്പൂച്ചി? അപ്പോഴേക്കും ബസ് ചീറി വന്ന് നിർത്തി.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി. സമയം 8 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ച അരി വിതരണം ഈ മാസവും തുടരും. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി എന്നിവരുടെ അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം സംസ്ഥാനത്തുടനീളം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 2,799 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 884 പേരുടെ ലൈസൻസ് റദ്ദാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ അറസ്റ്റ് ചെയ്തത് 11,021 പേരെ. 10,198 കേസുകൾ ഇതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തു. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 6 ഒക്ടോബർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും.
3: ആകാശവാണി FM വാർത്തകൾ.
0: ശാസ്ത്രദീപ്തി.
4: കാത്തുസൂക്ഷിക്കണം നമ്മുടെ സമുദ്രങ്ങൾ. പുതിയ പഠനങ്ങളനുസരിച്ച് സമുദ്ര ഉപരിതലത്തിലെ താപനില 1°C വരെ കൂടിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രമാണ് താപനിലയുടെ കാര്യത്തിൽ മുമ്പൻ. ഇത് ചുഴലിക്കാറ്റിനും മറ്റ് തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്കും ഇടയാക്കുന്നു. സമുദ്രത്തിന്റെ പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനവുമൊക്കെ നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയുടെ 1/3 ഭാഗവും ജലമാണെന്ന് അറിയാമല്ലോ. കൂടാതെ ഭൂമിയിലെ ആകെയുള്ള ജലത്തിന്റെ

0: 97% സമുദ്രങ്ങളിൽ ജലമാണ്. കരയിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ജീവികളാണ് സമുദ്രങ്ങളിൽ വസിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലവും ജീവിക്കുന്നത് സമുദ്രത്തിലാണ്. ഇത്രയേറെ പ്രാധാന്യത്തിനൊപ്പം മറ്റൊരു വിശേഷണം കൂടിയുണ്ട് സമുദ്രത്തിന്. ഇന്ന് ലോകത്തെ ഏറ്റവും മലിനമായ പ്രദേശവും സമുദ്രം തന്നെയാണ്. കടൽ എന്നും അത്ഭുതങ്ങൾ നിറച്ചു വെച്ച ഒരു ലോകമാണ്. കടലിന്റെ ഓരോ വാർത്തകളും നിഗൂഢതകളും നമ്മെ എന്നും ത്രസിപ്പിക്കുമ്പോൾ, കടലിനെ പറ്റി വെറും 5% മാത്രമേ നാം ഇതേവരെ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, ഇനി എത്ര വിസ്മയങ്ങൾ കടൽ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സമുദ്രത്തിന്റെ ഏറ്റവും മുകളിലെ ഭാഗം സൺലൈറ്റ് സോൺ അല്ലെങ്കിൽ എപ്പിപെലാജിക് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വരെയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. കടലിന്റെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 198 മീറ്റർ വരെ ആഴത്തിൽ വരെയാണ് ഈ സോൺ. ഈ ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗം മത്സ്യങ്ങളും ജീവിക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് പോകുന്തോറും സൂര്യപ്രകാശം മെല്ലെ ഇല്ലാതാകുന്നു. 198 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തിന് ട്വൈലൈറ്റ് സോൺ അല്ലെങ്കിൽ മീസോപെലാജിക് സോൺ എന്ന് പറയുന്നു. കടലിന്റെ ആഴങ്ങളിലേക്ക് വരുന്തോറും മർദ്ദം കൂടി വരുമെന്ന് നമുക്കറിയാമല്ലോ. മീസോപെലാജിക് സോണിൽ നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ 26 മടങ്ങ് മർദ്ദം കൂടുതലാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ശ്വാസകോശത്തെ വരെ തകർക്കുവാൻ കെൽപ്പുള്ള അത്രയും മർദ്ദം. ലോകത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്നത് സമുദ്രത്തിലേക്കാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് സമുദ്രങ്ങൾ. ജീവികൾക്ക് വേണ്ട പകുതിയോളം ഓക്സിജനും തരുന്ന ജീവദാതാവ്. പുറന്തള്ളപ്പെടുന്ന 25% കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നതും സമുദ്രങ്ങൾ തന്നെ. മെഡിറ്ററേനിയൻ കടലാണ് ലോകത്തെ ഏറ്റവും മലിനമായ ജലാശയം. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ഫലമായി വംശനാശം സംഭവിച്ച ജീവികൾ വരെ ലോകത്തുണ്ട്. അവയിൽ കൂടുതലും കടൽജീവികളാണ്. കടലാമകൾ, ചില കടൽ പക്ഷികൾ, കടൽ സീലുകൾ എന്നിവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഫിലിപ്പൈൻസിൽ 2019 കടൽ തീരത്ത് ചത്തടിഞ്ഞ ഒരു നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് 40 കിലോ പ്ലാസ്റ്റിക് ആയിരുന്നു. നാം പുഴകളിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവസാനം ഒഴുകിയെത്തുന്നത് കടലിലേക്ക് തന്നെയാണല്ലോ. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ മരിയാന ദ്വീപുകളുടെ കിഴക്കായി 200 കിലോമീറ്റർ അകലെയായി ഫിലിപ്പൈൻസിനും അമേരിക്കയ്ക്കും ഇടയിലായി ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ചിന് ഏകദേശം 2550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്റർ വീതിയുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 11,000 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രെഞ്ചിനടിയിലെ മർദ്ദം ഏകദേശം 1086 bars ആണ്. സമുദ്രത്തിനടിയിലേക്ക് സൂര്യപ്രകാശത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്ന ദൂരം വെറും 1000 മീറ്റർ മാത്രമാണെന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ബാക്കി 10 കിലോമീറ്ററുകൾ അഗാധമായ ഇരുട്ടാണ് എന്നർത്ഥം. ഉയരത്തിന്റെ അവസാന വാക്കായി നാം അടയാളപ്പെടുത്തുന്ന എവറസ്റ്റ് കൊടുമുടി ഈ ട്രഞ്ചിൽ ഇറക്കി വെച്ചാൽ അതിനു മുകളിൽ 2000+ മീറ്ററുകൾ പിന്നെയും വെള്ളമുണ്ടാവുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അത്രമാത്രം ആഴങ്ങളിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കലകളിൽ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ് സംഗീതം. അത് ആസ്വദിക്കാനും അഭ്യസിക്കാനും മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളത് സംഗീത ലോകത്ത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സ്വരങ്ങളുടെ ഈ മനോഹര തീരത്തെ തൻ്റെ ഗാനങ്ങളാലും അധ്യാപനത്തിലൂടെയുമെല്ലാം സമ്പന്നമാക്കുന്ന ഒരു ഗായികയും സംഗീത അധ്യാപികയും കൂടിയായ കീർത്തന നേമത്തില്ലം ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അപ്പോൾ യുവവാണിയിലേക്ക് സ്വാഗതം കീർത്തന.
1: നമസ്കാരം.
0: കീർത്തന ഒരു ഗായികയും സംഗീത അധ്യാപികയും മാത്രമല്ല, ഒരു സംഗീത വിദ്യാർത്ഥിനി കൂടെയാണ്. നമുക്ക് ആദ്യം തന്നെ സംഗീത പഠനത്തിന്റെ വിശേഷങ്ങളിലൂടെ ആരംഭിക്കാം.
1: തീർച്ചയായും, ഞാൻ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം തന്നെ ആയിട്ടുണ്ട്. ഞാനൊരു 3ാം ക്ലാസ് തുടങ്ങി പഠിച്ചു. പക്ഷെ അതൊരു ഒരു പ്രോപ്പർ വേ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ പഠിക്കുന്നു, കുറച്ച് കീർത്തനങ്ങൾ പഠിപ്പിക്കുന്നു, നമ്മളും അത് ഏറ്റുപാടുന്നു, ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു പാട്ടുകാരി ആവണം. അന്ന് ഇത്തിരി കൂടിയും എന്താ പറയുക, നമുക്ക് പാട്ടിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലായിടത്തും എല്ലാ സ്റ്റേജിലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാൻ പാടുമായിരുന്നു. ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്നെ മനുസുന്ദരം എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു ശിവദാസൻ എന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലും കുറച്ച് കാലം പോയി. അദ്ദേഹമാണ് എനിക്ക് കുറച്ചും കൂടെ ആ ഒരു മുട്ടിട്ട് തന്നത്, ഒരു ആഗ്രഹം എനിക്ക് പാട്ട് പഠിക്കണം, പാട്ടിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ എന്നൊരു

0: ഇത് തോന്നിയത്. അത് ഞാനൊരു നയൻത്തിലായിരുന്നു അപ്പോൾ. എന്നാലും നമുക്ക് ഇതിനുള്ള ഈ പറഞ്ഞ ഒരു വഴി തുറന്നു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ട്വൽത്തിൽ പഠിക്കുമ്പോൾ ലീല എന്നാണ് പേര്. അവർ ഇതുപോലെ കലാക്ഷേത്രത്തിൽ ഡാൻസ് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കും കലാക്ഷേത്രത്തോട് ഭയങ്കര ഒരു ആരാധന തോന്നി. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് പാട്ട് പഠിക്കാനുള്ള വല്ല സ്കോപ്പും ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ശരി നമുക്കൊന്ന് അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അവരിലൂടെ അങ്ങനെ കലാക്ഷേത്രയിൽ എത്തിപ്പെടുകയാണ്.
1: കലാക്ഷേത്രം എന്ന് പറയുമ്പോൾ
0: ചെന്നൈ കലാക്ഷേത്രം,
1: മ്യൂസിക് സ്കൂളാണ്.
0: അതെ അതെ, രുക്മിണി ദേവി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, അതാണ് ഫുള്ള് പേര്.
1: അവിടെയാണ് ഒരു വഴിത്തിരിവ് വന്നത്?
0: അയ്യോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെയാണ്. ഞാൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വലിയൊരു ഒരു സംഭവമാണ് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. അതെ തീർച്ചയായിട്ടും, അവിടെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനും സ്വയം ഒരു കലാകാരിയാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണ്. അതെ അതെ, നമ്മൾ തിരിച്ചറിയാണ് എനിക്ക് ഓക്കെ എൻ്റെ വഴി ഇവിടെയാണ് എന്നുള്ളത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം ഞാൻ വളരെ തുടക്കക്കാരിയായിരുന്നു. അവിടെ ഉള്ളവർ വളരെയധികം നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് അവരുടെ മുന്നിലൊക്കെ പാടാൻ ഭയങ്കര പേടിയാണ്.
1: പക്ഷെ ഡിഗ്രി കോഴ്സായിട്ട് പഠിക്കുകയായിരുന്നു,
0: ഡിപ്ലോമയാണ്, അവിടെ 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. നമുക്ക് ഒരു ഗുരുകുലം സമ്പ്രദായമാണ് ആകെ ഒരു ക്ലാസ്സിൽ, പ്രത്യേകിച്ച് മ്യൂസിക്കിന് ഒരു ക്ലാസ്സിൽ 10 പേരൊക്കെയാണ് മാക്സിമം വരണത്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ 10 പേരുണ്ടായിരുന്നു, 10 പേരും തുടക്കക്കാർ തന്നെയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു സന്തോഷം, കാരണം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാം എന്നുള്ളതായിരുന്നു.
1: അപ്പോ നമുക്ക് എന്തായാലും കീർത്തനയുടെ ഒരു കീർത്തനം കേൾക്കാം.
0: തീർച്ചയായിട്ടും.
1: ഏത് കീർത്തനമാണ് പാടുന്നത്?
0: ഞാൻ ഹംസധ്വനി എന്നുള്ള രാഗത്തില് ഒരു ഗണപതി സ്തുതിയാണ്, വിനായക നിന്നു വിന ബ്രോച്ചിട്ടക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു കൃതി.
1: ശരി.

0: ആ വളരെ മനോഹരമായ ഒരു കീർത്തനമായിരുന്നു. ഹംസധ്വനി വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു രാഗമാണ്.
1: അതെ അതെ, മോർണിംഗ് രാഗം എന്ന് പറയും. അതെ, നമ്മള് ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗം എന്നാണ് ഹംസധ്വനിനെ പറയാം. അത് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് ഗണപതി കീർത്തനങ്ങൾ വരണത് ഹംസധ്വനിയിലായിരിക്കും. വാതാപി ഗണപതിയും അതൊക്കെ ഇതിലാണ്. അത് ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര എന്താ പറയാ, ഒരു നമുക്കൊരു എനർജി തരുന്ന ഒരു പാട്ടാണ് വാതാപി. പ്രത്യേകിച്ച് സ്റ്റിൽ അത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്കൊരു ഒരു വാവ് എന്നുള്ളൊരു തോന്നൽ വരും.
0: അതെ
1: അതെ അതെ അതെ, തുടങ്ങാൻ ഏറ്റവും നല്ലൊരു കൃതിയാണ് അത്.
0: അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കലാക്ഷേത്രയിലെ വിശേഷങ്ങളായിരുന്നു. അപ്പോ അവിടെ 4 വർഷത്തെ ഡിപ്ലോമയായിരുന്നു പഠിച്ചത്.
1: അതെ അതെ.
0: പിന്നെന്തൊക്കെയായിരുന്നു അവിടുത്തെ അനുഭവങ്ങള്?
1: കലാക്ഷേത്ര എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് തന്നെ പറയാം.

0: കാരണം കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ 12th കഴിഞ്ഞിട്ട് നേരെ പോണതാണ് ചെന്നൈയിലേക്ക്. 12th വരെ ഞാൻ വീട് വിട്ടെങ്കിലും പോയിട്ടില്ല. അപ്പോൾ ഇത് നേരെ ചെന്നൈയിലേക്കാണ് പോണത്, അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ ഒരു ഗുരുകുലം സമ്പ്രദായമാണ് നമുക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലാസ് ആണെങ്കിലും നിലത്തിരിക്കുക, ഭക്ഷണമായാലും ശരി, നമ്മൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുക.
1: പഴയൊരു
0: അതെ വളരെ അതെ അതെ അത് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു എന്താ പറയാ ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം. കാരണം എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്.
1: ശരിക്കും ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ശരിക്കും അതിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു രീതികള്
0: എന്ന് വെച്ചാൽ, വളരെയധികം അതേ ടിപ്പിക്കലി അങ്ങനെയാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. കലാക്ഷേത്രം എന്ന് പറയുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുട്ടികളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിട്ട് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരായിക്കോട്ടെ, ഒരുവിധം ടീച്ചേഴ്സ് എല്ലാവരും ഒരു 80% എന്ന് പറയാം അവരൊക്കെ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു തമാശ രൂപത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹർത്താൽ വന്നാൽ പോലും ലീവ് ഇല്ല എന്ന് പറയണ പോലെയാണ്. കാരണം എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്.
1: അതിരാവിലേക്ക് ഇങ്ങനെ സാധകം കേൾക്കാൻ പറ്റുമല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, അതാണ് നമ്മളുടെ രീതി. അതായത് നമ്മൾ ഒരു 7:30 നമുക്ക് ഭക്ഷണത്തിന്റെ സമയവും, അപ്പൊ നമുക്ക് 7 ഉള്ളിൽ എത്തണം. അപ്പോ അവിടെ മെസ്സിൽ ഒരു ഭജന അല്ലെങ്കിൽ ഒരു പ്രയർ ഉണ്ടായിരിക്കും. അതൊരു 10 ആ പ്രയർ ചൊല്ലിയതിന് ശേഷമേ നമ്മൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. നമ്മൾ എന്തായാലും പോകണം, പോയില്ലെങ്കിലും അതെ. അപ്പൊ അത് മ്യൂസിക് സ്റ്റുഡൻസ് ആണ് കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ ആ ദിവസം. ആ ഒരു പ്രയറിൽ നിന്ന് തുടങ്ങും. അത് നിർബന്ധമായിട്ട് നമ്മൾ പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇപ്പൊ ഭക്ഷണ രീതിയായാലും അവിടെ ഫുൾ വെജിറ്റേറിയൻ ആണ്. വളരെ എന്താ പറയാ സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയാലോ നമുക്ക്, ഈ എരിവും പുളിയൊക്കെ ഇത്തിരി കുറവുള്ള ഇത് തന്നെയാണ്. അപ്പോൾ അത്ര മോശം ഫുഡും അല്ല കേട്ടോ. ഇനി അങ്ങനെ ചിലരങ്ങനെ വിചാരിക്കും എരിവും പുളി ഇല്ല വെച്ച് കഴിഞ്ഞാൽ എന്താ സ്വാദം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് സ്വാദുള്ള ഫുഡ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു വളരെ സാത്വികമായിട്ടുള്ള ഒരു ഭക്ഷണ സമ്പ്രദായം തന്നെയാണ്. കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ബിൽഡിംഗ് അല്ല, ഓരോ കോട്ടേജസ് ആണ് നമുക്കൊരു എന്താ പറയുക പണ്ടത് ഓല മേഞ്ഞിട്ടാണ് എന്നാണ് പറയണേ. ഞങ്ങൾ വരുമ്പോഴേക്കും എന്തായാലും ഓടൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ഓടൊക്കെ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോറ് ഈ പറഞ്ഞ പോലെ മരം കൊണ്ടുള്ള മരപ്പലകകൾ കൊണ്ടുള്ള അവിടെ ഒരു ബാനിയൻ ട്രീ ഉണ്ട്. ബാനിയൻ ട്രീയുടെ മലയാളം പേരാലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ അതെ. അപ്പോൾ ഭയങ്കര വലുതാണത്. അപ്പൊ ഈ ഈ ഇതിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് നമ്മളുടെ മോർണിംഗ് പ്രയർ. ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ അവര് പറഞ്ഞ ഗുരുക്കളാണ്, ഗുരുക്കന്മാരാണല്ലോ. അപ്പൊ അതിങ്ങനെ ചുറ്റിലും ഒരു റൗണ്ടാണ്. ആ റൗണ്ടില് ചുറ്റിലും മുകളില് ഗുരുക്കന്മാരിരിക്കും, താഴെ നമ്മൾ വിദ്യാർത്ഥികളിരിക്കും, അത്രയേ ഉള്ളൂ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രയറിന് കണ്ടക്ട് ചെയ്യുന്നത് മ്യൂസിക് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിന് ഒരു തമ്പൂരൊക്കെ ആയിട്ട് വരണം. നമ്മൾക്ക് ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ 8:30 പ്രയർ എന്നുണ്ടെങ്കിൽ 8:45 തന്നെ നമ്മൾ ഈ തമ്പൂരൊക്കെ ആയിട്ട് അവിടെ ആരാണോ ഏറ്റവും മുതിർന്ന മ്യൂസിക്കിൽ ആരാണോ ഗുരു അവിടെ നിൽക്കുന്നത് അവരുടെ അടുത്ത് പോവുക. നമ്മൾ ശ്രുതിയൊക്കെ ആ തമ്പൂരുവിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓൾ സെറ്റ് ആയിട്ടിരിക്കണം.
1: തമ്പൂരു വെച്ചിട്ടാണ് ശ്രുതി.
0: അതെ അതെ അതെ. ഒരാള് സ്റ്റാർട്ട് ചെയ്യും, മറ്റേയാള് തമ്പൂരു വായിക്കും, വേറൊരാൾ ശ്രുതിപ്പെട്ടി, മാനുവൽ ശ്രുതിപ്പെട്ടി ഉണ്ട്. അതായത് ഈ ഹാർമോണിയം പോലെ ഇരിക്കും അത് കാണാൻ. അതിൽ നമ്മൾ ശ്രുതി സെറ്റ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പൊ ഇതും ഇത് ചെയ്യുന്നത് മിക്കവാറും മ്യൂസിക് സ്റ്റുഡൻസ് തന്നെയാണ്. ആ പ്രയർ ഒരു 10-15 ഉണ്ടായിരിക്കും. അത് ഭയങ്കര എന്താ പറയാ സൂതിങ് ആയിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഞാൻ ഇപ്പം ആക്ച്വലി അതൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്.
1: കാരണം
0: അതെ തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്കത്,
1: വാക്കുകളിലൂടെ
0: പറയാൻ
1: പറ്റില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വേറൊരു കീർത്തനത്തിലേക്ക് പോയാലോ.
0: തീർച്ചയായിട്ടും.
1: ഏത് കീർത്തനാണ് പാടുന്നത്?
0: അടുത്തതായിട്ട് ഹിന്ദോളം എന്നുള്ള രാഗത്തിലെ ഒരു സരസ്വതി കീർത്തനാണ്, മാമവതു ശ്രീ സരസ്വതി എന്ന് പറയുന്നത്.

0: വളരെ ഗംഭീരമായിരുന്നു ഹിന്ദോളം കേൾക്കാനായിട്ട്.
1: താങ്ക് യു.
0: അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുമ്പോൾ പല ഗുരുക്കന്മാർക്കും പല ശൈലികളായിരിക്കുമല്ലോ. ഇപ്പോൾ ചിലത് പറയും ബാണി എന്ന് പറയും, അല്ലെങ്കിൽ സമ്പ്രദായം എന്നൊക്കെ പറയും. അതായത് ഓരോ ഗുരുക്കന്മാരും ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രഡീഷൻ
1: രീതി
0: പലർക്കും പല രീതിയാവുമ്പോൾ സംഗീത പഠനത്തിൽ അത് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും?
1: അത് വലിയൊരു ടാസ്ക് ആണ് ശരിക്കും. ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എന്താണ് ബാണി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു സാറിൻ്റെ അടുത്ത് പഠിക്കുന്നു. അത് നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അങ്ങനെ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് മാറേണ്ടതായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പറായിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം. എന്തിന് ഏറെ പറയണ, ഇപ്പോൾ കലാക്ഷേത്രയിൽ തന്നെ ഇപ്പോൾ എൻ്റെ ഞാൻ ആദ്യത്തെ രണ്ടു വർഷം പഠിച്ച ടീച്ചറുടെ ഒരു സമ്പ്രദായം ആയിരിക്കില്ല പിന്നെ പഠിക്കുന്ന.
0: അതെ
1: അതെ. അപ്പോൾ കലാക്ഷേത്രയിലാണ് പ്രോപ്പറായിട്ട് ഞാൻ പഠിക്കണത്. അതിനുശേഷം ഇപ്പം ഞാൻ ഇപ്പോൾ എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അത് ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടാണ് ചെയ്യുന്നത്, അത് ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്കൊരു ഗൈഡൻസ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല.
0: ഓൺലൈൻ ക്ലാസ്സിലാണ്?
1: അതെ അതെ അതെ, ഓൺലൈനായിട്ട് ക്ലാസ് എനിക്ക് ഒരു ടീച്ചറാണ് എടുക്കുന്നത്. ടീച്ചറുടെ പേര് ശ്രീവിദ്യ അയ്യർ. വളരെ അത്യാവശ്യം നല്ല പോലെ ഫേമസ് ആയിട്ടുള്ള
0: പെർഫോമറാണ്.
1: കലാക്ഷേത്രയിൽ തന്നെയാണ് ടീച്ചിങ്. എനിക്ക് കലാക്ഷേത്രയിലായിരിക്കുമ്പോൾ അലൈഡ് സബ്ജക്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ വയലിൻ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ വയലിൻ ടീച്ചറായിരുന്നു, ടീച്ചറാണ് എനിക്കിപ്പോൾ പറഞ്ഞുതരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കലാക്ഷേത്രയിൽ പഠിച്ച പോലത്തെ ഒരു രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും പഠിക്കണത്. അപ്പൊ എനിക്ക് അത്ര എന്താ പറയാ
0: ഡിഫറൻസ്
1: ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ.
0: അപ്പൊ എന്തായാലും ഗുരുക്കന്മാരുടെ ഒരു രീതി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവരുടെ പാട്ടിനേക്കാൾ ഉപരി നമുക്ക് അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളതിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് എനിക്ക് കലാക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞ നേരത്തെ കുറെ വേറെ കാര്യങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞത്.
0: ഗുരുകുല സമ്പ്രദായം ആവുമ്പോ കുറെ ചിട്ടയായിട്ട് തന്നെ.
1: അതെ അതെ, അതാണ് ഞാൻ
0: പറഞ്ഞത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ കുറച്ച് പ്രാക്ടീസിന്റെ കുറവുണ്ട്, ടു ബി ഓണസ്റ്റ്.
0: അപ്പൊ എം എ പഠിച്ചോണ്ടാണോ പിന്നെ പ്രാക്ടീസ് കുറച്ച്?
1: അങ്ങനെ പറയാൻ പറ്റില്ല. എം എ പഠിക്കുമ്പോഴേക്കും നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് വരേണ്ട സാഹചര്യം വന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അത് വലിയൊരു എന്തോ ഒരു വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു നാല് വർഷം എന്റെ ജീവിതത്തിലെ നാല് വർഷം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തു എന്നുള്ള പോലെ എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം.
0: നല്ല കാര്യം.
1: അതെ,
0: നമുക്കൊരു കീർത്തനത്തിലേക്ക് പോയാലോ എന്നാ.
1: തീർച്ചയായിട്ടും.
0: ഏത് രാഗത്തിലെ കീർത്തനമാണ് പാടുന്നത്
1: അടുത്തത്? ഞാൻ നീലാംബരി എന്ന് പറഞ്ഞ ഒരു രാഗത്തില് മാധവ മാമവ.
0: വളരെ ഫേമസ് ആയിട്ടുള്ള കീർത്തനമാണ്
1: ആ രാഗം. വളരെ ഓമന തിങ്കൾ കിടാവോ ഒക്കെ അതിലാണ് എന്നാണല്ലോ. അപ്പൊ അതിലൊരു പാട്ട് പാടാം.

0: വളരെ ഗംഭീരമായിരുന്നു. നീലാംബരി ഒരു താരാട്ടുപാട്ടിന്റെ ഒരു ഫീലാണ് നൽകുന്നത്
1: അല്ലേ.
0: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായികയും സംഗീതാധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
2: യുവവാണി സമാപിക്കുന്നു.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
5: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: KCB അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ മാറൻകുളങ്ങര ക്ഷേത്രം പരിസരം, ലേബർ കോർണർ അയ്യമ്പള്ളിക്കാവ് റോഡ്, ഓക്കംപറമ്പ് കപ്പട്ടിക്കാവ് ക്ഷേത്രം പരിസരം, പുത്തംകുളങ്ങര ക്ഷേത്രം പരിസരം, സെന്റ് മേരീസ് പൾസ് നഗർ, കോഴിവെട്ടുംവെളി, അറക്കക്കടവ്, കറുകപ്പാടം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
4: ഓണം കഴിഞ്ഞു കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ?
5: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
4: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
5: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
5: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ

0: മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിംഗ് 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
0: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
0: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
0: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം, തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

102.3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. സമയം 8:30:06. FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി കേൾക്കാം. ഇന്ന് കിഷോർ കുമാർ ആലപിച്ച ഗാനമാണ്, ചിത്രം മനസ്സിൽ

0: FM ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ. കോട്ടയം LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ DCA PGDCA കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SC ST OEC വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481250590. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0481250590.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ ഈ മാസം 10-ാം തീയതി വൈകിട്ട് 5 മണിക്കകം സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0491297133. 0491297133.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: സർക്കാർ സ്ഥാപനമായ IHRD മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4-year UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM, BAS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. താല്പര്യമുള്ളവർക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 8547005046. 8547005046.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
8: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
8: യെസ്, 1000-ക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
11: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ.
9: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
11: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
9: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
12: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേരള ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഗാർഡനിങ്, അല്ലെങ്കിൽ VHSC ഇൻ നഴ്സറി, ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിങ്. ഉദ്യോഗാർത്ഥികൾ 1986 ജനുവരി 2-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉദ്യോഗാർത്ഥി റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-25-62-235. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-256-22-35.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റായ sbi.bank.in/web/careers/current-openings സന്ദർശിക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ഹം ഹെ റഹി പ്യാർ കെ എന്ന ചിത്രത്തിൽ കുമാർ സാനുവും അൽക്ക യാഗ്നികും പാടിയത്.

0: FM ഈവനിംഗിൽ ഇനി
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: കാലത്ത് ചേക്കുവാണ് വൈദ്യരെ കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോഴേക്കും തക്ഷൻകുന്നിലാകെ രാമരുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്ത പരന്നിരുന്നു. പലരും അന്വേഷിച്ചു വരാനും തുടങ്ങി. ആദ്യമെത്തിയത് കണ്ണച്ചനായിരുന്നു. കണ്ണച്ചനെ കണ്ടിട്ടും രാമർ പ്രതികരണമൊന്നും കാണിച്ചില്ല. എന്താടോ നിനക്ക് പറ്റിയത് എന്ന് കണ്ണച്ചൻ ചോദിച്ചിട്ടും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒന്ന് നോക്കുക മാത്രമാണ് രാമർ ചെയ്തത്. പിന്നെ എന്തു പറയണമെന്ന് കണ്ണച്ചന് നിശ്ചയമില്ലായിരുന്നു. കുറേ നേരം രാമരുടെ അടുത്തിരുന്ന ശേഷം രാമറെ ആർദ്രമായി തെല്ലടെ നോക്കി ഒക്കെ ശരിയാവും എന്നു പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. ധാരാളം പേർ പിന്നെയും വന്നുകൊണ്ടിരുന്നു. വൈദ്യർ വന്ന് വിവരങ്ങൾ തിരക്കി, പിന്നെ പരിശോധിച്ചു. ധാരകൾ നടത്താൻ വേണ്ടി ചില ചികിത്സാക്രമങ്ങൾ വിധിച്ചു. അദ്ദേഹം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, മനസ്സ് ഒരന്താളിപ്പിൽ കുടുങ്ങിയതാണ്. അവിടെ നിന്നും വിട്ടുപോരാനും കുറച്ച് സമയമെടുക്കും. ചികിത്സ മുടങ്ങാതെ നടത്തുക. വൈദ്യരോടൊപ്പം വീടുവരെ അനുഗമിച്ച് മടങ്ങി വന്ന ചേക്കുവിനോട് കല്യാണി ചോദിച്ചു, വൈദ്യർ വേറെ വല്ലതും പറഞ്ഞോ ചേക്കു? പേടിക്കണ്ടാന്ന് രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു. എന്നാൽ അത് ശരിയാകും. എന്തൊക്കെയോ കഴിവുകളുള്ളയാളാണ് വൈദ്യരെന്നാ കേട്ടിട്ടുള്ളത്. എല്ലാം ശരിയാവും കല്യാണി, ചേക്കു ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. സൗകര്യം കിട്ടുമ്പോൾ ചേക്കുവിനോട് പറയാൻ ചില കാര്യങ്ങൾ കല്യാണി വിചാരിച്ചിരുന്നു. രാമറുമായി അടുത്ത് ഇടപഴകുന്നതുകൊണ്ടും വിശ്വസിക്കാൻ പറ്റിയ ആളായതുകൊണ്ടും ചേക്കുവിനെ കുറെ കൂടി ആശ്രയിക്കാതെ പുറത്തെ ഇടപാടുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കല്യാണിക്ക് അറിയാമായിരുന്നു. അല്പസമയം കൊണ്ടാണ് എല്ലാം കീഴ്മേൽ മറിഞ്ഞത്. ഭർത്താവിന്റെ അസാന്നിധ്യം കച്ചവടത്തെ ഒരിക്കലും ബാധിക്കരുത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം. കച്ചവടം ഇതേ രീതിയിൽ തുടരുക തന്നെ വേണം. കല്യാണി ചേക്കുവിനോട് ചോദിച്ചു, കുട്ടികളുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയല്ലേ ചേക്കു? മുമ്പത്തെ പോലെ എപ്പോഴും കൂടെ ഉണ്ടാവണം. അതിനെന്താ സംശയം? ചേക്കു പറഞ്ഞു, എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ രാമരെ കാണുന്നത്. രാമർ എന്നെയും കാണുന്നത് അങ്ങനെ തന്നെ. നിങ്ങളും ഇപ്പൊ എന്റെ കൂടപ്പിറപ്പായി. ഈ അവസ്ഥയിൽ ഞാൻ ഇട്ടേച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ? രാമറെ നമുക്ക് പഴയ പോലെ ആക്കണം. ഞാനും ഉണ്ടാവും കൂടെ. ചേക്കുവിന്റെ വാക്കുകളിൽ കല്യാണിക്ക് വിശ്വാസമുണ്ടായിരുന്നു. മരുന്നുകൾ ശേഖരിക്കുവാൻ വേണ്ടി ചേക്കു പുറത്തേക്ക് പോയി. രാമർ തനിയെ കോലായിലിരിക്കുമ്പോൾ അന്നത്തെ ഒരു പത്രമെടുത്ത് കല്യാണി രാമറുടെ മുമ്പിൽ വെച്ചു. പത്രവായന ശീലിച്ച അന്ന് തൊട്ട് കാലത്ത് അത് കാണുക എന്നത് രാമറിന്റെ ഒരാവശ്യമായിരുന്നു. എന്നാൽ അവൾക്ക് നിരാശയാണ് ഉണ്ടായത്. പത്രത്തിലെ അക്ഷരങ്ങളിലേക്ക് രാമർ നോക്കിയതേയില്ല. തേങ്ങ പറിച്ചെന്നറിഞ്ഞാൽ വണ്ടിക്കാരൻ അന്ത്രുവും മറ്റു ചുമട്ടുകാരും ചേർന്ന് വീടുകളിൽ ചെന്ന് ശേഖരിക്കും. ചേക്കു അതിൻ്റെ കണക്കുകൾ അന്ന് വൈകിട്ട് തന്നെ കല്യാണിയെ ഏൽപ്പിക്കും. വലിയൊരു പുസ്തകം അതിനുവേണ്ടി കല്യാണി വാങ്ങിവെച്ചിരുന്നു. ഓരോ വീട്ടുകാരനും ഓരോ പേജ്. പണം അത്യാവശ്യമുള്ളവർക്ക് അപ്പോൾ തന്നെ

പണം കൊടുക്കും. തേങ്ങയുടെ ഓരോ ദിവസത്തെയും മാർക്കറ്റ് വില പത്രത്തിൽ നോക്കി അറിഞ്ഞു വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേക്കുവുമായി ആലോചിച്ചാണ് കല്യാണി പണം കൊടുക്കുക. ചേക്കു അറിയാതെ ഒരു പണവും

0: പ്രശംസയിലൊന്നും താല്പര്യമില്ലാത്ത മട്ടിൽ കല്യാണി ചിരിച്ചു. അത് കേട്ട് നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. തലയിൽ ധാര പകരാൻ സമയമായി. ലോറിയിൽ കോഴിക്കോട്ടെ തേങ്ങ കൊണ്ടുപോയാൽ അന്നു തന്നെ ചേക്കു കണക്കുകൾ ഏൽപ്പിക്കും. പച്ചത്തേങ്ങ കൊടുത്തത് ഹാജി ഇസ്മായിലിന്റെ പാണ്ഡ്യാലയിൽ, ആ വകയിലെ വരവ്. കൊപ്ര കൊടുത്തത് ഹുക്കും ചന്ദ് രത്തൻബായിക്ക്, ആ വകയിലെ വരവ്. ബോർഡ കൊടുത്തത് രത്നകുമാർ ബിലാചന്ദിന്, ആ വകയിലെ വരവ്. എല്ലാം കൃതകൃത്യം. കല്യാണി വലിയങ്ങാടി കണ്ടിട്ടില്ലെങ്കിലും വലിയങ്ങാടി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരേകദേശ ചിത്രം അവൾക്ക് കിട്ടിയിരിക്കുന്നു. ഭർത്താവിന് മരുന്ന് കൊടുത്തതിനു ശേഷമുള്ള സമയങ്ങളിലാണ് കല്യാണി കണക്കുകൾ തയ്യാറാക്കുന്നത്. രാത്രിയിലാണ് ഏറെ സമയം കിട്ടുക. ഭർത്താവ് പഴയ അവസ്ഥയിലേക്ക് ഏതു നിമിഷവും തിരിച്ചെത്തുമെന്നാണ് അവളുടെ വിശ്വാസം. വന്നുകഴിഞ്ഞാൽ ഉടൻ കണക്കുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കണം. ഇങ്ങനെയൊക്കെ കല്യാണി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അവൾക്ക് വിഷമം തോന്നാറുണ്ട്. ഇത്രയൊക്കെ ചികിത്സിച്ചിട്ടും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന തോന്നലിൽ അവൾ എത്തിച്ചേരും. അന്നേരമാണ് കല്യാണിക്ക് ദുഃഖം തോന്നുക. മറ്റാരും സമീപത്തില്ലെന്ന് കണ്ടാൽ രാമരുടെ മുഖം സ്വന്തം കൈക്കുമ്പളിൽ ഒതുക്കി അവൾ പറയും, ഒന്ന് ചിരിക്കെന്റെ പൊന്നെ. രാമറിന്റെ മുഖത്ത് നിർവികാരത. അപ്പോൾ കല്യാണിക്ക് കരച്ചിൽ വരും. മക്കളോട് രാമറിന് വലിയ ഇഷ്ടമാണ്. എവിടെ പോകുമ്പോഴും മൂത്ത മകനെ കൂടെ കൂട്ടും. കോഴിക്കോട് പോയി മടങ്ങി വരുമ്പോൾ ഇഷ്ടംപോലെ പലഹാരങ്ങളുമായിട്ടാണ് വരിക. സമയം കിട്ടുമ്പോഴൊക്കെ പറമ്പിലൂടെ കിളച്ച് നടക്കാനും രാമർക്കിഷ്ടമാണ്. കളിക്കാൻ ഓലകൊണ്ട് പന്തും പാവയും തൊപ്പിയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അയാൾ മകനെ ശ്രദ്ധിക്കുന്നതേയില്ല. കല്യാണിയെ വേദനിപ്പിക്കുന്നത് ഈ പെരുമാറ്റമാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം. FM ഈവനിംഗ് തുടരുന്നു.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജു.
5: അടി കൂടുകയാണ്. അടിക്കുക എന്ന ക്രിയാപദത്തിന് വന്നു ചേർന്നിട്ടുള്ള അർത്ഥാന്തരങ്ങൾ ഒരു ക്രിയയെ, അത് ഉൾക്കൊള്ളുന്ന ഫോക്ലോർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അടിക്കുക എന്നാൽ പ്രചാരത്തിൽ വന്നിട്ടുള്ള അർത്ഥം തല്ലുക അല്ലെങ്കിൽ ഒരു വസ്തു കൊണ്ട് മറ്റൊന്നിൽ താടിക്കുക എന്നാണ്. അടിപിടി കൂടുക എന്ന പ്രയോഗത്തിൽ മനുഷ്യൻ മനുഷ്യനെ തല്ലുകയാണ് അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുകയാണ്. കുട്ടികളെ പണ്ട് നാം കൈകൊണ്ടും വടികൊണ്ടും തല്ലുന്നത് തെറ്റ് ചെയ്തതിന് ശിക്ഷിക്കുക എന്ന അർത്ഥത്തിലായിരുന്നു. അടിച്ചു പൂസായി എന്നാൽ മദ്യലഹരിയിലായി എന്നാണ്. നിലമടിക്കുക, അടിച്ചു വാരുക എന്നിടത്തെ അടി വൃത്തിയാക്കുക എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു. അടിച്ചുവിടുക എന്ന നാടൻ പ്രയോഗത്തിൽ അമിതമായി സംസാരിക്കുക എന്നും പുളുവടിക്കുക എന്നിടത്ത് നുണ പറയുക എന്നും അർത്ഥം വരുന്നു. അടിച്ചു കയറുക എന്നതിന് മുന്നേറുക എന്നാണ് പൊരുൾ. കോളടിച്ചു, ഭാഗ്യക്കുറി അടിച്ചു എന്നിടത്തെല്ലാം നേടുക എന്നും. ജാതി വ്യവസ്ഥയിൽ കീഴ്ജാതികളെന്ന് വിളിക്കപ്പെട്ടവർക്ക് നൽകിയിരുന്ന അനേകം ക്രൂരമായ ശിക്ഷാവിധികളിൽ ഒന്നായിരുന്നു അടിക്കുക എന്നത്. ചാട്ടവാറടിയേറ്റ് അവർ നിലത്തടിയുമായിരുന്നു. മനുഷ്യരായിട്ടും മേൽജാതിക്കാർ അവരെ പലയടികൾ ദൂരെ മാറ്റി നിർത്തിയിരുന്നു എന്നത് ചരിത്രം. മരമടി എന്നാൽ കൃഷിക്കായി മണ്ണൊരുക്കുന്ന സമ്പ്രദായമാണ്. അവിടെ നിലത്തിനു കുറുകെ മരം കെട്ടിവലിക്കുന്ന മനുഷ്യനോ കാളയോ പോത്തോ മണ്ണ് കൃഷിക്കായി പരുവപ്പെടുത്തുന്നു. കേരളത്തിൽ അത് കാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാറുകയായിരുന്നു. കയറിലാടുന്ന ഉറി അടിച്ചു പൊട്ടിക്കുന്നതിനാലാണ് അത് ഉറിയടിയാകുന്നത്. അതിന് കൃഷ്ണബാല്യവുമായി മിത്തിക്കലായ ബന്ധമുണ്ട്. ഓണത്തിന് നടക്കുന്ന ഓണത്തല്ലിനെ ഓണയടിയെന്നും പറയാറുണ്ട്. വീടും പരിസരവും വൃത്തിയാക്കി ചാണകമോ വെള്ളമോ തളിക്കുന്നതിന് അടിച്ചു തളി എന്ന് പറയും. അത് തൊഴിലാക്കിയവരെ അടിച്ചു തളിക്കാർ എന്നും പറയുന്നു. അടിച്ചു തെളിക്കുക എന്നാൽ നയിക്കുക എന്നാണ്. നിലമടിക്കുക എന്നതിന് വൃത്തിയാക്കുക എന്നതിലുപരി ഉഴുത വയലിൽ വിത്തിടാൻ പാകത്തിൽ മണ്ണൊരുക്കുക എന്നും മൺതറ ഉറപ്പിക്കുക എന്നും എല്ലാം അർത്ഥമുണ്ട്. കറ്റയടിക്കുന്നിടത്ത് അടി കറ്റയിൽ നിന്ന് നെല്ലിനെ വേർതിരിക്കുന്നു. കാറ്റ് വീശുന്നതിനും വായു ഉപകരണ സഹായത്തോടെ നിറയ്ക്കുന്നതിനും കാറ്റടിക്കുക എന്ന് പറയാറുണ്ട്. താറടിക്കുക എന്നാൽ അപമാനിക്കുക എന്നാണ് അർത്ഥം. മരണം കണ്ടു നിൽക്കാനാവാത്തവർ മാറത്തടിച്ച് നിലവിളിക്കുന്നു. തലയടിച്ചു കരയുന്നവരുമുണ്ട്. കരയിലേക്ക് തിരയടിച്ചു കയറാറുണ്ട്. കണ്ണടിക്കുന്നിടത്തും കൈയടിക്കുന്നിടത്തും അടിക്ക് അർത്ഥം വ്യത്യസ്തമാണ്. നമുക്കിന്നും പനിയടിച്ച് കിടക്കാറുണ്ട്. ചിലർ

0: ചുറ്റി അടിച്ച പോലെ നിൽക്കുന്നത് നാം കാണാറുണ്ട്. മദ്ദളവും തമ്പേറും അടിക്കുന്നത് പോലെയല്ല പറയടിക്കുന്നത്. അടി എന്ന വാക്ക് നാമത്തിലും ക്രിയയിലും തരം മാറുന്നത് പോലെ മറ്റൊരു വാക്കും മലയാളത്തിലില്ല എന്നത് വെറുമൊരു വാചകമടിയോ അടിച്ചുവിടലോ അല്ല തന്നെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി എഫ് എം ഡയറിയിൽ ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതാണ്: 1983 ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ 0-0 പുറത്തായവർ എത്ര പേർ, അതാരൊക്കെ? ഉത്തരം: താരതമ്യേന കുറഞ്ഞ 183-140 പ്രസ്തുത മത്സരത്തിൽ പിറന്ന ഇന്നിങ്സ് സ്കോറുകൾ. പക്ഷേ ഒരു ബാറ്റർ മാത്രമാണ് 0-0 പുറത്തായത്. ഇന്ത്യയുടെ കീർത്തി ആസാദാണ് ആ ബാറ്റർ.

ഇനി നാളത്തെ ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷേർലി സോമസുന്ദരം. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത കേൾക്കാം. ഏഴുമണിക്ക് സ്പോൺസേർഡ് പരിപാടി പോപ്ര. മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. ഏഴ് 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് KR അമൽ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. പിത്താശയക്കല്ല്, കാരണങ്ങളും ചികിത്സയും. സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സബരിയ പ്രേമുമായി അഭിമുഖം. 12:40 പ്രകാശധാര. പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട അസ്ഥികൾക്കും പേശികൾക്കുമായി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു.

ഒരു മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം, തടയാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു.

രാത്രി 8:05 വിടരുന്ന മുട്ടകൾ സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. രാത്രി 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മാനസ്തൻ എന്ന ചിത്രത്തിൽ ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന നന്ദലാല, സംഗീതം എസ് എ രാജ്കുമാർ.

ചിത്രം ഗോപുരവാസലിലി. വാലിയുടെ രചന, ഇളയരാജയുടെ സംഗീതം. പാടിയത് എസ് ജാനകി, വാലി എന്നിവർ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:30 മിനിറ്റും 22 സെക്കൻഡും.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കേട്ട ഈ പാട്ട്, ഈ ശബ്ദം എല്ലാവർക്കും വളരെ പരിചിതമായൊരു ശബ്ദമാണ്. കാരണം ഈ ഗായകൻ ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ തമിഴിലും മലയാളത്തിലും എല്ലാം ഒരുപാട് പാട്ടുകൾ പാടിക്കഴിഞ്ഞു. മാത്രമല്ല, ഒരുപാട് റിയാലിറ്റി ഷോസിൽ നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ്. നമുക്ക് ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം അഭിജിത്ത് അനിൽകുമാർ.
1: എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ ദി ഇൻട്രൊഡക്ഷൻ.
0: ഒരുപാട് ചാനലുകളിലും ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ പാടിയിട്ടുണ്ട് അഭിജിത്ത്.
1: അതെ,
0: ആദ്യമായിട്ടാണോ ആകാശവാണിയിൽ വരുന്നത്?
1: അതെ, മൈ എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ആകാശവാണിയിൽ.
0: അഭിജിത്ത് ഇപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഏതെങ്കിലും റെക്കോർഡിങ്സിന്റെ ഒക്കെ തിരക്കിലാണോ?
1: അതെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനിപ്പോൾ മസാല കോഫി എന്ന് പറഞ്ഞ ബാൻഡിൽ ലീഡ് സിംഗർ ആയിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടേതായ പ്രൊജക്ട്സ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്, അതുപോലെ അല്ലാണ്ട് എൻ്റെ സ്വന്തം ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളും ഇറക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത ഒരു ചിന്ന ചിന്ന ആസ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പ്ലേ ബാക്ക് പാടി മ്യൂസിക് കമ്പോസർ ഗോവിന്ദ് വസന്ത ആൾക്ക് വേണ്ടിയിട്ട്. സോ റീസെന്റ്ലി ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഇതാണ്. ഞാനൊരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ സ്വന്തം പാട്ടുകളിലും ഞാൻ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അതും ഇങ്ങനെ റിലീസിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പോൾ ഒരു മുഴുവൻ സമയ ഗായകനായി മാറിയിരിക്കുകയാണ്
1: ഫുൾ ടൈം.
0: അപ്പോൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് പാടാനുള്ള ഒരു എൻട്രി, ആ ഒരു അവസരം എങ്ങനെയായിരുന്നു?
1: ഞാൻ Super 4 എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത്. മലയാളികൾക്ക് കൂടുതലും എന്നെ അറിയുന്നത് ഇപ്പോഴും എവിടെയെങ്കിലും ഷോസിനൊക്കെ പോയാലും ആൾക്കാർ അപ്പോഴും, ലൈക്ക് ഒരു 2021 നടന്ന ഷോ ആയിരുന്നു, അപ്പോഴും ഇത് ഓർത്ത് വെച്ച ആൾക്കാർ സൂപ്പർ ഫോർ

0: അല്ലെ അഭിജിത്ത് അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും ആൾക്കാർ വരാറുണ്ട്. അപ്പം ആ ഒരു റിയാലിറ്റി ഷോയില് പോയി അങ്ങനെ അത് ഫൈനൽസ് ഒക്കെ കഴിയാറായപ്പോഴത്തേക്കും എനിക്ക് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, കൊറോണ സമയമായതുകൊണ്ട് ക്ലബ് ഹൗസ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൈലാസ് മേനോൻ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ കണ്ടു, എന്തിങ്ങനെ പാടിനെ രണ്ടുപേരും ഇങ്ങനെ പാടി അങ്ങനെ പുള്ളി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്കൊരു നമുക്ക് വർക്ക് ചെയ്യണം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു യെസ് ഫോർ ഷുവർ. അപ്പം കൈലാസ് മേനോൻ സർ എന്ന് പറയുന്നത് അപ്പം ജീവാംശമായി അങ്ങനത്തെ പാട്ടിലൊക്കെ ചെയ്ത് നല്ല ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഒരു എൻട്രി തരുന്നത് മ്യൂസിക് ഇൻഡസ്ട്രി, മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക്. അതും എൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് പുള്ളിക്ക് വേണ്ടിയായിരുന്നു. അത് വാശി എന്ന് പറഞ്ഞ സിനിമയിൽ ട്വിനു തോമസ് കീർത്തി സുരേഷ് അവരുടെ സിനിമയിൽ യാതൊന്നും പറയാതെ ഇപ്പം ഞാൻ ആദ്യം പാടിയ പാട്ട്, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ സോങ്.
1: ഒരുപാട് രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ല.
0: താങ്ക് യു.
1: അപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: അതെ.
1: അവിടെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ടാവും.
0: അതെ.
1: പിന്നെ നമ്മളെ ഗ്രൂം ചെയ്യാനായിട്ട് കുറെ ആളുകളുണ്ടാവും,
0: തീർച്ചയായിട്ടും
1: മെന്റേഴ്സ് പോലെ. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്?
0: ഞാൻ രണ്ട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒന്ന് മലയാളത്തിലും ഒന്ന് തമിഴിലും. അപ്പം മലയാളം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫോർ, തമിഴ് സൂപ്പർ സിംഗർ. അപ്പം മലയാളത്തിൽ എൻ്റെ മെന്റർ അനും ശങ്കർ സാർ ആയിരുന്നു. അപ്പം അദ്ദേഹം നമ്മൾ ഓരോ പാട്ടും സെലക്ഷനും, സാർ എന്ന് പറയുന്നത് ഒരു പാട്ടിൻ്റെ ഒരു കുമ്പാരമാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് ഏത് റൗണ്ട് എടുത്താലും സാറിന് എല്ലാ പാട്ടും അറിയാം. ഇപ്പം ഏത് ലാംഗ്വേജ് ആണെങ്കിലും ശരി, പുള്ളിക്ക് എല്ലാ പാട്ടുകളും അറിയാം. അപ്പം സാറിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ മോസ്റ്റ്ലി പാട്ട് സജഷൻസ് ചോദിക്കുന്നത്. എവിടുന്നാണെന്ന് അറിയത്തില്ല ഇത്രയും പാട്ടുകൾ പുള്ളിക്ക് അറിയുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയാണ് പുതിയ പാട്ടുകൾ പഠിക്കുന്നത്. അപ്പം അത് നമ്മുടെ ചോദിക്കും ഏത് പാട്ടാണ് നിങ്ങൾക്ക് പാടാൻ അറിയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം കൊടുക്കും, എന്നിട്ട് ഈ ഓപ്ഷൻസ് ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും തരുന്നത്. അപ്പം ദാറ്റ് ഇസ് എ ന്യൂ, ഒരു പുതിയ പാട്ട് തന്നെ നമ്മളിവിടെ പഠിക്കുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് കുറേ പാട്ടുകൾ പഠിക്കാനും ഇങ്ങനത്തെ കുറേ പാട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. ഇതേപോലെ തന്നെ തമിഴിലും എൻ്റെ മെന്റർ ശ്രവൺ എന്ന് പറഞ്ഞിട്ടൊരു സിംഗറാണ്. അവിടെയും ഇതുപോലെ നമുക്ക് പ്രാക്ടീസസും ബാൻഡിൻ്റെ കൂടെ, നമ്മളിപ്പം കേട്ട് നടന്ന പാട്ടുള്ള ഒരു ബാൻഡിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ആ ഒറിജിനലായിട്ടുള്ള മ്യൂസിക് എല്ലാം നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ രണ്ട് എക്സ്പീരിയൻസസ് നല്ല വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ
1: അപ്പോൾ അതിൻ്റെ ഒപ്പം ജഡ്ജസിൻ്റെ കമൻസും?
0: ഓ തീർച്ചയായിട്ടും. അപ്പം ജഡ്ജസിൻ്റെ കമൻസും എല്ലാം നമുക്ക് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് പോണത്. പിന്നെ ഓൾ ദീസ് ജഡ്ജസ് ആർ ലൈക്ക് യു നോ ബെസ്റ്റ് ഇൻ ദെയർ ഫീൽഡ്. ചിലപ്പം ഓഫ് സ്റ്റേജും കുറേ കമൻസ് ഉണ്ടാകും. അപ്പം ഓൺ സ്റ്റേജ് പറയുന്ന കുറച്ചൊന്ന് വൃത്തിയാക്കി പറയും, പക്ഷെ ഓഫ് സ്റ്റേജ് വന്നാൽ അവർ കുറച്ചും കൂടെ ഇതായിട്ട് എടാ നീ ഇങ്ങനെ പാടണമായിരുന്നു, എടാ നീ ഇത് ചെയ്യണമായിരുന്നു, എടാ നീക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരായിരുന്നു എന്നുള്ളൊരു കുറേ കൂടെ കമൻസ് ഓഫ് സ്റ്റേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ കുറേ ഓൺ സ്റ്റേജ് കാണിക്കത്തില്ല, ബിക്കോസ് അതൊരു ഇറ്റ്സ് എ സെപ്പറേറ്റ് തിങ് വിച്ച് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് പറയുന്നതിന് വരെ നിന്നെ മാറ്റി നിർത്തി ഇതാണ് മോനെ ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഇറ്റ് സംതിങ് ഡിഫറെന്റ്. ആൻഡ് യുനോ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. മലയാളത്തിൽ എൻ്റെ ജഡ്ജസ് വിധു പ്രതാപ്, വിധു ചേട്ടൻ, സിത്താര കൃഷ്ണകുമാർ, പിന്നെ ജോത്സ്ന, റിമി ടോമി. തമിഴില് ബെനിദയാൽ, പിന്നെ അനുരാധ ശ്രീറാം മാം, പിന്നെ ഉണ്ണികൃഷ്ണൻ സർ, പിന്നെ ശ്വേതാ മോഹൻ, ഇവർ നാലുപേരും. പിന്നെ വി ഗെറ്റ് സെലിബ്രിറ്റി ജഡ്ജസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. സന്തോഷ് നാരായൺ സർ, വിദ്യാസാഗർ സർ, യുവൻ ശങ്കർ രാജ, ഇങ്ങനെ പലരും. അപ്പോൾ ഇവരുടെയൊക്കെ ഫ്രണ്ടിൽ പാടാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്.
1: വലിയൊരു മ്യൂസിക് ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയോ അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പോൾ ഈ ഓൺ സ്റ്റേജ് പാടുമ്പോൾ ഒരുപാട് അപ്രീസിയേഷൻസും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു സ്റ്റാൻഡിങ് ഒവേഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് ജഡ്ജസ് വളരെ നന്നായിരുന്നു അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തു വെക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു?
0: യെസ്, ഷോസിന്റെ വേറെയാണ്. ഇപ്പൊ ഞാൻ മസാല കോഫിയുടെ കൂടെ ചെയ്യുന്ന ഷോസിന്റെ എക്സ്പീരിയൻസ് വേറെയാണ്. റിയാലിറ്റി ഷോയിൽ നമ്മളൊരു കോമ്പറ്റീഷൻ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു, ബിക്കോസ് കോമ്പറ്റീഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ യു ആർ അണ്ടർ ലോട്ട് ഓഫ് സ്ട്രെസ്. നമ്മൾ പാടുമ്പോഴാണെങ്കിലും ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ചില്ലാണ്, നമ്മുടെ ഷോ ആണ്. അപ്പം നമ്മൾ എത്ര ചില്ലായിരിക്കുന്നു അത്രയും ചില്ല ഓഡിയൻസ് ആയിരിക്കും. പക്ഷേ എനിക്ക് കൂടുതലും പാടാൻ മീൻ ഇഷ്ടം, ബിക്കോസ് വെൻ യു ആർ സിംഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കമ്പോസർ. ഇപ്പം ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് വിദ്യാസാഗർ സാറിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ പൊയ്സല്ലോ കൂടാതെ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ പാടി വിത്ത് ലോട്ട് ഓഫ് സ്ട്രെസ് ഫോർ ഷുവർ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് മുന്നിൽ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം വേറെയാണ്. പിന്നെ എനിക്ക് ഒരു പാട്ട് കിട്ടിയാൽ ഞാൻ അതിനെ കുറച്ചും കൂടെ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവൈസേഷൻസിനോ എന്തെങ്കിലും ഇടാൻ പറ്റിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ സംഭവമാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറെ എൻ്റെ മെന്ററൊക്കെ പറയും കമ്പോസറിന്റെ ഫ്രണ്ടിൽ പാടാൻ പോവാണ് ഒന്നും കൈ നിടരുത്, അവർ ചിലപ്പോൾ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയും, അവരുടെ പാട്ടാണ് അതുകൊണ്ട് അത് വൃത്തിക്ക് പാടുക എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കേൾക്കില്ല, എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഇടാൻ നോക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ടപ്പം അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ പാടിയപ്പോ കിട്ടിയ ഒരു അപ്രിസിയേഷൻ അവിടെ ഒരു ബസർ സിസ്റ്റം ആയിരുന്നു. അതായത്

0: ബസർ അടിച്ചാൽ യുവർ ഇൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൽ അഞ്ച് ജഡ്ജസ് ഉണ്ടാവും, അഞ്ച് ജഡ്ജസിന് ഓരോ ബസർ ഉണ്ടാവും. അപ്പം അഞ്ച് ബസർ കിട്ടിയാൽ ദെൻ യുവർ ത്രൂ, ലൈക്ക് യുവർ ദ ഹയസ്റ്റ് മാർക്സ്, അങ്ങനെ വരുന്ന പോലെ. അപ്പം ആദ്യം ബസർ അടിച്ചത് വിദ്യാസാഗർ സാറായിരുന്നു, പിന്നെയാണ് ബാക്കിയുള്ള ജഡ്ജസ് അടിച്ചത്. അപ്പം കമ്പോസറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷനെക്കാട്ടിലും വേറൊന്നുമില്ല. സോ ദാറ്റ് വാസ് എ വെരി ബിഗ് അപ്രിസിയേഷൻ ഫോർ മീ.
1: സോ നമുക്ക് ആ പാട്ടിലേക്ക്
0: അഴകിയ പൊയ്കൾ പൂക്കും പൂച്ചെടി കണ്ടേ, രഹസ്യമാക ഉയരത്തോണ്ടി

0: അതിമനോഹരമായി.
1: താങ്ക് യു, താങ്ക് യു,
0: സൂപ്പറായി പാടി.
1: താങ്ക് യു.
0: എന്തായാലും ഒരു ഗായകൻ വരുമ്പോൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ സാധകം, പ്രാക്ടീസ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ.
1: ഞാൻ വരുന്നത് ഒരു മ്യൂസിക് ഫാമിലിയിൽ നിന്നാണ്. അപ്പം ഞങ്ങളൊരു കർണാട്ടിക് ഫീൽഡിൽ നിന്ന് വരുന്നതാണ്. ഞാനൊരു കർണാടക സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. പാട്ടിൻ്റെ പഠനം തുടങ്ങിയതിനെ പറ്റി പറയണമെങ്കിൽ ആദ്യം തന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അമ്മയുടെ പേര് ശ്രീമതി ശ്രീദേവി അനിൽകുമാർ ആൻഡ് അച്ഛൻ്റെ പേര് അനിൽകുമാർ. അപ്പോൾ അമ്മ ഒരു കർണാട്ടിക് മ്യൂസിക് ടീച്ചറാണ്, അച്ഛനൊരു മൃദംഗിഷ്ടമാണ്. അപ്പോൾ അമ്മ ഒരു പാട്ട് ടീച്ചറാണ്, പാട്ടുകാരി. അമ്മ ഒരു ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു കുറേ. ഞാൻ പറയുന്ന ഒരു 90s ആ സമയത്ത്. അപ്പം അമ്മയുടെ നിന്നാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷം പാലക്കാട് സിന്ധു ദിലീപ് പുള്ളിക്കാത്ത ഒരു വയലിനിസ്റ്റാണ്. അപ്പം മാഡത്തിൻ്റെ അണ്ടറിലാണ് ഞാൻ പിന്നെ കുറച്ച് നാൾ അഭ്യസിച്ചത്. അമ്മയുടെ ഗുരുവായിട്ട് വരും. പിന്നെ അതിനുശേഷം ഞാൻ ബിന്നി കൃഷ്ണകുമാരും ഡോക്ടർ കൃഷ്ണകുമാർ അവരുടെ അണ്ടറിലായിരുന്നു. അതെ അതെ, കർണാട്ടിക് മ്യൂസീഷ്യൻസ്. അപ്പം കൃഷ്ണകുമാർ സാറിൻ്റെ അണ്ടറിലായിരുന്നു ഞാനൊരു അറൌണ്ട് ഒരു 4 years ഞാൻ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ പഠിച്ചു. അതിനുശേഷം ഇപ്പം കറൻ്റ്ലി ഞാൻ കുന്നക്കുടി ബാലമുരളികൃഷ്ണ സാറിൻ്റെ അണ്ടറിലാണ്
0: ആദ്യത്തെ ഗുരുക്കന്മാർ അച്ഛനും അമ്മയും തന്നെയായിരുന്നു.
1: അതെ അതെ അതെ അതെ. ചെറിയ പ്രായത്തിൽ എനിക്ക് തുടക്കം ഇങ്ങനെ ഓർമ്മയില്ല, ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ അമ്മ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ അതിലിങ്ങനെ പോയി ഇങ്ങനെ ഇരുന്ന്, അതുകൊണ്ട് ഫ്രം ബേർത്ത് തന്നെ പറയാം. ചെറിയ പ്രായത്തിൽ തൊട്ട് ഇങ്ങനെ പാടി പാടി എല്ലാം സംഗീതം കേട്ട് കേട്ട് പ്രോപ്പറായിട്ടൊരു തുടക്കം എനിക്ക് കിട്ടിയത് അമ്മയുടെ ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോഴാണ് ഞാൻ പ്രോപ്പർ കുറച്ചും കൂടെ സീരിയസ് ആയത്. അതായത് അതുവരെ അമ്മയുടെ അടുത്ത് പഠിക്കുന്നു, എപ്പോഴെങ്കിലും പഠിക്കാം, ആ ഒരു ഒരു ലേസിനെസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട്
0: അറിയാതെ തന്നെ അമ്മ ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചു തുടങ്ങി.
1: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് ഇതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെ ഞാൻ മൃദംഗവും അച്ഛനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ പോയിരുന്ന് അങ്ങനെ പഠിച്ചു. ഇതിന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 3 വയസ്സിൽ തബല വായിക്കുന്ന ഒരു വീഡിയോ ഒരിക്കലും ഭയങ്കര വൈറലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് തന്നെ വാട്സാപ്പിലൊക്കെ ആണെങ്കിലും വരും, ഈ കുട്ടിയെ കണ്ടോ. അപ്പം അമ്മ പറയാതെ എൻ്റെ മോനാണ് എടുത്തിരിക്കുന്നത്, ഞാനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോ ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു.
0: എന്തായാലും അപ്പോൾ അച്ഛനും അമ്മയും സംഗീതജ്ഞരായതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് സാധകം ചെയ്യിപ്പിക്കും അല്ലേ.
1: വേറൊരു സംഭവം ഉണ്ട്, അതായത് ഈ അച്ഛനും അമ്മയും സംഗീതജ്ഞരാകുമ്പോഴത്തേക്കും വീട്ടിൽ നമുക്ക് എപ്പോഴും ഒരു സാധനം എപ്പോഴും കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് അതിനോടുള്ള വാല്യൂ കുറയും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല, പക്ഷേ അത് എപ്പോഴും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ അമ്മ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയത്, ബിക്കോസ് അമ്മ ചൂടാകുമ്പോഴത്തേക്ക് ഇത് അമ്മയല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് വിട്ടുകളയും. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടെ സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങിയത് അമ്മയുടെ ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആ ഒരു സ്ട്രിക്ട്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു, ലൈക്ക് പ്രാക്ടീസ് ചെയ്യണം സംഭവങ്ങൾ. ഒരു 6, 7, 8 ഈ 3 ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് ഈ 3 വർഷം ഞാൻ ശരിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസൊക്കെ ചെയ്യായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, 1 മണിക്കൂർ പാടും, തിരിച്ച് വൈകുന്നേരം സ്കൂൾ വിട്ട് വരും, 1 മണിക്കൂർ പാടും. അങ്ങനെ ഒരു പ്രോപ്പർ ഒരു 3 വർഷം ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കണം ഇപ്പം. പക്ഷേ ഇപ്പം വളരെ സമയം കിട്ടുമ്പോൾ പാടും, അല്ലെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടിയാലും പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്.

0: ബട്ട് അന്ന് ചെയ്തതിൻ്റെയൊക്കെയാണ് ഇപ്പം കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: അപ്പോൾ അഭിജിത്ത് പഠിച്ചതൊക്കെ എവിടെയാണ്?
0: ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്. അവിടെ ചെറിയ 1-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ അച്ഛന് ജോലിയൊക്കെ ആയി ഞങ്ങൾ അബുദാബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ ഒരു 10 വർഷത്തോളം ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പം എൻ്റെ 10-ാം ക്ലാസ് വരെ ഞാൻ അബുദാബിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 11th 12th എനിക്ക് മ്യൂസിക് പഠിക്കണം, കർണാടക സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നേരെ ചെന്നൈയിലേക്ക് +1 +2 ചിന്മയ വിദ്യാലയയിലാണ് ചെയ്തത്. അപ്പം അവിടെ പിന്നെ കോളേജും ഒക്കെ ആയിട്ട് അവിടെ തന്നെ കൂടി ഇപ്പം ഫുൾ ടൈം മ്യൂസിക് ആയിട്ട് ഇപ്പം നാട്ടിൽ തൃപ്പൂണിത്തറയിലുണ്ട്, കൊച്ചിയിലെ വീട്ടിൽ. അതെ,
1: നമുക്കെന്തായാലും അഭിജിത്തിന്റെ ഒരു പാട്ടിലേക്ക് പോയാലോ.
0: ഓപ്പൺന്താ
1: സിനിമയിൽ അഭിജിത്ത് പാടിയ ഒരു പാട്ടിലേക്ക് പോകാം.
0: യെസ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ചിന്ന ചിന്ന ആസൈ, അപ്പം അതിൻ്റെ അകത്തൊരു പാട്ട് പാടാൻ പറ്റി ഗോവിന്ദ് വസന്ത അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിനകത്തൊരു കര കവിയാതെ എന്നാണ് പാട്ടിൻ്റെ പേര്.
1: ആ
0: സോ അതിനകത്തും രണ്ടുപേർ പാടാം.
1: ഓക്കെ.

0: സൂപ്പർബ്,
1: താങ്ക് യു.
0: ഒരുപാട് രസമുണ്ടായിരുന്നു കേൾക്കാൻ.
1: താങ്ക് യു സോ മച്ച്.
0: മെലഡി ആയിരുന്നു.
1: ഓൾ താങ്ക്സ് ടു ഗോവിന്ദ് വസന്ത ആൻഡ് അൻവർ അലീസ് ആയിരുന്നു ലിറിസിസ്റ്റ് ആൻഡ് ഓൾസോ ഡയറക്ടർ വർഷ വാസുദേവ്. ആളുടെ ഫസ്റ്റ് മൂവിയാണ്.
0: ഇപ്പോൾ ഒരുപാട് പുതിയ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ ഒപ്പമൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. ശരിക്കും അവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണോ അവർ?
1: ഓ യെസ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്റർവ്യൂ തന്നെ ചെയ്യുകയാണെങ്കിൽ ബ്രൂക്ക് ഒന്ന് ദേഷ്യപ്പെട്ട് നിന്നാൽ അത് എന്നെ എഫക്ട് ചെയ്യും. അതായത് കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിങ്ങനെ നിന്നാൽ അത് എന്നെയും എഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പാട്ട് നന്നായി വരണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര ചില്ലായിട്ടാണ് നിൽക്കുന്നത്. അതും സിംഗറിനെ അവർ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കിയിട്ട് അവർ റെക്കോർഡിങ്ങിലേക്ക് പോകും. ബിക്കോസ് ഇറ്റ് എഫക്ട്സ് ദ റെക്കോർഡിങ്. നമ്മളൊരു വിഷമത്തിൽ ഒരു പേടിയിൽ പാടുകയാണെങ്കിൽ ഒഫ്കോഴ്സ് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പാടുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. അപ്പം എത്രത്തോളം സിംഗറിനെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം. അതും വരുന്ന മ്യൂസിക് കമ്പോസേഴ്സൊക്കെ നമ്മൾ കൂടുതലും സിംഗേഴ്സിനെ സിംഗേഴ്സിൻ്റെ അവൈലബിലിറ്റി, സിംഗേഴ്സ് എപ്പോൾ പാടാൻ അവർക്ക് എപ്പോഴാണ് ഓക്കെ ആകുന്നത്. ഇപ്പം ചിലവർക്ക് രാവിലെ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് ഇതായിരിക്കും. ഇപ്പോൾ അവർ പറയും കുറച്ച് വൈകുന്നേരം കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ബിക്കോസ് അവരുടെ കംഫർട്ടബിലിറ്റി നോക്കിയിട്ടാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു ഗെറ്റ് സച്ച് മ്യൂസിക് കമ്പോസേഴ്സ്. ഓൾവേസ് മെയ്ഡ് മീ കംഫർട്ടബിൾ. ഞാൻ വർക്ക് ചെയ്ത എല്ലാ മ്യൂസിക് കമ്പോസേഴ്സും ഹാവ് മെയ്ഡ് മീ കംഫർട്ടബിൾ. നമ്മുടെ സജഷൻസ് എടുക്കും, ഒഫ്കോഴ്സ് അവരുടെ ഇത് നമ്മൾ എന്തായാലും പാടും. കുറച്ചൊരു ഗിവൻ ടേക്ക് ഇതുപോലെ ആയിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഇംപ്രൈസേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്പേസ് അവരെന്തായാലും തരും. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെതായ യുനോ ഇറ്റ് ഡസ് മാജിക് ടു ദ സോങ്. അപ്പോൾ പിന്നീട് അവരത് വെക്കുന്നോ ഇല്ലയോ എന്നുള്ളൊരു ദാറ്റ് ഇസ് നോട്ട് ഓഫ് മൈ ബിസിനസ്, ദാറ്റ്സ് അപ് ടു ഹിം ഓർ ഹർ. ബട്ട് ആ ഒരു ഒരു ഫ്രീഡം തരുന്ന ആ ഒരു ഒരു കംഫർട്ടബിൾ ഒരു സ്പേസ് തരുന്നത് ഇസ് എ വെരി ഗുഡ് തിങ് ആൻഡ് ഇറ്റ് ഡസ് വണ്ടേഴ്സ് ടു ദ സോങ്.

0: എനിക്ക് തോന്നുന്നു ചില ഗായകർക്ക് ചില സമയങ്ങളിൽ പാടാനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ, ചിലർക്ക് രാവിലെ പാടണം എന്നായിരിക്കും.
1: അതെ അതെ അതെ, എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പം കുറച്ച് ഒരു ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ, ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, പക്ഷേ ഇതിനെക്കാട്ടിലും സ്ട്രഗ്ലിംഗ് പീരീഡിൽ ലൈക്ക് യു നോ വരുന്ന പാട്ടുകളൊക്കെ നമ്മൾ പാടാൻ നോക്കും. മാക്സിമം നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ഒന്ന് റെഡിയാക്കാൻ നോക്കും. ഒരു ആർക്കെങ്കിലും ഒന്നെങ്കിലും അവിടുന്ന് അഴിച്ചു കൊടുക്കണമെങ്കിൽ

0: എളുപ്പം എനിക്ക് അതാണ്. അപ്പം ഞാൻ ഈ ബേസ് ആയിട്ട് വരുന്ന പാട്ടുകൾ എനിക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ബേസ് ആയിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല, രാവിലെ എഴുന്നേക്കുമ്പോൾ എല്ലാവർക്കും മെയിൽസ് ഭയങ്കര ബേസ് ആയിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ പാട്ട് കേട്ടിട്ട് ഭയങ്കര ബേസാണ്, പക്ഷെ എനിക്ക് നല്ല പാട്ടായിരിക്കും, അപ്പം എനിക്കിത് പാടണമെന്നുണ്ടാവും. അപ്പം ഭയങ്കര കുറച്ച് ബേസിലൊക്കെ പോകുന്ന പാട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ ഒരു 9:30 നമുക്ക് റെക്കോർഡ് ചെയ്യാം, കിടക്കുന്ന നേരെ കുളിച്ച് നേരെ സ്റ്റുഡിയോയിലേക്ക് ആയിരിക്കും പോകണം. പക്ഷെ അതേപോലെ കുറച്ചും കൂടെ ഹൈ പിച്ച്ഡ് പാട്ടുകളൊക്കെ ആണെങ്കിൽ ഞാനൊരു 4 മണിക്ക് ശേഷം വൈകുന്നേരം 6 മണി തൊണ്ട കുറച്ചും കൂടെ തുറന്ന് കുറച്ചും കൂടെ വോം അപ്പ് ഒക്കെ ചെയ്തിട്ട്. ആ അപ്പം ദാറ്റ് ഈസ് മൈ സീക്രട്ട്.
1: പലർക്കും പല രീതികളാണ്.
0: അതെ അതെ, പലർക്കും പല രീതികളിലാണ്. യെസ്.
1: അപ്പോൾ ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്?
0: ചെന്നൈയിൽ, ഞാൻ ചെന്നൈ തൃപ്പൂണിത്തുറ മാറി മാറി നിൽക്കുന്നു. സോ ചെന്നൈയിലൊരു സ്ഥലമുണ്ട്, ആൻഡ് ഐ കീപ് ഗോയിങ് ദർ വർക്ക് അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കും, ഇവിടെയും.
1: ഓക്കെ. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ചിത്രപതംഗത്തിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവഗായകൻ അഭിജിത്ത് അനിൽകുമാറുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

0: ചിത്രപതംഗം.
1: സമയം 9 മണി കഴിഞ്ഞ 50 മിനിറ്റും 59 സെക്കൻഡും. പ്രിയരിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തൂവൽ സ്പർശം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. കൈതപ്പുറം എഴുതി, ഔസേപ്പച്ചൻ സംഗീതം പകർന്നത്.
2: അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10:33. പ്രിയ ശ്രോതാക്കളെ, എസ് ജാനകി അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. തിരുവിഴ ആർ ജയശങ്കർ നാദസ്വരം, വളയംപട്ടി സുബ്രഹ്മണ്യം, തിരുമംഗലം സ്വാമിനാഥൻ തവിൽ. കച്ചേരിയിൽ ആദ്യമായി വാദാപി ഗണപതിം എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി, രാഗം ഹംസധ്വനി, ആദിതാളം.

കച്ചേരിയിലടുത്തതായി സ്വാതി തിരുനാൾ കൃതി പരിപാലയമാം, രാഗം രീതികൗള, രൂപകതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ജാനകി അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. കല്യാണി രാഗത്തിൽ യഥാവുന്ന ത്യാഗരാജകൃതി ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എസ് ജാനകി അവതരിപ്പിച്ച സംഗീത കച്ചേരി, തിരുവിഴാർ ജയശങ്കർ നാദസ്വരം, വളയംപട്ടി സുബ്രഹ്മണ്യം, തിരുമംഗലം സ്വാമിനാഥൻ തവിൽ.

സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 7 സെക്കൻഡും. പ്രിയശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.